ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 22, കൊല്ലവർഷം 1201, ഇടവം 29. 2026 ജൂൺ 12 തീയതി വെള്ളിയാഴ്ച. FM ബാൻഡിൽ 101.5 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 54 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും ഐശ്വര്യസമൃദ്ധമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പറവൂർ ജോർജ്.
2: ജീവിതത്തിൽ ലക്ഷ്യങ്ങളുള്ളവരാണ് നാം എല്ലാവരും. എതിർപ്പുകളെയും വഴിതരണികളെയും അതിജീവിച്ച് മുന്നോട്ടു പോകുവാൻ നമുക്ക് ശക്തിയും ആവേശവും തരുന്നത് ലക്ഷ്യങ്ങളാണ്. നമ്മുടെ വ്യക്തിത്വത്തെ ആകർഷകമാക്കുന്നത് ജീവിതത്തിലെ ശ്രേഷ്ഠമായ ലക്ഷ്യങ്ങളാണ്. ലക്ഷ്യം നേടുന്നതിന് കുറുക്ക് വഴികളില്ല. ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ തടസ്സങ്ങൾ ഏറെ കണ്ടെന്നിരിക്കും. പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഇടയ്ക്കിടെ ഉണ്ടായെന്നു വരാം. പരാജയങ്ങളും അവഹേളനങ്ങളും നേരിടേണ്ടി വരും. എന്നാലും മനസ്സ് മടുക്കാതെ മുന്നോട്ടു പോകുമ്പോഴാണ് വിജയം നമ്മെ ആശ്ലേഷിക്കുക. ആത്മവിശ്വാസം വിജയം നേടുന്നതിന് ആവശ്യമാണ്. ആത്മവിശ്വാസമാണ് വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് ശക്തി തരുന്നത്. ആത്മവിശ്വാസം നേടാൻ മനസ്സിലെ ഭീതികൾ അകറ്റണം. ചുമതലകൾ ഏറ്റെടുക്കുകയും പരാജയങ്ങളെ നേരിടുകയും ചെയ്യുന്നത് വഴി ആത്മവിശ്വാസം വികസിപ്പിച്ചെടുക്കാം. ലോകമഹായുദ്ധത്തിൽ നടന്ന ഒരു സംഭവം. യുദ്ധം തുടങ്ങി 2 വർഷം കഴിഞ്ഞപ്പോൾ വർദോണി യുദ്ധം ആരംഭിച്ചു. ഫ്രാൻസിന്റെ തെക്കുപടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന വർദോൺ പിടിച്ചെടുക്കാൻ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിലുള്ള ജർമ്മൻ സൈന്യം തീരുമാനിച്ചു. ജർമ്മൻ സൈന്യത്തെ തോൽപ്പിക്കുവാൻ ഫ്രഞ്ചുകാരും തീരുമാനിച്ചു. മാർഷൽ പെതയൻ ആയിരുന്നു ഫ്രഞ്ച് പടനായകൻ. തന്റെ പട്ടാളക്കാരിൽ ആത്മവിശ്വാസം വളർത്തുവാൻ പെതയൻ ഒരു മാർഗം കണ്ടുപിടിച്ചു. പട്ടാളക്കാരുടെ മുമ്പിൽ നിന്ന് ജർമ്മൻ സൈന്യത്തെ ലക്ഷ്യമാക്കി പെതയൻ ധൈര്യസമേതം പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ മുന്നോട്ട് കടത്തിവിടില്ല. എല്ലാ പട്ടാളക്കാരും ഉറച്ച സ്വരത്തിൽ ഈ ശപഥം ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു. അത് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസവും ധീരതയും കൊടുത്തു. ഫ്രഞ്ച് സൈന്യത്തിന്റെ കൈവശം കൂടുതൽ പടക്കോപ്പുകൾ ഉണ്ടായിരിക്കാം എന്ന് കരുതി ജർമ്മൻ സൈന്യം മുന്നോട്ട് നീങ്ങിയില്ല. ഈ ആത്മവിശ്വാസമാണ് വർദോൺ യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ വിജയികളാക്കിയത്. അപകർഷതാബോധം നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സമാണ്. അപകർഷതാബോധം മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് വിജയിക്കുവാൻ സാധിക്കുകയില്ല. മറ്റുള്ളവരെക്കാൾ മോശക്കാരനാണ് താനെന്ന ചിന്ത ഒരാളിലുണ്ടാകുന്നത് അയാളുടെ കഴിവുകേടിൽ ശ്രദ്ധിക്കുകയും കഴിവുകൾ അവഗണിക്കുകയും ചെയ്യുമ്പോഴാണ്. നമ്മുടെ വ്യക്തിത്വത്തിലെ നല്ല കഴിവുകളെക്കുറിച്ച് ചിന്തിക്കുക. ധാരാളം കഴിവുകൾ നമ്മളിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ജീവിതം ജയിക്കാനുള്ളതാണ്, തോൽക്കുവാനുള്ളതല്ല. അതിനാൽ വിജയത്തിന്റെ വഴികൾ ഏതൊക്കെയാണെന്ന് നാം അറിയണം. ആ വഴികളിലൂടെ നാം സഞ്ചരിക്കണം. പരിശ്രമശീലം, ആത്മവിശ്വാസം, പരാജയങ്ങളിൽ അടിയുറച്ച ധീരത, ഇവയൊക്കെ സ്വന്തമാക്കി മുന്നേറണം. അപ്പോൾ ജീവിതത്തിലെ ഏതു മണ്ഡലങ്ങളിലും വിജയം നമുക്ക് സുനിശ്ചിതമാണ്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പറവൂർ ജോർജ്.
0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. സംസ്ഥാനത്ത് നിപ്പ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നതായും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ ഭരണകൂടം. 43-കാരനായ രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ ഇരിട്ടി വാരാപോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കൊയിലാണ്ടി തിരുവങ്ങൂർ നരസിംഹമൂർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപത്തെ പൊതുകുളത്തിൽ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. അത്തോളി കൊങ്ങന്നൂർ പുഴലിൽ 16-കാരനായ വിഘ്നേഷാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ ജയം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. രാവിലെ 6:10 കാവ്യാഞ്ജലി, സുഗതകുമാരിയുടെ രാത്രി എന്ന കവിത, ആലാപനം ബീന ഗംഗാധരൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറിയിൽ ശ്രീതിലകം, പെൺമയുടെ തിളക്കം, അഡ്വക്കേറ്റ് സൌമ്യ ബിജു അതിഥിയായി പങ്കെടുക്കുന്നു, തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീക്കൾ ചൊല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 മാപ്പിളപ്പാട്ടുകൾ, ബക്കർ തോട്ടുമൽ പാടിയത്, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 പുതുവസന്തം പുതിയ ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 കേന്ദ്ര സർക്കാരിന്റെ 12 വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര, 12:10 സേവന വാർത്തകൾ, 12:15 മാപ്പിളപ്പാട്ടുകൾ, വിശ്വനാഥ്, അഫ്സൽ, രഹ്ന എന്നിവർ പാടിയത്, 12:40 ആരോഗ്യദീപ്തി, ഷിഗല്ല അണുബാധയുടെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. ഇതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് വുമൺ ആന്റ് ചൈൽഡ് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സജിന സയ്യിദ് സംസാരിക്കുന്നു. 1:00 മില്ലനിയം മെലഡീസ്, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം, 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 കൈമുട്ട് മാപ്പിളപ്പാട്ട് കെ മുസ്തഫയും സംഘവും പാടിയത്, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 ഹരിതവീഥി, മൺസൂൺ മത്സ്യസമൃദ്ധി. ഈ വിഷയത്തെക്കുറിച്ച് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ RS അഖിൽ സംസാരിക്കുന്നു. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും
1: പരിപാടികളാണ്. Prime Minister Narendra Modi has said that when many major economies are facing uncertainty and economic challenges, India's growth story continues to inspire the world. Chairing the 11th Governing Council meeting of Niti Aayog at Rashtrapati Bhavan in New Delhi yesterday, he emphasized the need to further strengthen the nation's resolve towards self-reliance and highlighted the importance of adopting and implementing global best practices, particularly in the renewable energy sector. The Prime Minister urged states to focus on one district, one product initiatives and develop export-oriented strategies around it. External Affairs Minister Dr. S. Jaishankar has expressed concern that ongoing conflicts are imposing costs and triggering changes far beyond the regions. The minister said this while participating in a discussion with his Finnish counterpart Elina Valtonen and Assistant Foreign Minister of UAE Lana Nusibe on emerging powers and the new geopolitical competition at the Kultaranta talks in Finland. Dr. Jaishankar also stressed the need for international community to continue efforts to mitigate their consequences and create conditions for diplomacy. The government is on highest alert to safeguard Indian seafarers amid evolving maritime security situation in the Gulf region. Ministry of Ports, Shipping and Waterways said in a statement that the Directorate General of Shipping has advised all Indian seafarers serving on board Indian

സുഗതകുമാരി എഴുതിയ രാത്രി എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് ബീന ഗംഗാധരൻ. കാവ്യാഞ്ജലി. ആകാശവാണി കണ്ണൂർ. സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് 55 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. അർച്ചനയിൽ നിന്ന് KS ചിത്രപാടിയ ഗാനങ്ങൾ കേൾക്കാം.

ചിത്രപാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ അർച്ചന സമാപിച്ചു. അർച്ചന വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15.

0: ആകാശവാണി കണ്ണൂർ. സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 10 സെക്കൻഡ്.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണെന്ന്
1: താരണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കണ്ണൂർ കോർപ്പറേഷൻ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഇന്നു രാവിലെ 10 മണിക്ക് കണ്ണൂർ സാധു ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആദരിക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി മുനിസിപ്പൽ യൂണിറ്റ് വാർഷിക സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് തലശ്ശേരി ടൌൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരണപ്പെട്ട അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം ഇന്നുച്ചയ്ക്ക് 2:30 കണ്ണൂർ വ്യാപാര ഭവനിൽ മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. ഭാരത് സെൻസസ് 2027 ഭാഗമായി ജില്ലാ ഭരണ സംവിധാനവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായി കാസർകോട് ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്കായി സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരം ഇന്നു രാവിലെ 11 മണിക്ക് വിദ്യാനഗർ കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് നടത്താനിരുന്ന വെള്ളരിക്കുണ്ട

ബ്ലോക്ക് വികസന സമിതി യോഗം 20 രാവിലെ 10:30 നടക്കും. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 18 55 ഇടയിൽ പ്രായമുള്ള വനിതകൾക്കായി സ്വയം തൊഴിൽ വായ്പാ വിതരണം ചെയ്യുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യം അല്ലെങ്കിൽ വസ്തുജാമ്യം വേണം. ഓൺലൈനായി www.mitrasoft.ksw.org വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 9996015014. കാസർഗോഡ് പരവനടുക്കത്ത് പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 5, 6, 7, 8 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് പട്ടികവർഗ പട്ടികജാതി പെൺകുട്ടികളിൽ നിന്ന് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകരുടെ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയരുത്. അപേക്ഷയോടൊപ്പം ജാതി, വരുമാനം, സർട്ടിഫിക്കറ്റ്, നിലവിൽ പഠിക്കുന്ന ക്ലാസ് തെളിയിക്കുന്ന ഹെഡ്മാസ്റ്ററുടെ സാക്ഷ്യപത്രം, ജനനതീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം 15 മുമ്പായി കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 9605420629. കണ്ണൂർ സർവകലാശാലയുടെ 2026-27 അധ്യയന വർഷത്തെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കും 5 വർഷ ഏകീകൃത ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കും ഏകജാലക പ്രവേശനം വഴി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 22 വരെ നീട്ടിയിരിക്കുന്നു. വിശദവിവരങ്ങൾക്ക് ഫോൺ 0497276388. ഇമെയിൽ ugdoa@kannur.unIV.ac.in. കേരള സർക്കാർ സ്ഥാപനമായ IHRD കൂത്തുപറമ്പ് വലിയ വെളിച്ചത്തെ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 50% സീറ്റിലേക്ക് കണ്ണൂർ സർവകലാശാലയുടെ ഏകജാലക പ്രവേശന വെബ്സൈറ്റായ admissions.kannuryunivercity.ac.in വഴി അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15. കൂടാതെ IHRD അനുവദിച്ചിട്ടുള്ള 50% സീറ്റിൽ admissions.ihrd.ac.in വെബ്സൈറ്റ് വഴി ഈ മാസം 20 വരെയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ 0490209321. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാസർഗോഡ് ഉപകേന്ദ്രത്തിൽ 4 മാസം ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ 94 95 77 07 08. കേരള കേന്ദ്ര സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ തീയതി 15 വരെ നീട്ടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പൊതുപ്രവേശന പരീക്ഷ എഴുതിയവർക്ക് www.cukerala.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് രജിസ്റ്റർ ചെയ്യാം. കാസർഗോഡ് ഗവൺമെന്റ് ITI പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ITI admissions.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖാന്തരം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0499425440. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ചെറുശ്ശേരി സാഹിത്യവേദി ചങ്ങമ്പുഴ കവിതകളിലെ കേരളീയത എന്ന വിഷയത്തിൽ പ്രബന്ധ മത്സരം നടത്തുന്നു. പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക പ്രായപരിധിയില്ല. 10 പേജിൽ കവിയാത്ത പ്രബന്ധങ്ങൾ ഈ മാസം 17 സുഗന്ധൻ EV സെക്രട്ടറി ചെറുശ്ശേരി സാഹിത്യവേദി ശതാവരി കാഞ്ഞിരോട് എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. വിജയികൾക്ക് ക്യാഷ് പ്രൈസും സമ്മാനങ്ങളും നൽകും. ഫോൺ നമ്പർ 9605651382. കേരള സർക്കാരിന്റെ PSC അംഗീകരിച്ച ഹിന്ദി ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സ് 2026-28 ബാച്ചിലെ അഡ്മിഷന് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0473429649. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിന്റെ ഇലക്ട്രിക്കൽ വയർമാൻ പരീക്ഷ 2025 എഴുത്തു പരീക്ഷ നാളെ രാവിലെ 10 പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സംരക്ഷ .selkerala.gov.in. ഫോൺ നമ്പർ 0497299921.
ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യബന്ധന ബോട്ടുകളിലെ മത്സ്യത്തൊഴിലാളികൾക്കും പീലിംഗ് ഷെഡിൽ തൊഴിലെടുക്കുന്ന അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ ലഭ്യമാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ, റേഷൻ കാർഡിന്റെ പകർപ്പ്, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി പാസ്ബുക്കിന്റെ പകർപ്പ്, മത്സ്യബന്ധനയാന പീലിംഗ് ഷെഡ് ഉടമയുടെ സാക്ഷ്യപത്രം, ആധാർ കാർഡിന്റെ പകർപ്പ് സഹിതം തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, കാസർകോട്, കുമ്പള മത്സ്യഭവൻ ഓഫീസുകളിൽ 15 സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467220-2537. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാകും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
1: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽടെക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714-333-577.
3: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
4: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
3: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
4: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
3: ഫോൺ 8590-460017.
4: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്പറമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
5: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
8: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
7: അതെങ്ങനെയാ?
8: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
7: എടാ, സംഭവം കൊള്ളാലോ.
8: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
10: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
11: ലാപ്ടോപ്പോ?
10: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
12: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ്, കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
13: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
14: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ ഒരു കുഞ്ഞു തന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ

0: ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
1: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
2: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൌകര്യവും,
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തും. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
2: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
3: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI, പരിയാരം, കണ്ണൂർ. ഫോൺ 8547-108649.
4: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്. ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫേ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075-77-2831.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
7: ശ്രീ തിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീ തിലകം, പെൺമയുടെ തിളക്കം.
8: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5, 2-3-2-5-1-4-2.
9: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ: മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി: പ്രതിരോധ നടപടികൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ഫലപ്രദമായ ഭരണം എന്നിവയിലൂടെ മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങി ഉയർന്നുവരുന്ന സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത് ഭാരത് ദർശൻ ഓരോ സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും ഗ്രാമത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയമായി മാറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാശ്രയത്വത്തിനായുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി യോഗത്തിൽ എടുത്തുപറഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2-ദിവസത്തെ സ്വിറ്റ്സർലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലാന്റ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധി

0: ുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിസ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾക്ക് സന്ദർശനം സഹായമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ആറാംഘട്ട യുവസംഗമത്തിൽ ഛത്തീസ്ഗഡിലെ വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. യുവസംഗമം യുവാക്കൾക്ക് പാഠപുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കുമപ്പുറം ഇന്ത്യയെ അനുഭവിക്കാനും രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, വികസന സംരംഭങ്ങൾ, ദേശീയ മുൻഗണനകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചതായും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ് കാ സാത്ത് സബ് കാ വികാസ് സബ് കാ വിശ്വാസ് സബ് കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് വിദേശനയത്തിലൂടെ ഇന്ത്യയെ ആഗോള നേതാവായി അടയാളപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ ആദ്യം എന്ന തത്വം നിലനിർത്തി രാജ്യം വിദേശ നയത്തിൽ പുതിയ ഊർജ്ജം പകർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സൌഹൃദങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം പഴയ ബന്ധങ്ങളും ശക്തിപ്പെടുത്തി. കോവിഡ് 19 പ്രതിസന്ധിയുടെ സമയത്ത് വാക്സിൻ മൈത്രി സംരംഭം ആരംഭിച്ചതാണ് രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ പ്രധാന ആകർഷണം. 2021 ജനുവരി മുതൽ 99 രാജ്യങ്ങൾക്കും 2 യു എൻ സ്ഥാപനങ്ങൾക്കുമായി ഇന്ത്യ 30,12,00,000 വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തു. വാക്സിൻ മൈത്രി പ്രകാരം അയൽപക്കം ആദ്യം എന്ന യത്തിന് കീഴിൽ ഇന്ത്യ അയൽപക്ക രാജ്യങ്ങൾക്കും മുൻഗണന നൽകി. 2025 നവംബറിൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചപ്പോൾ ശ്രീലങ്കയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അടിയന്തര സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചു. ഈ ശ്രമത്തിൽ ഇന്ത്യൻ നാവികസേന, വ്യോമസേന, കരസേന, ദുരന്ത പ്രതികരണ സംഘങ്ങൾ എന്നിവ ഏകോപിത രക്ഷാപ്രവർത്തനത്തിൽ ഒന്നിച്ച് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് സമഗ്രമായ പിന്തുണ നൽകി.
0: രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. ബയോ ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിലെ മുന്നേറ്റം ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അസോചം സംഘടിപ്പിച്ച 2-ാമത് ഫാർമ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. വികസിത് ഭാരത്, സ്വസ്ഥ് ഭാരത് എന്നിവയ്ക്ക് ശക്തി പകർന്ന് 2047-ഓടെ 100 ബയോളജിക്കുകൾ സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നൂതന ബയോളജിസ്റ്റിന്റെ ആഗോള ഭൂപടത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നതിന് എല്ലാവരും പിന്തുണ നൽകണമെന്നും അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ആർഎസ്എസ് ശതാബ്ദിയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്തും മറ്റന്നാൾ തൃശൂരും സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. അദ്ദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തുടർന്ന് അമൃതപുരിയിലെത്തി മാതാ അമൃതാനന്ദമയിയെ സന്ദർശിക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ടാണ് പ്രഭാഷണ സഭ. തൃശൂരിൽ പുഴക്കൽ ഹയാത്ത് റെജൻസിയിലാണ് പരിപാടി. സംസ്ഥാനത്ത് നിപ ഷിഗെല്ലെ രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ 41-കാരനാണ് നിപ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗെല്ല പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചതായി മന്ത്രി പറഞ്ഞു. ആകെ 514 പേരെ രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി രോഗബാധിതർ ചികിത്സയിൽ തുടരുകയാണ്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. നിപ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദേശത്ത് നിന്നും കൊണ്ടുവരുന്ന പ്രത്യേക മരുന്ന് നിലവിൽ ചെന്നൈയിൽ ലഭ്യമാണ്. അത് കേരളത്തിൽ എത്തിക്കാൻ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ ഔദ്യോഗികമായി വിവരങ്ങൾ അറിയിച്ചു. നിപ ഷിഗെല്ല രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മെയ് മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ നിപ വ്യാപന സാധ്യത കൂടുതലായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. നിപ സ്ഥിരീകരിച്ച വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയുവിൽ ചികിത്സയിലാണ്. ഇയാളുടെ സമ്പർക്കപ്പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്കപ്പട്ടികയിലെ 2 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും 13 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 62 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണുള്ളത്. ഇതിൽ ഹയസ്റ്റ് ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ക്വാറന്റൈനിലാണ്. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ ജയം. രാവിലെ 7:30 ദക്ഷിണകൊറിയ ചെക്ക് റിപ്പബ്ലിക്കുമായി ഏറ്റുമുട്ടും. മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു.
2: മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ 80,000 ആരാധകരെ സാക്ഷിയാക്കി ആതിഥേയർക്ക് മിന്നും ജയം. കളിയിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ മെക്സിക്കോ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. പക്ഷേ അതിരുവിട്ട ഫൗളുകളുടെ പേരിൽ ചുവപ്പ് കാർഡുകളുടെ അതിപ്രസരം ഫിഫ ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിന് ആകെ നാണക്കരായി. 3 റെഡ് കാർഡുകളാണ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നത്. 2 എണ്ണം ദക്ഷിണാഫ്രിക്കയ്ക്കും 1 എണ്ണം മെക്സിക്കോക്കുമെതിരെ. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ചുവപ്പ് കാർഡുകൾ വിധിക്കേണ്ടി വരുന്നത്. ഖത്തറിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിൽ റഫറിമാർക്ക് ആകെ 4 ചുവപ്പ് കാർഡ് മാത്രമാണ് ഉപയോഗിക്കേണ്ടി വന്നത്. കളിയുടെ 9-ാം മിനിറ്റിൽ മുന്നേറ്റ താരം ജൂലിയൻ കിനോസാണ് ദക്ഷിണാഫ്രിക്കയൻ വലയിൽ പന്തെത്തിച്ച് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇടം കുറിച്ചത്. 67-ാം മിനിറ്റിലായിരുന്നു മെക്സിക്കോയുടെ 2-ാം ഗോൾ.
0: 10-ാമത് ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. അടുത്ത മാസം 5-ാണ് ഫൈനൽ. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പുകാട്ട്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: अथ वार्ताः. नवदेहल्यां नीति आयोगस्य शासी परिषद उपवेशनस्य अध्यक्षतां कुर्वन् प्रधानमंत्री नरेन्द्र मोदी अवोचत् यत् यदा विश्वस्य प्रमुखाः अर्थव्यवस्थाः आर्थिक समाह्वानानां सामुख्यं कुर्वन्तः सन्ति तस्मिन् काले अपि भारतस्य विकासयात्रा विश्वं अविरतं प्रेरयति. तेन ऊर्जा क्षेत्रे वैश्विक उत्कृष्ट पद्धतीनां स्वीकरणाय आत्मनिर्भरतां प्रति देशस्य संकल्पं दृढयितुं बलं प्रदत्तम्. प्रधानमन्त्रिणा राज्यानि एकं मण्डलं एकः उत्पादः ODOP तथा रक्षा निर्माण क्षेत्रे निर्यातोन्मुख नीतीनां विकासाय प्रेरितानि. अस्य वर्षस्य मुख्य विषयो विकसित भारत @2047 कृते समावेशी मानव विकासः आसीत्. नीति आयोगस्य उपाध्यक्षेण अशोक लाहरी महोदयेन सबलं प्रोदीरितं यत् सुशिक्षिता कौशलयुक्ता च जनसंख्या एव देशस्य सफलतायाः मार्गो वर्तते. राष्ट्रपति पदासीना द्रौपदी मुर्मुः अद्यारभ्य उत्तराखण्डस्य 2-दिवसीय आधिकारिक प्रवासे भविष्यति. अस्मिन् प्रवासे राष्ट्रपतिः देहरादून स्थिते भारतीय सैन्य अकादमी इत्यस्य 58-उत्तरैकशततम नियमित पाठ्यक्रमस्य निरीक्षणं विधास्यति। भारतस्य खरीफ वपनर्तौ प्रविष्टे सति तैल बीज कृषेः अनुसंधान आधारित

0: തിങ്കളാഴ്ച ഗാന്ധിജിയുടെ മൗനവ്രത ദിനമായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ എഴുതി തയ്യാറാക്കിയ പ്രഭാഷണമാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം വായിക്കപ്പെട്ടത്.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

0: നിയന്ത്രണങ്ങൾ പിൻവലിക്കപ്പെട്ടപ്പോൾ ധാന്യങ്ങളുടെയും മറ്റ് ഭക്ഷ്യസാധനങ്ങളുടെയും വിലയിൽ ഗണ്യമായ കുറവുണ്ടായി. ഒരു വ്യാപാരി ഗാന്ധിജിക്ക് എഴുതിയ കത്തിൽ ഈ വസ്തുത വിശദാംശങ്ങൾ സഹിതം വിവരിക്കപ്പെട്ടിരിക്കുന്നു. തുണിത്തരങ്ങളുടെ മേലുള്ള ഗവൺമെന്റ് നിയന്ത്രണവും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയാൾ ഇങ്ങനെ എഴുതി. നിയന്ത്രണങ്ങൾ പിൻവലിക്കപ്പെട്ടാൽ സാധനങ്ങളുടെ വില 60% കണ്ട് കുറയും. തുണിത്തരങ്ങളുടെ കാര്യത്തിൽ തുണിമില്ലുകൾ മത്സരബുദ്ധിയോടെ ഉൽപാദനത്തിലേർപ്പെടുകയും അത് വിലക്കുറവിലേക്ക് നയിക്കുകയും ചെയ്യും. തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ നിർത്തുകയും ചെയ്യണം. ഈ വ്യാപാരി പെട്രോളിന്റെ മേലുള്ള ഗവൺമെന്റ് നിയന്ത്രണവും എടുത്തുകളയാൻ ബാപ്പു സമർത്ഥനം ചെലുത്തണമെന്ന് ആവശ്യപ്പെട്ടു. വ്യാപാരിയുടെ എഴുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഗാന്ധിജി തന്റെ കുറിപ്പ് ഇങ്ങനെ തുടർന്നു. സ്ഥിതിവിവര പട്ടിക നൽകിക്കൊണ്ട് ഒരാൾ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിനെ മുച്ചൂടും എതിർക്കാൻ നമുക്കാവില്ല. ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം സർക്കാർ നിയന്ത്രണങ്ങൾക്ക് എതിരാകുമ്പോൾ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ആ നിയന്ത്രണങ്ങൾക്ക് പിന്നെ സ്ഥാനമില്ല. ഇതാണ് എന്റെ കാഴ്ചപ്പാട്. ഈ കാര്യങ്ങളിലൊക്കെ വലിയ അറിവുള്ളവർ എന്റെ നിലപാടിനെ പരിഹസിച്ചെന്നു വരും. ഞാനാകട്ടെ വെളിച്ചമന്വേഷിക്കുന്നു. ഇരുട്ടിൽ ഒളിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഖാദിയുടെ കാര്യത്തിൽ ബാപ്പുവിന്റെ എഴുതപ്പെട്ട പ്രസംഗം ഈ നിരീക്ഷണം നടത്തി. ഖാദി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ വേഷചിഹ്നമാകുന്നു. നമുക്ക് വേണ്ടത്ര പരുത്തി ഉൽപാദനമുണ്ട്. ഗ്രാമങ്ങളിൽ നെയ്ത്ത് നടത്താൻ എണ്ണമറ്റ കൈകളുമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണ്ട വസ്ത്രങ്ങൾ നമുക്ക് തന്നെ നെയ്തെടുക്കാവുന്നതാണ്. പട്ടണങ്ങളിലെ ശബ്ദമാലിന്യവും ബഹളവും മോട്ടോർ വാഹനങ്ങളുടെ എരമ്പിപ്പാച്ചിലും ഇതിനാവശ്യമില്ല. റെയിൽവേ പട്ടാളത്തിന്റെ ആവശ്യമാണ് മുൻകാലങ്ങളിൽ നിവർത്തിച്ചു പോന്നത്. പിന്നീട് പരുത്തി കയറ്റി അയക്കപ്പെടാൻ തുറമുഖങ്ങളിൽ എത്തിച്ചതും വിദേശ വസ്ത്രം രാജ്യത്തെമ്പാടും വിതരണം ചെയ്തതും റെയിൽവേ തന്നെയാണ്. ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മുടെ വസ്ത്രം ഖാദിയായിരിക്കേണ്ടതാണ്. ഖാദി ഗ്രാമങ്ങളിൽ ഉണ്ടാക്കപ്പെടുകയും നാട്ടിലുടനീളം ഉപയോഗിക്കപ്പെടുകയും വേണം. അതുകൊണ്ട് തന്നെ ഖാദിയുടെ കാര്യത്തിൽ ഒരു വിധത്തിലുള്ള കേന്ദ്രീകരണത്തിനും സ്ഥാനമില്ല. നമ്മുടെ വടിയും അറിവില്ലായ്മയും കൊണ്ട് ഇന്ത്യൻ ഗ്രാമങ്ങൾ നശിപ്പിക്കപ്പെടരുത്. ഖാദിയിലൂടെയും ഗ്രാമ കുടിൽ വ്യവസായങ്ങളിലൂടെയും രാഷ്ട്രത്തെ അഭിവൃദ്ധിപ്പെടുത്തണമെന്നതായിരുന്നു എപ്പോഴും ഗാന്ധിജിക്കുണ്ടായിരുന്ന ആഗ്രഹം. ജനുവരി 6 അതിരാവിലെ ഹരിജന് വേണ്ടി എഴുതിയ ഒരു കുറിപ്പിൽ ഖാദിയുടെ പ്രചരണത്തിനായിരുന്നു ഉപാധികൾ ഉന്നയിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നെയ്ത്തും കൈത്തറിയും ഓരോ ഇന്ത്യൻ ഗ്രാമത്തിലും വികസിപ്പിച്ചെടുക്കണം. രണ്ടാമതായി സംസ്ഥാന കേന്ദ്ര നേതാക്കൾ ഖാദി പ്രചരണത്തിൽ സജീവമായി പങ്കെടുക്കണം. ഈ പ്രവർത്തനത്തിൽ കോൺഗ്രസ് മുന്നിട്ടിറങ്ങണം. ഖാദി പ്രചരണത്തിലുള്ള ഗാന്ധിജിയുടെ ഈ ഉറച്ച വിശ്വാസം ഖാദി ഉൽപാദനത്തിൽ ഏവരുടെയും പിന്തുണ ആവശ്യപ്പെടാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി. ഖാദി വിൽപ്പനയിൽ നിന്നുള്ള പണം ഇന്ത്യൻ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ജനലക്ഷങ്ങൾക്കാണ് ഉപകരിക്കുക. അതുകൊണ്ട് സാക്ഷ്യപത്രമുള്ള യഥാർത്ഥ ഖാദി തന്നെ ജനങ്ങൾ വാങ്ങി ഉപയോഗിക്കണം. ലാഭക്കൊതി ഇതിന്റെ പിന്നിൽ ഇല്ല. ചർക്കാ സംഘത്തിന്റെ സാക്ഷ്യപത്രമുണ്ടെങ്കിൽ യഥാർത്ഥ ഖാദി വാങ്ങി രാജ്യത്തോടുള്ള കടമ നിങ്ങൾ നിറവേറ്റണം. മഹാത്മജിയുടെ ഈ അഭ്യർത്ഥന നമ്മൾ ചെവിക്കൊണ്ടുവോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുക.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ M. മുഹമ്മദ്.

0: ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ തുടരുന്നു.
1: പിറ്റേന്ന് പകൽ ഒരു മണിക്ക് മിസ്റ്റർ ബേക്കറുടെ അടുത്ത് പ്രാർത്ഥനാ സമ്മേളനത്തിന് ഞാൻ ചെന്നു. അവിടെ മിസ് ഹാരിസ്, മിസ് ഗ്യാപ് കോട്സ് തുടങ്ങിയവർക്ക് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി. പ്രാർത്ഥിക്കാനായി എല്ലാവരും മുട്ടുകുത്തി. ഞാനും അങ്ങനെ ചെയ്തു. പ്രാർത്ഥനകൾ ഓരോരുത്തരുടെയും ആഗ്രഹമനുസരിച്ച് പല കാര്യങ്ങൾക്കായി ദൈവത്തോട് നടത്തുന്ന അഭ്യർത്ഥനകളായിരുന്നു. ഓരോ ദിവസവും സമാധാനപൂർവം കടന്നുപോകാനോ ഹൃദയകവാടങ്ങൾ തുറന്നു കിട്ടാനോ ദൈവത്തോട് അപേക്ഷിക്കുകയായിരുന്നു പതിവ്. എന്റെ നന്മയ്ക്കായി അപ്പോൾ ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തപ്പെട്ടു. ദൈവമേ, ഞങ്ങളുടെ ഇടയിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുള്ള ഈ സഹോദരന് വഴി കാണിച്ചു കൊടുക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള സമാധാനം ഇദ്ദേഹത്തിന് നൽകണമേ. ഞങ്ങളെ രക്ഷിച്ച യേശുദേവൻ ഇദ്ദേഹത്തെയും രക്ഷിക്കുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇതെല്ലാം അപേക്ഷിക്കുന്നു. ഈ സമ്മേളനങ്ങളിൽ തുതിഗീതങ്ങളുടെ ആലാപനമോ മറ്റേതെങ്കിലും സംഗീതമോ ഉണ്ടായിരുന്നില്ല. ദിവസവും ഏതെങ്കിലും പ്രത്യേക കാര്യത്തിനുള്ള പ്രാർത്ഥനകൾ നടത്തിയിട്ട് ഓരോരുത്തരും ഉച്ചഭക്ഷണത്തിനായി പോവും. ആ സമയം അതിനുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് 5 മിനിറ്റിലധികം സമയം എടുക്കാറില്ല. മിസ്സുമാരായ ഹാരിസും ഗ്യാബും പ്രായം ചെന്ന അവിവാഹിതകളായിരുന്നു. മിസ്റ്റർ കോട്സ് ക്വേക്കർ എന്ന പ്രത്യേക ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ആ സ്ത്രീകൾ രണ്ടും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. എല്ലാ ഞായറാഴ്ചയും 4 മണിക്ക് ചായ കുടിക്കാനായി അവരുടെ വീട്ടിൽ ചെല്ലണമെന്ന് അവർ ഒരു സ്ഥിരമായ ക്ഷണം എനിക്ക് നൽകി. ഞായറാഴ്ച തോറും ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഞാൻ ഓരോ ആഴ്ചത്തെയും മതകാര്യങ്ങൾ എഴുതി വച്ചിരുന്ന ഡയറി മിസ്റ്റർ കോട്സിന് കാണിക്കുമായിരുന്നു. ഞാൻ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചും അവ എന്നിൽ അവശേഷിപ്പിച്ച അഭിപ്രായത്തെപ്പറ്റിയും ഞാൻ അദ്ദേഹത്തോട് ചർച്ച ചെയ്തു പോന്നു. ആ സ്ത്രീകൾ അവരുടെ മധുരമായ അനുഭവങ്ങൾ വിവരിക്കുകയും അവർക്ക് കിട്ടിയ സമാധാനത്തെപ്പറ്റി പറയുകയും പതിവായിരുന്നു. മിസ്റ്റർ കോട്സ് തുറന്ന മനസ്സും ഉറച്ച വിശ്വാസവുമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നടക്കാൻ പോകും. മറ്റ് ക്രൈസ്തവ സുഹൃത്തുക്കളുടെ അടുത്തേക്കും അദ്ദേഹം എന്നെ കൊണ്ടുപോകും. ഞങ്ങൾ പരസ്പരം കൂടുതൽ അടുത്തപ്പോൾ തനിക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ അദ്ദേഹം എനിക്ക് തരികയും അവ കൊണ്ട് എന്റെ ഷെൽഫ് നിറയുകയും ചെയ്തു. അദ്ദേഹം പുസ്തകങ്ങൾ കൊണ്ട് എന്നെ മൂടി എന്ന് തന്നെ പറയാം. അവയെല്ലാം വായിക്കാം എന്ന് വിശ്വാസപൂർവം ഞാൻ വാക്കുകൊടുത്തു. വായിക്കുന്ന മുറയ്ക്ക് ഞങ്ങൾ അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. അത്തരം ഒട്ടേറെ പുസ്തകങ്ങൾ 1893 ഞാൻ വായിച്ചു. അവയുടെ എല്ലാം പേര് ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും അവയുടെ കൂട്ടത്തിൽ സിറ്റി ടെമ്പിളിലെ ഡോക്ടർ പാർക്കറുടെ വ്യാഖ്യാനം, ദ കമന്ററി ഓഫ് ഡോക്ടർ പാർക്കർ ഓഫ് സിറ്റി ടെമ്പിൾ, പി എസിന്റെ അപ്രമാദമായ ധാരാളം തെളിവുകൾ, പി എസിൻസ് മെനി ഇൻഫാലിബിൾ പ്രൂഫ്സ്, ബട്ട്ലറുടെ സാദൃശ്യം, ബട്ട്ലേഴ്സ് അനലോഗി എന്നിവ ഉണ്ടായിരുന്നു. ഇവയുടെ ചില ഭാഗങ്ങൾ എനിക്ക് മനസ്സിലാകുമായിരുന്നില്ല. ചിലത് എനിക്കിഷ്ടപ്പെട്ടു, മറ്റു ചിലത് ഇഷ്ടപ്പെട്ടുമില്ല. അപ്രമാദമായ ധാരാളം തെളിവുകൾ, ഗ്രന്ഥകാരൻ മനസ്സിലാക്കിയ തരത്തിലുള്ള ബൈബിളിലെ മതത്തെ പിന്താങ്ങുന്ന തെളിവുകളാണ്. ആ പുസ്തകം എന്നെ സ്വാധീനിച്ചില്ല. പാർക്കറുടെ വ്യാഖ്യാനം സന്മാർഗികമായ ഉത്തേജനം നൽകുന്നതായിരുന്നു. പക്ഷേ നിലവിലുള്ള ക്രൈസ്തവ പ്രമാണങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് അത് തീരെ സഹായകമായിരുന്നില്ല. ബട്ട്ലറുടെ സാദൃശ്യം ആഴമേറിയതും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു പുസ്തകമായി എനിക്ക് അനുഭവപ്പെട്ടു. അത് ശരിക്കും മനസ്സിലാകണമെങ്കിൽ 4-5 പ്രാവശ്യം വായിക്കണം. നാസ്തികരെ ഈശ്വരവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എഴുതിയതാണ് അത് എന്നെനിക്ക് തോന്നി. ഈശ്വരാസ്തിക്യത്തെപ്പറ്റി അതിൽ നിരത്തിയിട്ടുള്ള വാദങ്ങൾ എനിക്ക് ആവശ്യമില്ലായിരുന്നു. കാരണം ഞാൻ അവിശ്വാസത്തിന്റെ ഘട്ടം കടന്നു കഴിഞ്ഞിരുന്നു. എന്നാൽ ദൈവത്തിന്റെ മനുഷ്യാവതാരവും ദൈവത്തിനും മനുഷ്യനുമിടയ്ക്കുള്ള മധ്യസ്ഥനും യേശു മാത്രമാണ് എന്ന് സമർത്ഥിക്കാനുള്ള അതിലെ വാദങ്ങൾ എന്നെ സ്പർശിച്ചതേയില്ല. എന്നാൽ മിസ്റ്റർ കോട്സ് അങ്ങനെ എളുപ്പം പരാജയം സ്വീകരിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹം എന്റെ കഴുത്തിൽ വൈഷ്ണവർ ധരിക്കുന്ന തുളസിമാല കണ്ടു. അതൊരു അന്ധവിശ്വാസമാണ് എന്ന് അദ്ദേഹം കരുതുകയും അതിൽ വേദനിക്കുകയും ചെയ്തു. ഈ അന്ധവിശ്വാസം നിങ്ങൾക്ക് യോജിച്ചതല്ല, വരൂ, ഞാൻ ആ മാല പൊട്ടിച്ചു കളയാം. പാടില്ല, നിങ്ങളെ ഞാൻ അതിന് സമ്മതിക്കില്ല. എന്റെ അമ്മ തന്ന ഒരു വിശുദ്ധ സമ്മാനമാണത്. പക്ഷേ നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കതിൻ്റെ നിഗൂഢ പ്രാധാന്യം നിശ്ചയമില്ല. അത് ധരിച്ചില്ല എങ്കിൽ ആപത്തുണ്ടാകും എന്ന വിചാരവും എനിക്കില്ല. പക്ഷേ എന്റെ അമ്മ സ്നേഹം കൊണ്ടും എന്റെ നന്മയ്ക്ക് പ്രയോജനപ്പെടും എന്ന വിശ്വാസത്തിലും എന്റെ കഴുത്തിൽ അണിയിച്ച ഒരു മാല തക്ക കാരണം കൂടാതെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധ്യമല്ല. കാലപ്പഴക്കം കൊണ്ട് അത് തനിയെ പൊട്ടിപ്പോകുമ്പോൾ പുതിയൊരെണ്ണം വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ മാല പൊട്ടിക്കാൻ പാടില്ല. എന്റെ മതത്തോട് ബഹുമാനമില്ലാത്തതുകൊണ്ട് മിസ്റ്റർ കോട്സിന് ഈ വാദം സ്വീകാര്യമായി തോന്നിയില്ല. അദ്ദേഹം എന്നെ അജ്ഞതയുടെ അഗാധ ഗർത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തക്ക അവസരം കാത്തിരിക്കുകയായിരുന്നു. മറ്റു മതങ്ങളിൽ കുറെ സത്യമുണ്ടാവാം, എങ്കിലും ക്രിസ്തുമതം സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് രക്ഷയുണ്ടാവില്ല എന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. കാരണം യഥാർത്ഥ സത്യം ക്രിസ്തുമതത്തിലാണെന്നും ക്രിസ്തുവിന്റെ മാധ്യസ്ഥം കൂടാതെ എന്റെ പാപങ്ങൾ കഴുകിക്കളയാനാവില്ല എന്നും ഇതുകൂടാതെയുള്ള സൽപ്രവൃത്തികൾ ഉപയോഗശൂന്യമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. പല പുസ്തകങ്ങളും എനിക്ക് പരിചയപ്പെടുത്തി തന്നതുപോലെ തന്നെ ഉറച്ച ക്രൈസ്തവ വിശ്വാസികളായി അദ്ദേഹം കരുതിയ ധാരാളം സുഹൃത്തുക്കളെയും എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അവരിൽ ഒന്ന് പ്ലിമത്ത് സഹോദരന്മാർ എന്ന ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു കുടുംബമായിരുന്നു. മിസ്റ്റർ കോട്സ് മുഖേന എനിക്കുണ്ടായ മിക്ക ബന്ധങ്ങളും നല്ലതായിരുന്നു. ദൈവഭയമുള്ളവർ എന്ന നിലയ്ക്ക് അവർ എന്നെ ആകർഷിച്ചു. എന്നാൽ മേൽപ്പറഞ്ഞ കുടുംബവുമായി അടുപ്പത്തിൽ കഴിയുമ്പോൾ ഒരു പ്ലിമത്ത് സഹോദരൻ വാദപ്രതിവാദത്തിനായി എന്നെ സമീപിച്ചു. ഇതിന് ഞാൻ ഒരുക്കമല്ലായിരുന്നു. അയാൾ പറഞ്ഞു, ഞങ്ങളുടെ മതത്തിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകളെക്കുറിച്ച് നിമിഷം പ്രതി ആലോചിച്ച് തിരുത്തുകയും അവയ്ക്ക് പ്രായശ്ചിത്തം ചെയ്യുകയുമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ വാക്കുകളിൽ നിന്നും ഊഹിക്കേണ്ടിയിരിക്കുന്നു. ഈ അനന്തമായ പ്രക്രിയ

0: നിങ്ങൾക്ക് എങ്ങനെയാണ് രക്ഷ തരുന്നത്? നിങ്ങൾക്കൊരിക്കലും സമാധാനമുണ്ടാവില്ല. നമ്മളെല്ലാം പാപികളാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. ഇനി ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പൂർണ്ണത നോക്കൂ. സ്വയം നന്നാകുന്നതിനും പ്രായശ്ചിത്തം ചെയ്യുന്നതിനുമുള്ള നമ്മുടെ ശ്രമങ്ങൾ വ്യർത്ഥമാണ്. എങ്കിലും നമുക്ക് രക്ഷ കൂടിയേ തീരൂ. പാപഭാരം നമുക്ക് താങ്ങാനാകുമോ? നമുക്ക് അത് യേശുവിനെ ഏൽപ്പിക്കുകയേ വഴിയുള്ളൂ. അദ്ദേഹം മാത്രമാണ് പാപമില്ലാത്ത ദൈവപുത്രൻ. തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ വാക്കാണ്. ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം അതിൽ കാണാം. യേശുവിന്റെ പാപപരിഹാര പ്രവൃത്തിയിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ പാപങ്ങളാൽ ബന്ധിതരാകുന്നില്ല. പാപങ്ങൾ നമുക്കുണ്ടാവും. പാപമില്ലാതെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് യേശു മനുഷ്യവംശത്തിന്റെ എല്ലാ പാപങ്ങൾക്കും വേണ്ടി പീഡകൾ സഹിക്കുകയും പ്രായശ്ചിത്തം നടത്തുകയും ചെയ്തത്. യേശുവിന്റെ ഈ മഹത്തായ വീണ്ടെടുക്കലിൽ വിശ്വസിക്കുന്നവനെ ശാശ്വത സമാധാനമുണ്ടാവും. നിങ്ങളുടേത് എത്ര അസ്വസ്ഥത നിറഞ്ഞ ജീവിതമാണെന്നും ഞങ്ങളുടേത് എത്ര വലിയ സമാധാന വാഗ്ദാനമാണ് എന്നും ആലോചിച്ചു നോക്കുക. ഈ വാദം എന്നെ ബോധ്യപ്പെടുത്തുന്നതിൽ അമ്പേ പരാജയപ്പെട്ടു. ഞാൻ വിനീതമായി മറുപടി പറഞ്ഞു, എല്ലാ ക്രൈസ്തവരും അംഗീകരിക്കുന്ന ക്രിസ്തുമതം ഇതാണെങ്കിൽ എനിക്കത് സ്വീകരിക്കാൻ സാധ്യമല്ല. എന്റെ പാപത്തിന്റെ അനന്തരഫലങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാപത്തിൽ നിന്ന് തന്നെ അഥവാ പാപചിന്തയിൽ നിന്ന് തന്നെ മോചനം നേടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ ലക്ഷ്യത്തിലെത്തുന്നത് വരെ അസ്വസ്ഥനായിരിക്കുന്നതിൽ ഞാൻ സംതൃപ്തനായിരിക്കും. ഇതിനോട് ആ പ്ലിമത്ത് സഹോദരൻ ഇങ്ങനെ പ്രതികരിച്ചു, നിങ്ങളുടെ ശ്രമം നിഷ്ഫലമാണ് എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഞാൻ പറഞ്ഞതെപ്പറ്റി വീണ്ടും ആലോചിക്കുക. ആ സഹോദരന്റെ വാക്കുപോലെ തന്നെയായിരുന്നു പ്രവൃത്തിയും. അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റുകൾ ചെയ്യുകയും അവയെക്കുറിച്ചുള്ള ചിന്ത തന്നെ അസ്വസ്ഥനാക്കുന്നില്ല എന്ന് എനിക്ക് കാണിച്ചു തരികയും ചെയ്തു. എന്നാൽ ഈ സ്നേഹിതന്മാരെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ എല്ലാത്തരം ക്രിസ്ത്യാനികളും ഇത്തരത്തിലുള്ള പാപപരിഹാര സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. മിസ്റ്റർ കോട്സ് തന്നെ ദൈവഭയത്തോടെയാണ് നടന്നിരുന്നത്. അദ്ദേഹത്തിന്റെ ഹൃദയം നിഷ്കളങ്കമായിരുന്നു. സ്വയം ശുദ്ധീകരിക്കുന്നതിന്റെ സാധ്യതയിൽ അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു. ആ രണ്ട് സ്ത്രീകളും ഈ വിശ്വാസക്കാരായിരുന്നു. എന്റെ കയ്യിൽ കിട്ടിയ പുസ്തകങ്ങളിൽ ചിലത് ഭക്തി നിർഭരമായിരുന്നു. എന്റെ ഈ അവസാനത്തെ അനുഭവം കൊണ്ട് മിസ്റ്റർ കോട്സ് വളരെ അസ്വസ്ഥനായിരുന്നു. എങ്കിലും ആ പ്ലിമത്ത് സഹോദരന്റെ തലതിരിഞ്ഞ വിശ്വാസം എന്നിൽ ക്രിസ്തുമതത്തിനെതിരായ മുൻവിധി ഉണ്ടാക്കിയിട്ടില്ല എന്ന് അദ്ദേഹത്തോട് പറയുകയും അങ്ങനെ ഉറപ്പു നൽകുകയും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. എന്റെ ബുദ്ധിമുട്ടുകൾ മറ്റു ചില കാര്യങ്ങളിലായിരുന്നു. അവ ബൈബിളിനെ സംബന്ധിച്ചും അതിന്റെ അംഗീകൃത വ്യാഖ്യാനത്തെ സംബന്ധിച്ചും ആയിരുന്നു.
1: ഗാന്ധി ദർശനമാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിലവിലുള്ളതും 2026-27 അക്കാദമിക് വർഷത്തിൽ ഉണ്ടായേക്കാവുന്നതുമായ അഡ്ഹോക് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കുന്നതിലേക്കായി പാനൽ തയ്യാറാക്കുന്നതിനായി AICTE മാനദണ്ഡപ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ പരീക്ഷയ്ക്കും കൂടിക്കാഴ്ചയ്ക്കും അസൽ പ്രമാണങ്ങളുമായി 17 രാവിലെ 9:30 ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.gceke.ac.in എന്ന കോളേജ് വെബ്സൈറ്റ് സന്ദർശിക്കുക. കണ്ണൂർ സർവകലാശാല ധർമ്മശാല ക്യാമ്പസിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ കൊമേഴ്സ്, നാച്ചുറൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 16 രാവിലെ 10:30 നടക്കും. യോഗ്യത എംഎഡ്, നെറ്റ്, PhD. പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ UP ST മലയാളം, LP ST മലയാളം അധ്യാപക തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 15 രാവിലെ 10:30 നടക്കും. കുറ്റിക്കൂർ ഗ്രാമപഞ്ചായത്തിലെ കൂട്ടം സാമൂഹ്യ പഠനമുറിയിൽ ഫെസിലിറ്റേറ്ററുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 16 രാവിലെ 10:00 കാസർകോട് കളക്ട്രേറ്റിലുള്ള ട്രൈബൽ ഡെവലപ്മെന്റ് കാര്യാലയത്തിൽ നടക്കും. ഡിഗ്രി, BEd, TEd യോഗ്യതയുള്ള പട്ടികവർഗ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0999425466. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ UPST മലയാളം വിഭാഗത്തിൽ അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 15 രാവിലെ 10:30 നടക്കും. ഫോൺ നമ്പർ 9037-79-9282. കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിക്ക് കീഴിലുള്ള കോളേജ് ഫോർ കോസ്റ്റ്യൂം ആന്റ് ഫാഷൻ ഡിസൈനിംഗിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഹിന്ദി തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനായി 16 രാവിലെ 11:00 തോട്ടടയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നു. യോഗ്യത ഹിന്ദിയിൽ കുറഞ്ഞത് 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം, UGC, നെറ്റ്, അധ്യാപന പരിചയമുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 8281574390. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റ് രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് നിരീക്ഷിക്കും. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ

സന്ദർശനത്തിന് ഈ മാസം 14 തുടക്കമാകും. 52 G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളുടെ നവീകരണം, വികസന ഐക്യദാർഢ്യം, നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ വ്യാപനം തുടങ്ങിയ വിഷയങ്ങൾ

0: south. This will be India's 13th participation at the G7 summit, and Prime Minister Mr. Modi's 7th consecutive participation at the summit.
1: ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന്റെ നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും നിരവധി മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ഫിന്നിഷ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണനും യുഎയുടെ സഹവിദേശകാര്യമന്ത്രി ലാന നുസേബിയുമായും ഫിൻലൻഡിൽ കുൽത്താരാന്ത ചർച്ചകളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം തുടരണമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. അസം നാഗാലാന്റ് അതിർത്തിയിലെ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക ഉത്പാദന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ, നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫ്യൂ റിയോ എന്നിവരുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. എണ്ണ പ്രകൃതിവാതക പര്യവേക്ഷണത്തിന്റെയും ധാതുഖനനത്തിന്റെയും പുതിയ സാധ്യതകൾ ഈ സംരംഭം തുറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു.
2: आज हम सब एक ऐतिहासिक क्षण के साक्षी हो रहे हैं. इससे ऑयल और नेचुरल गैस की एक्सप्लोरेशन की संभावनाएं बढ़ेगी, मिनरल की भी खनन की संभावना खड़ी होती है. दोनों राज्यों ने ये निर्णय किया 50-50% कर भारत के तेल के उत्खनन में बाधा न बने, क्योंकि ये राष्ट्रीय संपदा है और मुझे लगता है कि ये भाव बहुत महत्वपूर्ण है.
1: നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. ഫിൻടെക് കമ്പനികൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളോട് ഡീഫേക്ക് കണ്ടെത്തൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഉപഭോക്തൃ ഓൺബോർഡിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സർക്കാർ നിർദ്ദേശിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമലിനുമായും സാമ്പത്തികകാര്യ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വികസിപ്പിക്കുന്നതിനും സന്ദർശനം സഹായകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രാമനാട്ടുകര സ്വദേശിയായ 43-കാരനാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6 ആയി. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭാഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ചത് സമാനതകളില്ലാത്ത പുരോഗതിയാണ്. സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ആപ്തവാക്യത്തിലൂന്നി ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത്.

0: നടപ്പിലാക്കിയത്. ശക്തമായ വിദേശ നയങ്ങളിലൂടെ രാജ്യത്തെ ആഗോള ശക്തിയായി ഉയർത്താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അറിയാം ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം ആഗോളവേദികളിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് വൻ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൌഹൃദങ്ങൾ ശക്തമാക്കാനും പുതിയ തന്ത്രപ്രധാന പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കാനും രാജ്യത്തിന് സാധിച്ചു. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യത്വപരമായ നയതന്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇന്ത്യയെ ആരംഭിച്ച വാക്സിൻ മൈത്രി പദ്ധതി ഏറെ ശ്രദ്ധ നേടി. മാനുഷിക പരിഗണനകൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയുടെ വിദേശ നയത്തിൽ എക്കാലത്തും മുൻഗണന നൽകിയിട്ടുണ്ട്. മാനുഷിക സഹായത്തിന് രാജ്യം നൽകുന്ന മുൻഗണന വസുദൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനത്തിന്റെ നേർക്കാഴ്ചയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ശില്പശാല സംഘടിപ്പിക്കും. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ്ഗവിള ഗവേഷണ സ്ഥാപനത്തിൽ ഡയറക്ടർ ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. പിഐബി തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റു രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ. സമയം 7 കഴിഞ്ഞ് 35:16.
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITI കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
5: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
5: ഫോൺ 0497-270378.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. നിയമദൃഷ്ടി എന്ന പരിപാടിയിലൂടെ നമുക്ക് സുപരിചിതയായ അഡ്വക്കേറ്റ് സൗമ്യ ബിജു ആണ് ഇന്നത്തെ അതിഥി.
6: നമസ്കാരം, ശ്രീതിലകത്തിലേക്ക് സ്വാഗതം. നമ്മൾ പറയല്ലോ പേഴ്സൺ വെയറിംഗ് ന്യൂമറസ് ഹാറ്റ്സ് എന്ന്. അപ്പൊ അത് മാഡത്തിന് വളരെയധികം യോജിക്കുന്ന ഒരു പ്രയോഗമാണ്. കാരണം വിവിധ മേഖലകളിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അഡ്വക്കസി, കൌൺസിലിംഗ്, ടീച്ചിംഗ്, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ. എന്നാൽ നമ്മുടെ ശ്രോതാക്കൾക്ക് പരിചയം സൗമ്യ ബിജു എന്ന വക്കീലിനെയാണ്. ട്രിവാൻഡ്രം കേരള ലോ അക്കാദമി ലോ കോളേജിൽ നിന്ന് LLB കംപ്ലീറ്റ് ചെയ്തു. അഭിഭാഷക എന്ന നിലയിലുള്ള താങ്കളുടെ പ്രവർത്തന അനുഭവങ്ങളിൽ നിന്ന് തന്നെ ഈ സംഭാഷണം നമുക്ക് ആരംഭിച്ചാലോ.
7: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ ഹിയർ. മണി പവറോ മസിൽ പവറോ പൊളിറ്റിക്കൽ പവറോ ഇതിന്റെ ഒന്നും സംരക്ഷണമോ ഇല്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരവും അവർക്ക് നിയമത്തിന്റെ സംരക്ഷണവും എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുള്ളതും നിയമവൈദഗ്ധ്യവുമുള്ള അങ്ങനെയുള്ളൊരു നിയമവിദഗ്ധയാവണം. എന്നിട്ട് അവർക്ക് അവൈലബിൾ ആയിരിക്കണം, വോയിസ്ലെസ് ആയിട്ടുള്ളവർക്ക് അവൈലബിൾ ആയിരിക്കണം. അങ്ങനെ ഒരു അഭിഭാഷകയാവണം എന്നുള്ള വിചാരത്തോടെയാണ് ഞാൻ LLB ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആഴത്തിൽ നിയമവിഷയങ്ങളെല്ലാം തന്നെ ആഴത്തിൽ പഠിക്കുക. പിന്നെ പീപ്പിൾസ് കൌൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന നിയമസഹായം നൽകുന്ന, നിയമബോധനം നൽകുന്ന സംഘടനകളുണ്ട്. അവയും ഒക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുക. നീറുന്ന ജീവിത പ്രശ്നങ്ങളുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അവൈലബിൾ

0: ആയിട്ടുള്ള നിയമത്തിൽ വൈദഗ്ധ്യം നേടിയ ഒരു അഭിഭാഷക. 1995 നവംബർ 20 മുതലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. നവംബർ 19 എൻറോൾമെന്റ്. അപ്പൊ എൻറോൾ ചെയ്യുമ്പോൾ ഞങ്ങൾ എടുക്കുന്ന ഒരു സത്യപ്രതിജ്ഞയുണ്ട്, ഓത്തുണ്ട്. അപ്പൊ അതിന്റെ കോണ്ടന്റ് എന്ന് പറയുന്നത്, നീതി നടപ്പിലാക്കുന്ന പ്രക്രിയയിൽ നീതിന്യായ കോടതികളെ എയ്ഡ് ചെയ്യുകയും അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്ന കർത്തവ്യമാണ് അഭിഭാഷകർ എന്ന നിലയിൽ നമ്മൾ നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ്. ടു എയ്ഡ് ആൻഡ് അസിസ്റ്റ് ദ കോർട്സ് ഓഫ് ലോ ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അപ്പൊ ആ സമയത്ത് എന്നെ വലിയ എക്സൈറ്റ് ചെയ്ത, വളരെയധികം എക്സൈറ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. നീതി നടപ്പിലാക്കുന്ന പ്രക്രിയയിൽ നീതിന്യായ കോടതികളെ സഹായിക്കുന്ന ഒരു അഭിഭാഷകയായിരിക്കും ഞാൻ എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ എടുത്ത സത്യപ്രതിജ്ഞയോട് തികച്ചും സത്യസന്ധമായി തന്നെ നീതി പുലർത്തുവാൻ ഇന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൊമെന്റ് വരെയും അതിന് സാധിച്ചിട്ടുണ്ട്. അത് സാധ്യമാക്കി തന്ന വ്യക്തികളോടും ശക്തിയോടും തികഞ്ഞ നന്ദിയോടുകൂടി, തികഞ്ഞ അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ്, ഇന്നുവരെ അന്നെടുത്ത ഓത്തിനോട് തികച്ചും നീതി പുലർത്തിക്കൊണ്ടുള്ള അഭിഭാഷക ജീവിതം നയിക്കുവാൻ സാധിച്ചിട്ടുണ്ട്.
1: സാധാരണക്കാരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന, ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യാൻ നമ്മുടെ നിയമ സംവിധാനത്തിൽ വകുപ്പുകളുണ്ട്. പക്ഷേ ഇതേക്കുറിച്ച് സാധാരണക്കാർക്ക് വലിയ അറിവുമില്ല. നിയമാവബോധം വളർത്തുക എന്ന വലിയ ദൗത്യമാണ് മാഡം നിർവഹിക്കുന്നത്.
0: ശരിക്കും പറഞ്ഞാല് നിയമം പഠിച്ച ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ് അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോ ഒരു അഭിഭാഷകന്റെയോ അഭിഭാഷകയുടെയോ മാത്രമല്ല, നിയമബിരുദം നേടിയ അല്ലെങ്കിൽ നിയമം പഠിച്ച ഓരോ പൗരനും നിയമങ്ങളെ കുറിച്ചുള്ള അറിവ് സാധാരണക്കാർക്ക് പങ്കുവയ്ക്കുകയും നിയമാവബോധം അവരിൽ ഉണ്ടാക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്തറിയോ, ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോ എക്സ്ക്യൂസ് എന്നാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു കോടതിയിൽ ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു ഇത് പറയുമ്പോ, എന്തിനാ നിങ്ങൾ ആ നിയമം ലംഘിച്ചത്, അപ്പോ അയ്യോ അങ്ങനൊരു നിയമം ഉണ്ടോ, അങ്ങനൊരു നിയമം ഉണ്ടെന്ന് അറിയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാദം സ്വീകരിക്കാൻ പറ്റാത്ത ഒരു വാദമായിട്ടാണ്. അതൊരു വെൽ എസ്റ്റാബ്ലിഷ് പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ ഇഗ്നറൻസ് ഓഫ് ലോ, അതായത് ഒരു നിയമം അറിയില്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് കോടതികളുടെ മുമ്പിലോ ഒരു അതോറിറ്റിയുടെ മുമ്പിലോ വയ്ക്കാൻ നിവൃത്തിയില്ല ആർക്കും എന്നിരിക്കെ, നിയമാവബോധം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് എത്ര അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. പക്ഷെ നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു വിധം കണ്ടാൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് പോലും ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതൊന്ന് ഡീകോഡ് ചെയ്ത് എടുക്കുക എന്നുള്ളത്. എന്താ ഇങ്ങനൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞ എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ടിട്ട് അവിടുന്ന് മാറിപ്പോവാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ ആലോചിക്കും, വാട്ട് ക്യാൻ ഐ ഡു അബൌട്ട് ഇറ്റ്, ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് 100% അങ്ങ് ചെയ്യാം എന്നുള്ള വിധത്തിലാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. ആ പ്രശ്ന പരിഹാരത്തിന് നമ്മുടെ വശത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതായിരിക്കണം നമ്മുടെ എക്സ്പ്ലോറേഷൻ. ആൻഡ് ദാറ്റ് ഈസ് അവർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആസ് എ സിറ്റിസൺ. അപ്പൊ അതിനുള്ള മീഡിയ ആണ് മീഡിയയും, അതായത് മാധ്യമങ്ങളാണെങ്കിലും ശരി. നിയമം മാത്രമല്ല, എനിക്ക് അറിയാവുന്ന എന്തും നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തേണ്ടതും കൂടിയാണ്. ഇപ്പൊ നമുക്കത് പവർ ഓൾമൈറ്റി എന്ന് പറയാം. അവിടുന്ന് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നതാണ് നല്ലതായിട്ടുള്ളത് എന്തും എന്ന് മനസ്സിലൊരു വിചാരമുണ്ട്. ഇപ്പൊ നിയമദൃഷ്ടിയാണെങ്കിലും അത്തരത്തിലുള്ള ഒരു ഓഫറ് ആകാശവാണിയിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഒന്നും ചിന്തിക്കാനില്ല. അപ്പൊ അതിൽ എന്റെ തിരക്കുകളോ സമയ ദൗർലഭ്യമോ ഒന്നും ഒരു എക്സ്ക്യൂസ് ആയിട്ട് വയ്ക്കാൻ ഞാൻ എന്നെ തന്നെ അനുവദിക്കാറില്ല എന്നുള്ളതാണ് സത്യം.
1: ഓൾ ഇന്ത്യ മൂട്ട് കോർട്ട് കോമ്പറ്റീഷനിൽ ജൂറിയാണല്ലോ, നിയമരംഗത്തേക്ക് കടന്നുവരാൻ ഒരുങ്ങുന്ന യുവതലമുറ പ്രതീക്ഷ നൽകുന്നുണ്ടോ? അഭിഭാഷകർ എന്ന നിലയിലുള്ള അവരുടെ ഒരു ബൌദ്ധികമായ കഴിവിനെ സംബന്ധിച്ച് മാത്രമല്ല, സാമൂഹിക മാനുഷിക പ്രതിബദ്ധതയെ സംബന്ധിച്ചും അറിയാൻ താല്പര്യമുണ്ട്.
0: എനിക്ക് ഇന്നത്തെ യുവാക്കളിൽ വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. അവരൊരുപാട് ലോഡഡ് വിത്ത് ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷനും നോളജും വിസ്ഡവും അതും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ട ഒരു റാഷണാലിറ്റി ശരിക്കും ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ അത് അവരിലേക്ക് എത്തിപ്പെടേണ്ടത് നമ്മളിലൂടെയാണ്. അവിടെയും എനിക്കൊരു ഉത്തരവാദിത്വ ബോധമാണ് വരാറുള്ളത്. എന്നുവെച്ചാല് യങ്സ്റ്റേഴ്സുമായിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ യൂത്ത് എംപവർമെന്റ് ഒരു മിഷനായിട്ട് എടുത്തിട്ടുള്ള ഒരു പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് കോളേജസിലാണെങ്കിലും സ്കൂൾസിലാണെങ്കിലും അതുപോലെ ഇപ്പൊ മൾട്ടിനാഷണൽ ഫേംസിലൊക്കെ യങ്സ്റ്റേഴ്സിന്റെ ആറ്റിറ്റ്യൂഡിനെ എംപവർമെന്റ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് സെഷൻസ് എടുക്കാറുണ്ട്. പിന്നെ എന്റെ ക്ലയൻസ് ആണെങ്കിലും എംപവർമെന്റ് തെറപ്പിയിൽ ഒരുപാട് ക്ലയൻസ് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരാണ്. അപ്പോ യങ് ലോ സ്റ്റുഡൻസ് എന്നുള്ളത് മാത്രമല്ല, അല്ലാതെ തന്നെ ഇന്നത്തെ യങ്സ്റ്റേഴ്സുമായിട്ട് ഒത്തിരി ഇന്ററാക്ഷൻ ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വളരെ കോൺഫിഡൻസ് ആണ്. അവരുടെയൊക്കെ ഒരു ജെനുവിനിറ്റിയിൽ ജെനുവിൻ ആണ്, എന്നുവെച്ചാല് പ്രിറ്റൻഷൻസ് കുറവാണ് അവർക്ക്.

0: അവരുടെ ഒരു സോഷ്യൽ അക്കൗണ്ടബിലിറ്റി, അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ടു ദ സെൽഫ്, അക്കൗണ്ടബിലിറ്റി ടു ദ ഫാമിലി, ഇതെല്ലാം കുറെ കൂടെ ഇന്റേർണലൈസ് ചെയ്യുന്നുണ്ട് അവര്. പക്ഷെ അത് ഏത് വിധത്തിൽ ഇഫക്റ്റീവായി എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് പലരും കൺഫ്യൂസ്ഡ് ആണെന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ചായിരിക്കില്ല അവരുടെ എക്സ്പ്രഷൻസ്. പ്രതീക്ഷകൾ വെക്കാതിരിക്കുക, അവരെ ട്രസ്റ്റ് ചെയ്തിട്ട്, അവരെ വിശ്വാസപൂർവം നമ്മൾ അവരുടെ ഡെവലപ്മെന്റിനെ കണ്ടീഷൻ ചെയ്യാൻ ശ്രമിക്കാതെ അവർക്ക് കൃത്യമായ ദിശാബോധത്തോടുകൂടി ഫങ്ഷൻ ചെയ്യുവാനായി നമ്മളുടെ വശത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യാറുള്ളത്. ഇപ്പൊ ഒരു ക്ലീഷേ സെന്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം, ചിൽഡ്രൻ ലേൺ വാട്ട് ദേ ലിവ് ഇൻ. അവരേതൊരു സാഹചര്യത്തിൽ ജീവിക്കുന്നുവോ ആ സാഹചര്യം അനുസരിച്ച് അവർ പഠിച്ചു വരും. വാട്ട് വി ആർ സപ്പോസ് ടു ഡു എന്ന് ചോദിച്ചാല്, നമ്മൾ എന്തൊക്കെ മൂല്യങ്ങളാണോ നമ്മളുടെ പിന്മുറക്കാരിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ശരിക്കും തന്നെ നമ്മൾ ആ മൂല്യങ്ങളിൽ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്തേക്കണം. അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് ആ ഒരു ദിശാബോധവും മൂല്യബോധവും എല്ലാം തന്നെ വന്നോളും എന്നുള്ളതാണ് യുവാക്കളുമായിട്ടുള്ള എന്റെ ഇന്ററാക്ഷൻസിൽ നിന്നും എന്റെ എക്സ്പീരിയൻസിൽ നിന്നും എന്റെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്.
1: ദീർഘകാലം ആകാശവാണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അതേപോലെ പ്രൈവറ്റ് റേഡിയോ ചാനലിലും സ്റ്റേഷൻ ഹെഡൊക്കെ ആയിരുന്നു. വൈവിധ്യങ്ങൾ ഏറെയുള്ള അനുദിനം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആകാശവാണിക്കുള്ള പ്രസക്തി എന്താണ്?
0: ആകാശവാണിയിൽ ശരിക്കും ഞാൻ ആദ്യമായിട്ട് പ്രോഗ്രാം ചെയ്യുന്നത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഞാനൊരു തേർഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ആയിരിക്കുമ്പോഴാണ് ചൈൽഡ് ആർട്ടിസ്റ്റ് ഓഡിഷൻ വന്നിട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അങ്ങനെ ഓഡിഷൻ ഉണ്ടാവുകയും ആകാശവാണി എനിക്ക് എപ്പോഴും ഒരു സൂതനിങ് പ്രസൻസ് ആയിരുന്നു. ആകാശവാണിയിൽ ഞാൻ പോയി പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് വലിയൊരു ഉത്സാഹം, അത് കുഞ്ഞുനാള് തൊട്ട് പോയി തുടങ്ങിയതുകൊണ്ടായിരിക്കും. തേർഡ് സ്റ്റാൻഡേർഡിൽ ആദ്യമായിട്ട് തിരുവനന്തപുരം ആകാശവാണിയുടെ അത് പ്രോഗ്രാം ചെയ്യാൻ പോകുമ്പോൾ അച്ഛൻ എന്നോട് പറയുമായിരുന്നു, മോളിപ്പോ സാധാരണഗതിയിൽ ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഒരു എലക്യൂഷൻ നടത്തുകയോ കവിത ചൊല്ലുകയോ ഒക്കെ ചെയ്യുന്നത് പോലെ അല്ല ഇപ്പോ മൈക്കിന്റെ മുന്നിലിരുന്ന് മോള് സംസാരിക്കുമ്പോൾ. ആകാശവാണി ഓഫീസിന്റെ അകത്ത് മോള് കണ്ടിട്ടുള്ള ഒത്തിരി പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് അങ്കിൾമാരെ ആന്റിമാരെയും ഒക്കെ കാണുമല്ലോ, അവരെല്ലാവരും അവിടെ അകത്തുണ്ട്. പക്ഷേ മോള് മൈക്കിലിരുന്ന് സംസാരിക്കുമ്പോൾ മോളുടെ ശബ്ദം ചെന്നെത്തുന്നത്, യുവർ സൗണ്ട് ഈസ് റീച്ചിങ് ഔട്ട് ടു ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് പീപ്പിൾ ഔട്ട്സൈഡ് ദ ഓഫീസ് ആൻഡ് ഹു ആർ ഈവൻ മോർ പ്രൊഫിഷ്യന്റ് ആൻഡ് എഫിഷ്യന്റ് ദാൻ ദ പീപ്പിൾ ഇൻസൈഡ്. അന്ന് മുതൽ ഇന്ന് വരെയും ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആകാശവാണിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മൈക്കിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അവരെ കണ്ടുകൊണ്ടാണ് ഈ ശ്രോതാക്കൾ എന്ന് പറഞ്ഞ് നമ്മളെ അപ്പുറത്തിരിക്കണവര് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന എന്നേക്കാളും കൂടുതൽ എല്ലാ മേഖലകളിലും എന്നേക്കാൾ കൂടുതൽ പ്രൊഫിഷ്യൻസിയും എഫിഷ്യൻസിയും ഉള്ള ഒരുപാട് പേരുടെ ചെവിയിലേക്കാണ് എന്റെ ശബ്ദവും എന്റെ മനസ്സിന്റെ ശബ്ദവും എന്റെ ബുദ്ധിയുടെ ശബ്ദവും ഒക്കെ റീച്ച് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് അത് അന്ന് മനസ്സിൽ പതിഞ്ഞതാണ്. ആകാശവാണിയുടെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചു. ഇപ്പൊ പ്രൈവറ്റ് എഫ് എമ്മില് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റേഷൻ ഹെഡായിട്ട് പ്രോഗ്രാം ഹെഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വിഷ്വൽ മീഡിയ ആണോ ഓഡിയോ മീഡിയ ആണോ പ്രൈവറ്റ് എഫ് എം ആണോ ആകാശവാണിയാണോ, ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദാറ്റ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഹ്യൂമൻ എലമെന്റ് ഉണ്ടല്ലോ, അതാണ് പ്രധാനം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് സ്മിത. അതായത് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഹ്യൂമൻ എലമെന്റ് എന്ന് ഞാൻ പറയുന്നത് പ്രോഗ്രാമിന്റെ പിന്നിലും മൈക്കിന്റെ മുന്നിലും ഒക്കെ ആയിട്ടിരിക്കുന്ന ഹ്യൂമൻ എലമെന്റ്, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഹ്യൂമൻ എലമെന്റ്, നമ്മളുടെ ലിസണേഴ്സ് നമ്മളെ ലിസൺ ചെയ്യുന്ന ആ ഹ്യൂമൻ എലമെന്റ്, ഇതാണ് അവിടെ ഏറ്റവും പ്രധാനം. ആകാശവാണിയുടെ ഫോർമാറ്റ്സ് വ്യത്യാസമാണ്, പ്രൈവറ്റ് എഫ് എമ്മിന്റെ ഫോർമാറ്റ്സ് വ്യത്യാസമാണ്. ഒറ്റക്കെട്ടായി നമ്മൾ എന്താണ് നമ്മൾ സമൂഹത്തിന് നൽകേണ്ടത് എന്നുള്ളതില് കൂട്ടായ ഒരു പ്രവർത്തനം എന്നുള്ള വിധത്തിൽ നമുക്കിത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നിടത്ത് ഈ പറഞ്ഞ വ്യത്യാസങ്ങൾ എല്ലാം അപ്രസക്തമാവും. കാലങ്ങളായി ആകാശവാണിയുടെ ഫോർമാറ്റ് അല്ലെങ്കിൽ ആ ഫോർമറ്റൈസേഷന്റെ പിന്നിലുള്ള ചില കൃത്യതകളുണ്ട്. വെറുതെ നമുക്ക് എയർ ടൈം എടുക്കാനുള്ള അവകാശമില്ല എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യത പുലർത്തിയിരുന്നു ആകാശവാണി തുടക്കം മുതൽ. അപ്പൊ ആകാശവാണിയുടെ കൃത്യമായ ചില മൂല്യങ്ങളുണ്ട്, ആ മൂല്യങ്ങൾ വളരെ കൺസിസ്റ്റന്റ് ആയി തന്നെ പാലിച്ചു പോകുന്നുണ്ട്. അത്തരത്തിൽ പാലിക്കപ്പെടുമ്പോ അതില് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോവാനും പാടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആരിലേക്കാണിത് എത്തുന്നത്, ആരിലേക്കാണ് നമ്മളിത് എത്തിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അത് മാധ്യമം ഏത്

0: ായാലും ഉണ്ടാവണം. ആ അപ്പുറത്ത് നിൽക്കുന്ന ശ്രോതാവിന് ഏതെങ്കിലും ഒരു തലത്തിൽ ഒരു എൻറിച്ച്മെന്റ് ഉണ്ടാവണം. ഒന്നുകിൽ ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ആസ്വാദ്യകരമായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കണം. കെ വി ശരത്ചന്ദ്രൻ സാറിന്റെ ഒക്കെ ഫോർമാറ്റൈസേഷൻസ്, ഇതിൽ ഗാനലോക വീഥികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളൊരു മൂവി കാണുന്നതിനേക്കാൾ കൂടുതൽ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന കെ വി ശരത്ചന്ദ്രൻ സാറിന്റെ നാടകങ്ങൾ പോലെയുള്ള നാടകങ്ങളാവാം. അപ്പൊ ഇത്തരത്തിലുള്ള ഏത് ഫോർമാറ്റിലുള്ള പ്രോഗ്രാം ആണെങ്കിലും ശരി, ഒരു സെക്കൻഡ് പോലും ശ്രോതാവിനെ എന്തെന്നാണിത് എന്ന് തോന്നരുത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കൃത്യത ഉണ്ടാവണം എന്നുള്ള നിഷ്ഠ ആകാശവാണിക്ക് തുടക്കം മുതലുണ്ട്, ഇപ്പോഴും അത് തുടർന്നു പോകുന്നുണ്ട്. ഈ നിഷ്ഠയോടുകൂടിയുള്ള ഇൻഫർമേഷനും എന്റർടൈൻമെന്റും എല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അത് സ്വീകരിക്കുന്ന ഗ്രൂപ്പ് അതിനെ നമ്മൾ വൈഡൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ, അത് യുവാക്കളിലേക്കും എത്തണം, അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം. അവിടെ ഈ പറഞ്ഞ ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ലാതെ അത് എത്തിക്കണമെങ്കിൽ വേണ്ട ചില ഫോർമറ്റൈസേഷൻസ്, ആ ഫോർമാറ്റ്സ് ഉണ്ടാക്കാൻ നമ്മള് സമൂഹത്തിന്റെ മാറുന്ന ഇഷ്ടങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ നമ്മുടെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ ഫോർമാറ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ, ആകാശവാണി പോലെ പ്രസക്തമായ മറ്റൊരു മാധ്യമ സ്ഥാപനം ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അതിന്റെ ഒരു റീച്ച് എങ്ങനെയാണ്? നമുക്കിപ്പോ വിഷ്വൽ മീഡിയ ആണെങ്കിൽ നമ്മളൊരു സ്ഥലത്തിരുന്ന് കാണണം എന്നുള്ള ഒരു ഇതുണ്ട്. ഇത് റേഡിയോയിലൂടെ നമ്മൾ കേൾക്കുന്നത് ഇപ്പൊ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റും, കടകളിൽ ഇരുന്ന് കേൾക്കുന്നവരുണ്ട്, എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എന്റർടൈൻമെന്റ്, ശാസ്ത്രം, കൃഷി, അങ്ങനെ ഒരു ഓവറോൾ എല്ലാ ഏരിയാസിലും കൃത്യമായ നോളജ് ഉള്ള ശ്രോതാക്കളുണ്ട്. നോക്കുമ്പോൾ അവരൊരു കടയിൽ ഇരിക്കുന്ന ഒരാളായിരിക്കും, അവർ കോളേജിൽ പോലും പോയി പഠിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ ഈ കോളേജിൽ പോയവരേക്കാൾ കൂടുതൽ ഇൻഫർമേഷനും നോളജും വിസ്ഡവും ഉണ്ടാവും. അപ്പൊ അത് എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചു വരുമ്പോ സ്ഥിരമായി ആകാശവാണി കേൾക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവം എനിക്കുണ്ട്. അതാണ് ശരിക്കും ആകാശവാണിയുടെ പ്രസക്തി. ഇപ്പൊ ശ്രോതാക്കളോടുള്ള പ്രതിബദ്ധതയിൽ ആകാശവാണിയുടെ പ്രസക്തിയെ പറ്റി പറയുമ്പോൾ, അവിടെ പ്രൈവറ്റ് എഫ് എമ്മിന്റെ ചില ഫോർമാറ്റുകൾ, ഞാൻ പറയണത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ വേണ്ട കൃത്യതയോടുകൂടി തന്നെ, ആകാശവാണിയുടെ കൃത്യത എന്ന എലമെന്റ് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ആരിലേക്കൊക്കെയാണോ ഇത് എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു നല്ല പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു, ആ നല്ല പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബെനിഫിഷ്യൽ ആകണമെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാൻ കൂടി വേണ്ടിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർമാറ്റ്സ് ഇവോൾവ് ചെയ്തെടുക്കുവാനും കൂടി സാധിക്കുന്നിടത്താണ് ആകാശവാണിയുടെ പ്രസക്തി നിലനിർത്തി കൊണ്ടുപോകാനും അതിനെ കൂടുതൽ എൻറിച്ച് ചെയ്യാനും നമുക്ക് സാധിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: നിയമദൃഷ്ടി എന്ന നിയമാവബോധന പരിപാടി ഏറെക്കാലം അവതരിപ്പിച്ച അഡ്വക്കേറ്റ് സൗമ്യ ബിജു ആയിരുന്നു ഇന്നത്തെ അതിഥി. നിർവഹണം ജീജ ശ്രീജിത്ത്, കൂടെ സ്മിത മാണിക്കോട്ട്. ശ്രീതിലകം, പെൺമയുടെ തിളക്കം. മോഡേൺ ITI
2: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
3: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
2: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
3: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 0497270378.
4: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
1: ആളുകൾ വ്യത്യസ്തരാണ്, വിഭിന്നങ്ങളായ ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ. ചില അനിഷ്ടങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ നെറ്റിച്ചുളിച്ചു പോകും. പീപ്പിൾ ആർ ഡൈവേഴ്സ്, സോ ആർ ദെയർ ഇൻട്രസ്റ്റ്സ്, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. സം ഡിസ്ലൈക്സ് മേക്ക് അസ് ഫ്രൗൺ ഇൻ ഡിസ്റ്റേസ്റ്റ്. സ്ത്രീകളെ കണ്ടുകൂടാത്ത ചിലരുണ്ട്, അതുപോലെ ചിലർ കറയറ്റ പുരുഷ വിദ്വേഷികളുമാവാം. നമ്മുടെ വിഷയം ഈ വിദ്വേഷത്തിന്റെ കാരണവും തേടി പോവുക എന്നതല്ല, ഇത്തരം സ്വഭാവങ്ങളെ, അവ കൈമുതലായുള്ള ആളുകളെ എന്ത് വിളിക്കണം എന്നതാണ്. വൈൽ ദർ ആർ പീപ്പിൾ ഹു ഹാബ് അനിമോസിറ്റി ടുവേർഡ്സ് വിമൻ ഇൻ ജനറൽ, ദർ ആർ സം അതേഴ്സ് ഹു പ്രിഫർ ടു സ്റ്റിയർ ക്ലിയർ ഓഫ് മെൻ. ഇറ്റ്സ് നൺ ഓഫ് ആർ ബിസിനസ് ടു അൺആർത്ത് ദ റീസൺസ് ബിഹൈൻഡ് സച്ച് ബിഹേവിയർ. നോ ദാറ്റ് ദർ ആർ നെയിംസ് ഫോർ സച്ച് ആറ്റിറ്റ്യൂഡ്സ് as well as for people who hold them.

0: സ്ത്രീവിരുദ്ധത അഥവാ സ്ത്രീ വിദ്വേഷത്തിന് പറയുന്ന വാക്കാണ് മിസോജിനി. MISOGYNY. മിസോജിനി. മിസോഗിനി അല്ല, മിസോജിനി. മിസോജിനി ഇസ് ഡിഫൈൻഡ് ആസ് ഫീലിംഗ്സ് ഓഫ് ഹേറ്റിംഗ് വിമൻ ഓർ ദ ബിലീഫ് ദാറ്റ് മെൻ ആർ ബെറ്റർ ദാൻ വിമൻ. ഇറ്റ്സ് എ സ്ട്രോങ് ഡിസ്ലൈക്ക് ഓഫ് വിമൻ. സ്ത്രീകളോടുള്ള വെറുപ്പ്, അവഹേളനം, സ്ത്രീകളെ പുരുഷന്മാരെക്കാൾ താഴ്ന്നവരായി കാണുക, അവർക്കെതിരെ മുൻവിധികൾ രൂപീകരിക്കുക, ഇതെല്ലാം മിസോജിനി ആണ്. ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധത പുലർത്തുന്ന വ്യക്തിക്ക് പറയുന്ന പേരാണ് മിസോജിനിസ്റ്റ്. MISOGYNIST. മിസോജിനിസ്റ്റ്. Misogynist is a person who hates or dislikes women. സ്ത്രീ വിരുദ്ധമായ പെരുമാറ്റങ്ങൾ, പ്രവൃത്തികൾ, ഇവയ്ക്ക് പറയുന്നത് മിസോജിനിസ്റ്റിക് ബിഹേവിയർ, മിസോജിനിസ്റ്റിക് ആക്ഷൻസ്. സ്ത്രീ വിരുദ്ധമായ, മിസോജിനിസ്റ്റിക്. MISOGYNISTIC. മിസോജിനിസ്റ്റിക്. സ്ത്രീ വിരുദ്ധമായ. മിസോജിനിസ്റ്റിക് ബിഹേവിയർ ഇൻക്ലൂഡ്സ് ആക്ഷൻസ്, വേർഡ്സ് ഓർ ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് ഷോ ഹേറ്റ്രിഡ്, പ്രെജഡിസ് ഓർ കണ്ടെംപ്റ്റ് ടുവേർഡ്സ് വിമൻ. സ്ത്രീ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ആരും, പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, മിസോജിനിസ്റ്റ് ആണ്. ബൈ ആൻഡ് ടേക്ക് കെയർ. ദിസ് ഈസ് സ്മിത മാണിക്കോട്ട്. മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: മോഡേൺ ITI കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
2: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
1: 50% ഫീസിളവോടുകൂടിയ സ്കോളർഷിപ്പ്,
2: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
2: ഫോൺ 0497270378.
3: ആകാശവാണി കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.

0: റേഖകൾ ചൊല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 1:63:45 നേത്രാവതി എക്സ്പ്രസ് 1:36. 1:61:60 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 9 മിനിറ്റും 6:63:24 ഷൊർണൂർ കണ്ണൂർ മെമോ 8 മിനിറ്റും വൈകിയോടുന്നു.
1: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽറ്റിക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714 333 577.
4: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
5: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
6: ലാപ്ടോപ്പോ?
5: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
7: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
8: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
9: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
8: അതെങ്ങനെയാ?
9: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
8: എടാ സംഭവം കൊള്ളാലോ.
9: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
10: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
11: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
10: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
12: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
10: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
12: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൌകര്യവും.
10: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
12: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
0: ആകാശവാണി കണ്ണൂർ. ഇനി വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
13: आजकल भारत के गांव-गांव में छतों का रूप बदल गया है. जहां पहले छतों पर सिर्फ पापड़ और कपड़े सूखते थे, वहां पर अब बिजली बिल जीरो हो रहे हैं. गांव-गांव में लोग सोलर पैनल लगवा रहे हैं. आप भी लगवा लीजिए. 78,000 की सब्सिडी दे रही है भारत सरकार. 30 लाख से अधिक परिवार तो इसका लाभ उठा चुके हैं. PM सूर्य घर मुफ्त बिजली योजना से जुड़ने के लिए रजिस्टर करें PM सूर्य घर.gov.in पर.
14: हर घर सूर्य घर.
15: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं मुकेश कुमार. केंद्र ने असम और नागालैंड सरकार के साथ कच्चे तेल तथा प्राकृतिक गैस की खोज और उत्पादन के लिए त्रिपक्षीय समझौता ज्ञापन पर हस्ताक्षर किए। सरकार ने साइबर अपराधियों द्वारा सुरक्षा प्रणालियों को भेदने और वित्तीय बुनियादी ढांचे को निशाना बनाने के लिए AI का उपयोग करने के बढ़ते खतरे की चेतावनी जारी की। विदेश मंत्री सुब्रमण्यम जयशंकर ने वर्तमान संघर्षों के बीच आपूर्ति श्रृंखलाओं और अंतर्राष्ट्रीय सहयोग का आह्वान किया। अमेरिका के राष्ट्रपति डोनाल्ड ट्रंप ने शांति वार्ता का हवाला देते हुए ईरान पर नए सैन्य हमले रोके। ICC महिला T20 क्रिकेट विश्व कप के पहले मैच में आज इंग्लैंड का मुकाबला श्रीलंका से और फीफा फुटबॉल विश्व कप के आरंभिक मैच में मैक्सिको ने दक्षिण अफ्रीका को 2-0 से हराया। केंद्र ने असम और नागालैंड सरकार के साथ कच्चे तेल तथा प्राकृतिक गैस की खोज और उत्पादन के लिए त्रिपक्षीय समझौता ज्ञापन पर हस्ताक्षर किए हैं। गृह मंत्री अमित शाह, पेट्रोलियम मंत्री हरदीप सिंह पुरी, असम के मुख्यमंत्री हेमंत बिस्व शर्मा और नागालैंड के मुख्यमंत्री नेफ्यू रियो की उपस्थिति में कल सहमति पत्र पर हस्ताक्षर किए गए। श्री शाह ने कहा कि एक ऐतिहासिक क्षण है, इससे देश में तेल और प्राकृतिक गैस की खोज की संभावनाएं और बढ़ेंगी। उन्होंने कहा कि इस समझौते से हमारी विदेशों पर निर्भरता कम हो जाएगी।
6: अब सिर्फ एक MOU से ही 1000 से 1500 बैरल प्रतिदिन जो दोहन की हमारी क्षमता है उसको 10 गुना से ज्यादा हम बढ़ा पाएंगे और एक ही फील्ड में 15,000 करोड़ से ज्यादा रिकवरी के संभावनाएं हैं। परंतु पूरे नागालैंड के अंदर ऑयल और गैस जितना भी पड़ा है इसका उत्खनन होगा, तो मुझे लगता है कि हमारी जो कमी है इस क्षेत्र में हमें विदेशों पर निर्भर रहना पड़ता है।

0: barring one or two states. In its editorial piece titled Green Energy Can't Yet Bend Climate Curve, the Indian Express argues that despite record growth in renewable energy, the world is still failing to slow global warming because major sectors remain dependent on fossil fuels. The paper says the clean energy transition must be accompanied by deeper industrial change, stronger policy support, technological innovation and international cooperation. Anthropic CEO Dario Amodei has sought serious and binding artificial intelligence rules and called for mandatory testing and government powers to block risky systems, reports Financial Express. And finally, the Asian Age has quoted U.S. agency NOAA as confirming that the weather phenomenon El Nino has begun and will intensify into the end of the year, potentially to historic strength. And with that, it's back to you, Sunil.
1: Thank you, Subhadra. And now before we end the bulletin, the headlines once again. Centre signs historic tripartite MOU with Assam and Nagaland governments for exploration and production of crude oil and natural gas in the two states. Government issues advisory about growing threat of cyber criminals using artificial intelligence to bypass security systems and target financial infrastructure. External Affairs Minister S. Jaishankar calls for diversified supply chains and greater international cooperation amid ongoing conflicts. U.S. President Donald Trump calls off new military strikes on Iran, citing breakthrough in talks to end war. Hosts England to take on Sri Lanka in opening match of ICC Women's T20 Cricket World Cup in Birmingham today. And in football, co-hosts Mexico beat South Africa 2-0 in inaugural match of FIFA World Cup 2026. And with that, we end the morning news. Have a nice day.
2: Akashavani, Kannur. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 12 സെക്കൻഡ്.
3: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ, ഒരു കുഞ്ഞു തിന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
4: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും
5: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം.
6: ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് 2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായം

0: ഇടപാടുകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: മാപ്പിളപ്പാട്ടുകൾ തുടരുന്നു. ആഴങ്ങൾ

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: മാപ്പിളപ്പാട്ടുകൾ തുടരുന്നു. ആഴങ്ങൾ കാണാ കയങ്ങളുണ്ടോ?

ഇന്നുച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തി. ഷിഗെല്ല അണുബാധയുടെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. ഇതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് വിമൻ ആന്റ് ചൈൽഡ് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സജിന സയ്യിദ് സംസാരിക്കുന്നു. 1 മണിക്ക് മില്ലേനിയം മെലഡീസ്.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സ്വാശ്രയത്തിനായുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശി സാഗർ മിനി ജലവൈദ്യുത പദ്ധതിയിലെ വൈദ്യുതോൽപാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അടുത്ത മെയ് 31-നകം പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപക റെയ്ഡിൽ ഇന്നലെ 196 പേരെ അറസ്റ്റ് ചെയ്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 179 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 2098 പേർ അറസ്റ്റിലായി. 1947 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 400 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി കാസർകോട് സ്വദേശി അബ്ദുൽ സാഖിർ കോഴിക്കോട് ഡാൻസ് ഓഫ് പിടിയിലായി. ഏകദേശം 10 ലക്ഷം രൂപ വില വരുന്ന ഹാൻസ് 16 ചാക്കുകളിലായി കാറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല ഇന്ന്. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങു വർഗവിള ഗവേഷണ സ്ഥാപനത്തിൽ ഡയറക്ടർ ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. കൊയിലാണ്ടി തിരുവങ്ങൂർ നരസിംഹമൂർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപത്തെ പൊതുകുളത്തിൽ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. അത്തോളി കൊങ്ങന്നൂർ പൊയിലിൽ വിഘ്നേഷാണ് മരിച്ചത്. 10-ാമത് ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബെർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം പാട്ടിൽ ഒരു കൂട്ട്. ഈ പരിപാടിയിൽ നിന്ന് ശ്യാം ഈണ നൽകി യേശുദാസ് പാടിയ ഗാനങ്ങൾ കേൾക്കാം.

0: പിന്നെയും പൂക്കുന്ന കാട് ഈ ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ഗാനരചന പൂവച്ചൽ ഖാദർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: അടുത്ത ഗാനം അഭിനിവേശം ഈ ചിത്രത്തിലേക്ക്, ശ്രീകുമാരൻ തമ്പിയുടെ ഭാവന.

0: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനുമുണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
1: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: പാട്ടിൽ ഒരു കൂട്ട് തുടരുമ്പോൾ അടുത്ത ഗാനം ഞാവൽപ്പഴങ്ങൾ. ഈ ചിത്രത്തിലേത് ഗാനരചന മുല്ലനേഴി.

2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൈമുട്ട് മാപ്പിളപ്പാട്ട്, കെ മുസ്തഫയും സംഘവും പാടിയത്. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 ഹരിത വീഥി, മൺസൂൺ മത്സ്യസമൃദ്ധി. ഈ വിഷയത്തെക്കുറിച്ച് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ RS അഖിൽ സംസാരിക്കുന്നു. 7:20 കമ്പോള വില നിലവാരം. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സാഹിത്യരംഗം. 8:30 സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 നാടകം. തുടർന്ന് ആശാ ഭോസ്ലെ പാടിയ ഗസലുകൾ. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. പാട്ടിൽ ഒരു കൂട്ട് തുടരുമ്പോൾ അടുത്ത ഗാനം റൌഡി രാമു ഈ ചിത്രത്തിലേത്. ഗാനരചന ബിച്ചു തിരുമലാ.

എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ശ്യാം ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനങ്ങളാണ് പാട്ടിൽ ഒരു കൂട്ടിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പ്രഭാത സന്ധ്യ, ഈ ചിത്രത്തിലേത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ചിത്രം ഏതൻ തോട്ടം. സത്യൻ അന്തിക്കാടിന്റെ വരികൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: പാട്ടിൽ ഒരു കൂട്ട് തുടരുന്നു. ചിത്രം കാന്തവലയം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ചിത്രം ഇതിലെ വന്നവർ, സത്യനന്ദിക്കാടിന്റെ വരികൾ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: സ്വന്തം എന്ന പദം. ഈ ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനരചന.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ടു ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും സമഗ്ര വികസനത്തിനും പ്രത്യേക പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കി വരികയാണ്.

മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ വ്യക്തിശുചിത്വത്തിന് പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി പി കെ ബഷീർ. മഴക്കാല മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിന് മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. എണ്ണക്കുരു കൃഷിയെക്കുറിച്ച് ഗവേഷണ അധിഷ്ഠിത അറിവ് കർഷകരുടെ മൊബൈൽ ഫോണുകളിൽ എത്തിക്കുന്ന ഓയിൽ സീഡ്സ് കിസാൻ മിത്ര വാട്സ്ആപ്പ് അധിഷ്ഠിത AI ഉപദേശക സേവനം ഇനി മുതൽ ലഭ്യമാകും. സൌജന്യമായി വിള ഉപദേശങ്ങൾ ആക്സസ് ചെയ്യാൻ ഇത് സഹായിക്കും. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ലൈൻ നിലവിൽ വന്നതിന്റെ ശതാബ്ദി വർഷത്തിൽ യാത്രക്കാർ ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിശോധിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RL സിംഗ് ഉറപ്പു നൽകിയതായി PP സുനീർ MP.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കണ്ണുകളുടെ സംരക്ഷണത്തിനായി നാം എത്രത്തോളം പ്രാധാന്യം നമ്മുടെ നിത്യജീവിതത്തിൽ നൽകുന്നുണ്ട്, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നേത്ര സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നേത്രരോഗ വിദഗ്ധനും റെറ്റിനൽ സർജനുമായ ഡോക്ടർ ആശാദ് ശിവരാമൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
1: കുട്ടികളുടെ നേത്ര പരിചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
2: കുട്ടികളുടെ നേത്ര പരിചരണം വളരെ പ്രധാനമാണ്. കാരണം കുട്ടികൾക്ക് അവർക്ക് കാഴ്ചക്കുറവ് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, വിശദമായി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ ചിലപ്പോൾ ചെറിയ കോങ്കണ്ണ് പോലെയൊക്കെ തോന്നിയേക്കാമെങ്കിലും ചെറിയ കുട്ടികൾക്ക് അവർക്ക് അടുത്ത് കിടക്കുന്ന സാധനങ്ങൾ കാണുന്നതിലോ തറയിൽ കിടക്കുന്ന ചെറിയ മുത്തുകൾ പറക്കിയെടുക്കുന്നതിലോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മമാർക്ക് ആദ്യമേ തന്നെ അത് മനസ്സിലാക്കി അതൊരു കാഴ്ചക്കുറവിന്റെ കാരണമായിരിക്കാം എന്നുള്ളത് മനസ്സിൽ പോകേണ്ടതുണ്ട്. അങ്ങനെ നേത്ര പരിശോധന നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പൊ അത് തീരെ ചെറിയ കുട്ടികൾക്ക്. പിന്നെ ഒരു കാര്യം, പ്രായപൂർത്തിയാകാതെ ജനിക്കുന്ന കുട്ടികൾക്ക്, പ്രിമച്ചുറായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് റെറ്റിനൽ ഡെവലപ്മെന്റിൽ വ്യത്യാസം വരാനും കാഴ്ചയെ പിന്നീട് ബാധിക്കുന്ന രീതിയിൽ അസുഖം വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയും. പ്രായം തികയാതെ ജനിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് കൃത്യമായും ആ സമയത്ത് തന്നെ നേത്ര പരിശോധന, റെറ്റിന പരിശോധന നടത്തേണ്ടത് പ്രധാനമാണ്. മിക്കവാറും അത്തരം കുട്ടികളെ പീഡിയാട്രീഷ്യൻസ് NICU വെച്ച് തന്നെ അത്തരം ചികിത്സയ്ക്ക് റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് കാണിക്കാറുണ്ട്. അത് മാത്രമല്ല, കുട്ടികൾ ഒന്ന് വലുതായി വരുമ്പോൾ അവർക്ക് കാഴ്ച വ്യത്യാസമുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് വരാവുന്ന സാധാരണ പ്രശ്നങ്ങൾ മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഇതിൽ മയോപ്പിയ നമ്മൾ നിയർ സൈറ്റഡ്നെസ് എന്ന് പറയും, ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയും, അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്ന ദൂര കാഴ്ച ഉള്ള ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന പ്രോബ്ലം. ഇതൊക്കെ തന്നെയും കണ്ണട വെച്ച് ക്ലിയർ ആക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒരു കുട്ടിയുടെ കാഴ്ചയ്ക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പവർ വ്യത്യാസം കൊണ്ട് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കൾ ആലോചിക്കും, എൻ്റെ കുട്ടിക്ക് ഇപ്പോഴേ ഈ ചെറിയ പ്രായത്തിലെ കണ്ണട വെക്കേണ്ടതുണ്ടോ, ശരിയാണോ എന്നൊക്കെ ധരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ആ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കാഴ്ച ബെറ്റർ ആവുകയും അതോടൊപ്പം തന്നെ അയാളുടെ സമൂഹവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ബെറ്റർ ആവുകയും അയാളുടെ പഠനം ബെറ്റർ ആവുകയും

0: ഉണ്ടാകുകയും ചെയ്യും. ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, അടുത്ത കാഴ്ച മാത്രമുള്ള ആൾക്കാർക്ക് ദൂരെ നിന്ന് വരുന്ന വസ്തുവകകൾ കാണാൻ സാധ്യത കുറവായിരിക്കും, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക്. അപ്പോൾ അവർ ദൂരെ നിന്നുള്ള ആൾക്കാരെ കാണുന്നത് കുറവുന്നതോടൊപ്പം അവരോടടുത്തുള്ള ഇടപെടലുകളും കുറയും. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് അവരുടെ ഭാവി ജീവിതത്തിന് ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിനെയാണ് അത് ബാധിക്കുന്നത്. അതേസമയം ആ കുട്ടിക്ക് കൃത്യമായിട്ട് ആവശ്യമുള്ള കണ്ണട കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അടുത്തും കാണാൻ കഴിയും, ദൂരെയും കാണാൻ കഴിയും. അങ്ങനെ അതിന്റെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്താൻ കണ്ണട കൃത്യമായി കൊടുക്കുന്നതിലൂടെ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായ സമയത്തുള്ള നേത്ര പരിശോധനയും അതിനാവശ്യമായ കറക്ഷൻസ് കുട്ടികൾക്ക് നൽകുന്നതും അവരുടെ ഭാവിക്ക് വേണ്ടി തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: സാർ, അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കുട്ടികളുടെ നേത്ര പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
0: കണ്ണുകളെ സ്നേഹിക്കുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ അവർക്ക് അവരിയിരിക്കുന്ന റൂമിൽ കൃത്യമായിട്ടുള്ള ലൈറ്റ് ഉണ്ടാകണമെന്നുള്ളതും അതുപോലെ അവരിയിരിക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണ് എന്നുള്ളതും അവര് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ കിടന്ന് വായിക്കുന്നത് കാഴ്ചയെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇരുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഇരുന്ന് വായിക്കുമ്പോൾ തന്നെ ആ റൂമിൽ കൃത്യമായിട്ടുള്ള വെളിച്ചമുണ്ടെങ്കിൽ നല്ലതാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൽ നേരെ അടിക്കാത്ത രീതിയിൽ മുകളിൽ നിന്നുള്ള ലൈറ്റ് ആണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. അതുപോലെ രാത്രി ടി വി കാണുമ്പോൾ ചുറ്റിലും ലൈറ്റ് ഇല്ലാതെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ടി വി കാണുന്നത് കണ്ണുകൾക്ക് അൺനെസസറി സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ ആ ടി വി കാണുന്ന റൂമിൽ ലൈറ്റ് ഉണ്ടാകുന്നത് പ്രധാനമാണ്. അതുപോലെ ഡിജിറ്റൽ ഡിവൈസുകൾ, മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ ഉപയോഗിക്കുന്നത് അൺനെസസറി ആയിട്ട് ഉപയോഗിക്കുന്നത് കണ്ണുകൾക്ക് അൺനെസസറി സ്ട്രെയിൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ സമയം സ്ക്രീനിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് നമ്മൾ അനാവശ്യ സ്ട്രെസ്സാണ് കൊടുക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കും, നമുക്ക് ഓടുന്നത് നമ്മൾ എത്ര മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ കഴിയും. പക്ഷേ അതേസമയം കണ്ണുകൾ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിനെ വർക്ക് ചെയ്യാൻ നമ്മൾ വിടാറുണ്ട്. പകല് മുഴുവൻ വർക്ക് ചെയ്തതിന് ശേഷം രാത്രി വീട്ടിലിരിക്കുന്ന ആൾ വീട്ടിൽ പോയി കിടക്കാൻ സമയത്ത് മൊബൈൽ എടുത്ത് നോക്കുന്ന ആൾക്കാര് യഥാർത്ഥത്തിൽ അവര് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കും, പക്ഷെ കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്നില്ല. അപ്പൊ കണ്ണിന് ആ സമയത്ത് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് മാത്രമല്ല ഉറക്കത്തിന് ബാധിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. രാത്രി ലൈറ്റ്, മൊബൈൽ സ്ക്രീനിലെ ലൈറ്റ് രാത്രി ഉപയോഗിക്കുമ്പോഴേ ആ ഒരു ബ്ലൂ ലൈറ്റ് കുറയുന്ന രീതിയിലുള്ള സ്ക്രീൻ അഡാപ്റ്റേഷൻ, സ്ക്രീൻ ചേഞ്ചസ് വരുത്തിയിട്ട് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. കഴിയുമെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം മൊബൈൽ യൂട്ടിലൈസേഷൻ കുട്ടികൾ കുറയ്ക്കുക. അതുമാത്രമല്ല മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികൾ എന്തെങ്കിലും വഴക്കുണ്ടാക്കുകയോ എന്തെങ്കിലും കരയുകയോ ഒക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് കൊടുത്ത് അതിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് കുട്ടികളോട് ചെയ്യുന്ന ഒരു ദോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കുട്ടികൾ ഒന്ന് കൊച്ചുകുട്ടികൾ മൊബൈൽ സ്ക്രീനിൽ മാറി മാറി വരുന്ന സീനുകൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്ന അവരുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടികളുടെ കരച്ചിൽ മാറ്റുക എന്നുള്ളതൊരു നല്ല കാര്യമല്ല. അവർ കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അവരെ കരയാൻ വിടുന്നതാണ് കൂടുതൽ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സാർ, അതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമ്മളെ കണ്ണിനെ ബാധിക്കാൻ സാധ്യതയുള്ളത്? ഒപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് കമ്പ്യൂട്ടറിൽ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, ഫാക്ടറികളിലോ വർക്ക്ഷോപ്പുകളിലോ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന ഇഞ്ചുറികളും സ്ട്രെയിനുകളും, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഒഴിവാക്കാൻ, നമ്മളെ കണ്ണുകളെ സ്നേഹിക്കണം എന്ന് നമ്മൾ ഓർമ്മിക്കുന്നതിലൂടെ നമുക്ക് ശരിയാക്കാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ സാധാരണ പറയുന്ന 20-20-20 റൂൾ, അതായത് നമ്മൾ 20 മിനിറ്റ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ് നേരത്തേക്കെങ്കിലും 20 അടി ദൂരെയുള്ള വസ്തുവിലേക്ക് നോക്കിയിരുന്നതിന് ശേഷം വീണ്ടും ജോലി തുടരുക. അപ്പൊ കണ്ണിനിടയിൽ ഒരു റെസ്റ്റ് കിട്ടും. അതുപോലെ ഇരിക്കുന്ന പൊസിഷൻ, അവിടെ ഉണ്ടാകുന്ന കൃത്യമായിട്ടുള്ള ലൈറ്റ് ഒക്കെ, എർഗണോമിക് ആയിട്ടുള്ള പൊസിഷനിങ് ഒക്കെ പ്രധാനമാണ്. ഇതുപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ വെൽഡിംഗ് ചെയ്യുന്ന ആള് കൃത്യമായി അതിനൊരു പരിചരണം ഉണ്ടാകുന്ന രീതിയിലുള്ള കണ്ണടയോ അല്ലെങ്കിൽ മുഖാവരണമോ ധരിച്ചിരിക്കണം. വെൽഡിംഗ് ചെയ്യുന്ന ആളിന്റെ

0: അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കണം. കാരണം തെറിച്ചു വരുന്ന പാർട്ടിക്കിൾസ് ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുടെ കണ്ണിലായിരിക്കും കൊള്ളാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവർ കൂടെ അത് ശ്രദ്ധിച്ച് നിൽക്കേണ്ടത് പ്രധാനമാണ്. അപ്പം നമ്മളെ കണ്ണിനെ നമ്മൾ സ്നേഹിക്കുന്നതിലൂടെയാണ് കണ്ണിന് ദോഷം വരാൻ സാധ്യതയുണ്ട്, റിസ്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ വർക്കുകൾ ചെയ്യുന്ന ഫാക്ടറീസിലോ മറ്റ് വർക്ക്ഷോപ്പുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ആ കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഗൂഗിൾസ്, അതായത് കണ്ണടകൾ, നമ്മൾ സാധാരണ ധരിക്കുന്ന കണ്ണടകളല്ല, ഇത്തരത്തിൽ പ്രൊട്ടക്റ്റീവായിട്ട് കണ്ണിനോട് ചേർന്നിരിക്കുന്ന പ്ലാസ്റ്റിക് ടൈപ്പ്, പോളികാർബണേറ്റ് ടൈപ്പിലുള്ള പ്രൊട്ടക്റ്റീവ് ഗൂഗിൾസ് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ സാധാരണ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ഷട്ടിൽ കോക്ക് കളിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഇഞ്ചുറി. അപ്പോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ണുകൾക്ക് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കുകയാണ് ഒന്ന് പ്രധാനം. കാരണം ഷട്ടിലിൽ കളിക്കുമ്പോൾ ഒരുപക്ഷെ കോക്ക് കൊള്ളാം, അല്ലെങ്കിൽ ബാറ്റ് അടിക്കുമ്പോൾ കൊള്ളാം, ഇങ്ങനെയുള്ള റിസ്കുകളുണ്ട്. അപ്പോൾ അതിലൊന്ന് ഈ പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ്, അതായത് കണ്ണട പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പോളികാർബണേറ്റ് ടൈപ്പിലുള്ള കണ്ണട ഉപയോഗിക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കണ്ണട, പവർ ഗ്ലാസ്, ഒരു ചില്ല് ഗ്ലാസുകൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകണമെന്നില്ല. കാരണം ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊട്ടാത്ത തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ് യൂസ് ചെയ്യുന്നത് പ്രധാനമാണ്. അതുപോലെ കളിക്കുന്ന ആളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇത്തരം ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മിച്ച് നമ്മൾ മാറി നിൽക്കുകയോ സുരക്ഷിത ബോധത്തോടുകൂടി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത കുറയും. അതുപോലെ മേസൺ വർക്ക് ചെയ്യുമ്പോൾ, കെട്ടിട പണി ചെയ്യുമ്പോൾ നമുക്ക് സിമെന്റ് പോലെയുള്ള പദാർത്ഥങ്ങൾ കണ്ണിൽ വീഴുന്നത് വലിയ രീതിയിൽ ഇഞ്ചുറി ഉണ്ടാക്കും. അതിനെ നമ്മൾ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ആസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള പലതരത്തിലുള്ള ലിക്വിഡുകൾ, ക്ലീനിങ് സൊല്യൂഷൻസ് പോലെയുള്ള സാധനങ്ങൾ സാധാരണ കാണുന്ന, അതുപോലെ പല വസ്തുക്കളും കണ്ണിൽ വീഴുന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെ നേരത്തെ പറഞ്ഞതുപോലെ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ഇത്തരം ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും കുമ്മായമോ സിമെന്റോ പോലെയുള്ള വസ്തുക്കൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് അത് നന്നായി കഴുകുക എന്നുള്ളതാണ്. അതിനു മുകളിൽ വേറൊരു ചികിത്സ ഇല്ല. യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായിട്ട് എത്ര പെട്ടെന്ന്, മാക്സിമം എത്ര കൂടുതൽ നേരം കഴുകാൻ കഴിയുന്നുവോ അത്രയും കൂടുതൽ അതിൻ്റെ ഡാമേജ് അളവ് കുറയ്ക്കാൻ കഴിയും. കാരണം സിമെന്റ് പൊടിയെല്ലാം കണ്ണിനകത്ത് പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പൊടികളെല്ലാം കണ്ണിനകത്ത് കോശങ്ങളോട് നന്നായി ചേർന്ന് പിടിച്ചിരിക്കും. പലതവണ കഴുകിക്കഴിഞ്ഞാൽ മാത്രമേ അത് ക്ലിയറായി ഒഴിവാക്കി കളയാൻ കഴിയുള്ളൂ. നേത്ര ചികിത്സ പരിശോധനയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത് കഴുകിക്കളയുന്നതിലൂടെ വലിയൊരു ഡാമേജ് സാധ്യത നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രധാനം, ഇത്തരത്തിലുള്ള ലിക്വിഡുകൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പൊടികൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, എന്തായാലും കഴുകിക്കഴിഞ്ഞതിന് ശേഷം നേത്രരോഗ വിദഗ്ധനെ കണ്ടിരിക്കേണ്ടത് പ്രധാനമാണ്.
1: സർ, അവസാനമായി എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
0: സാധാരണ കണ്ണുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ കാട്രാക്ട്, ഗ്ലോക്കോമ, ഡയബറ്റീസ് കൊണ്ടുവരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ, സ്ക്വിൻഡ്, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പവർ ചേഞ്ച്, ഇത്രയൊക്കെയാണ് സാധാരണ വരുന്നത്. ഇത് പലതും നമ്മൾ കൃത്യസമയത്തുള്ള ചെക്കപ്പിലൂടെ കണ്ടെത്താനും ഒഴിവാക്കാനും കഴിയും. പ്രത്യേകിച്ച് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖത്തിനെ നമ്മൾ കാഴ്ച നിശബ്ദമായി കവർന്ന് കളയുന്ന കള്ളൻ എന്നാണ് പറയുന്നത്. കാരണം ഗ്ലോക്കോമ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയില്ല, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം അത് കാഴ്ചയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അവരുടെ കണ്ണിലെ പ്രഷർ ചെക്ക് ചെയ്യുകയും വർഷത്തിലൊരിക്കലെങ്കിലും ചെക്ക് ചെയ്തിരിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരും, അവർക്ക് ഡയബറ്റീസ് കാരണം കണ്ണിൻ്റെ റെറ്റിനയിൽ ഡാമേജ് വരാനും കാഴ്ച നഷ്ടം ഉണ്ടാകാനുമുള്ള റിസ്ക് ഉണ്ടെന്നുള്ളത് ഓർമ്മിച്ചിരിക്കണം. വർഷത്തിലൊരിക്കലെങ്കിലും അവർ കണ്ണ് ചെക്ക് ചെയ്തിരിക്കണം, റെറ്റിന നോക്കുകയും അതിലെന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് എടുക്കാനുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് എടുക്കുകയും വേണം. പലപ്പോഴും പലരും ലേസർ പോലെയുള്ള ചികിത്സ വേണമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഇതെന്തോ ദോഷകരമായിട്ടുള്ള ഭയപ്പെടുന്ന രീതിയിൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമല്ല. ലേസർ എന്ന് പറയുന്നത് പ്രകാശരശ്മി പോലെ തന്നെയാണ്. അത് ഉപയോഗിച്ച് കാഴ്ച സംരക്ഷിക്കാനാണ് കഴിയുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ ഭയന്ന് പോകാതെ കൃത്യമായ ചികിത്സ, ഡയബറ്റീസ് വന്ന് ഡയബറ്റിക് റെറ്റിനോപ്പതി

0: സാധ്യതയുള്ള ആൾക്കാർ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം കാട്രാക്ട് സർജറിയും പണ്ടത്തേനേക്കാളും സുരക്ഷിതമായി ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന മെഡിക്കൽ ചേഞ്ചസ് ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന കണ്ണിന്റെ റെറ്റിനയെ ബാധിക്കുന്ന മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന അസുഖം കാഴ്ചയുടെ സെൻട്രൽ ഏരിയയെ ബാധിക്കാറുണ്ട്. ആ അസുഖത്തിന് ഇഞ്ചക്ഷനുകൾ പലതവണ എടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇഞ്ചക്ഷൻ എന്ന് ഭയന്ന് ആ ചികിത്സ ഒഴിവാക്കാതെ അത് വേണ്ടി വന്നാൽ ആ ചികിത്സ എടുക്കുന്നതാണ് കാഴ്ച കൂടുതൽ കാലം നിലനിർത്തിക്കാൻ പ്രധാനമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. ഡ്രോൺ സാങ്കേതികവിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം, ശാസ്ത്രം, ഭരണം തുടങ്ങി മേഖലകളിൽ സ്ത്രീകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്ത്രീകളെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കുന്ന സ്വയം സഹായ ഗ്രൂപ്പുകളെ ഗവൺമെന്റ് സജീവമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നും മോദി പറഞ്ഞു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ട് ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിസ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾക്ക് സന്ദർശനം സഹായകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗല്ല പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചതായും മന്ത്രി പറഞ്ഞു. ആകെ 514 പേരെ രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി രോഗബാധിതർ ചികിത്സയിൽ തുടരുകയാണ്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകി. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വരുന്നതായും മന്ത്രി അറിയിച്ചു. നിപ ഷിഗല്ല രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. നിപ സ്ഥിരീകരിച്ച വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലാണ്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും കലക്ടർ അറിയിച്ചു. ഫീൽഡ് തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. PPE കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും കലക്ടർ വ്യക്തമാക്കി. സംശയ നിവാരണത്തിനായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂം ആരംഭിച്ചു. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. ഇന്റലിജൻസ് മേധാവി P.V. ക്രമസമാധാന ചുമതലയുള്ള ADGP നിയമിച്ചു. ക്രമസമാധാന വിഭാഗം ADGP H.V. ആണ് പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി. പോലീസ് ആസ്ഥാനത്തെ ADGP S.Rijithinെ ജയിൽ മേധാവിയായും നിയമിച്ചു. ബൽറാം കുമാർ ഉപാധ്യായയെ ആംഡ് പോലീസ് ബറ്റാലിയൻ മേധാവിയായും ADGP ദിനേന്ദ്ര കശ്യപിനെ ഇന്റലിജൻസ് ADGP നിയമിച്ചു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP AP ഷൌക്കത്തലിയാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ്

കടൽത്തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ വ്യക്തിശുചിത്വത്തിന് പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. മഴക്കാല മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിന് മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കാലവർഷത്തെ നേരിടാൻ ജില്ല സജ്ജമാണെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും സമഗ്ര വികസനത്തിനും പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. ഫിഷറീസ് സ്കൂളുകളിലെ പ്രൈമറി ക്ലാസുകളിൽ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനുകൾ ഉടൻ ആരംഭിക്കുമെന്നും സംസ്ഥാനത്ത് 3 കേന്ദ്രങ്ങളിലായി സർഫിംഗ് സ്കൂളുകൾ തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ ഇരിട്ടി ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ തീരുമാനമായി. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. പദ്ധതിയുടെ കനാലിൽ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് ഒരു വർഷമായി വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശി സാഗർ മിനിജല വൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. പഴശ്ശി പദ്ധതിയിലെ അധിക ജലം ഉപയോഗിച്ചാണ് ഉൽപ്പാദനം നടത്തുക. അടുത്ത മെയ് 31-നകം പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. പദ്ധതി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപക റെയ്ഡിൽ ഇന്നലെ 196 പേരെ അറസ്റ്റ് ചെയ്തു. MDMA-യും മറ്റു മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 179 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 2098 പേർ അറസ്റ്റിലായി. 1947 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം ചെന്നക്കലിൽ മയക്കുമരുന്നുമായി 2 യുവാക്കളെ തേഞ്ഞിപ്പാലം പോലീസ് പിടികൂടി. കൊണ്ടോട്ടി തുറക്കൽ കൈനിക്കര സ്വദേശി ജസീം, മേലങ്ങാടി മാളിയക്കൽ സാജിദ് എന്നിവരാണ് പിടിയിലായത്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പുകാർഡ്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ദക്ഷിണ കൊറിയയ്ക്ക് ജയം. ഗ്രൂപ്പ് എ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 1-2 ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയ പരാജയപ്പെടുത്തിയത്. രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ ബോസ്നിയ ഹെർസഗോവിനെ നേരിടും. 10th ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. അടുത്ത മാസം 5 ഫൈനൽ. ലോകകപ്പ് അമ്പെയ്ത്ത് മത്സരത്തിൽ തുർക്കിയിൽ ഇന്ത്യൻ സഖ്യം ബി ധീരജും കുംകും മൊഹോദും ഫൈനലിലെത്തി. മറ്റന്നാൾ കൊറിയൻ സഖ്യത്തെ ഇവർ നേരിടും. പ്രശസ്ത ഇന്ത്യൻ ഷൂട്ടിംഗ് പരിശീലകനും മുൻ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. ഇന്നലെ രാത്രി ഡൽഹിയിലായിരുന്നു 49-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിൽ ഗവൺമെന്റ് സമവായ നീക്കം തുടങ്ങിയതായി മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. താമസക്കാരും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സമവായത്തിലൂടെ പ്രശ്നപരിഹാരത്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ചർച്ചയിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും ഇന്ന് രാത്രി വീണ്ടും ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലത്ത് റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്കുകളുടെ ഹാൻഡിലുകൾ കുയുങ്ങി ബൈക്ക് മറിഞ്ഞ് നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര തിരുവാതിരയിൽ അരവിന്ദാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. ചക്കുവള്ളി പുതിയകാവ് പാതയിൽ തൊടിയൂർ പാലത്തിന് സമീപം ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന വൈദ്യുതി വകുപ്പിന്റെ ഉത്തരമേഖല ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ച അവലോകന യോഗം ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ വൈദ്യുതി ഭവനിൽ നടക്കും. 3 ജില്ലകളിലെയും MLA ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈദ്യുതി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിക്കും. മന്ത്രിയായി ചുമതലയേറ്റതിനുശേഷം ആദ്യമായി കണ്ണൂരിലെത്തുന്ന പി കെ ബഷീറിന് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇന്ന് സ്വീകരണം നൽകും. വൈകിട്ട് ബാഫക്ക് തങ്ങൾ സൌധത്തിൽ നടക്കുന്ന സ്വീകരണ പരിപാടി മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ഹാരിസ് ബീരാൻ MP ഉദ്ഘാടനം ചെയ്യും. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ലൈൻ നിലവിൽ വന്നതിന്റെ ശതാബ്ദി വർഷത്തിൽ യാത്രക്കാർ ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ
പരിശോധിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് ഉറപ്പു നൽകിയതായി പി പി സുനിയർ എം പി അറിയിച്ചു. 2024-25 വർഷത്തെ പ്രവർത്തി ഉൾപ്പെടുത്തി അങ്ങാടിപ്പുറം വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളുടെ വികസനത്തിന് 17,34,00,000 രൂപ അനുവദിച്ചതിന് എം പി ജനറൽ മാനേജറെ നന്ദി അറിയിച്ചു. ആർ എസ് എസ് ശതാബ്ദിയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്തും മറ്റന്നാൾ തൃശൂരും സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. വൈകിട്ട് തിരുവനന്തപുരത്തെത്തുന്ന അദ്ദേഹം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയെ സന്ദർശിക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ മരണമടഞ്ഞ അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന 10,00,000 രൂപ ഇന്ന് വിതരണം ചെയ്യും. ഉച്ചയ്ക്ക് വ്യാപാര ഭവനിൽ മന്ത്രി സണ്ണി ജോസഫ് 10 കുടുംബങ്ങൾക്ക് തുക കൈമാറും. ബയോ ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിലെ മുന്നേറ്റം ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അസോചം സംഘടിപ്പിച്ച 2-ാമത് ഫാർമ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കണ്ണൂർ. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ് 45 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനുണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
4: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
5: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുമ്പോൾ അടുത്ത ഗാനം പാടിയത് കുമാർ സാനുവും സാധന സർഗവും ചേർന്ന്. ചിത്രം ജൂം.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനും ഉണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
4: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
5: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.

ഹംസാദ് സാദിഹായി ഈ ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ഗായകർ അൽക്കായാഗ്നിക്, അനുരാധ പദ്വാൾ, കവിത കൃഷ്ണമൂർത്തി. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഡ്രോൺ സാങ്കേതികവിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ

സെന്റർ അറിയിച്ചു. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. ഇന്റലിജൻസ് മേധാവി പി വിജയനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി നിയമിച്ചു. ക്രമസമാധാന വിഭാഗം എ ഡി ജി പി എച്ച് വെങ്കടേഷാണ് പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിൽ ഗവൺമെന്റ് സമവായ നീക്കം തുടങ്ങിയതായി മന്ത്രി റോജി എം ജോൺ. താമസക്കാരും വാർഡുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശിസാഗർ മിനിജല വൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതോൽപ്പാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അടുത്ത മെയ് 31-നകം പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട്ട് നിപ്പ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കിയതായി ജില്ലാ ഭരണകൂടം. 43-കാരനായ രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. ഇന്ത്യൻ ഷൂട്ടിംഗ് പരിശീലകനും മുൻ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. ഇന്നലെ രാത്രി ഡൽഹിയിലായിരുന്നു 49-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബിയിൽ ഇന്ന് കാനഡ ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

സന്തോഷ് വർമ്മയുടെ വരികൾ, ബി അജനീഷ് ലോകനാഥിന്റെ സംഗീതം, കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം, ചിത്രം കാന്താര.

അടുത്ത ഗാനം രേഖാചിത്രം എന്ന ചിത്രത്തിനു വേണ്ടി ലൈക്ക ജമാൽ, നെവിൻ സി ഡെൽസൺ എന്നിവർ പാടിയത്. ഗാനരചന ശ്യാമുരളീധർ, സംഗീതം മുജീബ് മജീദ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: അടുത്ത ഗാനം നോക്കുകുത്തി എന്ന ചിത്രത്തിനു വേണ്ടി സിതാര കൃഷ്ണകുമാർ പാടിയത്.

0: Prime Minister Narendra Modi today highlighted that from financial inclusion and entrepreneurship to education, healthcare, sanitation, housing, sports, science and governance, women are playing a prominent role across diverse sectors. In a social media post, Mr. Modi said the growing participation of women in emerging fields such as drone technology is opening new avenues of opportunity and transforming the development landscape across the nation. He noted that over the last 12 years, the NDA government has worked to further women-led development, and this is visible across sectors. He added that the government is actively supporting self-help groups, which are going a long way in making women financially independent. The government has restricted institutional, industrial and commercial customers from buying motor spirit and high-speed diesel from retail outlets and asked them to source their requirements from their own consumer pump. The decision has been taken to prevent local shortages amid disruptions in global supply chains caused by the ongoing crisis in West Asia. In a notification, the Petroleum and Natural Gas Ministry said the restrictions will be in place for up to 90 days. Union Home Minister Amit Shah is chairing a high-level meeting to review the preparedness of the Sri Amarnath Yatra in New Delhi. Army Chief General Upendra Dwivedi, National Security Advisor Ajit Doval, Lieutenant Governor of Jammu and Kashmir Manoj Sinha, Directors General of the CRPF, BSF, CISF, ITBP and the SSB are present in the meeting. The Amarnath Yatra will begin on the 3rd of July and conclude on the 28th of August. Information and Broadcasting Ministry has released the draft Telecommunications Rules 2026 pertaining to television, radio and related services for public consultation. The draft rules have been framed to consolidate the various guidelines issued for television and radio services under the previous Telegraph Act 1885 within the framework of the newly enacted Telecommunications Act 2023. In Pakistan-occupied Kashmir, POK, 16 people have been killed and 37 others wounded as the Pakistani army opened fire from AK-47 rifles on thousands of unarmed protesters in Eidgah ground. Although the demonstration started peacefully yesterday, demanding affordable flour, rice, electricity and basic rights, the scene soon turned violent, with the Pakistani army unleashing gunfire on the crowd. Around 60 to 70,000 people had assembled in Rawalpindi to raise slogans against Pakistan's continued occupation and policies in the region. United Nations Secretary General Antonio Guterres and Secretary General of the International Maritime Organization, IMO, Arsenio Dominguez, has condemned the attack on a Palau-flagged tanker off the coast of Oman, in which three Indian seafarers have been killed. Spokesman for the UN chief, Stefan Dujarric, said Mr. Guterres is deeply concerned by the continuing escalation. Meanwhile, Secretary General of IMO has underscored the need to protect seafarers, civilian shipping and the freedom of navigation at all times. Renowned Indian shooting coach and former Asian Games gold medalist Jaspal Rana has passed away. He was 49. According to National Rifle Association of India President Kalikesh Narayan Singh Deo, Rana breathed his last at a Delhi hospital last night. Rana recently underwent a medical procedure after falling ill during the Indian contingent's return flight from the ISSF World Cup in Munich, Germany. He mentored Manu Bhakar and helped her secure a historic double bronze medal at the 2024 Paris Olympics. Prime Minister Narendra Modi has expressed grief over the passing away of Jaspal Rana. In FIFA World Cup 2026, South Korea defeated the Czech Republic 2-1 in a thrilling Group A clash today, earning valuable 3 points at Estadio Akron in Mexico's Zapopan. South Korea will next take on co-hosts Mexico, while the Czech Republic will look to bounce back against South Africa in Group A clash. In badminton, India's PV Sindhu stormed into the women's singles semi-finals of the Australian Open tournament in Sydney today. And with that, we end this news bulletin.
1: Akashvani, Kannur. Sevana Vartakal. Kannur Government Engineering College, Civil, Mechanical, Electrical and Electronics, Electronics and Communication, Computer Science and Engineering Vagupil, നിലവിലുള്ളതും 2026-27 അക്കാദമിക് വർഷത്തിൽ ഉണ്ടായേക്കാവുന്നതുമായ അഡ്ഹോക് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കുന്നതിലേക്കായി പാനൽ തയ്യാറാക്കുന്നതിനായി AICTE മാനദണ്ഡ പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ പരീക്ഷയ്ക്കും കൂടിക്കാഴ്ചയ്ക്കും അസൽ പ്രമാണങ്ങളുമായി 17 രാവിലെ 9:30 ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.gceke.ac.in എന്ന കോളേജ് വെബ്സൈറ്റ് സന്ദർശിക്കുക. കണ്ണൂർ സർവകലാശാല ധർമ്മശാല ക്യാമ്പസിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ കൊമേഴ്സ്, നാച്ചുറൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 16 രാവിലെ 10:30 നടക്കും. യോഗ്യത MEd, NET, PhD. പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ UPST മലയാളം, LPST മലയാളം അധ്യാപക തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 15 രാവിലെ 10:30 നടക്കും. കുറ്റിക്കോർ ഗ്രാമപഞ്ചായത്തിലെ കൂട്ടം സാമൂഹ്യ പഠന മുറിയിൽ ഫെസിലിറ്റേറ്ററുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 16 രാവിലെ 10:00 കാസർകോട് കളക്ടറേറ്റിലുള്ള ട്രൈബൽ ഡെവലപ്മെന്റ് കാര്യാലയത്തിൽ നടക്കും. ഡിഗ്രി, BEd, DEd യോഗ്യതയുള്ള പട്ടികവർഗ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0499-4255-4666. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ UPST മലയാളം വിഭാഗത്തിൽ അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 15 രാവിലെ 10:30 നടക്കും. ഫോൺ നമ്പർ 9037799282. കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിക്ക് കീഴിലുള്ള കോളേജ് ഫോർ കോസ്റ്റ്യൂം ആന്റ് ഫാഷൻ ഡിസൈനിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ഹിന്ദി തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനായി 16 രാവിലെ 11:00 തോട്ടടയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിൽ വാക്കിംഗ് ഇന്റർവ്യൂ നടക്കുന്നു. യോഗ്യത ഹിന്ദിയിൽ കുറഞ്ഞത് 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം, UGC, നെറ്റ്, അധ്യാപന പരിചയമുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 8281574390. സേവന വാർത്തകളാണ് കേട്ടത്.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
5: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.

ശ്രോതാക്കളെ, ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ ഷിഗല്ല അണുബാധയുടെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഇതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് വിമൻസ് ആന്റ് ചൈൽഡ് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സജ്ന സയ്യിദ് സംസാരിക്കുന്നു. കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൈമുട്ട് മാപ്പിളപ്പാട്ട്, കെ മുസ്തഫയും സംഘവും പാടിയത്. 5:58 FM പ്രധാന വാർത്തകൾ. 6:50 ഹരിതവേദിയിൽ മൺസൂൺ മത്സ്യസമൃദ്ധി. ഈ വിഷയത്തെക്കുറിച്ച് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ RS അഖിൽ സംസാരിക്കുന്നു. 7:20 കമ്പോള വില നിലവാരം. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ.

ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. വിശ്വനാഥ്, അഫ്സൽ, രഹ്ന എന്നിവർ പാടിയത്. ആദ്യം അല്ലാഹുവേ ആരാധ്യനേ.

വിശ്വനാഥ്, അഫ്സൽ, റഹ്ന എന്നിവർ പാടിയ മാപ്പിളപ്പാട്ടുകളാണ് ശ്രദ്ധക്ക് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം.

പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഡ്രോൺ സാങ്കേതിക വിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു.

0: കൊറിയയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ഡ്രോൺ സാങ്കേതിക വിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം, ശാസ്ത്രം, ഭരണം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സ്ത്രീകളെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കുന്ന സ്വയം സഹായ ഗ്രൂപ്പുകളെ ഗവൺമെന്റ് സജീവമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നും മോദി പറഞ്ഞു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സാമൂഹ്യമാധ്യമ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. ജാതിമത ചിന്തകൾക്കതീതമായി മതസൌഹാർദ്ദത്തോടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കേരളത്തിനുവേണ്ടി പ്രയത്നിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ശിവഗിരി മഠം സന്ദർശിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശിവഗിരിയെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുന്നതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ടു ദിവസത്തെ സ്വിറ്റ്സർലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലാന്റ് പ്രസിഡന്റ് ഗൈ പാർലമെനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വയനാട്ടിൽ ഏഴുപേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഇതുവരെ ഷിഗല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16. പകർച്ചവ്യാധി നിരീക്ഷണവും പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ജില്ലയിൽ ശക്തമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അറിയിച്ചു. രോഗം സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡിഎംഒ അറിയിച്ചു. കോഴിക്കോട്ട് നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. ചികിത്സയിൽ കഴിയുന്ന ആളുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ഡെസ്ക് റിപ്പോർട്ട്.
1: നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയുടെ രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് പരിശോധനകൾ നടന്നുവരികയാണ്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ഫീൽഡ് തലത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പിപിഇ കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. സംശയ നിവാരണത്തിനായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂം ആരംഭിച്ചു.
0: കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശി സാഗർ മിനി ജല വൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതോൽപാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. പഴശ്ശി പദ്ധതിയിലെ അധിക ജലം ഉപയോഗിച്ചാണ് ഉത്പാദനം നടത്തുക. അടുത്ത മെയ് 31 പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. പദ്ധതി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ, കാസർകോട്, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന വൈദ്യുത വകുപ്പിന്റെ ഉത്തരമേഖലാ ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ച അവലോകന യോഗം അല്പസമയത്തിനകം മന്ത്രി സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ വൈദ്യുതി ഭവനിൽ ചേരും. 3 ജില്ലകളിലെയും എംഎൽഎമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈദ്യുതി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പുകാർഡ്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്ത മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിൽ ഗവൺമെന്റ് സമവായ നീക്കം തുടങ്ങിയതായി മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. താമസക്കാരും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സമവായത്തിലൂടെ പ്രശ്നപരിഹാരത്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ചർച്ചയിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും ഇന്ന് രാത്രി വീണ്ടും ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണകൊറിയയ്ക്ക് ജയം. ചെക്ക് റിപ്പബ്ലിക്കിനെ 1-2 ദക്ഷിണകൊറിയ പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് ബിയിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 കാനഡ ബോസ്നിയ

0: ഹർസഗോവിനയെ നേരിടും. പത്താമത് ഐ സി സി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. അടുത്തമാസം 5-നാണ് ഫൈനൽ. ഇന്ത്യൻ ഷൂട്ടിംഗ് പരിശീലകനും മുൻ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ റസ്പാൽ റാണ അന്തരിച്ചു. ഇന്നലെ രാത്രി ഡൽഹിയിലായിരുന്നു 49-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ജസ്പാൽ റാണയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. റാണയുടെ വിയോഗം ഇന്ത്യൻ കായിക ലോകത്തിന് കനത്ത നഷ്ടമാണെന്നും ഷൂട്ടിംഗിലെ അസാധാരണ നേട്ടങ്ങളിലൂടെ രാഷ്ട്രത്തിന് അദ്ദേഹം ഏറെ മഹത്വം സമ്മാനിച്ചതായും പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കണ്ണൂർ ഇരിട്ടി ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഉൽപാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമായത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ബാരാപ്പോൾ പദ്ധതിയുടെ കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി വൈദ്യുതി ഉൽപാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി നിർത്തിവച്ച ഉൽപാദനം പുനരാരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകി. പ്രദേശവാസികളിൽ നിന്ന് പരാതികൾ കേട്ട മന്ത്രി ജനങ്ങളുടെ സുരക്ഷയ്ക്കൊപ്പം ഉൽപാദനം പുനരാരംഭിക്കേണ്ടതും ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. ചോർച്ചയെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച രണ്ട് കുടുംബങ്ങൾക്ക് നൽകി വന്നിരുന്ന വാടകയുടെ കുടിശ്ശിക പുനഃസ്ഥാപിച്ച് നൽകാനും നിർദ്ദേശം നൽകി. കനാലിലെ ചോർച്ച കാരണം അപകട ഭീഷണിയിലായ 6 കുടുംബങ്ങളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. ഇവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, വൈദ്യുതി ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു.
0: സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ചേർന്ന പൊതുവിദ്യാലയമെന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
2: മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ളവരാണ്. കൂടാതെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും മറയൂർ പഞ്ചായത്തിന്റെയും മികച്ച പിന്തുണ ഈ മുന്നേറ്റത്തിന് കരുത്തു പകർന്നു. 2 കോടി രൂപയുടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുവെങ്കിലും ഇനിയും നേരിടുന്ന സ്ഥലപരിമിതി പരിഹരിക്കണമെന്ന ആവശ്യവും സ്കൂൾ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.
0: ിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിച്ചു. ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കഴിഞ്ഞ 2 തവണയായി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് 2 ജഡ്ജിമാർ പിന്മാറിയിരുന്നു. മെമ്മറി കാർഡ്, പെൻഡ്രൈവ് എന്നിവ വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുദ്രവെച്ച കവറിൽ കൈമാറാനും ഹൈക്കോടതി ഉത്തരവിട്ടു. രജിസ്ട്രാർ ഇത് സുരക്ഷിതമായി കസ്റ്റഡിയിൽ വയ്ക്കാനും നിർദ്ദേശമുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ സംസ്ഥാന വ്യാപക റെയ്ഡിൽ ഇന്നലെ 196 പേരെ അറസ്റ്റ് ചെയ്തു. MDMA മറ്റ് മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 179 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 2908 പേർ അറസ്റ്റിലായി. 1947 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡ്രോൺ സാങ്കേതികവിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16. കോഴിക്കോട് നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്ന് എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
3: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. മനുഷ്യന്റെ കുടലിനെ ബാധിക്കുന്ന ഗുരുതരമായ ബാക്ടീരിയ അണുബാധയാണ് ഷിഗല്ല. പ്രധാനമായും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകർന്നേക്കാവുന്ന ഷിഗല്ല അണുബാധയെക്കുറിച്ച് വിശദമാക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് വുമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സജിന സയ്യിദ്.
4: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടുത്തിടെ കേരളത്തിൽ ഏറെ ആശങ്ക സൃഷ്ടിച്ച ഒരു രോഗത്തെ കുറിച്ചാണ്, ഷിഗല്ലോസിസ് അഥവാ ഷിഗല്ല അണുബാധ. അടുത്തിടെ കോഴിക്കോട് ജില്ലയിൽ 4.5 വയസ്സുള്ള ഒരു പെൺകുട്ടി ഷിഗല്ല അണുബാധയെ തുടർന്ന് മരണമടഞ്ഞ സംഭവം പൊതുജനങ്ങളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ശ്രദ്ധ ഈ രോഗത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. തുടർന്ന് മറ്റു കുട്ടികളിലും രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഒരു കാര്യം തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഷിഗല്ലോസിസ് ഒരു ഗുരുതര രോഗമാണെങ്കിലും ശരിയായ സമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ ലഭിച്ചാൽ ഭൂരിഭാഗം കുട്ടികളും പൂർണ്ണമായി സുഖം പ്രാപിക്കുന്ന രോഗമാണ്. അതുകൊണ്ട് ഭയമല്ല വേണ്ടത്, അറിവും ജാഗ്രതയുമാണ് വേണ്ടത്. എന്താണ് ഷിഗല്ലോസിസ്? ഷിഗല്ലോസിസ് എന്നത് ഷിഗല്ല എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു കുടൽ അണുബാധയാണ്. ഈ രോഗാണു പ്രധാനമായും വൻകുടലിനെ ബാധിക്കുന്നു. വയറിളക്കം, പനി, വയറുവേദന, ചിലപ്പോൾ രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. വളരെ ചെറിയ അളവിലുള്ള രോഗാണുക്കൾ പോലും രോഗമുണ്ടാക്കാൻ മതിയാകുന്നതിനാൽ ഇത് വളരെ വേഗത്തിൽ പകരാൻ കഴിയും. പ്രത്യേകിച്ച് കുട്ടികളിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരാനുള്ള സാധ്യത കൂടുതലാണ്. ആർക്കൊക്കെയാണ് കൂടുതൽ അപകട സാധ്യത? എല്ലാ പ്രായക്കാർക്കും രോഗം വരാമെങ്കിലും ചില വിഭാഗങ്ങളിൽ അപകട സാധ്യത കൂടുതലാണ്. ആർക്കൊക്കെയാണവ? 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അംഗനവാടികളിലും സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾ, പോഷകക്കുറവുള്ള കുട്ടികൾ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ, പ്രായമായവർ. കുട്ടികൾ കൈകൾ വായിലിടുന്നതും ശുചിത്വശീലങ്ങൾ പൂർണ്ണമായി പാലിക്കാത്തതുമാണ് ഇവരിൽ രോഗം കൂടുതലായി കാണാൻ കാരണം. രോഗം എങ്ങനെയാണ് പകരുന്നത്? ഷിഗല്ല രോഗം പ്രധാനമായും ഫീക്കോ ഓറൽ റൂട്ട് വഴിയാണ് പകരുന്നത്. അഥവാ രോഗബാധിതന്റെ മലത്തിലൂടെ പുറത്തു വരുന്ന രോഗാണുക്കൾ ഏതെങ്കിലും വിധത്തിൽ മറ്റൊരാളുടെ വായിലെത്തുന്നു. ഇത് സംഭവിക്കുന്നത് മലിനമായ ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ മലിനമായ വെള്ളം കുടിക്കുമ്പോൾ, അതല്ലെങ്കിൽ ശൗചാലയം ഉപയോഗിച്ച ശേഷം കൈ കഴുകാതിരുന്നാൽ, രോഗബാധിതരായ വ്യക്തി ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ഈച്ചകൾ വഴി ഭക്ഷണം മലിനമാകുമ്പോൾ. അതുകൊണ്ടാണ് കൈ കഴുകൽ ഇത്രയും പ്രധാനമാകുന്നത്. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം സാധാരണയായി 1 മുതൽ 3 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. ആദ്യ ലക്ഷണങ്ങൾ വയറിളക്കം, പനി, വയറുവേദന, ഛർദി, ക്ഷീണം, വിശപ്പില്ലായ്മ. ചില കുട്ടികളിൽ പിന്നീട് രക്തം കലർന്ന മലമോ കഫം കലർന്ന മലമോ നിരന്തര തോന്നലൊക്കെയും ഉണ്ടാവാം. സാധാരണ വയറിളക്കവും ഷിഗല്ലോസിസും തമ്മിൽ എന്താണ് വ്യത്യാസം? പല വൈറൽ വയറിളക്കങ്ങളും 2-3 ദിവസത്തിനുള്ളിൽ കുറയാറുണ്ട്. എന്നാൽ ഷിഗല്ലയിൽ പനി കൂടുതലായിരിക്കും, വയറുവേദന ശക്തമായിരിക്കും, രക്തം കലർന്ന മലമുണ്ടാകാം, കുട്ടി കൂടുതൽ ക്ഷീണിതനായും കാണപ്പെടാം. അതിനാൽ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ചികിത്സ തേടണം. എന്തുകൊണ്ട് കുട്ടികളിൽ രോഗം ഗുരുതരമാകുന്നു? കുട്ടികളുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും ലവണങ്ങളും വളരെ വേഗത്തിൽ നഷ്ടപ്പെടും. വയറിളക്കവും ഛർദിയും മൂലം നിർജ്ജലീകരണം ഉണ്ടാകാം. നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വായ വരളുക, കണ്ണുകൾ കുഴിഞ്ഞു കാണുക, മൂത്രം കുറയുക, കരയുമ്പോൾ കണ്ണുനീർ വരാതിരിക്കുക, അമിത ക്ഷീണം, ഉറക്കം കൂടുതലാകുക, ഇവ മുന്നറിയിപ്പ് ലക്ഷണങ്ങളാണ്. എന്തെല്ലാമാണ് ഷിഗല്ലോസിസിന്റെ സങ്കീർണതകൾ? ഇപ്പോൾ നമുക്ക് ഈ രോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരാം. ഷിഗല്ലോസിസ് ഭൂരിഭാഗം കുട്ടികളിലും സുഖപ്പെടുന്ന രോഗമാണെങ്കിലും ചിലപ്പോൾ ഗുരുതര സങ്കീർണതകൾ ഉണ്ടാകാം. ഗുരുതര നിർജ്ജലീകരണമാണ് അതിൽ ആദ്യത്തേത്. അതാണ് ഏറ്റവും സാധാരണമായതും. വളരെയധികം വയറിളക്കവും ഛർദിയും ഉണ്ടാകുമ്പോൾ ശരീരത്തിലെ ജലാംശം അപകടകരമായി കുറയാം. രണ്ടാമത്തേത് അപസ്മാരമാണ്. ചില കുട്ടികളിൽ, പ്രത്യേകിച്ച് ഉയർന്ന പനിയുള്ളപ്പോൾ, ഫിറ്റ്സ് അഥവാ അപസ്മാരമുണ്ടാകാം. മൂന്നാമത്തെ സങ്കീർണത രക്തത്തിലെ ലവണങ്ങളുടെ അസന്തുലിതാവസ്ഥയാണ്. സോഡിയം, പൊട്ടാഷ്യം തുടങ്ങിയ ലവണങ്ങൾ കുറയാം. സെപ്സിസ്, വളരെ അപൂർവമായി രോഗാണു രക്തത്തിലേക്ക് പ്രവേശിച്ച് ഗുരുതര അണുബാധ ഉണ്ടാകാം. അഞ്ചാമത്തേതായി ഹീമോലിറ്റിക് യുറീമിക് സിൻഡ്രോം എന്ന അവസ്ഥ ഉണ്ടാവാം. ചില പ്രത്യേക ഷിഗല്ല ഇനങ്ങൾ വൃക്കകളെ ബാധിക്കുന്ന ഗുരുതര അവസ്ഥയ്ക്ക് കാരണമാകാം. ആറാമത്തേത് പോഷകക്കുറവാണ്. തുടർച്ചയായ വയറിളക്കം കുട്ടിയുടെ പോഷകാവസ്ഥ മോശമാക്കാം. ഇവയാണ് ചിലപ്പോൾ മരണത്തിലേക്കും നയിക്കാൻ സാധ്യതയുള്ള സങ്കീർണതകൾ. അതുകൊണ്ടാണ് രോഗലക്ഷണങ്ങൾ അവഗണിക്കരുത് എന്ന്

0: പ്രത്യേകം പറയുന്നത്. ഷിഗെല്ലോസിസിന്റെ ചികിത്സ എന്താണ്? ഷിഗെല്ലോസിസ് ചികിത്സയുടെ അടിസ്ഥാന തത്വം വളരെ ലളിതമാണ്. വെള്ളവും ലവണങ്ങളും നഷ്ടപ്പെടുന്നത് തടയുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിനായി ORS നൽകുക, തിളപ്പിച്ചാറ്റിയ വെള്ളം നൽകുക, മുലപ്പാല് തുടരുക, ഭക്ഷണം നിർത്താതിരിക്കുക, ഇവയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചില കുട്ടികൾക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് സലൈൻ നൽകേണ്ടി വരാം. ഡോക്ടർമാർ പരിശോധിച്ച് അവർക്ക് ഷിഗെല്ലോസിസ് ആണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിച്ചേക്കാം. എന്നാൽ എല്ലാ വയറിളക്കത്തിനും ആന്റിബയോട്ടിക് ആവശ്യമില്ല. സ്വയം മരുന്ന് വാങ്ങി കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒഴിവാക്കണം. കുട്ടിക്ക് വയറിളക്കമുള്ളപ്പോൾ എന്ത് ഭക്ഷണം നൽകണം? പല മാതാപിതാക്കളും ചെയ്യുന്ന ഒരു തെറ്റാണ് ഭക്ഷണം പൂർണ്ണമായി നിർത്തുന്നത്. ഇത് തെറ്റാണ്. എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾക്ക് കുട്ടിക്ക് നൽകാം? കഞ്ഞി കൊടുക്കാം, ചോറ്, തൈര്, പഴം, പച്ചക്കറി, സൂപ്പ്, വീട്ടിലുണ്ടാക്കുന്ന നല്ല ഭക്ഷണം എന്തായാലും കൊടുക്കാം. കുട്ടിക്ക് വിശപ്പിനനുസരിച്ച് ഭക്ഷണം നൽകണം. മുലപ്പാല് കുടിക്കുന്ന കുഞ്ഞാണെങ്കിൽ മുലപ്പാല് തുടരുകയും വേണം. എപ്പോഴാണ് ആശുപത്രിയിൽ പോകേണ്ടത്? പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ ആശുപത്രിയിൽ എത്തണം. രക്തം കലർന്ന മലം, വെള്ളം കുടിക്കാൻ കഴിയാത്ത അവസ്ഥ, തുടർച്ചയായ ഛർദി, ഉയർന്ന പനി, മൂത്രം കുറയൽ, അമിത ക്ഷീണം, അപസ്മാരം, കുട്ടി പ്രതികരിക്കാതിരിക്കുക, ഇത്തരം സാഹചര്യങ്ങളിൽ ചികിത്സ വൈകിക്കരുത്. രോഗത്തിന്റെ ഭാവി ഫലം അഥവാ പ്രോഗ്നോസിസ് എന്താണ്? ഷിഗെല്ലോസിസ് ബാധിച്ച കുട്ടികളിൽ ഭൂരിഭാഗവും ശരിയായ ചികിത്സ ലഭിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സുഖം പ്രാപിക്കുന്നു. സമയബന്ധിതമായി ORS നൽകുകയും നിർജ്ജലീകരണം തടയുകയും ചെയ്താൽ ഗുരുതര പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അതായത് രോഗത്തിന്റെ ഫലം പൊതുവെ നല്ലതാണ്. എന്നാൽ ചികിത്സ വൈകിയാൽ സങ്കീർണതകൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് നേരത്തെയുള്ള ചികിത്സ പ്രധാനമാകുന്നത്. പ്രതിരോധമാണ് ഏറ്റവും നല്ല ചികിത്സ. ഷിഗെല്ലോസിസ് തടയാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങൾ വളരെ ലളിതമാണ്. ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകുക. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം കൈ കഴുകുക. സോപ്പും വെള്ളവും ഉപയോഗിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണം നന്നായി പാചകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. ഈച്ചകൾ ഭക്ഷണത്തിൽ ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. റോഡ് സൈഡ് ശുചിത്വമല്ലാത്ത ഭക്ഷണം ഒഴിവാക്കുക. ഇവയൊക്കെ ആരോഗ്യവകുപ്പിന്റെ പ്രധാന നിർദ്ദേശങ്ങളുമാണ്. ചുരുക്കി പറഞ്ഞാൽ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഷിഗെല്ലോസിസ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആധുനിക വൈദ്യശാസ്ത്രം വളർന്നിട്ടും ശുചിത്വത്തിനും സുരക്ഷിതമായ വെള്ളത്തിനും പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല എന്ന് ഓർമ്മപ്പെടുത്തൽ. സോപ്പ് ഉപയോഗിച്ചുള്ള കൈ കഴുകൽ, ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം, ഭക്ഷണം പാചകം ചെയ്യുന്നതിലെ ചെറിയ ശ്രദ്ധ, ഇവ പലപ്പോഴും ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പോലും സഹായിച്ചേക്കാം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. ശുചിത്വം പാലിക്കാം, സുരക്ഷിതമായ വെള്ളം ഉപയോഗിക്കാം, വയറിളക്കമുള്ള കുട്ടികളെ അവഗണിക്കാതെ ചികിത്സ തേടാം, ഷിഗെല്ല രോഗത്തെ തടയാം. നന്ദി, നമസ്കാരം.
1: ഷിഗെല്ല അണുബാധയുടെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഇതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് വുമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സജിന സയ്യിദ് സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
2: ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന്

0: ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവും മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: ദേശീയ വളർച്ചയുടെ നിർണായക ഘടകമാക്കി സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിലുള്ള പങ്കാണ് സ്ത്രീകൾ വഹിക്കുന്നത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഒട്ടനേകം പേരുടെ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. ഗ്രാമതലത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളിലൂടെ വീട്ടമ്മമാരെ ഗ്രാമീണ സംരംഭകരാക്കി മാറ്റി. നാരീശക്തി സമസ്ത മേഖലകളിലും പ്രകടമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഡെറാഡോണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കൺട്രോൾ റൂമും ജില്ലയിൽ പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ഫ്രാൻസിലെ എവിയനിൽ ഈ മാസം 15 മുതൽ 17 വരെ നടക്കുന്ന 52nd G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 14 ഫ്രഞ്ച് നഗരമായ നിസിലെത്തുന്ന പ്രധാനമന്ത്രി ഇമാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. 14 മുതൽ 16 വരെ സ്ലോവാക്യ സന്ദർശിക്കുന്ന അദ്ദേഹം സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായുള്ള പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 18 ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന വിവിടെക് ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുള്ള ഇന്ധനക്ഷാമം ഒഴിവാക്കാനാണ് നടപടി. വൻകിട ഉപഭോക്താക്കൾ ഇനി മുതൽ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴി ഇന്ധനം ശേഖരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരാൾക്ക് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവയ്പ് തടഞ്ഞ് സുഗമമായ ഇന്ധന വിതരണം ഉറപ്പാക്കാനാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി,

0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. ആഗോള സംഘർഷങ്ങളുടെ ആഘാതം നേരിടാൻ സുസ്ഥിരമായ നയതന്ത്ര ശ്രമങ്ങളും വിവിധ രീതിയിലുള്ള വിതരണ ശൃംഖലകളും അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഫിൻലൻഡിൽ നടന്ന ചർച്ചകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: Today, our largest oil supplier, little less than 40%, is Russia. Our largest gas supplier is the United States. And that was not the case till the 28th of February of this year. The main supplier was Qatar. So what is happening is the world is also de-risking on the region. People are looking for alternative energy sources and saying, okay, I'm prepared to buy at longer distance, maybe at a higher cost, but there is a greater security about it, predictability about it.
0: ഉള്ളിയുടെ കുറഞ്ഞ സംഭരണ വില ക്വിന്റലിന് 1,650 രൂപയായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഉള്ളി സംഭരണം ശക്തിപ്പെടുത്താനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2-0 ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനെയും നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ബിയിൽ യുഎസ്എ പരാഗ്വേ മത്സരം നടക്കും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11:00 ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഇറാനെ നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നിർത്തിവയ്ക്കുന്നതായുള്ള പ്രഖ്യാപനം വന്നത്. ഇറാൻ ഉന്നത നേതൃത്വവുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ആസെനിയോ ഡൊമിംഗും അപലപിച്ചു. സംഭവത്തിൽ പൂർണ്ണവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു. 37 പേർക്ക് പരിക്കേറ്റു. അടിസ്ഥാനാവകാശങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 70,000-ത്തോളം ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലും 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമർനാഥ് യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാനെ നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ മിലേനിയം മെലഡീസ്. ഇന്ന് ആദ്യത്തെ ഗാനം അന്നയും റസൂലും എന്ന ചിത്രത്തിനുവേണ്ടി ഷഹബ സമൻ പാടിയതാണ്. ഗാനരചന മേപ്പള്ളി ബാലൻ.

സുദീപ് കുമാറും ഗായത്രി അശോകനും പാടിയത്. ചിത്രം അഞ്ചിലൊരാൾ തസ്കരൻ. പി കെ ഗോപിയുടെ വരികൾ, അജയ് ജോസഫിന്റെ സംഗീതം.

നിഖിൽ രാജ് പാടിയത് ചിത്രം ഏണി. സത്യൻ കോട്ടപ്പടിയുടെ വരികൾ. ലെനീഷ് കരയാടിന്റെ സംഗീതം.

മനു മജീദിന്റെ വരികൾ, ജസ്റ്റിൻ പ്രഭാകരന്റെ സംഗീതം, ഹിഷാം അബ്ദുൽ വഹാബ് പാടിയത്. ചിത്രം പാച്ചവും അത്ഭുത വിളക്കും.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കും.

0: സ്ഥാപിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനുണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
6: മിലേനിയം മെലഡീസ് തുടരുന്നു. അടുത്ത ഗാനം ചിത്രപാടിയതാണ്. ചിത്രം കളിയരങ്ങ്. വി കെ ഹരിനാരായണന്റെ വരികൾ, ബിജുബാലിന്റെ സംഗീതം.

ബി കെ ഹരിനാരായണന്റെ വരികൾ, പ്രവതീഷ് പ്രദീപിന്റെ സംഗീതം, സൂര്യ സന്തോഷും നീളാരാജും ചേർന്ന് പാടിയത്. ചിത്രം വാഴ.

ചിത്രം ഒരു വയനാടൻ പ്രണയകഥ. ലജിൻ ചെമ്മണിയുടെ വരികൾ, മുരളി അപ്പടത്തിൻ്റെ സംഗീതം, ആന്റണി ജെയിംസും ഐശ്വര്യയും ചേർന്ന് പാടിയത്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
2: ഷഹബാസമനും സിത്താര കൃഷ്ണകുമാറും ചേർന്ന് പാടിയത് ചിത്രം ഭൂമിയിലെ മനോഹര സ്വകാര്യം. അൻവർ അലിയുടെ വരികൾ, സച്ചിൻ ബാലുവിൻ്റെ സംഗീതം.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ആനിയമ്മി വാഴപ്പള്ളി പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം വരനെ ആവശ്യം.

0: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽറ്റിക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714 333 577.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: മിലേനിയം മെലഡീസ് തുടരുന്നു. വിജയ് യേശുദാസ് പാടിയ ഗാനം ചിത്രം ബ്യൂട്ടിഫുൾ. അനൂപ് മേനോന്റെ വരികൾ, രതീഷ് വേഗയുടെ സംഗീതം.

ചിത്രം നിലാവു പോലെ. മധു ബാലകൃഷ്ണനും മഞ്ജരിയും ചേർന്ന് പാടിയത് രാജീവ് ആലുങ്കലിന്റെ വരികൾ, രാജ്കോട്ടിയുടെ സംഗീതം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മിലേനിയം മെലഡീസ് ഇവിടെ പൂർണ്ണമാവുന്നു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നത് KSRTCയെ ഒരിക്കലും പ്രതിസന്ധിയിലാക്കില്ലെന്ന് മന്ത്രി CP ജോൺ. പദ്ധതി നടപ്പാക്കുമ്പോൾ ട്രഷറിയിൽ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടിവരുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. APJ അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech BR BHMCT ബിരുദ പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. സർവകലാശാലയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണ് ഇത്തവണ നേടിയിരിക്കുന്നതെന്ന് തിരുവനന്തപുരത്ത് ഫലം പ്രഖ്യാപിച്ച് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശിസാഗർ മിനിജല വൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതോൽപാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പഴശ്ശി പദ്ധതിയിലെ അധിക ജലം ഉപയോഗിച്ചാണ് ഉൽപാദനം നടത്തുക. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം ലക്ഷദ്വീപ് ജില്ലാ മജിസ്ട്രേറ്റ് ശിവം ചന്ദ്രയാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം കരമന നദിയിൽ കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നദീതീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നദിയിലിറങ്ങാനോ മുറിച്ചുകടക്കാനോ പാടില്ലെന്നും അറിയിച്ചു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ സ്ഥാപനത്തിൽ ഡോ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. 10th ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. FM വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi says government created conducive environment for women in the last 12 years to realize full potential in nation building. Home Minister Amit Shah chairs high-level meeting to review preparedness for Shri Amarnath Yatra in New Delhi. Centre restricts industries from buying petrol and diesel from retail pumps. United Nations condemns attacks on oil ships carrying Indian sailors off the coast of Oman. Indian shooting legend and coach Jasprit Rana dies at 49. And in FIFA World Cup 2026, Canada to take on Bosnia and Herzegovina in Group B clash in Toronto. Prime Minister Narendra Modi today highlighted that from financial inclusion and entrepreneurship to education, healthcare, sanitation, housing, sports, science and governance, women are playing a prominent role across diverse sectors.

0: ഇവരുടെ ആത്മകഥങ്ങൾ അതിരുവിട്ട് ഉച്ചത്തിലായാൽ വിവരം കെട്ടവർ നിറഞ്ഞൊരു വിരുന്നുശാലയിൽ എന്തും സംഭവിക്കാം.
1: നിങ്ങൾ ആ അപ്പം കഴിച്ചില്ലല്ലോ, കുറച്ചുകൂടി എടുക്കൂ, കുറച്ച് ബിയർ കുടിക്കാം. നിങ്ങൾക്ക് ഓർക്ക വേണ്ടേ? നോക്കൂ അമാലിയ, നിങ്ങളുടെ വെള്ളി സ്പൂൺ കളവ് പോയാ ഞങ്ങൾ ഉത്തരവാദിയല്ല. ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇവരിൽ ഒരുത്തനെ പോലും ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അവരെന്തിനാണ് ഇവിടെ വന്നത് ഞാൻ ചോദിക്കട്ടെ? എല്ലാവരും നിരന്നിരിക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾക്കറിയാവോ, ഞാൻ അവൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയതാണ് ആ മകളെയും മോളെയും ക്ഷണിക്കാൻ. എന്നാ അവർ ആ ക്ഷണം നിരസിച്ചെന്ന് മാത്രമല്ല, വരാതിരുന്നതിന് ഒരു ക്ഷമാപണം പോലും പറഞ്ഞില്ല. ലേടാ കോലിയ, വെറുതെ കാലിട്ടടിക്കാതെ മാന്യരെ പോലെ ഡീസന്റ് ആയിട്ടിരിക്കേ. സോണിയ മോളെ, നീ എവിടെയാണ് പോയത്? നിന്റെ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിന് നീയും ഇങ്ങനെ കൃത്യനിഷ്ഠ കാണിക്കാതിരുന്നാലോ. റസ്കോൾനിക്കോവ്, നിങ്ങളുടെ അടുത്ത് അവൾക്കിരിക്കാൻ ഇടം കൊടുക്കൂ, അതാണ് നിന്റെ ഇരിപ്പിടം. സോണിയ, നിനക്ക് ആവശ്യമുള്ളതെടുക്കൂ. ജെല്ലി ചേർത്തുള്ള ആ അച്ചാറ് നന്നായിട്ടുണ്ട്. അവർ ഇപ്പോ അപ്പം കൊണ്ടുവരും. അവർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തോ ആവോ. പോലങ്ക, നിനക്കെല്ലാം കിട്ടിയോ? അയ്യോ, ശരി കുട്ടികളെ, നല്ലവരായിരിക്കൂ. സോണിയ മോളെ, നീ എന്താണ് പറയുന്നത്? എനിക്കറിയാം റിച്ചാർഡേ, എന്റെ പാവം ഭർത്താവിനോടുള്ള പ്രത്യേക സ്നേഹം മൂലമാണ് നിങ്ങൾ വാക്ക് പാലിച്ചതെന്ന് എനിക്കറിയാം. ആ അദ്ദേഹത്തിന് കുറച്ചുകൂടി പൊരിച്ച മാംസം കൊടുക്കൂ. നിങ്ങൾക്കിനിയും വീഞ്ഞു വേണം അല്ലേ? എന്തിനു മടിക്കുന്നു? അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതല്ലേ? എന്റെ ഭർത്താവിന് അങ്ങനെ ഒരു ദൗർബല്യമുണ്ടായിരുന്നു. കുടി എല്ലാവർക്കും അതറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. ദയാലുവും മാന്യനുമായിരുന്നു അദ്ദേഹം. എല്ലാത്തരം മനുഷ്യരിലും വിശ്വാസം അർപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്. അത്രയ്ക്ക് ശുദ്ധഹൃദയനായിരുന്നു. സ്വന്തം ഷൂസിന്റെ വില പോലും ഇല്ലാത്ത വൃത്തികെട്ടവന്മാരോടൊപ്പം അദ്ദേഹം മദ്യപിച്ച് കൂത്താടി. നിങ്ങൾ വിശ്വസിക്കുമോ, കുടിച്ച് ബോധമില്ലാതിരുന്ന അവസരത്തിലും അദ്ദേഹം കുട്ടികളെ മറന്നില്ല. എല്ലാവരെയും പോലെ നിങ്ങളും കരുതുന്നുണ്ടാവും ഞാൻ അദ്ദേഹത്തോട് നിർദാക്ഷിണ്യം പെരുമാറിയെന്ന്. എന്നാൽ അത് ശരിയല്ല. അദ്ദേഹം എന്നെ ബഹുമാനിച്ചിരുന്നു വളരെയധികം. മൃദുല ഹൃദയനായിരുന്നു. ചിലപ്പോ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്നോ. അദ്ദേഹം ഒരു മൂലയിലിരുന്ന് എന്നെ നോക്കും. എനിക്കപ്പോ വല്ലാത്ത ദുഃഖം തോന്നാറുണ്ട്. അദ്ദേഹത്തോട് കരുണ കാണിച്ചാൽ അദ്ദേഹം വീണ്ടും മദ്യപിക്കും. കർശനമായി പെരുമാറിയാൽ മാത്രമേ അദ്ദേഹത്തെ നിയന്ത്രിച്ചു നിർത്താനാവൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പീറ്റേഴ്സ്ബർഗിലെ വിദേശികളെ, പ്രത്യേകിച്ച് നമ്മളെക്കാൾ വിഡ്ഢികളാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങും.
2: സ്കൂൾ നടത്തും, കാണാം. മുറ്റത്തം പുലമ്പുന്നത് കണ്ടില്ലേ? ഉടുപ്പുകൾ കഴുകേണ്ട ചുമതല അലക്കുകാരിയുടേതാണ്, അല്ലാതെ ബോർഡിംഗ് സ്കൂളിലെ ഡയറക്ടറുടേതല്ല.
1: അമാലിയെ കള്ളമാണ് പറയുന്നത്. എന്റെ വീട്ടുടമസ്ഥ, ഇങ്ങനെ ഒരു കഠിന ഹൃദയം ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെയാണ് എന്റെ ഭർത്താവ് മരിച്ചത്. ഈ സമയത്ത് വീട്ടുവാടക ചോദിച്ചാരെങ്കിലും എന്നെ വിഷമിപ്പിക്കാമോ?
2: മാന്യ വനിതകൾ ആരെങ്കിലും ഈ വിരുന്നിലുണ്ടോ നോക്ക്. ഇവരെ പോലെ കച്ചറ കൂട്ടങ്ങളാണല്ല.
1: കേവലം അടുക്കളക്കാരിയായി നിങ്ങൾക്ക് മാന്യ വനിതകളെ എങ്ങനെ തിരിച്ചറിയാനാകും?
2: എന്റെ അച്ഛൻ ബെർലിനിലെ വലിയൊരു പ്രമാണിയായിരുന്നു. സദാ സമയവും ഇരു കൈകളും പോക്കറ്റിലിട്ടുകൊണ്ട് ഹൂഫ് ഹൂഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുക.
1: അമാലിയയ്ക്ക് ബെർലിൻകാരൻ അച്ഛനോ? ഒരു പാചകക്കാരിയായിരുന്നവൾ അതുപോലും ആയിരുന്നില്ല, കുശിനിക്കാരി.
2: നിനക്കാണ് തന്തയില്ലാത്തത്. എന്റെ അച്ഛൻ ഒരു ബെർലിൻകാരനായിരുന്നു. കാതറീന, നീ ഞെളിയണ്ട.
1: ഞാൻ എങ്ങനെയാണ് ജനിച്ചു വളർന്നതെന്നും എന്റെ കുടുംബം എങ്ങനെയുള്ളതായിരുന്നുവെന്നും എല്ലാവർക്കും അറിയാം. എന്റെ അച്ഛനൊരു കേണലായിരുന്നു എന്ന കാര്യം ആ തൂക്കിയിട്ടിരിക്കുന്ന ബഹുമതി സർട്ടിഫിക്കറ്റിൽ അച്ചടിച്ചിട്ടുണ്ട്. എന്നാൽ അമാലിയയുടെ അച്ഛൻ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ വല്ല ഫിനീഷിക്കാരനായ പാൽക്കാരനുമായിരിക്കും. തന്തയില്ലാത്തവളായിരിക്കാനാണ് സാധ്യത. കാരണം അവളുടെ പേര് അമാലിയ ഇവനോവിന എന്നാണോ എന്ന് ഇപ്പോഴും തീർത്തു പറയാനാവില്ല. ആർക്കറിയാം?
2: ഞാൻ അമാലിയ ഇവനോവിനയാണ്. എന്റെ അച്ഛന്റെ പേര് ജോഹർ. അദ്ദേഹം ഒരു ജില്ലാ മേധാവിയായിരുന്നു. ഇവളുടെ തന്ത ഒരിക്കലെങ്കിലും പദവിയിലെത്തിയിട്ടില്ല.
1: എന്റെ മാന്യനായ അച്ഛനുമായി നിന്റെ വൃത്തികെട്ട തന്തയെ താരതമ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടാൽ നിന്റെ തലയിലെ തൊപ്പി തട്ടിത്തെറിപ്പിച്ച് ഞാൻ നിനത്ത് ചവിട്ടിയരിക്കും.
2: എടി കാതറീന, ഈ നിമിഷം ഈ വീട് വിട്ടിറങ്ങിക്കോണം. ഞാനാണ് പറയുന്നത്, ഈ വീടിന്റെ ഉടമസ്ഥ അമാലിയ.
3: ഇവിടെ എന്താണ് ഒരു ബഹളം? വിരുന്ന സൽക്കാരം അടികലശലിൽ തീരുകയാണോ?
1: ലൂഷിൻ, ലൂഷിൻ, എന്നെ രക്ഷിക്കൂ. നിർഭാഗ്യവതിയായ നിർഭാഗ്യവതിയായ ഈ കാതറിനെ.
3: മാഡം, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. എന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പുത്രി സോണിയയുമായി ഒരു വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതേ, എന്നെ ഉള്ളിലേക്ക് വരാൻ അനുവദിക്കൂ. ആ, സോണിയ വന്നല്ലോ.
4: എന്താണ് ലൂഷൻ, നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നത്?
3: ഓ, നിങ്ങളുടെ വിരുന്ന് സൽക്കാരം തടസ്സപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ വന്നത് സുപ്രധാനമായ ഒരു കാര്യം പറയാനാണ്.
4: എന്താണ്, എന്താണ് അത്ര സുപ്രധാനമായ കാര്യം?
3: നിങ്ങൾ മുറിയിൽ വന്നു പോയ ഉടനെ എന്റെ മേശപ്പുറത്ത് നിന്ന് 100 രൂപൽ നോട്ട് കാണാതായിരിക്കുന്നു. അതെവിടെയാണെന്ന് പറയൂ. ആ,
4: നിങ്ങളുടെ നോട്ട് അതെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം?
3: ആ, ഇവിടെ കൂടി നിൽക്കുന്നവരെ സാക്ഷി നിർത്തി ഞാൻ അന്തസ്സോടെ വാക്ക് തരികയാണ്. സത്യം പറഞ്ഞാൽ ആ സംഭവം ഇവിടെ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ല, നിങ്ങൾക്ക് സത്യം തുറന്നു പറയാൻ മടിയാണെങ്കിൽ ദേ കർശന നടപടികൾ എടുക്കാൻ ഞാൻ നിർബന്ധിതനാകും.

ദോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 44-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും കാതറീന, സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, അമാലിയ, ആശ റാഫി, ലോഷിൻ, കണ്ണൻ നായർ. പശ്ചാത്തല സംഗീതം

0: ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: ചിത്രപാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം സുകൃതം.
1: ആകാശവാണി കണ്ണൂർ.
2: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇനിയുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. ഒരു നടനെയോ നടിയെയോ തിരക്കഥയിലെ കഥാപാത്രമാക്കി മാറ്റുന്ന ആദ്യത്തെ പടി മേക്കപ്പാണ്. കഥാപാത്രത്തിന്റെ പ്രായം, സാമൂഹിക പശ്ചാത്തലം, മാനസികാവസ്ഥ, ജീവിക്കുന്ന കാലഘട്ടം എന്നിവയെല്ലാം മേക്കപ്പിലൂടെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കും. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലത്ത് നിന്ന് കളർ സിനിമകളിലേക്കും ഇന്ന് 4K, 8K പോലുള്ള അതിനൂതന ക്യാമറകളിലേക്കും സിനിമ മാറിയപ്പോൾ മേക്കപ്പ് ശൈലിയും മാറി. പണ്ട് കട്ടിയിൽ ഉപയോഗിച്ചിരുന്ന മേക്കപ്പ് ഇന്നത്തെ ഹൈ ഡെഫിനിഷൻ ക്യാമറകളിൽ കൃത്രിമമായി തോന്നും. അതിനാൽ വളരെ സ്വാഭാവികമായ രീതിയാണ് ഇന്ന് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഒരു നടന്റെ അഭിനയത്തിന് പൂർണ്ണത നൽകുന്നത് അയാളുടെ വേഷപ്പകർച്ചയാണ്. ആ പകർച്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ ശില്പി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യമിതായിരുന്നു.

0: നിങ്ങളിപ്പോൾ കേട്ട ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് ആരാണ് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരിയുത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഷാജിയല്ലേ ഇത്?
1: അതെ അതെ,
0: ഞാൻ കണ്ണൂർ ആകാശവാണിയിൽ നിന്നാണ്. കണ്ണൂർ ടാക്കീസ് എന്നുള്ള ഒരു പരിപാടിയിലേക്ക് മെസ്സേജ് അയച്ചിരുന്നല്ലോ. അതിൽ ഈ പ്രാവശ്യം വിജയമായിട്ടുണ്ട്. എന്താ, സന്തോഷായില്ലേ?
1: സന്തോഷമായി.
0: ആദ്യമായിട്ട് അയച്ചതാണ് അല്ലേ?
1: ആദ്യമായിട്ട് അയച്ചതാണ്. ആകാശവാണി കേട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു പരിപാടിയിൽ ആദ്യം മെസ്സേജ് അയച്ചതാണ്.
0: അപ്പൊ എന്തായിരുന്നു ആ ചോദ്യം എന്ന് ഓർമ്മയുണ്ടോ?
1: ആ ചോദ്യം ടുക്ക് എന്നുള്ള സിനിമയിലെ,
0: അതെ അതെ,
1: പിന്നെ വെൺചന്ദ്രലേഖയൊരു അത്തര സ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് ആരാ എഴുതിയെന്നാ ചോദിച്ചത്.
0: അപ്പൊ ആരായിരുന്നു അത്?
1: അത് വയനാട് രാമവർമ്മ.
0: അതെ. ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ, പാട്ടിന്റെ രചന ആരാണ്, സംഗീതം ആരാണ്?
1: എന്തെന്ന് കേൾക്കുമ്പോ അതിന്റെ വരികളും അല്ലെങ്കിൽ അത് എഴുതിയത് ആരുന്നാണ് ആദ്യം
0: ശ്രദ്ധിക്കുക.
1: കാണുമ്പോഴും അതിന്റെ പിന്നണി പ്രവർത്തകരെയാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്.
0: ഓ, അതെയോ. ഒരുവിധം പാട്ടുകളൊക്കെ അങ്ങനെ ഗാനരചനയും സംഗീതവും ആരാന്നുള്ളത് അപ്പൊ അറിയായിരിക്കും.
1: ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ ചില സമയത്ത് ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയൊന്നും
0: വരൂല. അത് ശരിയാ. ഗാനരചന വേലാറായിരുന്നു, അതിന്റെ സംഗീതം ആരായിരുന്നു?
1: സംഗീതം അത്ര പെടുത്തൂല മാഡം.
0: ദേവരാജൻ മാഷ്.
1: ദേവരാജൻ മാഷ്
0: കൂട്ടുകെട്ട്. ഒരുപാട് ഗാനങ്ങൾ ഉണ്ടല്ലേ, ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ആ ഒരു കൂട്ടുകെട്ട്.
1: അത് 10-700 ഗാനങ്ങൾ ഉണ്ട്.
0: അതെ അതെ, 700-ൽ അധികം ഗാനങ്ങൾ.
1: അതെ.
0: വയലാറിനെ പറ്റി പിന്നെ നമ്മൾ എന്ത് പറയാനാണല്ലേ, അത്രയും പ്രതിഭാസമ്പന്നനായ സർഗധനനായ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചതുകൊണ്ട്, ഈ മലയാളക്കരയിൽ ജീവിച്ചതുകൊണ്ട് നമുക്ക് ഇന്നും ഒരുപാട് അനശ്വരമായ ഗാനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു അല്ലേ. എത്രയെത്ര പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ രചനയിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ആ ഒരു സർഗജീവിതം അധികകാലമൊന്നും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, എങ്കിലും ആ ഒരു സമയത്തിനുള്ളിൽ തന്റെ 47-ാം വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. എങ്കിലും ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സിനിമാ ഗാനങ്ങളായിട്ടും വിപ്ലവ ഗാനങ്ങളായിട്ടും നാടക ഗാനങ്ങളായിട്ടും കവിതകളായിട്ടും ഒക്കെ ഒരുപാട് ഒരുപാട് ഗാനങ്ങളാണ് നമുക്ക് കിട്ടിയത്. സിനിമ ഏതായിരുന്നു എന്നറിയാലോ? പാടിയത് യേശുദാസ്. യേശുദാസിന്റെ ആ ഒരു ശബ്ദവും ഭാവവും ഒക്കെ തന്നെയാണ് ഈ പാട്ടിനെ എത്രത്തോളം മനോഹരമാക്കിയത് എന്ന് കൂടി പറയാം. നല്ലൊരു പ്രണയഗാനമായിരുന്നു അല്ലേ ഇത്? വെൺചന്ദ്രലേഖ അപ്സര സ്ത്രീയോടാണ് ഉപമിച്ചത്. പ്രണയവും
1: ദേവരാജൻ യേശുദാസ് ഒരു കൂട്ടുകെട്ട്, അത് എത്ര മനോഹരമായിട്ടുള്ള കുറെ ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ടീമാണ്.
0: അതെ അതെ. അതിലേതെങ്കിലും ഒരു ഗാനം ഓർമ്മയിലുണ്ടോ പെട്ടെന്ന്?
1: അങ്ങനെ ഓർമ്മയില്ല.

0: ആ സിനിമയില് അങ്ങനെ ഓർമ്മയില് വേറൊരു പാട്ട് അങ്ങനെ ഓർമ്മയിലില്ല. ഞാനന്ന് അപ്രതീക്ഷ ഞാൻ ഈ കേൾക്കാറുണ്ട്, സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് റേഡിയോ പരിപാടികളും. എനിക്ക് വയലാറിന്റെ ഒരു 1000 പാദസ്വരങ്ങൾ കിലിങ്ങി എന്നുള്ളതെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. പണ്ട് ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് വരുന്ന ഒരു പാട്ട് കൂടിയാണ്.
1: അതും വയലാർ ദേവരാജൻ യേശുദാസ് കൂട്ടുകെട്ടിലെ ഒരു പാട്ടാണ്.
0: അത് നല്ല ഇഷ്ടപ്പെട്ട പാട്ടാണ്. മതങ്ങളെ പറ്റിയിട്ട് മതം അങ്ങനെയുള്ളൊരു പാട്ടുണ്ടല്ലോ,
1: ആ മനുഷ്യൻ മതങ്ങളെ
0: സൃഷ്ടിച്ചു, മതങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള പാട്ടെല്ലാം വളരെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള അന്ന് അതേപോലെ തന്നെ എഴുതിയത്.
1: അതുപോലെ ഒരുപാട് വിപ്ലവ ഗാനങ്ങൾ,
0: വിപ്ലവ ഗാനം
1: ഈ സിനിമയിലും ഉണ്ടായിരുന്നു ഒരുപാട് പാട്ടുകൾ. ഇഷ്ടപ്രാണേശ്വരി, കാദംബരി നൃത്ത സദസ്സിൽ, സംക്രമ വിഷു പക്ഷി, ഓർമ്മയില്ലേ? ഈ സിനിമ ഏത് വർഷമാണ് ഇറങ്ങിയതെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല, നമ്മളെയൊന്നും കാലത്തായിരിക്കില്ല അല്ലേ.
0: ഇത്
1: 1973 ഒരു സിനിമയാണ്. കെ എസ് സേതുമാധവനാണ് സംവിധാനം ചെയ്തത്. തകഴിയുടെ കഥയാണ്. തിരക്കഥ തോപ്പിൽ ബാസിയായിരുന്നു. മധു, എം ജി സോമൻ ഒക്കെയായിരുന്നു ഇതിൽ അഭിനയിച്ചത്. ഷീല കണ്ണുട്ടാക്കീസ് സാധാരണയായി കേൾക്കാറുണ്ട്, എല്ലാ ആഴ്ചയിലും കേൾക്കാറുണ്ടോ?
0: എല്ലാ ആഴ്ചയും ഇല്ല, ചില സമയത്ത് എന്നാ വിട്ടുപോകാറുണ്ട്. പരമാവധി റേഡിയോ പരിപാടികളാണ് കൂടുതലും കേൾക്കാറ്. ആകാശവാണിയിലെ രാവിലെ തന്നെ, രാവിലെ മുതലേ. അത് എന്റെ അച്ഛന്റെ പാരമ്പര്യം തന്നെ പറയാം. അച്ഛൻ രാവിലെ എണീറ്റിട്ട് മുന്നേ പിന്നെ
1: സുഭാഷിതം മുതൽ അങ്ങോട്ട് കേൾക്കും.
0: സുഭാഷിതം മുതൽ തന്നെ പരിപാടി കേൾക്കുന്നതാണ്. വൈകുന്നേരം വരെ ഇങ്ങനെ അച്ഛൻ വീട്ടിൽ നിന്ന് വീടിപ്പണിയെടുക്കുന്നു, അപ്പോ വീടി തിരക്കലാണ്. അപ്പോ ഇതിന്റെ കൂടെ റേഡിയോ ആണ് ഇങ്ങനെ ആയാസരഹിതമായ ജോലി ചെയ്യാൻ വേണ്ടിട്ട്.
1: റേഡിയോ കേട്ടോണ്ട് ചെയ്യാലോ ജോലി ചെയ്യുന്നത്, അറിയില്ലേ?
0: റേഡിയത്തിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണല്ലോ, നമ്മൾ ടിവി കാണുന്ന പോലെയല്ലോ. റേഡിയോ
1: മറ്റ് ജോലികളും അതിന്റെ കൂടെ നടക്കുമല്ലോ.
0: അതെ, ചെയ്യാം. സിലോൺ എന്ന് പറഞ്ഞ പണ്ടൊരു സ്റ്റേഷൻ, സിലോൺ എന്നുള്ള മലയാള പരിപാടി ഉണ്ടായിരുന്നു, അതടക്കം കേട്ടില്ല. നമ്മള് ചെറുപ്പത്തിലേത് കേട്ട്.
1: അപ്പൊ ചോദിക്കാൻ പറഞ്ഞു, എവിടെയാണ് വീട്?
0: ഞാന് കാപ്പാട് വളഞ്ഞൂർ എന്ന് പറഞ്ഞ
1: സ്ഥലത്താണ്. വീട്ടിലാരൊക്കെയാ ഉള്ളത്?
0: വീട്ടില് അച്ഛനമ്മയുണ്ട്, പിന്നെ ഭാര്യ, രണ്ട് മക്കള്, അനിയൻ. നമ്മളിപ്പോ സെപ്പറേറ്റ്, നമ്മള് തൊട്ട് അപ്പുറം ഇപ്പുറമായിട്ട് താമസിക്കുന്നതാണ്, വേറെ വീടെടുത്തിട്ട് ഇപ്പുറം. ഞാന് ഒരു സ്വന്തമായിട്ട് ഒരു റേഡിയോ വാങ്ങി രാവിലെ തന്നെ എണീറ്റപ്പാണ് റേഡിയോ ഒന്ന് വെക്കുക രാവിലെ തന്നെ. അങ്ങനെ ഉള്ള പരിപാടി രാവിലത്തെ ഒരു 7.5-8 മണി വരെ ഉള്ളത് വീട്ടിൽ നിന്ന് കേൾക്കും. അതിനുശേഷം എനിക്കൊരു ഫോണുണ്ട്, ജോലിക്ക് പോയാല് പിന്നെ ആടെ ഉച്ച സമയത്തെല്ലാം 12 വാർത്ത മുതല് ഇങ്ങനെ റേഡിയോ കേൾക്കും.
1: എന്ത് ജോലിയാ ചെയ്യുന്നത്?
0: ഞാൻ ഡ്രൈവറാണ്, ഡെയിലി വേസ് ആയിട്ട് PWD KSTP എന്ന് പറഞ്ഞ ഓഫീസില് ഡെയിലി വേസ് ആയിട്ട് ജോലി
1: ചെയ്യും. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്രയുണ്ടാകും.
0: യാത്രയുണ്ട്, നമുക്ക് 4 ജില്ലേന്റെ ചാർജ് ഉണ്ട്. അപ്പോ ഇന്നിപ്പം കാസർഗോഡാണുള്ളത്.
1: യാത്രയിൽ എങ്ങനെയാ, റേഡിയോ വെച്ചുകൊണ്ടാണോ?
0: ഇല്ല, യാത്രയിൽ അങ്ങനെ കേൾക്കാറില്ല. അവിടെ ഓഫീസിലുള്ളവർക്ക് കേൾക്കും,
1: ഒഴിവ് സമയത്തൊക്കെ കേൾക്കും.
0: അതെ അതെ,
1: ഫോണില്.
0: ഫോണില് ഇങ്ങനെ വീശലിട്ടാല് നമുക്ക് യാത്രയില് അധികം റേഞ്ച് കിട്ടൂല, കുറെ ദൂരെ പോകുമ്പോ റേഞ്ച് കുറവ്
1: വരുന്നുണ്ട്.
0: ഇപ്പം കാസർഗോഡ് ഇങ്ങോട്ട് ഉള്ളോട്ട് ബദിയെടുക്ക ഇങ്ങനെ സൈഡിലുള്ള, അപ്പൊ നല്ല മഴയാ പെയ്യുന്നത്.
1: ഇവിടെ നല്ല മഴയാണെന്ന്. സിനിമകളൊക്കെ കാണാറുണ്ടോ?
0: സിനിമകള് വളരെ അധികം ഇഷ്ടമുള്ളതാണ്, ഇപ്പം കുറച്ച് കുറവാണ്. മുന്നേ നല്ല നല്ല ഇഷ്ടം പോലെ കാണുന്ന.
1: ഇപ്പൊ കാണാറില്ലേ ലാസ്റ്റ് കണ്ട സിനിമ?
0: അത്യാവശ്യം ഇപ്പം ഒരു സിനിമ കണ്ടത് ആണെന്ന് പെട്ടെന്ന് ഓർമ്മയില്ല, ഇപ്പം കുറച്ച് മുന്നേ കണ്ടതാണ്.
1: അപ്പോ കണ്ണൂർട്ടാക്കീസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
0: കണ്ണൂർട്ടാക്കീസ് നല്ലൊരു പരിപാടിയാണ്, സിനിമകളെ കുറിച്ചും എല്ലാം അറിയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്.
1: അപ്പൊ നമുക്ക് ഓരോ ക്ലിപ്പിംഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോ ആ ഒരു സിനിമ ഓർമ്മയിൽ ഉണ്ടാവാറുണ്ടോ?
0: ഓർമ്മയില് ചിലത് വരുത്തുണ്ട്.
1: നമ്മുടെ ആ ഒരു കാലത്തെ കുറിച്ചൊക്കെ നമുക്ക് ഓർക്കാൻ സാധിക്കൂ അല്ലേ?
0: അതെ അതെ അതെ, ആ സിനിമന്റെ അതാണല്ലോ ഒരു ക്ലിപ്പ് കേൾക്കുമ്പോ ആ രംഗങ്ങളും ആ ഒരു ഇതാണല്ലോ മനസ്സിലേക്ക് വരിക.
1: ചിലപ്പോ നമ്മൾ ആ സിനിമ കാണാൻ പോയ ആ ഒരു രംഗം അതും ഒക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും.
0: നമ്മൾ പോയ യാത്ര പറ്റിയും പോയ സംഭവങ്ങളിലാണല്ലോ ആലോചിക്കുക.
1: അതെ അതെ. ആകാശവാണിയുടെ ഏത് പരിപാടിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്?
0: ആകാശവാണിയുടെ എല്ലാ പരിപാടിയും നല്ല പരിപാടി തന്നെയാണ്. ഞാൻ കൂടുതല് എനിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളില് ടെലികിസ് എല്ലാം കേട്ടിട്ടുണ്ട്.
1: വിളിക്കാറുണ്ട്? അതിലേക്ക്
0: വിളിക്കാറില്ല, ഇത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ
1: ആകാശവാണി.
0: അഖില കേരള നാടകോത്സവം
1: കേട്ടിരുന്നോ?
0: അത് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ഇതേപോലെ പല പരിപാടികളും, വിജ്ഞാനവും വിനോദവും അടക്കമുള്ളതാണ് ആകാശവാണിന്റെ പരിപാടി.
1: അതെ അതെ,
0: പല കാര്യങ്ങളെ പറ്റി അറിയാനും പല അറിയിപ്പുകളിൽ നമുക്ക് പിന്നെ
1: മനസ്സിലാക്കാൻ സാധിക്കുന്നു,
0: പരിപാടി മനസ്സിലാക്കാനും

0: അങ്ങനെ എന്തുകൊണ്ടും ഒരു സംസ്കാരമുണ്ട് ആകാശവാണി എന്ന് പറഞ്ഞത്. നല്ലൊരു സംസ്കാരമുള്ള ഒരു പരിപാടിയാണ്,
1: പണ്ട് മുതലേ നമ്മള് കേട്ടുകൊണ്ടിരിക്കുന്ന
0: പല തലമുറകളും ഇങ്ങനെ കേട്ട് കേട്ട് വന്ന പരിപാടി. ഞാൻ ഞായറാഴ്ച ദിവസം മറ്റേ ദർപ്പണം എന്നുള്ള ഒരു ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അതെല്ലാം
1: കേട്ടിട്ടുണ്ട്.
0: കുറെ ദർപ്പണത്തിലൊക്കെ എഴുതണം എന്ന് വിചാരിക്കും, ഇതൊന്നും ഇതുവരെ നടന്നിട്ടില്ല.
1: അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല.
0: അതിപ്പം വാട്സപ്പിലൂടെ ആയിക്കാതോ, ചില ദിവസങ്ങള് 2.5 മുതൽ 3.5 വരെയാണ് ചില ചില ഗാനങ്ങൾ ഉണ്ടാവുക. ചില ഇപ്പം വാട്സപ്പ് ഫ്രീ ആയിരിക്കും, അതെല്ലാം കേൾക്കുന്നില്ല. പക്ഷേ
1: സിനിമാ ഗാനങ്ങൾ ഇഷ്ടമാണെന്ന് തോന്നുന്നു, കൂടുതൽ ഇഷ്ടം അതിനോടാണോ?
0: അതെ അതെ, ഇഷ്ടം. സിനിമയും നാടകവും, നാടകവും എങ്ങനെയാലും കേൾക്കുന്നുണ്ട്. നാടകം ചില ദിവസങ്ങളിൽ 2.5 മുതൽ 2.30 വരെയുള്ള ഒരു തുടർ നാടകങ്ങൾ
1: അതെല്ലാം
0: കേൾക്കാറ്.
1: പാട്ട് പാടുന്ന ആളാണോ?
0: അല്ലല്ല, പാട്ട് ആസ്വദിക്കുന്ന ആളോ.
1: അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. വിജയായതിലുള്ള ആകാശവാണിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
0: അപ്പൊ
1: എല്ലാ പരിപാടികളും ഇനിയും കേൾക്കണം, അതിന്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം.
0: ആകാശവാണിയിൽ ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി സാധിച്ചതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്.
1: ഓക്കെ
0: ഓക്കെ.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
3: നമസ്കാരം.
4: നമസ്കാരം.
3: പേര്?
4: എന്റെ അഖിൽ.
3: അഖിൽ എന്താ ചെയ്യണേ?
4: ഞാൻ എഞ്ചിനീയറാ.
3: എവിടെ സ്ഥലം? എവിടെയാ?
4: തളിപ്പറമ്പില്.
3: കൊറേ വർഷമായി എഞ്ചിനീയറിംഗില്?
4: ഞാനൊരു 5-8 വർഷമായി.
3: കൺസ്ട്രക്ഷൻ ആണോ?
4: കൺസ്ട്രക്ഷൻ എല്ലാം ഉണ്ട്.
3: പ്ലാൻ ചെയ്ത് കൊടുക്കും?
4: എല്ലാം ഉണ്ട്, മൊത്തം ചെയ്തിരി.
3: ഓ, അത് ശരി. കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് എടുക്കുന്നുണ്ട്.
4: അങ്ങനെ ചെയ്യും.
3: ഇപ്പൊ വർക്ക് ഉണ്ടോ? എങ്ങനെയാ അവസ്ഥ?
4: ഇപ്പം കുറച്ച് ഡല്ലാണ്.
3: കാലാവസ്ഥ മഴയതുകൊണ്ടാണോ?
4: അല്ല, പൊതുവേ കുറച്ച് ഡല്ലാണ്.
3: സാമ്പത്തികമായിട്ട് എല്ലാരും കൂടെ ടൈറ്റ് ഉണ്ട് തോന്നുന്നു.
4: ഗൾഫിലെ യുദ്ധം നമ്മളെ എല്ലാണ്ട് ബാധിച്ചു.
3: അതുകൊണ്ട്
4: ടൈറ്റ് ആണ്. പൊതുവേ അതെ, പൊതുവേ ടൈറ്റ് ആണ്.
3: ഓഫീസ് വെച്ച് ചെയ്യുന്നത് തന്നെയാണോ?
4: ഓഫീസ് ഉണ്ട്, ഓഫീസും തളപ്പുന്നത് തന്നെയാണ്. ഓഫീസായിട്ട് ചെയ്യുന്നുണ്ട്.
3: ഓക്കെ. കുറെ ആൾക്കാരുണ്ടോ ഒരുമിച്ച്? അല്ല, തനിച്ചാണോ?
4: അല്ല, എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഒരാളും കൂടി ഉണ്ട്.
3: ഓക്കെ. അപ്പൊ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ല, ഇഷ്ടപ്പെട്ടാണോ ഈ മേഖലയിലേക്ക് വന്നത്?
4: ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പം ഓക്കെ. ഇപ്പം ഇതുവരെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു, ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഭാര്യ ഈ ഫീൽഡ് തന്നെയാണ്.
3: ഓ, അത് ശരി. നമ്മള് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു, അതായത് കൺസ്ട്രക്ഷൻ മേഖലയും കൂടിയാണ്. ഇപ്പൊ ഒരുപാട് പുതിയ പുതിയ ട്രെൻഡുകൾ വരുന്നില്ല?
4: കോമ്പറ്റീഷനും കൂടിയാണ്
3: തീർച്ചയായും. പല പലരുടെയും ഇപ്പൊ പ്രത്യേകിച്ചും റീൽസുകളിൽ നമ്മൾ ഒരുപാട് പുതിയ പുതിയ മോഡൽസിൽ കാണുമ്പോൾ അത് ആണല്ലോ ഇവർ വന്ന് ചോദിക്കുക.
4: അല്ലെ,
3: അപ്പൊ അതിനനുസരിച്ചിട്ടെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടാ?
4: പറ്റുന്നുണ്ട്, നമുക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ പോലെ
3: ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസിന്റെ പ്രോഗ്രാം തന്നെ. ആകാശവാണിയായിട്ട് എങ്ങനെയാ കണക്ട് ചെയ്യാകില്ലേ പറഞ്ഞട്ടെ?
4: ആകാശവാണിയായിട്ട് നമ്മളിപ്പം കണക്ഷൻ ഒന്നും കുറവാണ്, പണ്ടെല്ലാം ആകാശവാണി കേൾക്കുന്നതാണ്. വാർത്തകള് അങ്ങനത്തെ എല്ലാം നമ്മുടെ ചെറുപ്പകാലത്ത്. ഇപ്പൊ ആരും പൊതുവെ കുറവല്ലേ, യങ്സ്റ്റേഴ്സ് എല്ലാം വളരെ കുറവാണ് കേൾക്കുന്നത്.
3: അത് യങ്സ്റ്റേഴ്സ് കൂടി വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം.
4: അവരും അറിയണല്ലോ, ഇപ്പം എന്റെ എല്ലാം മോനായാലും ഇവർക്ക് ഒന്ന് ആകാശവാണി എന്താണെന്നും കൂടി അറിയാത്തൊരു അവസ്ഥയുണ്ട്. അവരെല്ലാരും വരണം, ഒന്നും കൂടി അത് പ്രൊമോട്ട് ചെയ്തിട്ട് കുറച്ച് നല്ല രീതിയിൽ വരണം എന്ന് തന്നെയാണ് അഭിപ്രായം.
3: സിനിമ കാണുന്ന ആളാണോ? ആസ്വദിക്കുന്ന ആളാണോ?
4: സിനിമ അത്യാവശ്യം എല്ലാം കാണാറുണ്ട്, സിനിമയും എല്ലാം.
3: ഫാമിലി ഫ്രണ്ട്സ് എങ്ങനെയാണ് പോകാറുള്ളത്?
4: ഫാമിലി ആയിട്ടും പോകാറുണ്ട്, ഫ്രണ്ട്സ് ആയിട്ടും പോകാറുണ്ട്. അധികം
3: ഏറ്റവും കംഫർട്ടബിൾ ആരെപ്പോഴും പോകുന്നത്? ഫാമിലിന്റെ കൂടെ പോകുന്നതാണോ ഫ്രണ്ട്സിന്റെ ഒപ്പം പോകുന്നതാണോ? ഒരു കുഴക്കുന്ന ചോദ്യമാണ് എന്നാലും പറഞ്ഞു.
4: ഞാൻ ഫാമിലി മാത്രമായിട്ട് ഇതുവരെ പോയിട്ടില്ല. ഭാര്യക്കും ഫ്രണ്ട്സുമായിട്ട് പോകുന്നതാണ് കൂടുതൽ ഇഷ്ടം, എനിക്കും ഫ്രണ്ട്സായിട്ട്. ഫ്രണ്ട്സും ഫാമിലി എല്ലാം കൂടി പോകുന്ന, എല്ലാരും ഫാമിലി ആയിട്ട് പോകുന്ന, ഫ്രണ്ട്സിന്റെ ഫാമിലി എല്ലാം കൂടി പോകുന്ന. എല്ലാവർക്കും ഒന്നിച്ചു പോകുന്ന താല്പര്യം.
3: ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്?
4: ലാസ്റ്റ് ഇപ്പം ദൃശ്യം 3 കണ്ടു
3: അല്ലേ, ഇഷ്ടപ്പെട്ടോ?
4: ദൃശ്യം 3 നമുക്ക് വിചാരിച്ചത് കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോൾ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മാത്രം ഉണ്ടായിട്ടില്ല, കുഴപ്പമില്ല. എന്നാലും
3: സിനിമ ശരിക്കും പറഞ്ഞാൽ നമ്മള് 2.5 മണിക്കൂർ നേരം നമ്മള് എന്റർടൈൻമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ
4: പ്രധാനമായിട്ട്
3: നിലവിലുള്ളത്. അപ്പോ ഇത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന് പറയുന്നത് സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമ ആസ്വദിക്കുന്നതും കാണുന്നതും വിലയിരുത്തുന്നതും ആയതുകൊണ്ട് വേഗത്തിൽ കിട്ടുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്ന ചോദ്യം. സിനിമയുടെ ഒരു ക്ലിപ്പാണ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്, അപ്പോ അത് ഏതാണെന്ന് കണ്ടെത്തണം.
4: ഓക്കെ.
5: സാറായിരുന്നോ? എന്താ സാർ?
6: അകത്തേതാ സ്ത്രീ?
5: സ്ത്രീയോ?
6: ഇനി എന്നെ വിളിക്കാൻ ശ്രമിക്കണ്ട, സത്യം പറ. ഇതാ പെണ്ണല്ലേ?
5: ഏത് പെണ്ണ്?
6: ഈ പെണ്ണ്.
5: സാർ കൊറേ നാളായിട്ടോ ഈ ഫോട്ടോയും കാണിച്ച് ആ പെണ്ണല്ലേ ഈ പെണ്ണല്ലേ എന്ന് വെച്ച് ഞങ്ങള് വരട്ടണു. ഇവിടെ പെണ്ണുമില്ല, ഒരു പടക്കോടിയില്ല, അത്ര പൂവങ്ങഴി ഉണ്ട്. അതിന് ഞങ്ങൾ ഉച്ചക്ക് ഉണ്ണാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കയാണ്. സാർ ദയവ് ചെയ്തൊന്ന് പോണം.
6: ശരി.
5: ഒരു അന്യന്റെ വീട്ടിൽ അതിക്രമിച്ച് കിടക്കരുത്. ഞാനിവിടെ ഒറ്റക്കുള്ളു സാർ.
7: മോൾക്ക് ഞാനൊരു പാട്ട് പാടിത്തരാം, ഒരു നല്ല പാട്ട്. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ, നിന്നുള്ളിൽ പൂക്കാലം കളിയാടാനീ കിളിമരത്തണലോരം.
8: എന്തോ മിണ്ടാത്തു
3: ഏതാ സിനിമ എന്ന് മനസ്സിലായ?
4: സിനിമ ദിലീപിന്റെ എല്ലാം സൗണ്ട് കേൾക്കുന്നു. ദിലീപൻ ജഗതിയെല്ലാം
3: കലാഭവമണി
4: കലാഭവമണിയിലുണ്ട്. മായപ്പന്മാനാണ്.
3: കറക്റ്റ്, മായപ്പന്മാനുള്ള സിനിമ. ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ?
4: ആ കണ്ടിട്ടുണ്ട്. സീക്വൻസ്
3: ബെഞ്ചമിൻ സി കുരുവിളാന്നുള്ള
4: പാട്ടെല്ലാം
3: അതന്നെ അതന്നെ. ജഗതിന്റെ വ്യത്യസ്തമായ വേഷം, അതേപോലെ തന്നെ കലാഭവമണിയൊക്കെ നന്നായി തകർത്ത് അഭിനയിച്ച, കലാഭവമണി തകർത്ത് അഭിനയിച്ച സിനിമ കൂടിയാണ്. അപ്പൊ ഏതായാലും അഖിലെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
4: താങ്ക് യു.
3: സഞ്ചരിക്കാം
4: സിനിമക്കൊപ്പം.
2: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
3: നമസ്കാരം.
9: നമസ്കാരം.
3: പേര്?
9: സൂര്യകൃഷ്ണ.
3: എന്താ ചെയ്യണേ?
9: ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു.
3: ഓക്കെ. ഏത് സ്കൂളാ?
9: ഞാൻ വേങ്ങാട് സൗത്ത് യു പി സ്കൂൾ.
3: ഏതാ സബ്ജക്ട് എടുക്കുന്നത്?
9: ഞാൻ എൽ ടി സെക്ഷനിലാണ്. ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ്.
3: ഓ, അത് ശരിയാ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണോ അല്ല കുരുത്തക്കേടുള്ള കുഞ്ഞുങ്ങളാണോ?
9: നല്ല കുഞ്ഞുങ്ങളാണ്, അത്യാവശ്യം കുരുത്തക്കേടും എല്ലാം ഉള്ള കുഞ്ഞുങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ക്ലാസ് നല്ല വൈബായിട്ട് പോകും. നമുക്ക് അവരുടെ കൂടെ നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് തോന്നുള്ളൂ. ഒരു ടീച്ചർ കുട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ ആയിരിക്കില്ല, കുട്ടികളായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു രീതി തന്നെയാണ് ഉള്ളത്.
3: അതായത് പൊതുവെങ്കിലും ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പൊ സ്കൂളുകളിൽ ഉള്ളത്. കുട്ടികൾക്ക് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ടീച്ചറോട് എല്ലാ കാര്യങ്ങളും പറയാനും വീട്ടിലുള്ള വിശേഷങ്ങൾ പോലും ചിലപ്പോൾ നമ്മളൊക്കെ ഒരു കാലത്ത് പഠിക്കുമ്പോൾ ടീച്ചർമാരൊരു പേടിയോടുകൂടി എങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ള ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇപ്പൊ നല്ല ഫ്രണ്ട്ലിയാണ്. അവരുടെ ഏറ്റവും കൂടുതൽ വിശേഷങ്ങൾ പറയുന്ന എനിക്ക് തോന്നുന്നു ടീച്ചറായിട്ടായിരിക്കും.
9: അവർക്ക് രാവിലെ വന്നത് മുതലേ നമ്മളടുത്ത് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അത്യാവശ്യം ഒന്ന് പഠിപ്പിക്കണമെങ്കിൽ എന്ന രീതിയാണ് ഇപ്പൊ ഉള്ളത്.
3: അവരുടെ മൂഡ് പ്രത്യേകമായിട്ട് നോക്കും അല്ലെ? അതിനനുസരിച്ചിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. അപ്പൊ ടീച്ചിങ് വലിയ ഇഷ്ടത്തോടെ തെരഞ്ഞെടുത്ത ജോബാണോ?
9: ടീച്ചിങ് ഇഷ്ടത്തോടെ അല്ല, പക്ഷെ ഇതിലേക്ക് വന്നപ്പോ വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു ജോബായിട്ട് മാറിയിട്ടുണ്ട്.
3: അപ്പോൾ ടീച്ചറല്ല മറ്റെന്ത് പ്രൊഫഷൻ ആയിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്?
9: ഞാൻ ആക്ച്വലി ഒരു എഞ്ചിനീയർ ആയിരുന്നു.
3: അത് ശരി.
9: 4 വർഷം വർക്ക് ചെയ്താണ്. അപ്പൊ അത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അത് വിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടേണ്ട ഒരു അവസ്ഥയായിരുന്നു.
3: പക്ഷെ
9: വന്നു കഴിഞ്ഞപ്പോ ലൈഫ് തന്നെ ഒരു ചേഞ്ച് ആയൊരു.
3: എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കും കുഞ്ഞുങ്ങളുടെ കൂടെ. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. ഒരു സിനിമാ ബേസ്ഡ് പ്രോഗ്രാമാണ്. ആകാശവാണി പരിപാടികളൊക്കെ കേൾക്കുന്ന ആളാണോ?
9: വല്ലപ്പോഴും കാറിൽ പോകുമ്പോ ഇതുപോലെ വെക്കുമ്പോൾ
3: കേൾക്കാറുണ്ട്,
9: ശ്രദ്ധിക്കാറുണ്ട്.
3: ഇത് സിനിമയുടെ പ്രോഗ്രാമാണെന്ന് പറഞ്ഞല്ലോ, സിനിമ എങ്ങനെയാണ് കാണുന്നത്, ആസ്വദിക്കുന്നത്?
9: കാണാറുണ്ടായിരുന്നു, പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ കാണും.
3: സ്ഥലം എവിടെയാന്ന് ഞാൻ ചോദിച്ചില്ല.
9: സ്ഥലം കൂത്തുപറമ്പ്, ശങ്കരനെല്ലൂർ എന്ന് പറയും.
3: പുതിയ സിനിമകൾ ഇറങ്ങുമ്പോ കാണണം അങ്ങനെയൊന്നും ആഗ്രഹമില്ല?
9: ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും അതിന് സാധിക്കാറില്ല.
3: സ്കൂളുമായിട്ടുള്ള തിരക്കുകൊണ്ടാണോ പറ്റാത്തത്?
9: അല്ല, പിന്നെ ഇപ്പൊ ചെറിയ മോനുണ്ട്, മോനെയും കൊണ്ട് തിയേറ്ററിൽ പോകുന്ന
3: ഇന്ന് കാണാനുള്ള ബുദ്ധിമുട്ട്.
9: മോനുണ്ടാകുന്നതിന് മുന്നേ എപ്പോഴും പോവായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു 2 വർഷമായിട്ട് ചെറിയ
3: വീട്ടിലിരുന്ന് മുട്ടിയിട്ട് കാണാൻ
9: പറ്റില്ല. എന്നാലും ഇപ്പൊ അത്യാവശ്യം മോനെ ഇരിക്കുന്നത് കൊണ്ട് ഇപ്പം അത്യാവശ്യം കാണാം.
3: സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം, ഇത്ര കിട്ടുവാണെങ്കിൽ പറഞ്ഞാൽ മതി, ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഓക്കെ,
10: റെഡിയല്ലേ? ഞാൻ ഇവർക്ക് സ്ത്രാവിനെ തലക്കുന്നുണ്ടോ വന്ന്? ഈശ്വര, ഇതെന്താ തടാക്കോ? ആര് കണ്ടില്ല? ഓ, അക്കിലി ചവിട്ടിയപ്പല്ലേ. പ്രിയ സഖി ഗംഗേ ബൈ.
3: സിനിമ മനസ്സിലായ? ഡയലോഗ് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും.
9: ശാന്തപൊട്ട്,
3: ശാന്തപൊട്ട് കറക്റ്റ് ഉത്തരമാണ്. ഏതായാലും ഉത്തരം പറഞ്ഞതിൽ വലിയ സന്തോഷം. സിനിമ കണ്ടിട്ടുണ്ടാവില്ല? ശാന്തപൊട്ട് കണ്ടിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
9: സിനിമയ്ക്കൊപ്പം.
2: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
3: നമസ്കാരം.
11: ഹലോ, നമസ്കാരം.
3: എന്താ പേരെന്താ?
11: ഷാജി.
3: എവിടെ സ്ഥലം? എവിടെയാ?
11: നെനച്ചേരി. നെനച്ചേരി പാലത്തിന്റെ അടുത്തന്നെ.
3: ഷാജി ചേട്ടൻ എന്താ ചെയ്യണേ?
11: ഞാൻ ടൈൽസിന്റെ വർക്കാണ്.
3: ഇന്ന് വർക്കിന് പോയിട്ടില്ല തോന്നുന്നു അല്ലേ?
11: ഇല്ല, ഇന്ന് വീടിന്റെ അടുത്തൊരു മരണം ഉണ്ടായി, അപ്പൊ അവിടെ പോയി.
3: ആൾക്കാർ വെച്ചിട്ട് ചെയ്യുന്നതാണോ അല്ല സ്വന്തം?
11: അല്ല, വേറെ ആളെ കൂടെ ചെയ്യുന്നതാണ്.
3: കൂടെ ചെയ്യുന്നതാണ്. ഓക്കെ, കുറെ വർഷം.

0: വർഷമായോ ഇതില്?
1: കുറെ വർഷമായി.
0: എത്ര വർഷമായി ഏകദേശം?
1: ഒരു 25 വർഷം.
0: 25 വർഷത്തിലധികമായി. അപ്പൊ മാറി വരുന്ന പുതിയ പുതിയ ടൈൽസിന്റെ ട്രെൻഡും കാര്യങ്ങളും എല്ലാം അറിയായിരിക്കും അല്ലേ?
1: അറിയാം.
0: വർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതോ എങ്ങനെയാ?
1: വർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതോ?
0: ശരി, ഓക്കെ. ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാമിൽ നിന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടി കേൾക്കാറുണ്ടോ? എന്താണ്?
1: രാവിലെ എഴുന്നേറ്റ ഉടനെ റേഡിയോ വന്ന് വെക്കുക. ആറേകാലാകുമ്പോ വെച്ച് പിന്നെ പണിക്ക് പോകുന്നവര് റേഡിയോ വെച്ച് അത് കേട്ടിട്ടാന്ന് പോകും.
0: കണ്ണൂർ ടാക്കീസിനെ കുറിച്ച്
1: കേട്ടിട്ടുണ്ട്.
0: എന്താ കേട്ടത്?
1: അതിന്റെ ഈ ഇങ്ങനെയുള്ള പരിപാടിനെ പറ്റി പരസ്യം കേട്ട്. പിന്നെ ഇതുവരെ ഇത് നേരിട്ട് നമ്മള് കണ്ടില്ല.
0: അറിയില്ല. ശരി, ഞായറാഴ്ചകളിൽ കേൾക്കാൻ സമയം ഉണ്ടാവാറുണ്ടോ?
1: ഞായറാഴ്ച പണിക്ക് പോകാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. പോകില്ല.
0: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കാണ് ഈ പ്രോഗ്രാം കൊടുക്കുന്നത്. സിനിമയുടെ ക്ലിപ്പ് അല്ലെങ്കിൽ സിനിമയുടെ പാട്ട് അല്ലെങ്കിൽ BGM അത് കൊടുത്തിട്ട് അത് ഏതാണ് എന്നാണ് പറയേണ്ടത്. ഇപ്പൊ ഏതാ വേണ്ടത്?
1: സിനിമയുടെ പാട്ട് കേട്ടാ മതി.
0: പാട്ട് മതി. പാട്ട് ഇഷ്ടമുള്ള ആളാണോ?
1: പാട്ട് ഇഷ്ടമാണ്.
0: അതെ അല്ലേ. സിനിമ കാണുന്ന ആളാണോ? എങ്ങനെയാ?
1: സിനിമ കാണലുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് പോക്കില്ല. മുന്നേ ആഴ്ചയൊക്കെ എല്ലാം റിലീസ് പടം പോയി കാണലുണ്ട്. രാവിലെ വിട്ടാലും 1-2 സിനിമ കണ്ടിട്ടേ വീട്ടിലേക്ക് വരുള്ളൂ.
0: ഇപ്പൊ എന്താ സമയമില്ലാത്തോണ്ട?
1: ഇല്ല, ഇപ്പൊ കല്യാണം കഴിഞ്ഞ അക്കളായി പിന്നെ പ്രാരാബ്ദം.
0: ശരി. എന്നാലും ഒരു പുതിയ സിനിമ ആളുകൾ നല്ല സിനിമയെന്ന് പറയുമ്പോൾ അത് കാണാൻ
1: പോകുന്നുണ്ട്. അത് കാണാൻ പോക്കുണ്ട്. അങ്ങനെ പുതിയ സിനിമ വന്നാല് കാണാൻ പോക്കുണ്ട്. ഇപ്പൊ ഇതിനിടെ ഒരു സിനിമ വാഴാറ്റു ഫാമിലി ആയിട്ട് പോയി. ഇനിയിപ്പം ദൃശ്യം 3 കാണുന്നുണ്ട്. അതിന് പോകാൻ വേണ്ടി
0: എന്താ പാട്ടല്ലേ കേൾക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം. അതായത് സിനിമയിലെ പാട്ടാണ് അത് എന്നാണ് പറയേണ്ടത്. ഓക്കെ. പാട്ട് മനസ്സിലായ? ഏതാ സിനിമ മനസ്സിലായ?
1: ഈ പാട്ട് അരണ്യത്തിലാന്ന് തോന്നുന്നു.
0: അതന്നെ കറക്റ്റ്. പാട്ട് ശ്രദ്ധിക്കുന്ന ആളാണല്ലേ. പാട്ട് ഇഷ്ടാണോ?
1: പാട്ട് ഇഷ്ടമാണ്. പാടാനും ഇഷ്ടം, പക്ഷെ നമുക്ക് പാടാൻ കഴിവില്ല.
0: ശരി,
1: പാടുന്ന കേൾക്കാം. അതുപോലെ ആകണമെന്നല്ല ആഗ്രഹമുണ്ട് കേൾക്കുമ്പോ.
0: പക്ഷെ പാടാൻ കഴിയില്ല. ബാത്റൂം സിംഗർ
1: അല്ലേ.
0: ഓക്കെ, ശരി. അപ്പൊ ഏതായാലും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
0: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
0: പേര്?
3: ജ്യോതിഷ്.
0: സ്ഥലം എവിടെയാ ജ്യോതിഷേ?
3: ഞാൻ ബക്കൽത്താണ്. ഞാനിപ്പോ ലീവിന് വന്ന ഞാൻ പുറത്തുനിന്ന് അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്.
0: ശരി, എന്താ ചെയ്യണേ?
3: ഞാൻ ഇവിടെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നത്.
0: കുറെ വർഷമായോ അവിടെ പ്രവാസിയായിട്ട്?
3: 4 വർഷം.
0: അതിനു മുമ്പ് നാട്ടിൽ എന്താ ചെയ്തോണ്ടിരുന്നത്?
3: നാട്ടില് ബാംഗ്ലൂരായിരുന്നു.
0: പ്രവാസ ജീവിതവും നാട്ടിലെ ജീവിതവും ഏതാണ് നല്ലതെന്നാ തോന്നുന്നത് ജ്യോതിഷിന്?
3: നല്ലത് നാടന്നെ. പക്ഷെ എന്നാലും അവിടെ ആയാലും കുഴപ്പമില്ല.
0: അതെല്ലേ. ഈ പ്രവാസ ജീവിതത്തിൽ നമ്മൾ നാടിനെ കുറിച്ച് ഓർക്കാറുണ്ടോ?
3: അതൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ നാട്ടിലെന്തോ നമ്മുടെ നാട്ടിലെ പരിപാടികളെല്ലാം വരുമ്പോ നമ്മുടെ നാട്ടും നാട്ടിലെ ഫ്രണ്ട്സ് എല്ലാം ഓർക്കും.
0: നാട്ടിലെ ഗ്രൂപ്പ് അവിടെ ഉണ്ടല്ലോ, എന്തായാലും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ.
3: അപ്പൊ
0: അവരുടെ നോട്ടീസ് ഒക്കെ കാണുമ്പോൾ ഇപ്പോൾ ഓണാഘോഷ പരിപാടികളായാലും
3: പരിപാടി വാർഷികം അതുപോലെ തന്നെ ഓരോ പരിപാടി ആകുമ്പോൾ നാടും നാട്ടിലെ ഫ്രണ്ട്സ് എല്ലാം മിസ് ചെയ്യും. വേറെ ഫീലിംഗ് ആണല്ലോ.
0: ഫുൾ ടൈം വർക്ക് എൻഗേജ്ഡ് ആണോ രാവിലെ മുതൽ? എങ്ങനെയാണ്
3: വർക്ക്? ഉണ്ട് വർക്ക്, അതിന്റേതായ ബിസിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും നാട്ടിലെ പരിപാടിന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽ പെടാറുണ്ട്.
0: എന്തായാലും അവിടുത്തെ ലൈഫ് ഇവിടുത്തെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്.
3: ചെയ്യുന്നുണ്ട്.
0: ഞാൻ കണ്ണൂർ ആകാശവാണിന്നാ വരുന്നത്. കണ്ണൂർ ടാക്കീസ് ഒരു പ്രോഗ്രാമായിട്ടാണ് വരുന്നത്. ആകാശവാണിയുടെ ഓർമ്മകള് ജോഷിന് എങ്ങനെയാ പങ്കുവെക്കാനാവുക?
3: ആകാശവാണിയുടെ ഓർമ്മകൾ വെച്ചാല് പണ്ടൊക്കെ നമ്മൾ റേഡിയോയിൽ കേൾക്കും, നമ്മള് ചെറുപ്പകാലത്ത് കേൾക്കുന്നത്. പിന്നെ ഇപ്പം ഇപ്പൊ ഇവിടുത്തെ കുറെ റേഡിയോ സ്റ്റേഷന്റെ പ്രോഗ്രാമാണ് ഇപ്പൊ നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴാണ് കേൾക്കുന്നത്. ന്യൂസ് കാര്യങ്ങള് രാവിലെ 6:55 എണീക്കുമ്പോ ഒരു ന്യൂസ് ഒക്കെ കേൾക്കാറുണ്ടല്ലോ. അതന്നെയാണ് ഓർമ്മയിലുള്ളത്.
0: ഇത് സിനിമ ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ്. അപ്പോ സിനിമ കാണുന്ന ആളാണോ?
3: സിനിമ കാണാറില്ല.
0: അവിടെ മലയാളം സിനിമ എങ്ങനെയാ റിലീസ് ചെയ്യുന്നത്?
3: റിലീസ് ഉണ്ടാവുന്നുണ്ട്.
0: റിലീസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് അന്നേരം തന്നെ കാണുമോ? എങ്ങനെയാ?
3: ചിലത് ഓൺ ദ സ്പോട്ട് തന്നെ കാണലുണ്ട്, ഇല്ലെങ്കിൽ ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് പോയി കാണും. അപ്പുറം ആളുകൾ തിയേറ്റർ ഉണ്ടാവില്ല, നമുക്ക് അവിടെ റൂമിനടുത്ത് തന്നെ തിയേറ്റർ വരുന്നുണ്ട്.
0: പ്രീ ബുക്കിംഗും കാര്യങ്ങളും എല്ലാം പോലെ തന്നെ ചെയ്യുന്നുണ്ട്. ശരി, ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് കണ്ട സിനിമ ഓർക്കാൻ പറ്റുമോ? ഏതാണ്?
3: ലാസ്റ്റ് ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ടോ? ദൃശ്യന്ത്രി.
0: ഓ, നാട്ടിൽ ദൃശ്യന്ത്രി ഉണ്ട്. നാട്ടിൽ വന്നിട്ട് ഇപ്പൊ എത്ര മാസമായി?
3: നാട്ടിൽ വന്നിട്ട് ഇപ്പൊ ഏകദേശം 2 മാസം ആകാൻ പോകുന്നു. കല്യാണത്തിനാണ്.
0: ഓ ശരി, കല്യാണം കഴിഞ്ഞു.
3: കല്യാണം കഴിഞ്ഞു.
0: എല്ലാവിധ ആശംസകളും. അപ്പോ ഇത് സിനിമാ ബേസ്ഡ് പ്രോഗ്രാം ആണെന്ന് ഞാൻ പറഞ്ഞില്ല. സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കുക ചെയ്യാം. അത് ഏതാ സിനിമ എന്നാണ് പറയേണ്ടത്? നോക്കാം.
4: ഹൗ ഡെയർ യു ആർ? നിങ്ങൾ കൈക്ക് പിടിക്കോ?
5: വാട്ട്?
4: ഞങ്ങൾ സ്ത്രീകളുടെ കൈക്ക് കയറി പിടിക്കോ?
6: എടോ കൊളാമ്പി, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് PT?
4: വാട്ട്.

0: ദ മീനിങ് ഓഫ് PT എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ട്രെയിനിങ് എന്നാണ്, പോക്കർ തരം ട്രെയിനിങ് എന്നല്ല. യു അണ്ടർസ്റ്റാൻഡ്?
1: യെസ്.
0: സോറി.
2: യു ഡർട്ടി മാഡം.
3: സിനിമ കൊളിമ്പിയൻ അന്തോണി യാദവ്.
4: കറക്റ്റ്. സിനിമ കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരാളാന്ന് മനസ്സിലായി. അത് പ്ലേ ചെയ്യുമ്പോ തന്നെ
3: ഇത് ആ കോളാമ്പിന്നില്ല
4: വിളി, അതൊരു പോയിന്റ് ആയിരുന്നു അല്ലേ. നല്ലൊരു സിനിമയായിരുന്നു കൊളിമ്പിയൻ അന്തോണി യാദവ്. ഏതായാലും ജോഷി കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
3: സിനിമക്കൊപ്പം.
5: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
4: ഹലോ, നമസ്കാരം.
6: നമസ്കാരം.
4: രണ്ടാളും കൂടി എങ്ങോട്ടാ?
3: നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതോ?
4: പുറത്തേക്ക് ഇറങ്ങിയത്. പേര് പറഞ്ഞേ.
3: ആദർശ്.
6: പ്രനിൽ.
4: ഞാൻ കണ്ണൂർ ആകാശവാണി എന്നാണ് വരുന്നത്. കണ്ണൂർ ടാക്കീസ് പറഞ്ഞ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്.
3: കേൾക്കാറുണ്ട്?
4: കേൾക്കാറുണ്ട്. ആഹാ, പറഞ്ഞപ്പം തന്നെ കേൾക്കാറുണ്ട്. ആദർശ്, എന്താ കേട്ടുള്ളത് പറ?
3: സിനിമന്റെ പരിപാടിയല്ലേ.
4: അതന്നെ അതന്നെ. പ്രണി എന്താ ചെയ്യുന്നത്?
6: ഞാൻ വിദേശത്താ.
4: ഇപ്പൊ നാട്ടില് വന്നതാ? ഓക്കെ, ലീവിന് വന്നതാ. എന്താ ചെയ്യുന്ന ഇവിടെ?
6: വണ്ടിപ്പണി.
4: ആദർശോ?
3: ഞാൻ അഴീക്കല്, മത്സ്യബന്ധനം.
4: അപ്പൊ വർക്കൊക്കെ എങ്ങനെ പോകുന്നു? ഫിഷറീസില് വർക്ക് എങ്ങനെ?
3: നന്നായി പോകുന്നു.
4: അവിടെ എന്തായിട്ടാ ജോലി ചെയ്യുന്നത്?
3: ഓപ്പറേറ്റർ ആയിട്ട്.
4: അപ്പൊ രണ്ടാളും കൂടി പുറത്തിറങ്ങിയതാണ്. സിനിമ കാണാനല്ലല്ലോ, അങ്ങനെ ഒരു ആഗ്രഹം കൂടി ഉണ്ടോ ഇന്നൊരു സിനിമ കാണണമെന്ന്?
3: പറ്റിയാ കാണണം.
4: ഏത് സിനിമ കാണാം വിചാരിച്ചിട്ടുള്ളത്?
3: ദൃശ്യം 3.
4: പറ്റിയാ കാണണം അല്ലേ. ഇത് സിനിമയുടെ ഒരു പ്രോഗ്രാമാണ്. ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ടോ? എങ്ങനെയാ?
3: കേൾക്കാറുണ്ട്.
4: ഫ്രണിലോ?
6: കേൾക്കാറുണ്ട്.
4: ആ, നാട്ടിലുള്ള സമയത്ത് കേൾക്കാറുണ്ട് അല്ലേ. എവിടെ പറഞ്ഞത്? സ്ഥലം പറഞ്ഞത്?
6: ഒമാനിൽ.
4: ഒമാനിലാണ്. ഓക്കെ. കണ്ണൂർ ടാക്കീസ് സിനിമ ബേസ്ഡ് പ്രോഗ്രാമാന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ സിനിമയുടെ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ സിനിമയുടെ ഒരു BGM അല്ലെങ്കിൽ സിനിമയിലെ ഒരു പാട്ട് അതാണ് കേൾപ്പിക്കുക. അതിലേതാ വേണ്ടത് നിങ്ങൾ ചൂസ് ചെയ്തേ?
6: സിനിമ മതി.
4: സിനിമയുടെ ക്ലിപ്പ് മതി. ഓക്കെ, ആ ക്ലിപ്പ് കേട്ടോ.
7: നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിലായുഗത്തിലെ പ്രാകൃതരായിട്ടുള്ള മനുഷ്യർ മറ്റ് ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഇത്തരം ജീവികളുടെ പുറത്ത് കയറി യാത്ര ചെയ്തിരുന്നു. ശരിയാണ്. ഈ 20-ാം നൂറ്റാണ്ടിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ! മോട്ടോർ വാഹനങ്ങൾ, എയ്റോപ്ലെയിൻ, റോക്കറ്റ്. എന്തിന്? ഇന്ത്യ പൊക്രാലിൽ ന്യൂക്ലിയർ ബോംബ് വരെ പൊട്ടിച്ചിടാൻ. എന്നിട്ടും ഈ കോവിഡ് യോജന പുറത്ത് കയറി കൊച്ചു വിളപ്പാൻ കാലത്ത് അതിനെത്തി ഇങ്ങനെ തേരാപാര ഓടിക്കുന്നതേ.
4: ഏതാ സിനിമ മനസ്സിലായ?
3: ജയറാം സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട്.
4: ജയറാം സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടുള്ള സിനിമയല്ല, സുരേഷ് ഗോപിയും ജയറാം വന്നുണ്ടായിരുന്നു ഈ സിനിമയിൽ, ഈ കേട്ട സിനിമയിൽ. ആ വരട്ടെ. കറക്റ്റ്. ഓക്കെ, സമ്മറിൻ ബത്തലേ കറക്റ്റായ ഉത്തരാന്ന് രണ്ടുപേരും കൂടെ ശ്രമിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഏതായാലും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രണീലിനും ആദർശിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ആകാശവാണിയുടെ സഞ്ചരിക്കാം
5: സിനിമയ്ക്കൊപ്പം. വെള്ളിത്തിരക്ക് പിന്നിൽ

0: മലയാളികളുടെ ഗൃഹാതുരതയിലേക്ക് ഈണങ്ങളുടെ കുളിർമഴ പെയ്യിച്ച പ്രിയപ്പെട്ട തൂലിക. വരികൾക്കിടയിൽ പ്രണയവും വിരഹവും ഒരുപോലെ ഒളിപ്പിച്ചു വെച്ച പാട്ടെഴുത്തുകാരൻ. ഒരു കാലഘട്ടത്തിന്റെ ഹൃദയമിടിപ്പായി മാറിയ ആയിരക്കണക്കിന് ഗാനങ്ങൾ. കടുപ്പമേറിയ പദപ്രയോഗങ്ങളില്ലാതെ സാധാരണക്കാരന്റെ സംസാര ഭാഷയെ സംഗീതത്തിന്റെ ലഹരിയാക്കി മാറ്റിയ മന്ത്രികൾ. സ്ക്രീനിൽ തെളിയുന്ന ദൃശ്യങ്ങൾക്ക് ഭാവങ്ങളുടെ നിറക്കൂട്ടൊരുക്കിയ ആ വരികൾ ദശാബ്ദങ്ങൾക്കിപ്പുറവും പുതിയ തലമുറയെപ്പോലും മൂളിപ്പാട്ടുകാരായി മാറ്റുന്നു. അതെ, ലാളിത്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യമെന്ന് മലയാള സിനിമയെ ബോധ്യപ്പെടുത്തിയ പാട്ടെഴുത്തുകാരൻ ഷിബു ചക്രവർത്തി. 80കളിൽ അദ്ദേഹം നമുക്കായി സമ്മാനിച്ച ഹിറ്റ് ഗാനങ്ങളുടെ പിന്നണി കഥകൾ പങ്കുവയ്ക്കുന്നു.
1: എന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കൃത്യം ഒരു ഓർഡറിൽ നടക്കുന്ന ഒരു കാലമൊന്നും ആയിരുന്നില്ല അന്ന്, ഇന്നത്തെ പോലെയല്ല. അപ്പോ ഞാനും പ്രിയനും കൂടെ AVM തിയേറ്ററിൽ ചെന്നു. കുറെ തിയേറ്റർ ഉണ്ട് AVM കോംപ്ലക്സിനകത്ത്. അപ്പൊ അതിലെ ഏറ്റവും പുതിയ സ്റ്റുഡിയോ ആയിട്ടുള്ള ആ സ്റ്റുഡിയോ അന്ന് ഫ്രീ ആണ്. അപ്പൊ പ്രിയൻ പറഞ്ഞു, എടോ അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഒരു പാട്ടെടുക്കാമല്ലോ. ഞാൻ ആയിക്കോട്ടെ, രണ്ട് പാട്ട് അപ്പോഴേക്കും എഴുതിയിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ചോദിച്ചു ഏത് പാട്ട്? ബാക്കി എല്ലാ പാട്ടിനും കോറസ് ഉണ്ട്, എന്താ ഓർക്കസ്ട്ര ഉണ്ട് എല്ലാം. അല്ല, അതിൽ ഏതെങ്കിലും ഒരു ചെറിയ പാട്ട് എന്താ റെക്കോർഡ് ചെയ്താലോ. ഞാൻ പറഞ്ഞു, അത് ഞാൻ എഴുതണ്ടേ, അതിപ്പോ എഴുതിക്കോളൂ. അങ്ങനെ ആ സ്റ്റുഡിയോയിൽ ഫ്രീ വന്ന സമയത്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കാറിലിരുന്ന് എഴുതിയതാണ്. കാടും ഈ നാടും എല്ലാം കാക്കും മാനത്തെ തമ്പുരാനെ. അത് AVM സ്റ്റുഡിയോയുടെ വെളിയിൽ കാറിനകത്തിരുന്ന് എഴുതിയതാണ്.

അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. എന്തായാലും ചിത്രത്തിലെ ഓരോ പാട്ടുകളും, ലാലു പാടുന്ന പാട്ടാണെങ്കിലും എല്ലാ പാട്ടുകളും ഒരുപക്ഷെ ചിത്രം മലയാളത്തിന്റെ റെക്കോർഡാണെന്ന് തോന്നുന്നു. 400 ദിവസം, 365 ദിവസം ആഘോഷം കഴിഞ്ഞിട്ടും ലിറ്റിൽ ഷെനായിസിൽ ആ ചിത്രം ഓടിക്കൊണ്ടിരുന്നു. 400 ദിവസം പിന്നിട്ട ചിത്രമാണ് ചിത്രം.

ചിത്രം റിലീസ് ചെയ്യാനൊക്കെ ഒരുപാട് സമയമെടുത്തു, ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും ബാക്കി ഒരുപാട് ഇഷ്യൂസും ഉണ്ടായിരുന്നു എൻ്റെ പുറകില്. ഈ സമയത്ത് പ്രിയദർശൻ ഒരു പുതിയ പടം പെട്ടെന്ന് അനൗൺസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ആലപ്പി അഷ്റഫാണ് എൻ്റെ പ്രൊഡ്യൂസർ. പെട്ടെന്ന് എത്തണം, എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് മറ്റോ വിളിക്കുന്നു, വൈകുന്നേരത്തെ ട്രെയിനിൽ ഞാൻ കയറേണ്ടി വരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇത്രയും ആളുകൾ ഷൂട്ടിങ്ങിന് പോവാൻ, ഫുൾ യൂണിറ്റ് ഷൂട്ടിങ്ങിന് പോവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പോകുമ്പോൾ കുറഞ്ഞൊരു രണ്ട് പാട്ടെങ്കിലും കൂടെ കൊണ്ടുപോകണം. ഇതാണ് ചെല്ലുമ്പോൾ സബ്ജക്റ്റ് കേൾക്കുന്നതിന് മുൻപ് പ്രിയം പറഞ്ഞ ഇതാണ്, എല്ലാം പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്, ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ പോവും. അത് പിന്നെ പോകുമ്പോൾ വൈകുന്നേരം വരുന്നവരെ കയ്യിലെങ്കിലും രണ്ട് പാട്ട് വേണം. അമ്മ ചോദിച്ചാൽ അതെന്താ? അല്ല, സ്ക്രിപ്റ്റ് ചെല്ലുമ്പോൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്യണ്ടേ? സ്ക്രിപ്റ്റ് ഇല്ല. ഓക്കെ, ഇവരെല്ലാവരും ഇതിൽ ഹൗസ് ഹെപ്പിച്ചിട്ടുണ്ട്. മുത്തശ്ശി കഥ എന്ന് പേരും, ഒരു പേരും കഥ ഒരു വൺലൈൻ, ഒരു വളരെ റഫായിട്ട് ഒരു കഥ പറയുന്നു. അപ്പൊ പ്രണയം, പക്ഷെ പാട്ടിന്റെ സിറ്റുവേഷൻ, സബ്ജക്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാട്ടിന്റെ കാര്യത്തിൽ, സിറ്റുവേഷന്റെ കാര്യത്തിൽ പ്രിയന് ഒരു സംശയം ഉണ്ടാവില്ല. അപ്പോൾ പ്രിയൻ എൻ്റെ അടുത്ത് ആ സിറ്റുവേഷൻ പറഞ്ഞു തരിക. എടോ, അതെ, കടപ്പുറത്ത് നമ്മുടെ വിനീതിൻ്റെ ക്യാരക്ടർ, അവൻ മഴയത്ത് ഒരു വഞ്ചി മൂടി വെച്ചിരിക്കുന്ന, ഈ ഓല വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. ആ ഓല തള്ളി നിൽക്കുന്ന ഓലയുടെ കീഴെ അവൻ നിൽക്കുകയാണ്. അപ്പോൾ ദൂരെ കടപ്പുറത്തു കൂടെ മഴയത്ത് ഓടി വരുന്ന നിരോഷയുടെ ക്യാരക്ടർ, അവൾ ഓടി വന്നിട്ട് ഈ വഞ്ചിയുടെ, ഈ ഉമ്മയിലെ ഓലയുടെ കീഴെ അവളും വന്ന് നിൽക്കും. ഈ വന്ന് നിൽക്കുമ്പോൾ ഈ ഓല തുമ്പി നിന്ന് വെള്ളം വന്ന് ഇവിടെ നെറ്റിക്ക് വീണിട്ട് ഇവിടെ കുങ്കുമം ഇങ്ങനെ ഇളകി, വെള്ളം കൊണ്ട് ഇളകി ആ കുങ്കുമം ഒഴുകാൻ തുടങ്ങുമ്പോൾ വിനീത് ഇങ്ങനെ കൈവച്ചിട്ടത് മറക്കും, വെള്ളം വീഴാതെ അവളുടെ തലയുടെ മുകളിൽ. അവിടെ നിന്ന് സോങ്ങിലേക്ക് പോകും. ധാരാളം ഇങ്ങനൊരു വിഷൽ കിട്ടിയാൽ മതി ഒരു പാട്ട് എഴുതാൻ. അപ്പോൾ ഇതിൻ്റെ കമ്പോസിങ് ഹൗസ് അപ്പച്ചൻ പെട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ സിറ്റുവേഷൻ കേട്ടു, ഞാൻ ത്രില്ലാണ്, ഈ ഒരൊറ്റ വിഷൽ മതി. അപ്പോൾ ഈ കമ്പോസിങ്ങിന് ഇരിക്കുമ്പോൾ ഔസേപ്പ് എപ്പോഴും പറയും, എടോ എന്തെങ്കിലും ഒന്ന് എഴുതിത്താടോ. അപ്പം എനിക്ക് ഔസേപ്പാണ് ട്യൂൺ ചെയ്യാനിരിക്കണമെങ്കിൽ എനിക്ക് എഴുതി കൊടുക്കുന്ന ഇഷ്ടമല്ല. കാരണം വെച്ചാൽ ഔസേപ്പ് എങ്ങനെ ട്യൂൺ ഇട്ട് കഴിഞ്ഞാലും എഴുതാം എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്.

അത് മാത്രമല്ല, ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ട്യൂൺ വരുമ്പോൾ എനിക്കൊരു പുതിയ ചലഞ്ചാണ്, അപ്പൊ അതിൽ പുതിയ കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഇപ്പൊ എന്റെ മനസ്സിലുള്ള എന്റെ ഉള്ളിലെ ഈണത്തിൽ അല്ലെങ്കിൽ താളത്തിൽ എഴുതി കഴിഞ്ഞാൽ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് അയാളുടെ ഇഷ്ടം പോലെ ഒരു ട്യൂൺ ഇടുമ്പോൾ നമുക്ക് അതിന്റെ പോസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഔസേപ്പിന്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്നത് താൻ ട്യൂണ്ടാ. അപ്പൊ ഇയാളിങ്ങനെ ഇരുന്നിട്ട് ഇയാൾ ടെൻഷനിലാണ്, കാരണം പിറ്റേ ദിവസം പാട്ട് റെക്കോർഡ് ചെയ്യാനുള്ളതാണ്, ഇവിടെ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഈ ഔസേപ്പിച്ചിനുള്ള ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ടെൻസ്ഡാവും. ടെൻസ്ഡ് ആയി കഴിഞ്ഞാൽ വർക്കൊന്നും വരുത്തില്ല. ഔസേപ്പ് ഇങ്ങനെ ടെൻഷനിൽ നിന്നിരിക്കുകയാണ്. ട്യൂൺ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് എഴുതിത്താടോ. ഞാൻ പറഞ്ഞ അല്ല, താൻ ട്യൂൺ ഇട്ടാ മതി. എടോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു രണ്ട് ലൈനെങ്കിലും എഴുതിത്താടോ. ഞാൻ പറഞ്ഞു താൻ ട്യൂൺ ചെയ്യാം. ഞാനിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട്, കാരണം ട്യൂൺ കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഔസേപ്പ് തല കുത്തി മറിഞ്ഞ് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് അധികം സമയമൊന്നും വേണ്ടി വരില്ല, എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്. അങ്ങനെ ഔസേപ്പ് പെട്ടിയിൽ ഇങ്ങനെ എന്തൊക്കെയോ ആയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ജോണിയാണ് തോന്നുന്നു ഒരു ഗിറ്റാറിസ്റ്റ് ഉണ്ടായിരുന്നു. ജോണി എന്റെ ഗിറ്റാർ ഓപ്പൺ സ്ട്രിങ്ങിൽ ഇങ്ങനെ ജസ്റ്റ് വെറുതെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് ഞാൻ നല്ല വെളിയിലിറങ്ങി. വെളിയിലിറങ്ങിയപ്പോൾ മദ്രാസിൽ അന്ന് പതിവില്ലാതെ നല്ല മഴ. തൊട്ടടുത്ത് പാംഗ്രോവിന് തൊട്ട അപ്പുറം നിൽക്കുന്ന ഒരു കോമ്പൗണ്ടിന് അപ്പുറം നിൽക്കുന്ന ആര്യവേപ്പിന്റെ ഇലകള് ഈ മഴയത്ത് ഇങ്ങനെ വന്ന് കുടഞ്ഞു, എന്റെ മേത്തേക്ക് ഇങ്ങനെ കുടഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ സുഖിച്ചിങ്ങനെ ഒന്ന് നനഞ്ഞ അവിടെ നിന്നു. നല്ല മഴയ. അപ്പൊ ഈ കാറ്റത്ത് ആര്യവേപ്പിന്റെ കൊമ്പുകൾ ഒലയുകയും ഇടയ്ക്ക് എന്നെ പനിനീര് തളിക്കുന്നത് പോലെ ഇങ്ങനെ വന്ന് കുടഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ആ ഇതിൻ്റെ അകത്ത്, അപ്പൊ ഈ പറയുന്ന ജോണിയുടെ ഗിറ്റാറിന്റെ അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാനെനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു റൈമിങ് പാറ്റേണിൽ, കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാൽ അറിയാമോ കാട്ടുപോവേ, കരൾ കണ്ടൊന്നറിയാമോ കാട്ടുപോവേ.

അത് കഴിഞ്ഞിട്ട് വരുന്ന മൂന്നേട്ട സുമിത്ര വിളിക്കുന്നു. പെട്ടെന്ന് പ്ലാൻ ചെയ്ത പടമായിരുന്നു, അതിന് ഇതേപോലെ പെട്ടെന്ന് എത്താൻ പറയുന്നു, കഥ പറയുന്നു. അപ്പൊ കഥ പറയുമ്പോഴെല്ലാം പ്രിയം പറയുന്ന ആ ഇത് ഹിന്ദി എന്നുള്ള ഇന്ന സബ്ജക്റ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ ഫ്രോഡായിട്ടുള്ള നായകൻ മോഹൻലാലിൻ്റെ ക്യാരക്ടർ പറഞ്ഞു തരുന്ന അങ്ങനെയാണ്. അവൻ ഇത് മുഴുവൻ കാണിക്കുന്നത് സ്വന്തം സഹോദരി മെഡിസിന് പഠിക്കുന്നത് കൊണ്ടിട്ടാണ്. ഇതാണ് പറയുന്നത് ആദ്യത്തെ സിറ്റുവേഷൻ. ഈ സഹോദരിയെ കാണാൻ അവളുടെ കോളേജ് ഡേക്ക് സഹോദരനായിട്ടുള്ള മോഹൻലാൽ അവിടെ പോകുന്നു. അവിടെ ഇവള് സ്റ്റേജിൽ പാടുന്നത് ഇയാൾ കേട്ടിരിക്കുന്നു. അവിടെ വിഷ്വൽ പോകുന്ന മുഴുവൻ ഇവരെ ചെറുപ്പത്തിന്റെ വിഷ്വലാണ്. സിസ്റ്റർ ബ്രദർ, ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിന്റെ ഒരു സോങ്. ഈ സിറ്റുവേഷൻ കേട്ടപ്പോൾ തന്നെ നമുക്കങ്ങ് സൂചിച്ചു, കാരണം വേറെ ഒന്നുമല്ല, പ്രണയം, പ്രണയഭംഗം അല്ലെങ്കിൽ ഒരു ടൈം ലാപ്സ്, ഇങ്ങനെയുള്ള കുറെ സിറ്റുവേഷൻസ് അല്ലാതെ ഒരു പണ്ട് കാലത്തുണ്ടായിരുന്ന പോലെ ഒരു സഹോദരൻ സഹോദരിയോ അമ്മ മകനോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വളരെ അപൂർവമായിട്ട് സിനിമയിൽ കിട്ടാറുള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് നാല് സഹോദരിമാരാണ്. അപ്പൊ ആ അവരുടെ സ്നേഹത്തിന്റെ മുഴുവൻ സ്നേഹത്തിൽ കടന്നു വളർന്നൊരു ഏട്ടനാണ് ഞാൻ. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷത്തില് ഞാൻ ഇതെഴുതാനിരുന്നു. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്രമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്രമാവിൻ ചുവട്ടിൽ.

എനിക്കിഷ്ടപ്പെട്ട് ഞാൻ എഴുതുകയാണ്. അതായത്, കർക്കിടരാവിന്റെ കൽപ്പടവിൽ വന്ന് കാലം കടലാസ് തോണി കളിച്ചു, രാവു വെളുക്കുവാൻ ചോരുന്ന കൂരയിൽ കൂനിയിരുന്നു ബാല്യം, ഇന്നും ഓർമ്മകൾക്കെന്ത് ബാല്യം. എൻ അനുജത്തിക്ക് പൂനിലാവിൽ നിന്ന് പൊന്നിനുടയാട തീർത്തുവെച്ചു, വാനിടം നക്ഷത്ര വൈഡൂര്യരത്നത്താൽ മാല കൊരുക്കയല്ലേ എന്റെ ഓമനയ്ക്കിന്ന് ചാർത്താൻ. ഇത്ര ഞാൻ ഇഷ്ടത്തോടുകൂടി എഴുതിയേക്കുക. പാട്ട് കമ്പോസിങ് കഴിയുന്നു, പിറ്റേഴ്സ് റെക്കോർഡ് ചെയ്യുന്നു, പാട്ടെല്ലാവർക്കും ഇഷ്ടമാവുന്നു, ഓർമ്മകൾ ഓടിക്കളിക്കാൻ എം ജി ശ്രീകുമാറും സുജാതയും പാടുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. ആ തിയേറ്ററിലിരുന്ന സകല മനുഷ്യരും ഞങ്ങളെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പ്രിയൻ എന്നെ അടുത്ത് വന്നിട്ട് തോളത്ത് കൈവിട്ടു. പാട്ട് അസലായിട്ടോ, ഇത്ര കുറവ് സമയത്ത് നിങ്ങളൊക്കെ സമ്മതിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ സുഖിപ്പിച്ച് പ്രിയനിങ്ങനെ രണ്ടുപേരെ എന്നെ ഔസപ്പിനെയും ഇതാക്കിയിട്ട് എന്നെ മാത്രം ഇങ്ങനെ സൈഡിലേക്ക് വിളിച്ചോണ്ടോട്ടെ. പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താനിപ്പോൾ ആ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കണില്ലേ, അതിലൊരു ചെറിയ മാറ്റം വരുത്തണം. അപ്പം ഞാൻ അതെന്താ, അല്ല സിസ്റ്റർ ബ്രദർ എന്നുള്ളതേ മാറിയിട്ട് ആ സിറ്റുവേഷൻ പ്രണയമായി. പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഇങ്ങനെ പ്രണയമാവുന്നത്. എടോ ആ സബ്ജക്റ്റിൽ ആ കാസ്റ്റിംഗ് മാറ്റേണ്ടി വന്നു. ലാല് ചെയ്യാനിരുന്ന റോള് ശ്രീനിയും, ശ്രീനി ചെയ്യാനിരുന്ന ഇപ്പുറത്തെ റോള് ലാലും ആവും. അപ്പൊ ലാലിന്റെ ഒരു പ്രണയത്തിലേക്ക് ഈ ട്യൂണ് മാറ്റണം. എനിക്ക് വന്ന സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നാല് സഹോദരിമാരെയൊക്കെ മനസ്സിൽ വിചാരിച്ച് ഇഷ്ടത്തോടു കൂടി എഴുതിയതാണ്. ഞാൻ ഒന്ന് ഇത് പറഞ്ഞ പ്രിയം പോയി. എനിക്ക് അതിന്റെ മുകളിൽ മറ്റു സാധനം എഴുതുക എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഔസേപ്പ് ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ ഔസേപ്പിന്റെ എല്ലാ പണിയും കഴിഞ്ഞു, കാരണം വോയിസ് മാത്രം മാറ്റി മിക്സ് ചെയ്യാൻ മതി. ഔസേപ്പിന് ഒരു പണിയില്ലല്ലോ, പണി മുഴുവൻ എനിക്കാണ്. ഞാൻ ഇത് എഴുതാനും തയ്യാറല്ല. അവസാനം ഔസേപ്പിനെ വിളിച്ച് മരീന ബീച്ചിൽ കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾക്ക് ദുഃഖം വന്നു കഴിഞ്ഞാലും സന്തോഷം വന്നു കഴിഞ്ഞാലും ഒക്കെ പോകുന്ന ഒരു സ്ഥലം മരീന ബീച്ച. അപ്പൊ നമ്മുടെ മനസ്സുപോലെ തന്നെ എവിടെ നിന്നോ ഒഴുകി വന്ന ഒരു മരം, അത് കറുത്തിരുണ്ട് അസ്ഥിക്കൂടമായ മരം അവിടെ മരീന ബീച്ചിൽ അടിഞ്ഞു കയറിയിട്ടുണ്ട്. ഞാൻ കുരങ്ങിയത്ത കുറവന്റെ പോലെ ആ മരത്തുമേൽ. അവസാനം ഔസേപ്പിന്റെ നിർബന്ധത്തിൽ അവിടെ ഇരുന്നിട്ട് ഞാൻ എഴുതുപോലുമില്ല, വായിൽ പറയുന്ന ലിറിക്സാണ് ഇന്ന് ആളുകൾ പാടിക്കൊണ്ട് നടക്കുന്ന. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തുവെച്ചു.

ആ പടത്തിൽ തന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് എഴുതിയ വേറൊരു പാട്ടിന്റെ പല്ലവിയുണ്ട്. എനിക്ക് എന്തൊരു അതിൻ്റെ ഒരു ഇന്നസെൻസ് ആയിരിക്കാം, എനിക്ക് ഇഷ്ടമുള്ളൊരു എഴുത്താണത്. അത് പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു, പൂവി പൂങ്കവിൽ കുങ്കുമം

0: അച്ഛ എനിക്കൊരു വീഡിയോ ക്യാമറ വാങ്ങിച്ചു. മനോജ് നായർ ചാമ്പളന്റെ അച്ഛൻ മനോജ് നായർ ചാമ്പളന് ചെറുപ്പത്തെ വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തോണ്ടല്ലേ ഇപ്പൊ ഒരു ഹോളിവുഡ് ഡയറക്ടറായി.
1: ടീസറിന് പിന്നാലെ ബുക്ക് മൈ ഷോയും കീഴടക്കി അഭിനവ് സുന്ദർ നായിക്കിന്റെ നെസ്ലിൻ ചിത്രം മോളിവുഡ് ടൈംസ് തിയേറ്ററിലേക്ക്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന മോളിവുഡ് ടൈംസിൽ ആരാധകർ ഇതുവരെ കാണാത്ത ലുക്കിലും സ്റ്റൈലിലുമാണ് നെസ്ലിൻ എത്തുന്നത്.
2: അതിന് ഓഡിയൻസ് പേടിച്ച മാത്രം പോലെ പേടി ഒരു ചരിത്രമാണ്. ആ ചരിത്രം ആഘോഷിക്കപ്പെടും. ക്യാമറ കിട്ടിയോ തന്നെ നമ്മളൊരു ഹൊറർ ഷോട്ട് ഫിലിം എടുക്കും. നീയാണ് നായകൻ,
3: ഞാനോ?
2: യെസ്.
1: വിനീത് മാധവൻ എന്ന കഥാപാത്രത്തിന്റെ സിനിമയെന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയാണ് ഈ സിനിമ. നസ്ലിൻ, സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഭിനവ് സുന്ദർ നായിക്കാണ് മോളിവുഡ് ടൈംസ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മുകുന്ദനുണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായിക്ക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് രാമു സുനിലാണ്. ക്യാമറ കൈകാര്യം ചെയ്യുന്നത് വിശ്വജിത്ത് ഒടുക്കത്തിൽ. സംഗീതമൊരുക്കുന്നത് ജേക്സ് ബിജോയ്. എഡിറ്റിംഗ് നിധിൻ രാജ് അരോൾ, അഭിനവ് സുന്ദർ നായിക്. സൗണ്ട് ഡിസൈൻ മിക്സിംഗ് വിഷ്ണു ഗോവിന്ദ്. ആർട്ട് ഡയറക്ഷൻ ആശിഖ് എസ്. കോസ്റ്റ്യൂം മാഷർ ഹംസ. മേക്കപ്പ് റോണക് സേവ്യർ. പ്രൊഡക്ഷൻ കൺട്രോളർ സുധർമൻ വള്ളിക്കുന്ന്. ഫിനാൻസ് കൺട്രോളർ ശിവകുമാർ. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേഷ് അടൂർ. VFX ഡിജിബ്രിക്സ്. കളറിസ്റ്റ് ശ്രീ കുമാരിയർ. മോഷൻ ഗ്രാഫിക്സ് ജോബിൻ ജോസഫ്. PRO AS ദിനേശ്. സ്റ്റിൽസ് ബോയക്. ഡിസൈൻസ് എലോട്ടോത്ത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്.

0: control calling. B20 is control calling.
1: കാര്യമായ എവിഡൻസ് ഒന്നും കിട്ടിയില്ല സർ. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു.
2: ഇന്നലെ എന്താ നടന്നത്?
3: എന്തോ ഒരു ശബ്ദം കേട്ടാ ഞാൻ ആ ഭാഗത്തേക്ക് ഓടിപ്പോയി.
4: ഇവിടെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ?
2: ഓക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ വന്നത് തുടങ്ങി പ്രശ്നം.
5: മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ദൃഢം OTTയിലേക്ക്. ചിത്രത്തിൽ പോലീസ് വേഷത്തിലാണ് ഷെയ്ൻ എത്തുന്നത്. കുഴിനിലം എന്നൊരു നാട്ടിൻപുറത്തെ പോലീസ് സ്റ്റേഷനിൽ വിജയ് രാധാകൃഷ്ണൻ എന്ന പുതിയ എസ്ഐ ചാർജ് എടുക്കുന്നതും താൻ ഏറെ ആഗ്രഹിച്ച ജോലിയിൽ വലിയ ആത്മവിശ്വാസത്തോടെ പ്രവേശിക്കുന്ന അയാൾ സ്റ്റേഷനിൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒട്ടേറെ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നതും തുടർ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം.
1: വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ?
6: ഏ ഇല്ല, എല്ലാരും നല്ല സാറിനും. നീ ഇവിടെ കിടന്ന് ഷോ ഇറക്കി എല്ലാത്തിനും തൂക്കിയിട്ട് ഞാൻ അതേ കിടക്കും.
7: ഭക്തിമലയുടെ ഭാഗത്തു നിന്ന് ഒരാൾ ഒരു ബോഡി ചോന്നുകൊണ്ട് പോകുന്നതായി കണ്ടു. റിസോർട്ടിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട് സാർ.
6: ഒന്നഴിഞ്ഞൊന്നിങ്ങനെ വന്നോണ്ടിരിക്കണല്ലോ കൃഷ്ണേട്ടാ.

0: വന്ന എന്താച്ചാ?
1: അതൊക്കെ വെറും കഥയാ മോളെ.
2: മനു രാധാകൃഷ്ണൻ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ഹൊറർ ഫാന്റസി ചിത്രമാണ് 2024 തിയേറ്ററുകളിൽ എത്തിയ ഗു. മണിയൻ പിള്ളരാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻ പിള്ളരാജു നിർമ്മിച്ച ചിത്രം രണ്ടു വർഷത്തിനിപ്പുറം OTTയിലൂടെ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. സൈജു കുറുപ്പ്, ദേവനന്ദ, നിരഞ്ജ്, മണിയൻ പിള്ളരാജു, അശ്വതി മനോഹരൻ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത്.
0: ഭയങ്കര
3: കാഴ്ചയായിരുന്നു അത്.
4: ഓർമ്മ വച്ച കാലം മുതൽ കേൾക്കുന്നു ഗുളികൻ, യക്ഷി, പ്രേതം, ബാധ, തെക്കച്ചുവ.
2: അങ്ങനെ മലബാറിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ തറവാട്ടിലേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ അച്ഛനും അമ്മയ്ക്കുമൊപ്പം എത്തുന്ന മിന്ന എന്ന കുട്ടിക്കും സമപ്രായക്കാരായ മറ്റു കുട്ടികൾക്കും നേരിടേണ്ടി വരുന്ന അസാധാരണമായ അനുഭവങ്ങളാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. ചിത്രത്തിൽ ശബ്ദ സാന്നിധ്യമായി നടൻ മോഹൻലാലും എത്തുന്നുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീതമൊരുക്കിയിരിക്കുന്നത് ജോനാഥൻ ബ്രൂസ് ആണ്. ഛായാഗ്രഹണം ചന്ദ്രകാന്ത് മാധവനും എഡിറ്റിംഗ് വിനയൻ MJ നിർവഹിച്ചിരിക്കുന്നു. ത്യാഗു തവന്നൂറാണ് കലാസംവിധാനം.
5: ലോകം യാഥാർത്ഥ്യത്തിനും സത്യത്തിനും ഇടയിലുള്ള ഒരു നേർത്ത ലോകം.

0: ചെറുതൊരു തുറന്നു പറച്ചിലായിട്ട് കാണണം. കുറ്റപ്പെടുത്തുന്നവരോട്, തള്ളി പറയുന്നവരോട് ധൈര്യത്തോടെ തിരിച്ചു പറയാൻ.
1: என்னோட டேர்ம்ல ஆத்தரைஸ் பண்ண ஒரு சாஃப்ட்வேர், அது எப்படி சிவிலியன் கேஸுக்கு யூஸ் பண்றது?
2: மம்மூட்டியும் மோகன்லாலும் ஒன்னிச்சேத்திய மகேஷ் நாராயண் சித்திரம் பேட்ரியட் ஓடிடியிலேக்கு.
3: சமாஜ் சேவா, தி சோஷியல் வேல்யூவேட்டர், ப்ளாக் நம்பர் 112, விமதன.
2: മമ്മൂട്ടിയും മോഹൻലാലും 18 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച പാട്രിയറ്റ് വമ്പൻ താരനിരയിൽ ഒരുക്കിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്.
4: പെരിസ്കോപ്പ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പ്രോഗ്രാം. പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ടൂൾ.
5: Listen, Mike, she has some sensitive information from your computer.
2: ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, രാജീവ് മേനോൻ എന്നിവരും ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ജിനു ജോസഫ്, ഡാനിഷ് ഹുസൈൻ, ഷഹീൻ സിദ്ദിഖ്, സനൽ അമൻ, ദർശന രാജേന്ദ്രൻ, സെറിൻ ഷിഹാബ് എന്നിവരും മദ്രാസ് കഫേ, പത്താൻ തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബലവാടിയും ഈ സിനിമയിലുണ്ട്.
6: How's that possible?
7: Daniel orikkalum indiyilekku povilla. His life is under threat there.
6: Wherever he is, find me Daniel right now.
3: Daniel has been endekke cheythu aarekku kandu ayil venne play the video each and everything.
0: Enikkariyana Danielna onnu sambhavikkilla.
8: Song of the Week.

ഈ ഗാനം ഫേസസ് എന്ന ചിത്രത്തിന് വേണ്ടി അദ്വൈത പത്മകുമാർ പാടിയത്. വി കെ ഹരിനാരായണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ ഈണം.

0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം. അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണിവരെ നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം ബേബിസ്മിത, ഷേണി രഞ്ജിത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയ.
2: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ആകാശവാണി കണ്ണൂർ. സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫും ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എസ് ജാനകി പാടിയ ഗാനമാണ് ചിത്രം അഹിംസ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ

യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം കോരിത്തരിച്ച നാൾ. ചിറയിൻകിൽ രാമകൃഷ്ണന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം.

ഈ ഗാനം യേശുദാസും വാണി ജയറാമും പാടിയത്. ചിത്രം കർത്തവ്യം. ഗാനശില്പികൾ പി കെ ദാമോദരൻ, സത്യം.

എസ് ജാനകി പാടിയ ഗാനമാണിനി ചിത്രം ഒരു വിളിപ്പാടകലെ. പി ഭാസ്കരന്റെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം.

മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് എട്ടി ഉമ്മറിയണം നൽകി. യേശുദാസും വസന്തയും പാടിയ ഗാനമാണിനി ചിത്രം ദ്രോഹി.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കെ മുസ്തഫയും സംഘവും അവതരിപ്പിച്ച കൈമുട്ടു മാപ്പിള മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: കെ മുസ്തഫയും സംഘവും അവതരിപ്പിച്ച കൈമുട്ട് മാപ്പിള പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
8: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനും ഉണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
9: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
10: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്?

0: സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: ഹലോ
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം ബാലഗോപാലൻ പാടിയത് ദേവഗായികേ ദേവഗായികേ ഭാവസംഗീതദായികേ എന്നാരംഭിക്കുന്നു.

ലളിതഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മുതിർന്ന പൌരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ ദിനാചരണം കോട്ടയം ജില്ലാ സാമൂഹിക നീതി വകുപ്പിന്റെയും MG സർവകലാശാലയുടെയും ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച നടത്തും. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരന് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. കേരള ജുഡീഷ്യൽ സർവീസിൽ സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് NCA റെഗുലർ ഒഴിവുകളിലേക്ക് മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് പിൻവലിച്ചത്. ഒമാൻ തീരത്ത് വീണ്ടും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് US നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇടുക്കി വികസന പാക്കേജ് പ്രകാരം നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇടുക്കി പാക്കേജ് അവലോകന യോഗത്തിൽ തീരുമാനം. ടാറിംഗ് പൂർത്തിയാക്കിയ റോഡുകൾ അറ്റകുറ്റപ്പണിക്കായി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് അവഗണിച്ച ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചു. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10 ഇന്ന് തുടക്കം. രാത്രി 11 ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ജയചന്ദ്രനും മാധുരിയും പാടിയ ഗാനം, ചിത്രം രാഗസംഗമം. ഗാനശില്പികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, കിഷോർ

0: ജയചന്ദ്രനും മാധുരിയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം രാഗസംഗമം, ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Anuja Kumar. Prime Minister Narendra Modi today highlighted that from financial inclusion and entrepreneurship to education, healthcare, sanitation, housing, sports, science and governance, women are playing a prominent role across diverse sectors. In a social media post, Mr. Modi said that the growing participation of women in emerging fields such as drone technology is opening new avenues of opportunity and transforming the development landscape across the nation. He noted that over the last 12 years, the NDA government has worked to further women-led development, and this is visible across sectors. Union Home Minister Amit Shah has said that the government is fully committed to ensuring the highest level of security and a smooth pilgrimage experience for devotees undertaking the Amarnath Yatra. He said this while chairing a high-level meeting in New Delhi to review the preparedness of the Yatra. During the meeting, Mr. Shah directed for creating impregnable multi-layered security grid along the pilgrimage route with the coordinated efforts of the Central Armed Police Forces, Jammu and Kashmir Police and all security agencies. The minister emphasized to further strengthen the security framework with the extensive use of modern technologies such as drones, CCTV surveillance and advanced monitoring systems. External Affairs Ministry today summoned Chargé d'Affaires of the United States, Jason Meeks, and lodged a strong protest regarding continuing attacks by U.S. naval forces on commercial vessels carrying Indian mariners in the Gulf of Oman. This has already resulted in the tragic and avoidable loss of 3 Indian lives. The U.S. envoy was called in by Additional Secretary Americas in the Ministry of External Affairs in New Delhi. The ministry said in a statement that it once again conveyed its deep concern over the use of lethal and deadly force against civilian shipping. The U.S. Chargé d'Affaires was requested to convey India's strong concerns to his authorities and to ensure that U.S. forces operating in the region take all necessary measures to prevent the loss of civilian life. This is the second time the U.S. envoy has been summoned by the ministry. 3 Indian seafarers who were initially reported missing have been confirmed dead in one of the attacks. India's retail inflation accelerated to 3.93% in May this year on an annual basis, rising for the 5th consecutive month under the new series. The inflation print was moderately higher from 3.48% recorded in April. According to data released by the Ministry of Statistics and Program Implementation, inflation in rural areas edged up to 4.25%, while in urban regions it rose to 3.53%. The food inflation rate, based on the All India Consumer Food Price Index, stood at 4.78% last month, up from 4.2% in the preceding month. India AI Mission today launched Varya, a distilled video model built to make frontier video AI affordable, accessible and relevant. Addressing the launch event in New Delhi, Secretary in the Ministry of Electronics and Information Technology, S. Krishnan said the launch of one of the foundational models supported under the India AI Mission marks a significant milestone in India's AI journey. In badminton, PV Sindhu has stormed into the women's singles semi-finals of the Australian Open tournament in Sydney. The third-seeded Indian outclassed Chinese Taipei's Chen Su-Yu in a one-sided quarter-final clash today. Sindhu will next face top seed Akane Yamaguchi of Japan in the semi-final match. Yamaguchi defeated India's Tanvi Sharma in the quarter-final clash today. In FIFA World Cup 2026, co-hosts Canada will be up against Bosnia and Herzegovina in a Group B clash at Toronto Stadium tonight. The match will start at 12:30 a.m. Indian Standard Time. The encounter marks the first ever World Cup meeting between the two nations. Benchmark domestic equity indices ended today's trading session with strong gains of around 2%, driven by hopes of de-escalation in West Asia. The Sensex surged 1,695 points to close at 75,528, while the Nifty jumped 461 points to settle at 23,623. And that is the end of this news bulletin.
0: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിതുര. എറണാകുളം ജില്ലയിൽ പുകയില നിയന്ത്രണ നിയമം ലംഘിച്ചവർക്കെതിരെ വ്യാപക നടപടിയുമായി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 92,000 രൂപ പിഴ ഈടാക്കി. ജില്ലാ മെഡിക്കൽ ഓഫീസ്, എക്സൈസ്, പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ജില്ലാ പുകയില നിയന്ത്രണ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംയുക്ത പരിശോധന നടത്തിയത്. 450 കടകളിലും പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭത്തോടനുബന്ധിച്ച് 160 സ്കൂളുകളുടെ പരിസരങ്ങളിലുമായി നടത്തിയ പരിശോധനയിൽ പിഴ ചുമത്തിയതിനൊപ്പം 100 അനധികൃത പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ചലച്ചിത്ര നടൻ സലീംകുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. മക്കളായ ചന്തുവും ആരോമലും ചേർന്ന് ചിതയ്ക്ക് തീകൊളുത്തി. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കിയായിരുന്നു സംസ്കാരം. പറവൂർ ടൌൺഹാളിൽ പൊതുദർശനത്തിന് വച്ച ശേഷമാണ് മൃതദേഹം ലാഫിംഗ് വില്ല എന്ന അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ്, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെ സിനിമ, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ജൂൺ 6 രാത്രി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എറണാകുളം നിയോജകമണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ടി ജെ വിനോദ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ പ്രത്യേക ഏകോപന യോഗം വിളിച്ചു ചേർത്തു. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണ പ്രശ്നങ്ങൾ വിശദമായി വിലയിരുത്തിയ യോഗത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനാവശ്യമായ അടിയന്തര ദീർഘകാല നടപടികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എംഎൽഎ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറുടെ വിദ്യാർത്ഥി സമ്പർക്ക പരിപാടിയായ ഇൻസ്പയർ വിറ്റ്നസ് ഡേയുടെ 2 കുട്ടികൾക്ക് 100 ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഗ്രോ ബാഗുകൾ നൽകിയത്. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം സൌത്ത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ ഇൻസ്പയർ വിറ്റ്നസ് ഡേ നടന്നത്. സ്കൂളിലെ 25 കുട്ടികളുമായി ജില്ലാ കളക്ടർ നേരിട്ട് സംവദിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് ഹൈജീൻ കിറ്റുകളും പുസ്തകങ്ങളും വിതരണം ചെയ്തു. എല്ലാ ബുധനാഴ്ചകളിലും ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾക്ക് ജില്ലാ കളക്ടറുമായി നേരിട്ട് സംവദിക്കാൻ ഇൻസ്പയർ വിറ്റ്നസ് ഡേയിലൂടെ അവസരമൊരുക്കും. മഴക്കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യസമ്പത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന ഊത്തപിടുത്തത്തിനെതിരെ നടപടികൾ കർശനമാക്കി ഫിഷറീസ് വകുപ്പ്. മത്സ്യങ്ങളുടെ പ്രജനന കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ഊത്തപിടുത്തം തടയുന്നതിനായി ജില്ലയിലുടനീളം വകുപ്പിന്റെ പട്രോളിംഗ് സംഘം പരിശോധന

ശക്തമാക്കി. നിയമം ലംഘിച്ച് ഊത്തപിടുത്തം നടത്തുന്നവർക്കെതിരെ 6 മാസം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കുമെന്ന് എറണാകുളം മേഖലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീഥി, മൺസൂൺ മത്സ്യസമൃദ്ധി. ഈ വിഷയത്തെക്കുറിച്ച് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആർ എസ് അഖിൽ സംസാരിക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, 7:35 9:30 ചലച്ചിത്രഗാനങ്ങൾ, 8:00 സാഹിത്യരംഗം, പുസ്തകത്തെരുവ് കെ ടി ബാബുരാജ് അവതരിപ്പിക്കുന്ന ചെറുകഥ, രാമകൃഷ്ണൻ ചുവേലി അവതരിപ്പിക്കുന്ന കവിതകൾ, അന്ന അദൃശ്യ തടവറയിലെ കുറ്റവാളി ഷാജു പാറയ്ക്കൽ അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. തുടർന്ന് സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 10:00 നാടകം, 11:00 ചലച്ചിത്രഗാനങ്ങൾ.

ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, പിന്നണിയിലെ മനുഷ്യർ, ജി കുമാരപിള്ളയുടെ കവിത, ആലാപനം AM ദിലീപ് കുമാർ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. നന്നങ്ങാടികൾ, കുടക്കല്ലുകൾ, പഴുതറകൾ, പയ്യന്നൂരിലെ ചരിത്രശേഷിപ്പുകൾ തേടി ഒരു യാത്ര. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ അപൂർവ ഗാനം, നിങ്ങൾക്കറിയാമോ, സ്പോർട്സ് ടൈം. കണ്ണൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പള്ളിക്കുന്ന് VK കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ നടന്ന തുളസി ഭാസ്കരൻ മെമ്മോറിയൽ 7 സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ലീഗ് അവലോകനം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ ലളിതഗാനങ്ങൾ. 9 പ്രിയം പ്രിയതരം, KPK നമ്പ്യാർ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ. 9:58 10:58 FM പ്രധാന വാർത്തകൾ. 10 നേർവഴി, കാഴ്ച പരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11 ആൽബം ഗാനങ്ങൾ. 12:10 അറിയിപ്പുകൾ, സേവന വാർത്തകൾ. 12:15 തമിഴ് നാടോടി ഗാനങ്ങൾ. കോബൈ സുന്ദരരാജൻ, TKS കലൈവണ്ണൻ, A സുബ്രഹ്മണ്യം, TK കല, BS ശശിരേഖ എന്നിവർ പാടിയത്. പന്ത്രണ്ട് 40 ആരോഗ്യദീപ്തി, മറവി രോഗത്തിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. ഇതേക്കുറിച്ച് പയ്യോളി താലൂക്ക് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N രാജേഷ് സംസാരിക്കുന്നു. 1 ഒരു മണിക്കോർമയിലൊരു ഗാനം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 നാട്ടുവഴിയിലെ ഇണങ്ങൾ. വൈകിട്ട് 5 സംസ്കൃത പാഠം. 5:15 പൂരക്കളി, K ബാലകൃഷ്ണ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. മൊകേരി വള്ളിയായിലെ M ദാസൻ, മാലൂർ കുണ്ടേരിപ്പൊയിലിലെ K രാജീവൻ എന്നിവരുടെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 യുവവാണി, യുവ എഴുത്തുകാരി സാനിയ യൂസഫിനെ പരിചയപ്പെടാം. 8 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10 ദേശീയ സംഗീത പരിപാടി. 11 NDA സർക്കാരിന്റെ 12 വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.

ഇനാറ് 50-നുള്ള ഹരിതവിധിയിൽ മൺസൂൺ മത്സ്യസമൃദ്ധി. ഈ വിഷയത്തെക്കുറിച്ച് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ RS അഖിൽ സംസാരിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക കൃഷ്ണപ്രസാദോപാധ്യായ. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ കഥിതം യത് രാഷ്ട്രനിർമാണസ്യ പൂർണക്ഷമതായാഃ സാക്ഷാത്കാരായ ഗതദ്വാദശ വർഷേഷു സർവകാരേണ മഹിളാഭ്യഃ അനുകൂലം വാതാവരണം നിർമിതമിതി. ഗൃഹമന്ത്രി അമിത്ഷാഹ നവദേഹല്യാം ശ്രീ അമർനാഥ് യാത്രായാഃ സജ്ജതായാഃ സമീക്ഷാർത്ഥം ഉച്ചസ്തരീയോപവേശനസ്യ അധ്യക്ഷതാം അകരോത്. കേന്ദ്രീയ പ്രശാസനേന ഉദ്യോഗമുദ്ദിശ്യ പെട്രോൾ പമ്പ് ഇത്യേതേഭ്യഃ പെട്രോൾ ഡീജൽ ഇത്യതയോഃ ക്രയണം പ്രതിബന്ധിതം. സംയുക്തരാഷ്ട്രസംഘഃ ഒമാനദേശസ്യ തടേ തൈല നൗകാസ്ഥാനാം ഭാരതീയ നാവികാനാം ഉപരി കൃതാക്രമണാനാം നിന്ദാം അകരോത്. ഭാരതീയസ്യ ദിഗ്ഗജ ലക്ഷ്യഭേദന സ്പർധായാഃ ക്രീഡകസ്യ പ്രശിക്ഷകസ്യ ച ജസ്പാൽ റാണാ ഇത്യസ്യ ഏകോനപഞ്ചാശത്തമെ വയസി മൃത്യുഃ അഭവത്. അപ്പി ച അസ്മിൻ വർഷെ ഫിഫാ വിശ്വകപ്പ് ക്രീഡായാം ടോറോണ്ടോ നഗരെ ഗ്രൂപ്പ് ബി ക്രീഡായാം കാനഡാദേശ ബോസ്നിയ ഹർജെഗോവിന ദേശേന സഹ ക്രീഡതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അവദത് യത് വിത്തീയ സമാവേശെ ഉദ്യമശീലത ഇത്യതഃ ആരഭ്യ ശിക്ഷ സ്വാസ്ഥ്യസേവ സ്വച്ഛത ഗൃഹനിർമാണ ക്രീഡാ വിജ്ഞാനം പ്രശാസനഞ്ച യാവത് വിവിധേഷു ക്ഷേത്രേഷു മഹിളാഃ പ്രമുഖാം ഭൂമികാം നിർവഹന്ത്യഃ സന്തി. സാമാജിക പ്രസാരമാധ്യമേ ശ്രീ മോദി അവദത് യത് ഡ്രോണ തന്ത്രജ്ഞാനമിത്യാദിഷു ഉദയോന്മുഖ ക്ഷേത്രേഷു മഹിളാനാം വർധമാന സഹഭാഗിത്വേന അവസരസ്യ നൂതനാഃ മാർഗാഃ ഉദ്ഘാട്യന്തി. സമ്പൂർണ ദേശേ ച വികാസ പരിദൃശ്യം പരിവർത്തതി. തത്പൂർവം ഏകസ്മിൻ കാര്യക്രമെ ഭാഷമാണഃ പ്രധാനമന്ത്രി അവദത് യത് ഗത ദ്വാദശ വർഷേഷു എൻഡിഎ ഇത്യസ്യ സർവകാരഃ മഹിളാനാം നേതൃത്വേ വികാസ കാര്യം അകരോത്. എതച്ച അന്യേഷു ക്ഷേത്രേഷ്വപി ദൃശ്യതേ.

ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കണം. തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രമേ കുടിക്കാവൂ. കഴിക്കുന്ന ഭക്ഷണം ശുചിത്വമുള്ളതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവരുത്തണം. സാനിറ്ററി നാപ്കിൻ, കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കി ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: ശാലയുടെ എട്ട് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയശതമാനമാണ് 2026 കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ ബിടെക്കിന്റെ വിജയശതമാനം 60.1 ആണ്. 11,937 പെൺകുട്ടികളിൽ 9,203 പേർ വിജയിച്ചു. 18,873 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 9,322 പേരാണ് വിജയിച്ചത്.
1: കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. പൂജ്യ മൂല്യമുള്ള പ്രിയദർശിനി ടിക്കറ്റായിരിക്കും കണ്ടക്ടർ ഇതിനായി നൽകുക.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ചൊവ്വ ശനി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് കേൾക്കാം. രാജ്യസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒമാൻ തീരത്തിന് സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടായ ആക്രമണങ്ങളിൽ US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് US പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ ഇന്ന് വ്യക്തമാക്കി. കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവയ്ക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
3: സെക്രട്ടേറിയറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പവർ ഹൌസുകൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ, സർക്കാർ ആശുപത്രികൾ, അഗത്തി എയർപോർട്ട് ഉൾപ്പെടെ മറ്റ് ദ്വീപുകളിലെ ഹെലിപാഡുകൾ എന്നിവയുടെ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഒരു വിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പാടില്ലെന്ന് പുതിയ ഉത്തരവിൽ പ്രതിപാദിക്കുന്നു. പ്രതിഷേധങ്ങൾ നടത്തണമെങ്കിൽ 24 മണിക്കൂറിന് മുമ്പായി സ്ഥലത്തെ FP ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണമെന്നും തുടർന്ന് 12 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ 4 മണിക്കൂറിൽ കവിയാതെ പ്രതിഷേധ സമരങ്ങൾ അവസാനിപ്പിക്കണമെന്നും പുതിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി.
1: പ്രശസ്ത നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധായകനും BJP നേതാവുമായ മേജർ രവി നടത്തിയ പ്രസ്താവനയും തുടർന്ന് നടന്ന മാധ്യമപ്രചാരണവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കൃത്രിമമായ ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പരാഗ്വേ പോരാട്ടം. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2,122 കേസുകളിലായി 2,295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള ജുഡീഷ്യൽ സർവീസ് സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ.

0: ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ബാലവേലയ്ക്ക് റെഡ് കാർഡ്, കുട്ടിക്കാലം സംരക്ഷിക്കാം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ആമിന നജുമ. കുട്ടികളുടെയും സമൂഹത്തിന്റെയും സമഗ്ര വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഗുരുതരമായ സാമൂഹിക വിപത്തുകളിലൊന്നാണ് ബാലവേല. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പൊതുജീവിതത്തിലെ ഈ തിന്മയ്ക്കെതിരെ കർശനമായ നിയമങ്ങളും ബോധവൽക്കരണങ്ങളും നിലവിലുണ്ടെങ്കിലും ആഗോളതലത്തിൽ ഈ ദുസ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. ബാലവേലയിൽ നിന്നുള്ള മോചനം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമാണ്. ഓരോ കുഞ്ഞും ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത് തുല്യമായ അവകാശങ്ങളും വിലമതിക്കാനാവാത്ത സ്വപ്നങ്ങളുമായാണ്. ആരോഗ്യപൂർണമായ ശൈശവവും സ്നേഹവും സുരക്ഷിതത്വവും നിറഞ്ഞ ബാല്യവും ഓരോ കുട്ടിയുടെയും ജന്മാവകാശമാണ്. അറിവിന്റെ വെളിച്ചം പകരുന്ന വിദ്യാഭ്യാസവും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരങ്ങളും നിറഞ്ഞ ഒരു ലോകമാണ് അവർക്ക് നാം ഒരുക്കേണ്ടത്. കുട്ടികളുടെ ശോഭനവും സുരക്ഷിതവുമായ ഭാവിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് ഈ അവകാശങ്ങൾ. എന്നാൽ യാഥാർത്ഥ്യം പലപ്പോഴും ഈ മനോഹരമായ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമാണ്. ലോകത്തിന്റെ പല കോണുകളിലും കോടിക്കണക്കിന് കുട്ടികൾക്ക് അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു. ദാരിദ്ര്യത്തിന്റെയും വിവേചനത്തിന്റെയും ചൂഷണത്തിന്റെയും ഇരുണ്ട നിഴലുകളിൽപ്പെട്ട് ആരോഗ്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും വളരാനുള്ള അവരുടെ എല്ലാ സാധ്യതകളും മങ്ങിപ്പോകുകയാണ്. ഓരോ കുട്ടിയുടെയും പുഞ്ചിരിയിൽ തെളിയേണ്ട പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഇത്തരം അനീതികളുടെയും ക്രൂരതകളുടെയും പശ്ചാത്തലത്തിൽ പലപ്പോഴും പൊലിഞ്ഞുപോകുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷണം, സുരക്ഷ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ അവരെ ജോലിയിൽ ഏർപ്പെടുത്തുന്നതാണ് ബാലവേല കൊണ്ട് വിവക്ഷിക്കുന്നത്. പ്രായത്തിനും കഴിവിനും അനുയോജ്യമല്ലാത്തതോ വിദ്യാഭ്യാസത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതോ അപകടകരമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടി വരുന്നതോ ആയ തൊഴിലിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്ന സ്ഥിതിയാണിത്. ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിന്റെ അഭാവം, സാമൂഹിക അസമത്വങ്ങൾ എന്നിവയാണ് കുട്ടികളെ ബാലവേലയിലേക്ക് തള്ളിവിടുന്ന പ്രധാന ഘടകങ്ങൾ. കുട്ടികൾക്ക് അവരുടെ ബാല്യം ആസ്വദിക്കാനും വിദ്യാഭ്യാസം നേടാനും സമഗ്രമായ വളർച്ച കൈവരിക്കാനുമുള്ള അവകാശമുണ്ട്. ഒരു കുട്ടിയുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്ന എല്ലാത്തരം ജോലികളും ബാലവേലയുടെ പരിധിയിൽ വരുന്നവയാണ്. ബാലവേലയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനായി സർക്കാരും വ്യവസായ മേഖലകളും തൊഴിലാളി സംഘടനകളും പൊതുസമൂഹവും കൈകോർക്കേണ്ടതുണ്ട്. ഈ കൂട്ടായ്മ ഉറപ്പുവരുത്തുന്നതിനായാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയുടെ വ്യാപ്തിയും അതിന്റെ ദോഷഫലങ്ങളും ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഈ തിന്മ ഇല്ലാതാക്കാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതിനുമായി 2002 ILO ലോക ബാലവേല വിരുദ്ധ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. തൊഴിൽ ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം നിശ്ചയിക്കുന്നതിനും ഏറ്റവും ക്രൂരമായ ബാലവേല രൂപങ്ങൾ നിരോധിക്കുന്നതിനും ILO അംഗീകരിച്ച പ്രമേയങ്ങളാണ് ഈ ദിനാചരണത്തിന് പ്രധാന പ്രചോദനമായത്. സർക്കാരുകൾക്കും പൊതുസമൂഹത്തിനും ബാലവേലയ്ക്കെതിരെ ഒന്നിച്ച് ശബ്ദമുയർത്താനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു പ്രധാന വേദിയായി ഈ ദിനം ഇന്ന് മാറിയിട്ടുണ്ട്. 2015 ലോക നേതാക്കൾ അംഗീകരിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ബാലവേല അവസാനിപ്പിക്കുന്നതിനുള്ള പുതുക്കിയ ആഗോള പ്രതിബദ്ധത ഉൾപ്പെടുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകമെമ്പാടും ബാലവേല നിരക്കിൽ വലിയ വർധനയുണ്ടായതായി യുനിസെഫും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിയതും മാതാപിതാക്കളുടെ തൊഴിലില്ലായ്മയും ലക്ഷക്കണക്കിന് കുട്ടികളെ വീണ്ടും ജോലിയിലേക്കിറങ്ങാൻ നിർബന്ധിതരാക്കി. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ബാലവേല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എത്യോപ്യ, കോംഗോ, നൈജീരിയ തുടങ്ങിയ സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. നമ്മുടെ രാജ്യത്ത് കോവിഡ് മഹാമാരി മൂലം മാതാപിതാക്കളെയോ രക്ഷിതാവിനെയോ നഷ്ടപ്പെട്ട കുട്ടികളെ പിന്തുണയ്ക്കുന്നതിനായി പ്രഖ്യാപിച്ച PM KEARS ഫോർ ചിൽഡ്രൻ പദ്ധതി വലിയ ആശ്വാസമായിരുന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മൊറോക്കോയിലെ മരാക്കേഷിൽ ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന ബാലവേല നിർമ്മാർജ്ജനത്തിനായുള്ള 6th ആഗോള സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ വർഷത്തെ ലോക ബാലവേല വിരുദ്ധ ദിനം വരുന്നതെന്നതിനാൽ ഇത്തവണത്തെ ദിനാചരണത്തിന് പ്രാധാന്യമേറെയാണ്. 2030 ബാലവേല പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതാണ് ആഗോള സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ബാലവേലയ്ക്ക് ചുവപ്പ് കാർഡ്, കുട്ടികളോട് നീതിയുക്തമായി പെരുമാറുക എന്ന ശക്തമായ മുദ്രാവാക്യമുയർത്തിയാണ് ഈ വർഷത്തെ പ്രചാരണ പരിപാടികൾ മുന്നോട്ടു പോകുന്നത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സാമൂഹിക സംരക്ഷണം, മാന്യമായ തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം ശക്തമായ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ തന്നെ വേരോടെ പിഴുതെറിയാൻ ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. എല്ലാ രൂപത്തിലുമുള്ള ബാലവേലയും അവസാനിപ്പിക്കുന്നതിനുള്ള ആഗോള പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച പ്രധാന അന്താരാഷ്ട്ര പ്രവർത്തന രേഖയാണ് ബാലവേലയ്ക്കെതിരായ മരാക്കേഷ് ഗ്ലോബൽ കർമ്മ പദ്ധതി. മരാക്കേഷിൽ നടന്ന ആഗോള സമ്മേളനത്തിലാണ് ഈ കർമ്മ പദ്ധതി അംഗീകരിക്കപ്പെട്ടത്. സർക്കാരുകൾ, തൊഴിലുടമ സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ, ഐക്യരാഷ്ട്രസഭാ ഏജൻസികൾ, സിവിൽ സമൂഹ സംഘടനകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, അക്കാദമിക് സമൂഹം, കുട്ടികളുടെ പ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. 2030 സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കുന്നതിനും ബാലവേല പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്നതാണ് കർമ്മ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യം. കുട്ടികൾക്ക് സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ, അവകാശങ്ങൾ എന്നിവയ്ക്കിതിൽ പ്രത്യേക പ്രാധാന്യം നൽകുന്നു. ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ ഇല്ലാതാക്കാനും മനുഷ്യാവകാശത്തിനും കുട്ടികളുടെ ക്ഷേമത്തിനും മുൻഗണന നൽകുന്ന സമീപനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഈ കർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും മാത്രമേ ബാലവേലരഹിത ലോകം സൃഷ്ടിക്കാനാകൂ എന്ന സന്ദേശമാണ് ഗ്ലോബൽ കർമ്മ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. വിവിധ മേഖലകളിൽ ലോകരാജ്യങ്ങൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ലോകമെമ്പാടുമായി ഏകദേശം 138 ദശലക്ഷം കുട്ടികൾ ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്നതായി അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന വ്യക്തമാക്കുന്നു. ഇവരിൽ പകുതിയിലധികം കുട്ടികൾ അപകടകരവും ചൂഷണപരവുമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. പലരും സ്കൂളിൽ പോകാതെ മുഴുവൻ സമയ തൊഴിലാളികളാണ്. അതിനാൽ അവർക്ക് വിദ്യാഭ്യാസം നേടാനോ വിനോദങ്ങളിൽ ഏർപ്പെടാനോ വിശ്രമിക്കാനോ ആവശ്യമായ അവസരങ്ങൾ ലഭിക്കുന്നില്ല. മതിയായ പോഷകാഹാരവും ആരോഗ്യപരിചരണവും ലഭിക്കാതെ ജീവിക്കുന്ന കുട്ടികളും ഏറെയാണ്. ഇതിലൂടെ അവരുടെ ബാല്യവും സ്വപ്നങ്ങളും അവകാശങ്ങളും നഷ്ടപ്പെടുകയാണ്. അടിമത്തം, നിർബന്ധിത തൊഴിൽ, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങി ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള ബാലവേലയ്ക്കാണ് ഈ കുട്ടികൾ ഇരയാകുന്നത്. കുട്ടികളാണ് രാജ്യത്തിന്റെ ആസ്തിയും ഭാവിയും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ബാലവേല നിർമ്മാർജ്ജനത്തിനുള്ള നയപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബാലവേല മുക്ത സമൂഹം എന്നതാണ് ലക്ഷ്യം. 1986 ബാലവേല നിരോധന നിയന്ത്രണ നിയമത്തിൽ 2016 വരുത്തിയ ഭേദഗതി പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ്. 14-നും 18-നും ഇടയിൽ പ്രായമുള്ള കൌമാരക്കാർക്ക് അപകടകരമായ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നതിൽ നിന്നും ഈ നിയമം പൂർണ്ണ പരിരക്ഷ ഉറപ്പാക്കുന്നു. നിയമലംഘനത്തിന് തൊഴിലുടമകൾക്ക് കർശനമായ ശിക്ഷ നൽകുന്നതിനും ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. 1987 ഓഗസ്റ്റ് 14 കേന്ദ്രമന്ത്രിസഭ ദേശീയ ബാലവേല നയം അംഗീകരിച്ചു. തൊഴിൽ മേഖലകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന കുട്ടികൾക്ക് കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കാനും അതുവഴി ബാലവേല വ്യാപകമായ പ്രദേശങ്ങളിൽ നിന്ന് ഈ തിന്മ പൂർണ്ണമായും തുടച്ചു നീക്കാനുമാണ് നയം രൂപീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് ബാലവേല പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കൽ, തൊഴിലിടങ്ങളിലെ കർശനമായ പരിശോധനകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവയും സർക്കാരിന്റെ ബാലവേല നിർമ്മാർജ്ജന പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ സംവിധാനമാണ് പെൻസിൽ പോർട്ടൽ. ബാലവേലയെക്കുറിച്ചുള്ള പരാതികൾ അറിയിക്കാനും അതിന്മേൽ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിക്കാനും ഈ പോർട്ടൽ സഹായിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, പുസ്തക വിതരണം, കലാപ്രചാരണം എന്നിവ ഉൾപ്പെടുത്തി ബാലവേല അവസാനിപ്പിക്കാൻ ഒന്നിക്കുക എന്ന ക്യാമ്പയിൻ ILO സംഘടിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് സ്ഥിരമായ തൊഴിലും മെച്ചപ്പെട്ട വേതനവും ഉറപ്പാക്കിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കുട്ടികളെ ജോലിക്ക് വിടേണ്ടി വരുന്ന സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കാനാകും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും യൂണിഫോമും ഉച്ചഭക്ഷണവും സൌജന്യമായി നൽകിയാൽ സ്കൂൾ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം ഒരു പരിധിവരെ തടയാനാകും. എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കണം. കുട്ടികൾ സ്കൂളുകളിൽ എത്തുമ്പോൾ സ്വാഭാവികമായും ബാലവേല കുറയുന്നു. ബാലവേല നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന തൊഴിലുടമകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളണം. അതോടൊപ്പം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെക്കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് അവരുടെ അവകാശങ്ങളെ തകിടം മറിക്കലാണെന്ന ചിന്ത മാതാപിതാക്കളിലും ജനങ്ങളിലും ഉണ്ടാക്കിയെടുക്കുകയും വേണം. ലോക ബാലവേല വിരുദ്ധ ദിനത്തിൽ നമുക്കേവർക്കും ബാലവേലയ്ക്കെതിരെ റെഡ് കാർഡ് ഉയർത്താം. ഓരോ കുട്ടിക്കും സുരക്ഷിതമായ ഒരു കുട്ടിക്കാലവും

0: ആകാശവാണി കണ്ണൂർ.
1: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽടെക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714 333577.

ഇന്നത്തെ ഹരിത വീഥിയിൽ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ കണ്ണൂർ ജില്ലയിലെ ഉൾനാടൻ മത്സ്യകർഷകർക്കായി ജൂൺ ജൂലൈ മാസങ്ങളിൽ മൺസൂൺ വിളവെടുപ്പ് പരിപാടി സംഘടിപ്പിക്കുന്നു. മൺസൂൺ മത്സ്യസമൃദ്ധി 2026 എന്ന പേരിലുള്ള ഈ പരിപാടിയെക്കുറിച്ച് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീ RS അഖിൽ സംസാരിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, കണ്ണൂർ ജില്ലയുടെ മത്സ്യകൃഷി സാധ്യതകൾ, നീല വിപ്ലവത്തിന്റെ പുതിയ തീരങ്ങൾ. നമുക്കറിയാം, മലയാളിക്ക് ഊണ് കഴിക്കാൻ ഒരു കഷ്ണം മീനില്ലെങ്കിൽ തൃപ്തിയാവില്ല. എന്നാൽ കടലിൽ നിന്നുള്ള മീൻപിടുത്തം പല കാരണങ്ങളാൽ കുറഞ്ഞുകൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ ആരോഗ്യകരവും സുരക്ഷിതവുമായ മീൻ നമ്മുടെ മേശപ്പുറത്തെത്തിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ: ശാസ്ത്രീയമായ മത്സ്യകൃഷി. പ്രകൃതി കനിഞ്ഞു നൽകിയ കായലുകളും നദികളും തണ്ണീർത്തടങ്ങളും കൊണ്ട് സമ്പന്നമായ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഈ മേഖലയിൽ എന്തെല്ലാം സാധ്യതകളാണുള്ളതെന്ന് വേഗം നോക്കി വരാം. കണ്ണൂർ ജില്ലയുടെ ഭൂമിശാസ്ത്രം പരിശോധിച്ചാൽ ശുദ്ധജല സ്രോതസ്സുകളും ഉപ്പുവെള്ള ജലാശയങ്ങളും ഒരുപോലെ സമൃദ്ധമാണ് കണ്ണൂർ ജില്ല. പെരുമ്പ, കുപ്പം, വളപട്ടണം, അഞ്ചരക്കണ്ടിപ്പുഴ, കൂടാതെ കവ്വായി കായൽ, ധർമ്മടം കായൽ, ഇങ്ങനെ അക്വാകൾച്ചറിന് അനുയോജ്യമായ എത്രയോ ഇടങ്ങൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും പ്രചാരമുള്ളതും ഏറെ സാധ്യതയുമുള്ളതും ആയിട്ടുള്ള മത്സ്യകൃഷി രീതിയാണ് ചെമ്മീൻ കൃഷി. അതിലേറ്റവും പ്രധാനം ശാസ്ത്രീയമായ ചെമ്മീൻ കൃഷി രീതിയാണ്. കൃത്യമായ മേൽനോട്ടത്തിലാണ് ശാസ്ത്രീയമായ ചെമ്മീൻ കൃഷി നടന്നു വരുന്നത്. ചെമ്മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതും വെള്ളത്തിൻ്റെ ഗുണനിലവാരം നിലനിർത്തുന്നതും ചെമ്മീൻ്റെ ആരോഗ്യ പരിപാലനവും കൃത്യമായ മോണിറ്ററിങ്ങോടുകൂടിയുള്ള തീറ്റ നൽകലും ഇതിന് അടിസ്ഥാന ഘടകങ്ങളാണ്. ശാസ്ത്രീയമായ ചെമ്മീൻ കൃഷി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കണ്ണൂരിൻ്റെ സ്വന്തം കൈപ്പാട് കൃഷി രീതി. മലബാറിലെ, പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ തീരദേശ തണ്ണീർത്തടങ്ങളിൽ പരമ്പരാഗതമായി ചെയ്തു വരുന്ന ഒന്നാണ് കൈപ്പാട് കൃഷി രീതി. ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ഉപ്പുരസം കുറവുള്ള സമയത്ത് ഇവിടെ നെൽകൃഷി ഇറക്കുന്നു. അതിനുശേഷം നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ കായലിൽ നിന്ന് കയറി വരുന്ന ഉപ്പുവെള്ളത്തിൽ ചെമ്മീനും കരിമീനും മറ്റ് ലവണാംശമുള്ള ജലാശയത്തിലെ മത്സ്യങ്ങളും വളർത്തുന്നു. ഇത് തികച്ചും പ്രകൃതിദത്തവും ഓർഗാനിക്കുമായ അക്വാകൾച്ചർ രീതിയാണ്. രാസവളങ്ങളോ കൃത്രിമ തീറ്റകളോ ഇല്ലാതെ പ്രകൃതിയുടെ താളത്തിനൊപ്പം ചെയ്യുന്ന ഈ കൈപ്പാട് ചെമ്മീൻ കൃഷി കണ്ണൂരിന് വലിയൊരു പാരമ്പര്യവും വിപണി സാധ്യതയുമാണ്. എന്നാൽ പാരമ്പര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കണ്ണൂരിലെ ഇന്നത്തെ മത്സ്യകൃഷി. പുതിയ സാങ്കേതിക വിദ്യകൾ നെഞ്ചിലേറ്റാൻ നമ്മുടെ നാട്ടിലെ യുവാക്കളും പ്രവാസി മലയാളികളും ഇന്ന് മുന്നിലുണ്ട്. അതിലേറ്റവും ജനപ്രിയമായ ഒന്നാണ് കൂടു മത്സ്യകൃഷി അഥവാ കേജ് കൾച്ചർ. നമ്മുടെ പുഴകളിലും ശാന്തമായ കായൽ പരപ്പുകളിലും GI പൈപ്പുകളും വലകളും

ഉപയോഗിച്ച് കൂടുകൾ സ്ഥാപിച്ച് അതിൽ ഉയർന്ന വിപണി മൂല്യമുള്ള മത്സ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് കൂട് കൃഷി. കാളാഞ്ചി, കരിമീൻ, പൂമീൻ, വറ്റ തുടങ്ങിയ മീനുകളാണ് കണ്ണൂരിലെ കൂടുകളിൽ ഇന്ന് തിളങ്ങി നിൽക്കുന്നത്. കുറഞ്ഞ സ്ഥലത്തു നിന്ന് കൂടുതൽ വിളവെടുക്കാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ചെറുകിട കൂട്ടായ്മകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, കുടുംബങ്ങൾക്കും പോലും ഇത് മികച്ച ഒരു ഉപജീവന മാർഗമാണ്. അതുപോലെ തന്നെ കരയിൽ ടാങ്കുകൾ കെട്ടി വായുസഞ്ചാരവും ബാക്ടീരിയകളുടെ പ്രവർത്തനവും ക്രമീകരിച്ച് കുറഞ്ഞ വെള്ളത്തിൽ കൂടുതൽ മീനുകളെ വളർത്തുന്ന രീതിയാണ് ബയോഫ്ലോക് സാങ്കേതിക വിദ്യ. അതുപോലെ ശാസ്ത്രീയമായ കുളങ്ങളിൽ മത്സ്യകൃഷിയും കണ്ണൂരിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഇന്ന് വ്യാപകമാണ്. വീട്ടുപറമ്പുകളിൽ തിലാപ്പിയും വരാലും വാളയും വളർത്തി വീട്ടമ്മമാരെന്ന് മികച്ച വരുമാനം നേടുന്നുണ്ട്. മത്സ്യകൃഷിയെ കുറിച്ച് പറയുമ്പോൾ വടക്കൻ മലബാറിന്റെ, പ്രത്യേകിച്ച് കണ്ണൂരിന്റെ കല്ലുമ്മക്കായ കൃഷിയെ പറ്റി പറയാതെ ഈ സംസാരം പൂർണ്ണമാകില്ല. കൗവായി കായൽ തീരങ്ങളും പഴയങ്ങാടി പുഴയും അഞ്ചരക്കണ്ടി ഭാഗങ്ങളും എന്നീ മേഖലയിൽ വൻ മുന്നേറ്റമാണ് നടത്തുന്നത്. കായലിൽ മുളകൾ കൊണ്ട് റാഫ്റ്റുകൾ അല്ലെങ്കിൽ തട്ടുകൾ നിർമ്മിച്ച് കയറുകൾ കല്ലുമ്മക്കായ കുഞ്ഞുങ്ങളെ തൂക്കിയിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. കായലിലെ പ്രകൃതിദത്തമായ പ്ലവകങ്ങളെ ആഹാരമാക്കിയാണ് ഇവ വളരുന്നത് എന്നതിനാൽ തീറ്റ ചെലവ് തീരെയില്ല. കുറഞ്ഞ നിക്ഷേപത്തിൽ നിന്നും 5 മുതൽ 6 മാസം കൊണ്ട് തന്നെ ലക്ഷങ്ങൾ നമുക്ക് വരുമാനം നേടാൻ ഇതിലൂടെ സാധിക്കുന്നു. കുടുംബശ്രീ യൂണിറ്റുകൾ, വനിതാ പുരുഷ കൂട്ടായ്മകൾ ഒക്കെയാണ് കണ്ണൂരിൽ ഈ വിപ്ലവത്തിന് പിന്നിൽ എന്നത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. സ്ത്രീ ശാക്തീകരണത്തിന് അക്വാകൾച്ചർ എത്രത്തോളം സഹായിക്കുന്നു എന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേറെയില്ല. മൺസൂൺ മത്സ്യസമൃദ്ധി 2026. കണ്ണൂർ ജില്ലാ ഫിഷറീസ് വകുപ്പും കണ്ണൂർ ജില്ലയിലെ മത്സ്യ കർഷകരും കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന വർഷകാല വിളവെടുപ്പ് പരിപാടിയാണ് മൺസൂൺ മത്സ്യസമൃദ്ധി 2026. ഈ വർഷകാലത്ത് കണ്ണൂർ ജില്ലയിലെ പൊതുജനങ്ങൾക്ക് ഉയർന്ന ഗുണനിലവാരമുള്ളതും സുരക്ഷിതവും ഏറ്റവും ഫ്രഷ് ആയുള്ള മത്സ്യലഭ്യത ഉറപ്പാക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പദ്ധതി ഏകോപിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലെ 100 വരുന്ന മത്സ്യ കർഷകര് 40 ടണ്ണോളം മത്സ്യങ്ങളുമായി ഈ പരിപാടിയുടെ ഭാഗമാകാൻ തയ്യാറായിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും അറിയാം, നമ്മുടെ മനുഷ്യ ആരോഗ്യ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അക്വാകൾച്ചർ മത്സ്യങ്ങളും ചെമ്മീനുകളും. നമ്മുടെ ആഹാരത്തിൽ മീനും ചെമ്മീനും, അക്വാകൾച്ചർ വഴി ഉൽപ്പാദിപ്പിച്ച മീനും ചെമ്മീനും ഉൾപ്പെടുത്തേണ്ട പ്രാധാന്യം നമുക്കൊന്ന് നോക്കി വരാം. മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിൽ വ്യായാമത്തോടൊപ്പം ഭക്ഷണത്തിനുള്ള പങ്കും ചെറുതല്ല. വിപണിയിൽ ഇന്ന് ലഭ്യമാകുന്ന പ്രകൃതിദത്ത ഭക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും പോഷക സമൃദ്ധമായ ഒന്നാണ് അക്വാകൾച്ചർ അഥവാ ശാസ്ത്രീയ മത്സ്യകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യങ്ങളും ചെമ്മീനുമരും. വർദ്ധിച്ചു വരുന്ന നമ്മുടെ ജനസംഖ്യയ്ക്ക് ആവശ്യമായ ഉയർന്ന ഗുണനിലവാരമുള്ള പ്രോട്ടീൻ സുരക്ഷിതമായി നൽകുന്നതിൽ അക്വാകൾച്ചർ ഇന്ന് നിർണായക പങ്കുവഹിക്കുന്നു. ലബോറട്ടറികളിൽ കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാക്കിയ വെള്ളത്തിലും നിയന്ത്രിതമായ സാഹചര്യങ്ങളിലും വളർത്തുന്നതിനാൽ കടലിൽ നിന്നും പുഴകളിൽ നിന്നും ലഭിക്കുന്ന മത്സ്യങ്ങളെ അപേക്ഷിച്ച് ഇവയിൽ മെർക്കുറി പോലെയുള്ള വിഷലിപ്തമായ ലോഹങ്ങളുടെ അല്ലെങ്കിൽ ഹെവി മെറ്റലുകളുടെ സാന്നിധ്യമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് ഇവയെ മനുഷ്യ ശരീരത്തിന് കൂടുതൽ സുരക്ഷിതമാക്കുന്നു. മത്സ്യങ്ങളും ചെമ്മീനുകളും കൃത്യമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് മനുഷ്യ ആരോഗ്യത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1. ഹൃദയാരോഗ്യത്തിന് ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ. അക്വാകൾച്ചർ മത്സ്യങ്ങളായ തിലാപ്പിയ, വരാൽ, നട്ടർ, വാള എന്നിവയിൽ ധാരാളമായി ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്നത് തടയാനും സഹായിക്കുന്നു. അതുവഴി ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത വലിയ തോതിൽ കുറയ്ക്കുന്നു. 2. പേശികളുടെ ആരോഗ്യത്തിന് മികച്ച പ്രോട്ടീൻ. ശരീരത്തിന് ആവശ്യമായ 9 അമിനോ ആസിഡുകളും അടങ്ങിയ കംപ്ലീറ്റ് പ്രോട്ടീനാണ് ചെമ്മീനുകളിലും മത്സ്യങ്ങളിലും ഉള്ളത്. പൂരിത കൊഴുപ്പ് അഥവാ സാച്ചുറേറ്റഡ് ഫാറ്റ് വളരെ കുറവായതിനാൽ ശരീരഭാരം കൂട്ടാതെ തന്നെ പേശികൾക്ക് കരുത്തു പകരാൻ ഇത് സഹായിക്കുന്നു. ജിമ്മിൽ പോകുന്നവർക്കും പ്രായമായവർക്കും ഇത് മികച്ചൊരു ആഹാരമാണ്. 3. മസ്തിഷ്ക വികാസവും മാനസികാരോഗ്യവും. മത്സ്യങ്ങളിലുള്ള DHA അഥവാ ഡോക്കാഹെക്സാനോയിക് ആസിഡ് കുട്ടികളുടെ മസ്തിഷ്ക വികാസത്തിന് അത്യാവശ്യമാണ്. മുതിർന്നവരിൽ ഓർമ്മക്കുറവ്,
വിഷാദരോഗം എന്നിവ തടയാൻ ആഴ്ചയിൽ 2 തവണയെങ്കിലും

മിനിമം മത്സ്യം കഴിക്കുന്നത് നല്ലതാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. 4. ചെമ്മീനുകളിലെ ശക്തിയേറിയ ആന്റി ഓക്സിഡന്റുകൾ, ചെമ്മീനുകൾക്ക് ചുവപ്പ് പിങ്ക് നിറം നൽകുന്ന അസ്റ്റാസാന്തിൻ എന്നിവ ആന്റി ഓക്സിഡന്റ് കോശങ്ങളുടെ നാശത്തിന് തടയുന്നു. ഇത് ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളെ കുറയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. 5. പ്രതിരോധ ശേഷി കൂട്ടാൻ വിറ്റാമിനുകളും മിനറലുകളും. പ്രതിരോധ ശേഷിക്ക് ആവശ്യമായ സിങ്ക്, സെലനിയം, വിറ്റാമിൻ ബി12, വിറ്റാമിൻ ഡി എന്നിവയുടെ കലവറയാണ് നമ്മുടെ ചെമ്മീനുകളും മത്സ്യങ്ങളും. അസ്ഥികളുടെ ബലത്തിനും വിളർച്ച മാറ്റി നിർത്തുന്നതിനും ശരീരത്തിന് ഉന്മേഷം നൽകാനും ഇവ സഹായിക്കുന്നു. ശാസ്ത്രീയമായ അക്വാകൾച്ചർ രീതികളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യങ്ങൾ കൃത്യമായ ഗുണനിലവാര പരിശോധന ഉറപ്പാക്കുന്നുണ്ട്. അതിനാൽ രാസവസ്തുക്കളുടെ ഭയമില്ലാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒന്നാണിത്. ചുരുക്കത്തിൽ, സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലെ ഭക്ഷണക്രമത്തിന്റെ ഭാഗമാക്കുന്നത് ദീർഘകാല ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും. മാരക രോഗങ്ങളെ അകറ്റി നിർത്തി ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ മത്സ്യ ചെമ്മീൻ കൃഷിയിലൂടെ നമുക്ക് തീർച്ചയായും സാധിക്കും. ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ കടലിൽ ട്രോളിംഗ് നിരോധനം വരുന്നതോടെ വിപണിയിൽ ഉണ്ടാവുന്ന മത്സ്യക്ഷാമം പരിഹരിക്കാനും ഉന്നത ഗുണനിലവാരമുള്ള മത്സ്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും മത്സ്യ കർഷകരെ സഹായിക്കാനും നമുക്ക് ഒന്നിച്ച് രംഗത്തിറങ്ങേണ്ടതുണ്ട്. മൺസൂൺ മത്സ്യസമൃദ്ധി 2026 വിജയിപ്പിക്കുന്നതിന് ഓരോ യുവാക്കളോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ മത്സ്യകൃഷി വിളവെടുക്കുന്ന കർഷകരുടെ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ പേരും പഞ്ചായത്തിന്റെ പേരും പറയുന്നു. ധർമ്മടം പഞ്ചായത്തിലെ പുലരി, തിരുവോണം ഗ്രൂപ്പുകൾ, മുഴുപ്പിലങ്ങാട് പ്രഭജ, ചിത്രാംഗദൻ എന്നിവർ, പിണറായി ഡിനിൽ പ്രസാദ്, കൂടാളി ഷിജു എൻ, കേളകം തോമസ് കെ ജെ എന്ന കർഷകൻ, കണിച്ചാർ ജോർജ് കെ വി, ഇരിട്ടിയിലെ ബാബു, പായം പഞ്ചായത്തിലെ പഴശ്ശിരാജ സംഘം, പയ്യാവൂര് അഭിലാഷ് സെബാസ്റ്റിയൻ, മട്ടന്നൂരിലെ NP മുഹമ്മദ് അലി, അനീഷ് കെ എന്നിവർ, പടിയൂർ കല്യാട് പഞ്ചായത്തിലെ പ്രേമരാജൻ കെ, അനിൽകുമാർ KV, മുഴക്കുന്ന് പഞ്ചായത്തിലെ മീനാക്ഷി എം, വിക്രമൻ എന്ന കർഷകർ, പേരാവൂരിലെ വിനോദ്, അയ്യങ്കുന്നിലെ തോമസ് MA എന്നീ കർഷകർ, തലശ്ശേരി മത്സ്യഭവൻ പരിധിയിലെ കർഷകര് വിളവെടുപ്പ് പരിപാടിയുടെ ഭാഗമാകുന്നു. ഇനി മാടായി മത്സ്യഭവൻ പരിധിയിലെ കർഷകരെ പരിചയപ്പെടാം. കടന്നപ്പള്ളി പാണപ്പുഴിയിലെ മനോഹരൻ കെ, കാങ്കോൽ ആലപ്പടമ്പ് ചാക്കോ KV, എരമം കുറ്റൂര് ഗോവിന്ദൻ PP, പയ്യന്നൂര് കമലം MA, പട്ടുവം പഞ്ചായത്തിലെ സിന്ധു സി, പയ്യന്നൂരിലെ തന്നെ സ്വാതി ഗ്രൂപ്പ്, രതീഷ് MP, കുഞ്ഞപ്പൻ, കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ രാധാ വി, കുഞ്ഞുമംഗലം പഞ്ചായത്തിലെ അഭിലാഷ്, രാമന്തളി പഞ്ചായത്തിലെ ആരാം ഫിഷ് ഫാമിംഗ് ഗ്രൂപ്പ്, മാട്ടൂൽ പഞ്ചായത്തിലെ സലീമ VV, കുറുമാത്തൂരെ തോമസ് ജോസഫ്, ആലക്കോട് പഞ്ചായത്തിലെ മുസ്തഫ KP, ചെറുകുന്ന് പഞ്ചായത്തിലെ പാറയിൽ ചന്ദ്രൻ, മാടായി പഞ്ചായത്തിലെ സതീഷ് ബാബു, ഏഴോം പഞ്ചായത്തിലെ ബാലകൃഷ്ണൻ KV, രാജൻ PP, ചെറുപുഴ പഞ്ചായത്തിലെ ദീപു പോൾ, അതുപോലെ തന്നെ ഏഴോം പഞ്ചായത്തിലെ ലതാ PK എന്നീ കർഷകർ മാടായി മത്സ്യഭവൻ പരിധിയിൽ മൺസൂൺ മത്സ്യസമൃദ്ധിയുടെ ഭാഗമാകുന്നു. കണ്ണൂർ മത്സ്യഭവൻ പരിധിയിൽ കണ്ണൂർ കോർപ്പറേഷനിലെ P ബാലകൃഷ്ണൻ, മുണ്ടേരി പഞ്ചായത്തിലെ ഇമ്രാൻ നാസർ, പാനൂർ മുനിസിപ്പാലിറ്റിയിലെ സുരേഷ് ബാബു TT, പാട്യം പഞ്ചായത്തിലെ ഗീത TP, തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലെ വിനീഷ്, കോട്ടയം പഞ്ചായത്തിലെ പ്രകാശൻ, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ ചന്ദ്രനന്ദൻ, രാമചന്ദ്രൻ എന്നിവർ കണ്ണൂർ മത്സ്യഭവൻ പരിധിയിൽ മൺസൂൺ മത്സ്യസമൃദ്ധിയുടെ ഭാഗമാകുന്നു. അഴീക്കോട് മത്സ്യഭവൻ പരിധിയിൽ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ യമുന PV, ജിതിൻ PK, മലപ്പട്ടം പഞ്ചായത്തിലെ AV നാരായണൻ, മയ്യിൽ പഞ്ചായത്തിലെ കല്ലേൻ കൃഷ്ണൻ, KK അശോകൻ, KK പുഷ്പവല്ലി, ബാലകൃഷ്ണൻ KV, മുഹമ്മദ് അലി MP എന്നിവർ, കൊളച്ചേരി പഞ്ചായത്തിലെ പ്രതീഷ് കെ, ബിന്ദു കെ, പാപ്പിനശ്ശേരി പഞ്ചായത്തിലെ അദ്വൈത് ഇ എന്നീ കർഷകർ മൺസൂൺ മത്സ്യസമൃദ്ധി 2026 വിളവെടുപ്പ് പരിപാടിയിൽ ഫിഷറീസ് വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ജില്ലയിലെ പൊതുജനങ്ങൾക്ക് മത്സ്യലഭ്യത ഉറപ്പാക്കുന്നു. വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ജില്ലയിലെ തലശ്ശേരി, കണ്ണൂർ, അഴീക്കോട്, മാടായി മത്സ്യഭവൻ ഓഫീസുകളിലോ കണ്ണൂരിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലോ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497-273-1081. പ്രിയ ശ്രോതാക്കളെ, ഈ പറഞ്ഞ വിജയഗാഥകൾക്കെല്ലാം പിന്നിൽ നമ്മുടെ ശുദ്ധജല മത്സ്യ കർഷകരുടെയും ഓരു ജല മത്സ്യ കർഷകരുടെയും ചെമ്മീൻ കർഷകരുടെയും ഒക്കെ അധ്വാനം പിന്നിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെയും മത്സ്യഫെഡിൻ്റെയും അഡാക്കിൻ്റെയും ശക്തമായ പിന്തുണയുമുണ്ട്.
സബ്സിഡികൾ, ഗുണമേന്മയുള്ള മീൻ കുഞ്ഞുങ്ങളുടെ വിതരണം, ശാസ്ത്രീയമായ പരിശീലനങ്ങൾ എല്ലാം ഇന്ന് കർഷകർക്ക് വിരൽത്തുമ്പിൽ ലഭ്യമാണ്. CMFRI, കേരള ഫിഷറീസ് സമുദ്രപഠന സർവകലാശാലയുടെ പയ്യന്നൂരിലെ കോളേജ് ഓഫ് ഫിഷറീസ് പോലെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളുടെ സാങ്കേതിക സഹായവും ഇന്ന് മത്സ്യകർഷകർക്ക് കരുത്തു പകരുന്നു. തീർച്ചയായും നമുക്ക് വെല്ലുവിളികളുമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, വെള്ളപ്പൊക്കം, പെട്ടെന്നുണ്ടാകുന്ന രോഗബാധകൾ, വിപണിയില്ലായ്മ, വിപണിയിലെ വിലയിടിവ് എന്നിവയൊക്കെ. എന്നാൽ കൃത്യമായ ആസൂത്രണത്തോടും ശാസ്ത്രീയമായ അറിവോടും കൂടി സമീപിച്ചാൽ കണ്ണൂരിലെ അക്വാകൾച്ചർ മേഖലയ്ക്ക് വരും നാളുകളിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ സാധിക്കും. നമ്മുടെ പുഴകളും കായലുകളും സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിക്ക് കോട്ടം വരുത്താതെ സുസ്ഥിരമായ രീതിയിൽ മത്സ്യകൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. കൃഷി ഒരു സംസ്കാരമാണ്, അതിൽ മീൻ വളർത്തൽ ഒരു കലയും മികച്ചൊരു വ്യവസായവുമാണ്. കണ്ണൂരിൻ്റെ മണ്ണിലും വെള്ളത്തിലും ഈ നീല വിപ്ലവം ഇനിയും കൂടുതൽ കരുത്തോടെ മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം ഈ പ്രഭാഷണം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.

കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ കണ്ണൂർ ജില്ലയിലെ ഉൾനാടൻ മത്സ്യകർഷകർക്കായി ജൂൺ ജൂലൈ മാസങ്ങളിൽ മൺസൂൺ വിളവെടുപ്പ് പരിപാടി സംഘടിപ്പിക്കുന്നു. മൺസൂൺ മത്സ്യസമൃദ്ധി 2026 എന്ന പേരിലുള്ള ഈ പരിപാടിയെക്കുറിച്ച് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീ ആർ എസ് അഖിൽ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ

0: ഇനി ഈ പരിപാടിയിൽ പയർവർഗ കൃഷി എന്ന വിഷയത്തെക്കുറിച്ച് കൃഷിവകുപ്പിൽ നിന്നും അഡീഷണൽ ഡയറക്ടറായി വിരമിച്ച ശ്രീമതി ആർ വീണ റാണി സംസാരിക്കുന്നു.
1: ചെറുപയർ ഉഴുന്ന് കൃഷി ചെയ്യുന്നത് പോലെ തന്നെ തനി വിളയായും മിശ്ര വിളയായും കൃഷി ചെയ്യാം. രണ്ടാം വിളയ്ക്ക് ശേഷം പുഞ്ചകൃഷിക്ക് പകരം ചെറുപയർ കൃഷി ചെയ്യാം. ചില സന്ദർഭങ്ങളിൽ ഒന്നാം വിളയ്ക്ക് ശേഷവും ചെറുപയർ കൃഷി ചെയ്യാറുണ്ട്. മരച്ചീനി, കാച്ചിൽ, ചേമ്പ്, വാഴ എന്നിവയുടെ ഒപ്പം ഇടവിളയായി തെങ്ങിൻ തോപ്പുകളിൽ ചെറുപയറും കൃഷി ചെയ്യാറുണ്ട്. ചെറുപയറിന്റെ ശാസ്ത്രീയ നാമം പിഗ്ന റേഡിയേറ്റ എന്നാണ്. ലെഗുമിനേസേ എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് ചെറുപയർ. പൂസ 89-73, ഫിലിപ്പൈൻസ്, പൂസ വൈശാഖി, മദീര, NP24, കോ 2 എന്നിവയാണ് കേരളത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ചെറുപയർ ഇനങ്ങൾ. തനിവിളയായി കൃഷി ചെയ്യുമ്പോൾ ഒരു ഹെക്ടറിൽ വിതയ്ക്കാൻ 20 മുതൽ 25 കിലോഗ്രാം വിത്ത് വേണം. ഇടവിളയായി കൃഷി ചെയ്യാൻ 6 കിലോഗ്രാം ചെറുപയർ വിത്ത് മതിയാകും. ഇതിന്റെ കൃഷി രീതി എന്ന് പറയുന്നത് 2-3 തവണ നല്ലവണ്ണം ഉഴുത് കളകളും കട്ടകളും നീക്കം ചെയ്ത് മണ്ണ് പരുവപ്പെടുത്തണം. 2 മീറ്റർ അകലത്തിൽ വെള്ളം വാർന്നു പോകാനായി ചാലുകൾ എടുക്കണം. ഇത്തരം ചാലുകൾ അധിക മഴവെള്ളം നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. കൂടാതെ വേനൽക്കാലത്ത് നനയ്ക്കാനും ഉപയോഗിക്കാം. വളം ചെയ്യുന്ന രീതി: ആദ്യ ഉഴവോടുകൂടി 20 ടൺ കാലിവളവും 250 കിലോഗ്രാം കുമ്മായവും ചേർക്കണം. ഇതിൽ കുമ്മായ വസ്തുക്കൾ ഉഴവോടുകൂടി തന്നെ ചേർക്കുകയും 15 ദിവസത്തിന് ശേഷം കാലിവളം ചേർക്കുന്നതുമാണ് ശരിയായ രീതി. രാസവളങ്ങളായ യൂറിയ 25 കിലോഗ്രാം, രാജ്ഫോസ് 165 കിലോഗ്രാം, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് 50 കിലോഗ്രാം എന്നിവ അവസാന ചാൽ പൂട്ടുന്നതോടൊപ്പം ചേർക്കാം. ശേഷിക്കുന്ന 20 കിലോഗ്രാം യൂറിയ 2 തവണകളായി വിതച്ച് 15-ാം ദിവസവും 30-ാം ദിവസവും ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. കീടങ്ങളുടെ ഉപദ്രവം കൂടുതലായി കാണുന്ന പക്ഷം വേപ്പെണ്ണ എമൽഷൻ സ്പ്രേ ചെയ്യാം. 3 മാസത്തിനുള്ളിൽ മിക്ക ചെറുപയർ ഇനങ്ങളും മൂപ്പെത്തുന്നു. കായ ഉണങ്ങിപ്പൊട്ടി വിത്തുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി ഉണങ്ങും മുമ്പ് തന്നെ കൊയ്തെടുത്ത് കളത്തിൽ 1 ആഴ്ച കൂട്ടിയിടാം. ശേഷം 1 വടി ഉപയോഗിച്ച് അടിച്ചു കൊഴിക്കുന്നു.

0: ഒരു ഹെക്ടറിൽ നിന്നും 300 മുതൽ 500 കിലോഗ്രാം വരെ പയർ ലഭിക്കും. മിശ്ര കൃഷിയാണെങ്കിൽ 100 മുതൽ 200 കിലോഗ്രാം വരെ വിളവ് പ്രതീക്ഷിക്കാം. ലഗുമിനേസി കുടുംബത്തിൽപ്പെട്ട വൻപയറും കേരളത്തിൽ കൃഷി ചെയ്യാൻ ഏറ്റവും യോജിച്ച ഒരു പയറിനമാണ്. വൻപയറിന്റെ ശാസ്ത്രനാമം വിഘ്ന അങ്കിക്കുലേറ്റ എന്നാണ്. കേരളത്തിലെ കാലാവസ്ഥ വർഷം മുഴുവൻ കൃഷി ചെയ്യാൻ അനുകൂലമാണ്. തെങ്ങിനിടയിൽ ഇടവിളയായും മറ്റു വിളകളോടൊപ്പവും ഇത് കൃഷി ചെയ്യാവുന്നതാണ്. മൂന്നാം വിളയായി മുണ്ടകൻ വിള കൊയ്ത ശേഷം നെൽപ്പാടങ്ങളിൽ ഇഞ്ചക്കൃഷി ഇറക്കാത്ത പാടങ്ങളിലും ഇവ കൃഷി ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള വൻപയറിനങ്ങൾ പ്രധാനമായും കുറ്റിപ്പയറിനത്തിൽപ്പെട്ടവയാണ്. പൂസ കോമൾ, ഭാഗ്യലക്ഷ്മി, പൂസ ബർസാത്തി എന്നിവയാണ് കുറ്റിപ്പയറിന് യോജിച്ച ഇനങ്ങൾ. കുറച്ചു പടർന്നു വളരുന്ന ഇനങ്ങളാണ് കൈരളി, വരുൺ, അനശ്വര, കനകമണി, അർക്ക, ഗരിമ എന്നിവ. പടർന്നു വളരുന്ന ഇനങ്ങൾ പച്ചക്കറിക്കായി യോജിച്ച പടർന്നു വളരുന്ന ഇനങ്ങളാണ് ശാരിക, മാലിക, KMV1, ലോല തുടങ്ങിയവ. പച്ചക്കറിയായും പയർമണിയായും ഉപയോഗിക്കുന്നവയാണ് കനകമണിയും ന്യൂയറയും. കുറ്റിപ്പയർ ഇനങ്ങൾക്ക് ഒരു ഹെക്ടറിലേക്ക് 20 മുതൽ 25 കിലോഗ്രാം വരെ വിത്ത് വേണം. അതേസമയം പടരുന്ന ഇനങ്ങൾക്ക് ഒരു ഹെക്ടറിൽ കൃഷി ഇറക്കാൻ 4 മുതൽ 5 കിലോഗ്രാം വിത്ത് മതിയാകും. ഒരു ഹെക്ടറിൽ വിതയ്ക്കാനാണെങ്കിൽ 60 മുതൽ 65 കിലോഗ്രാം വിത്താണ് ആവശ്യം. ഒരു ഹെക്ടറിൽ കൃഷ്ണമണി നുരിടാനായി 40 കിലോഗ്രാം വിത്ത് ആവശ്യമാണ്. വിത്ത് വിതയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ മണ്ണിന്റെ അമ്ലത്വം കൂടുതലാണെങ്കിൽ ഒരു ഹെക്ടറിലേക്ക് 2 കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം മണ്ണുമായി ഇളക്കി ചേർത്തതിന് ശേഷം മാത്രമേ വൻപയർ കൃഷി തുടങ്ങാൻ സാധിക്കൂ. ദിവസം കൂടുന്നതിനനുസരിച്ച് കുമ്മായ വസ്തുക്കളുടെ അളവ് കൂട്ടേണ്ടി വരും. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കണം കുമ്മായ വസ്തുക്കൾ ചേർക്കുന്നത് നല്ലത്. നിലം നല്ലതുപോലെ ഉഴുത് കട്ടകളും കളകളും നീക്കം ചെയ്ത ശേഷം 2 മീറ്റർ ഇടവിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടി ചാലുകൾ കീറണം. 2 വിത്ത് വീതം 25 സെന്റിമീറ്റർ അകലത്തിലായി ചാലുകൾ എടുത്ത് ആ ചാലുകളിൽ 15 സെന്റിമീറ്റർ അകലത്തിൽ വിത്ത് വിതയ്ക്കാം. കുറ്റിപ്പയർ ഇനങ്ങളാണെങ്കിൽ ചാലുകൾ തമ്മിൽ 30 സെന്റിമീറ്റർ അകലവും ഒരു ചാലിൽ തന്നെ 15 സെന്റിമീറ്റർ അകലത്തിലായി കുറ്റിപ്പയർ ഇനങ്ങൾ നടാവുന്നതാണ്. ചെറിയ തോതിൽ പടരുന്നവയാണെങ്കിൽ 2 ചാലുകൾ തമ്മിൽ 1.5 മീറ്റർ അകലം കൊടുക്കണം. അതുപോലെ തന്നെ 45 സെന്റിമീറ്റർ അകലത്തിലായാണ് തടങ്ങൾ എടുക്കേണ്ടത്. വൻപയറിന് വളം ചേർക്കുമ്പോൾ ആദ്യം തന്നെ ചേർക്കേണ്ടത് കുമ്മായ വസ്തുക്കളാണ്. ഒരു ഹെക്ടറിലേക്ക് 250 കിലോഗ്രാം മുതൽ 500 കിലോഗ്രാം വരെ കുമ്മായ വസ്തുക്കൾ ആവശ്യമാണ്. അത് ആദ്യ ഉഴവുചാലിനോടൊപ്പം ചേർക്കണം. 15 ദിവസത്തിന് ശേഷം ഒരു ഹെക്ടറിലേക്ക് 20 ടൺ കാലിവളം, അതുപോലെ തന്നെ അവസാന ചാൽ ഉഴവിനോടൊപ്പം 20 കിലോഗ്രാം യൂറിയയും 165 കിലോഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റും 15 കിലോഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷും നൽകണം. വിതച്ച് 15 മുതൽ 20 ദിവസം ആകുമ്പോൾ ബാക്കി 20 കിലോഗ്രാം യൂറിയ കൂടി നൽകാം. ബ്ലാക്ക് ഗ്രാം എന്ന് വിളിക്കുന്ന ഉഴുന്നിന്റെ ശാസ്ത്രീയ നാമം വിഘ്ന മുങ്കോ എന്നാണ്. ഇതും ലഗുമിനേസ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഉഴുന്ന് തനിവിളയായും മിശ്രവിളയായും കൃഷി ഇറക്കാം. മുണ്ടകൻ വിള കൊയ്ത ശേഷവും ചിലയിടങ്ങളിൽ 1ാം വിളയ്ക്ക് ശേഷവും ഉഴുന്ന് കൃഷി ചെയ്യാറുണ്ട്. പ്രധാന ഇനങ്ങൾ T9, CO2, S1, TAU2, TMV1, KM2 എന്നിവയാണ്.
1: പയർവർഗ കൃഷി എന്ന വിഷയത്തെക്കുറിച്ച് കൃഷിവകുപ്പിൽ നിന്നും അഡീഷണൽ ഡയറക്ടറായി വിരമിച്ച ശ്രീമതി R. വീണാറാണി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇനിയൊരു ലഘു പ്രഭാഷണം കേൾക്കാം. മാവ് അതിസാന്ദ്രത അധിക വരുമാനത്തിലേക്ക്. രാജ്യത്തെ വിപണികളിൽ ആദ്യമായി മാമ്പഴം എത്തുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ മാവ് കൃഷിയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്നത് വളരെ നേരത്തെയുള്ള വിളവെടുപ്പാണ്. നവംബർ ഡിസംബർ മാസങ്ങളിൽ പൂവിട്ടു തുടങ്ങുകയും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വിളവെടുപ്പിന് പാകമാകുകയും ചെയ്യുന്നു. തന്മൂലം മാമ്പഴ വിപണിയിൽ കേരളത്തിലെ മാമ്പഴങ്ങൾ വളരെ നേരത്തെ സ്ഥാനം പിടിക്കുകയും കർഷകന് പ്രീമിയം വില ലഭിക്കുകയും ചെയ്യുന്നു. മാവ് കൃഷി പ്രോത്സാഹിപ്പിക്കാനും വാണിജ്യവൽക്കരിക്കാനും ഏറ്റവും അനുയോജ്യമായ ഘടകങ്ങൾ കേരളത്തിലുണ്ടെങ്കിലും ഒരു വാണിജ്യ വിള എന്ന നിലക്ക് മാവിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലും കേരളം പിന്നിലാണ്.

0: മാവ് ഒരു വാണിജ്യ കൃഷിയായി മുന്നോട്ട് വരാത്തതിന്റെ കാരണങ്ങൾ പലതാണ്. വിപണി മൂല്യമുള്ള മുന്തിയ ഇനങ്ങൾ കൃഷിക്കായി തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. പ്രത്യുൽപാദന ശേഷിയുള്ള മികച്ച ഇനങ്ങൾ ഉപയോഗിച്ചുള്ള അതിസാന്ദ്രത കൃഷി വാണിജ്യ കൃഷിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ചെടികൾ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണിത്. അതിസാന്ദ്രത കൃഷി അറിയേണ്ടതല്ല. മാവിന്റെ പരമ്പരാഗത കൃഷി രീതി കാര്യക്ഷമത കുറഞ്ഞതും ഭൂവിനിയോഗം കൂടുതലായി വരുന്നതുമാണ്. പരമ്പരാഗത കൃഷിയിൽ ഫലവർഗത്തിന്റെ വിളവും ഗുണനിലവാരവും കുറയുന്നു. സ്ഥലത്തിനോ വിപണിക്കോ അനുയോജ്യമല്ലാത്ത ഇനങ്ങൾ, ഉത്പാദനക്ഷമത കുറഞ്ഞ ഇനങ്ങൾ, കീടരോഗബാധ, ചെടികൾ തമ്മിലുള്ള കൂടുതൽ അകലം, ഇനങ്ങളുടെ ഒന്നിടവിട്ടുള്ള ഉൽപാദന രീതി, ഉയർന്ന ഉൽപാദന ചെലവ് എന്നിവ പരമ്പരാഗത രീതിയിലുള്ള കൃഷി നഷ്ടമാകാനുള്ള പ്രധാന കാരണങ്ങളാണ്. കർഷകന് വരുമാന വർധനവിന് ഇടയാക്കാത്ത ഈ കൃഷിരീതിക്ക് പരിഹാരമാണ് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിച്ച് നല്ല കാർഷിക മുറകൾ അവലംബിച്ചുള്ള അതിസാന്ദ്രത കൃഷി. അതിസാന്ദ്രത കൃഷിയിൽ പരമ്പരാഗത കൃഷിയേക്കാളും 10 മുതൽ 12% വരെ ഉൽപാദന വർധനവ് ലഭിക്കുന്നു. ശാസ്ത്രീയ കൃഷിരീതി സ്ഥലം തിരഞ്ഞെടുക്കലും ഒരുക്കലും. മാവിൻ തോട്ടം സ്ഥാപിക്കുന്നത് ഒരു ദീർഘകാല നിക്ഷേപമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണം അത്യാവശ്യമാണ്. മാവ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക. വേണ്ടത്ര സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന സ്ഥലത്ത് വേണം മാവ് കൃഷിക്കായി തിരഞ്ഞെടുക്കാൻ. സമുദ്രനിരപ്പിൽ നിന്നും 600 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും അനുയോജ്യം. മണ്ണിന്റെ ഗുണനിലവാരവും ആഴവും അനുയോജ്യമായതും നീർവാർച്ചയുള്ളതും വെള്ളക്കെട്ടില്ലാത്ത സ്ഥലവും ആയിരിക്കണം. 2 മുതൽ 2.5 മീറ്റർ വരെ താഴ്ചയുള്ള മണ്ണാണ് മാവിന്റെ വളർച്ചയ്ക്ക് നല്ലത്. ജലസേചന സൗകര്യവും വിപണന സൗകര്യവും ഉണ്ടായിരിക്കണം. ജലസേചനത്തിനുള്ള വെള്ളം ഗുണനിലവാരമുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രതികൂല കാലാവസ്ഥകൾ കൂടുതലായി നേരിടുന്ന പ്രദേശങ്ങൾ ഒഴിവാക്കുക. മറ്റു കർഷകരുടെ തോട്ടങ്ങൾ സമീപത്തുണ്ടോ എന്നറിയുന്നത് കൂട്ടായ സംരംഭങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. സ്ഥലം തിരഞ്ഞെടുത്തതിന് ശേഷം നിലം നന്നായി ഒരുക്കണം. മറ്റു മരങ്ങൾ വെട്ടിമാറ്റി വേരുകൾ പിഴുതെടുത്ത് മണ്ണ് നന്നായി ഉഴുതു നിരപ്പാക്കുക. ചെരിവുള്ള പ്രദേശങ്ങളിൽ ടെറസ് രീതിയിലുള്ള കൃഷി അവലംബിക്കേണ്ടതാണ്. നടീൽ മണ്ണിന്റെ സ്വഭാവമനുസരിച്ചായിരിക്കണം തൈക്കുഴിയുടെ വലിപ്പം തീരുമാനിക്കാൻ. കളിമണ്ണിന്റെ അംശം കൂടുതലുള്ള നല്ല ഉറച്ച മണ്ണിലാണെങ്കിൽ 1 മീറ്റർ സമചതുരവും താഴ്ചയുമുള്ള കുഴിയാണ് നല്ലത്. നടുന്നതിന് 1 മാസം മുൻപെങ്കിലും കുഴി തയ്യാറാക്കിയിരിക്കണം. നേരത്തെ തയ്യാറാക്കിയ കുഴിയിൽ വളക്കൂറുള്ള മേൽമണ്ണും 10 കിലോ ജൈവവളവും ചേർത്ത് കുഴി നിറയ്ക്കണം. കുഴിയുടെ മധ്യത്തിലായി പിള്ളക്കുഴിയെടുത്ത് ചെടിയുടെ വേരിനും അതിനെ പൊതിഞ്ഞിരിക്കുന്ന മണ്ണിനും ഇളക്കം തട്ടാതെ മെല്ലെ ഇളക്കി മാവ് നടുക. ഒട്ടുസന്ധി മണ്ണിലടിയിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൈക്കു ചുറ്റും മണ്ണിട്ട് നന്നായി അമർത്തി ഉറപ്പിക്കണം. നട്ടയുടൻ മഴയില്ലെങ്കിൽ നനയ്ക്കുകയും വേണം. ഒട്ടുസന്ധിയുടെ താഴെ സ്റ്റോക്കിൽ നിന്നും പൊട്ടിവരുന്ന മുളകൾ അപ്പോൾ നുള്ളിക്കളയാൻ മറക്കരുത്. നടീൽ സാന്ദ്രതയും അകലവും. പരമ്പരാഗത കൃഷിരീതിയിൽ മാവ് കൃഷി ചെയ്യുമ്പോൾ തൈകൾ തമ്മിൽ 10 മീറ്റർ ഇടയകലത്തിൽ 1 ഏക്കറിൽ 40 ചെടികളാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. എന്നാൽ അതിസാന്ദ്രത കൃഷിയിൽ ചെടികളുടെ ഇടയകലം വരികൾ തമ്മിലും ചെടികൾ തമ്മിലും 3 മീറ്റർ അകലം നൽകി 1 ഏക്കറിൽ 400 ചെടികൾ വരെ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇനങ്ങളുടെ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ പ്രിയങ്കരമായ മാവിനങ്ങൾ നമുക്കുണ്ട്. കേരളത്തിലെ അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായതിനാൽ മാവ് കൃഷിക്ക് പരിമിതികളുണ്ട്. എങ്കിലും പാലക്കാടും പരിസരങ്ങളിലും വരണ്ട കാലാവസ്ഥ ഉള്ളത് കൃഷിക്ക് യോജിച്ചതാണ്. വളപ്രയോഗവും ജലസേചനവും. ശാസ്ത്രീയമായ വളപ്രയോഗം ചെടിയുടെ പൂർണ്ണമായ വളർച്ചയ്ക്കും മികച്ച വിളവിനും വളരെ അത്യാവശ്യമാണ്. കാലവർഷാരംഭത്തോടെ മാവിന് ജൈവവളം നൽകേണ്ടതാണ്. മാവ് കാഴ്ചു തുടങ്ങുന്നതിന് മുമ്പുള്ള വർഷങ്ങളിൽ രാസവളങ്ങൾ ഒറ്റത്തവണയായി മെയ് ജൂൺ മാസങ്ങളിൽ നൽകുന്നതാണ് ഉത്തമം. കായ്ക്കുന്ന മരങ്ങൾക്ക് രാസവളം 2 തുല്യഗഡുക്കളായി മെയ് ജൂൺ മാസങ്ങളിലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും കൊടുക്കുന്നത് നന്നായിരിക്കും. മാവിന് ചുറ്റും 2.5 മുതൽ 3 മീറ്റർ അകലത്തിൽ 30 സെന്റിമീറ്റർ താഴ്ചയിൽ തടമെടുത്ത് വളപ്രയോഗം നടത്തേണ്ടതാണ്. കൂടാതെ പച്ചിലകളും ചാരവും വളമായി നൽകാവുന്നതാണ്. രാസവളം ചേർക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ഓരോ മാവിനും 1 മുതൽ 2 കിലോ കുമ്മായം മണ്ണിന്റെ അമ്ലത അനുസരിച്ച് നൽകാവുന്നതാണ്. വളപ്രയോഗം ചെയ്യുമ്പോൾ മണ്ണിൽ നനവുണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാവിന് 4-5 വർഷം വരെ വേനൽ സമയത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം നനയ്ക്കേണ്ടതാണ്. കായ്ക്കുന്ന മരങ്ങൾക്ക് ഒന്നിടവിട്ട ആഴ്ചകളിലും നന നിലനിർത്തേണ്ടതുണ്ട്.
1: ഇന്നത്തെ ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ PV പ്രഭാത്.

അറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 25,333 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 24,660 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,300 രൂപ, കാസർഗോഡ് 13,000 രൂപ, തളിപ്പറമ്പ് 12,000 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,000 രൂപ, തലശ്ശേരി 4,100 രൂപ, കാസർഗോഡ് 3,600 രൂപ, തളിപ്പറമ്പ് 4,000 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ 67,000 രൂപ വീതം, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 22,000 രൂപ, കാഞ്ഞങ്ങാട് 22,500 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 41,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 39,500 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ 5,000 രൂപ വീതം, തളിപ്പറമ്പ് 4,200 രൂപ, കാഞ്ഞങ്ങാട് 4,500 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 630 രൂപ, തളിപ്പറമ്പ്, തലശ്ശേരി എന്നിവിടങ്ങളിൽ 650 രൂപ വീതം. അടയ്ക്ക പഴുത്തത് 1,000 തലശ്ശേരി 4,200 രൂപ, കാസർഗോഡ് 4,500 രൂപ. കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് നിങ്ങൾ കേട്ടത്.

ഇന്ന് രാത്രി 8 മണിക്കുള്ള സാഹിത്യരംഗം പരിപാടിയിൽ പുസ്തക തെരുവ് കെ ടി ബാബുരാജ് അവതരിപ്പിക്കുന്ന ചെറുകഥ, രാമകൃഷ്ണൻ ചുഴലി അവതരിപ്പിക്കുന്ന കവിതകൾ, അന്ന അദൃശ്യ തടവറയിലെ കുറ്റവാളി ഷാജു പാറയ്ക്കൽ അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. തുടർന്ന് സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. യുഎസ് പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐസിസി വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ നാളെ ഡെറാഡൂണിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 2014 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏഴാമത് ഫ്രാൻസ് സന്ദർശനമാണിത്. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് ഉച്ചകോടി ഇരു നേതാക്കളും ചേർന്ന് സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 120-ലധികം ഇന്ത്യൻ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ലോകമെമ്പാടുമുള്ള പ്രമുഖ നിക്ഷേപകരും ബിസിനസ് പ്രമുഖരും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നീസിലെ സന്ദർശനത്തിനുശേഷം പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് തിരിക്കും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം വീണ്ടും ഫ്രാൻസിലെ എവിയാനിലെത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികരുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും യുഎസ് നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് യുഎസ് നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ യുഎസ് പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര സുരക്ഷയെ ഇത് ബാധിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ബ്രിക്സ് കാർഷിക മന്ത്രിമാരുടെ ദ്വിദിന സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. യുദ്ധത്തിന്മേൽ സമാധാനവും സംഘർഷത്തിന്മേൽ സഹകരണവുമാണ് ഇന്ത്യയുടെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ കാർഷിക മേഖലയിൽ ഇന്ത്യ 4.5% ശരാശരി വാർഷിക വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ രാജ്യസഭാ നാമനിർദ്ദേശ പത്രിക നിരസിച്ചതിനെതിരെയുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് നിയമപരമായ പരിഹാരത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ മീനാക്ഷി നടരാജനോട് നിർദ്ദേശിച്ചു. അമർനാഥ് തീർത്ഥാടകർക്ക് ശക്തമായ സുരക്ഷയും സുഗമമായ യാത്രാ അനുഭവവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമർനാഥ് യാത്രയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. July 3 മുതൽ August 28 വരെയാണ് ഈ വർഷത്തെ അമർനാഥ് യാത്ര. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 57-ാമത് അതിർത്തി ഏകോപന സമ്മേളനം ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് സമാപിച്ചു. അതിർത്തിയിൽ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഇരുരാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. സംയുക്ത പട്രോളിംഗ് ശക്തമാക്കാനും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ പരിശോധനാ ലബോറട്ടറിയായ നാഷണൽ ടെസ്റ്റ് ഹൌസിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രശംസിച്ചു. NTH ഡയറക്ടർ ജനറൽ ഡോക്ടർ അലോക് കുമാർ ശ്രീവാസ്തവയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യത്തുടനീളം അത്യാധുനിക പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ NTH ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം.

0: പറഞ്ഞു. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടക്കുന്ന 114-ാമത് അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ച് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദ്ലാജ്. ഐഎൽഒ ഡയറക്ടർ ജനറൽ, ബംഗ്ലാദേശ്, മാൽഡോവ, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. എല്ലാവർക്കും മാന്യമായ ജോലി, സാമൂഹിക സുരക്ഷ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ പ്രതിബദ്ധത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെടെ KCB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ്, മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 എണ്ണം അടുത്ത മാർച്ചിന് മുമ്പ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിൽ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പാരഗ്വേ മത്സരം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 വരെയാണ് മത്സരങ്ങൾ. ഇന്ത്യ അടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളിക്കാരാണുള്ളത്. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ന്യൂസിലൻഡ് മുൻ ക്യാപ്റ്റനും ബാറ്റിംഗ് ഇതിഹാസവുമായ കെയ്ൻ വില്യംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 15 വർഷത്തിലേറെ നീണ്ടുനിന്ന കരിയർ പൂർത്തിയാക്കിയാണ് താരം വിരമിക്കുന്നത്. 19,346 റൺസ് നേടി ന്യൂസിലൻഡിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായാണ് ഈ 35-കാരൻ വിരമിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലകശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. ജൽ ജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ സാക്ഷ്യം വഹിച്ചത്. മധ്യേഷ്യയുമായും ഷാങ്ഹായ് സഹകരണ സംഘടനയുമായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. തജിക്കിസ്ഥാനിലെ ദുഷാൻബേയിൽ നടന്ന SEO സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. അടുത്ത മാസം കൊൽക്കത്തയിൽ നടക്കുന്ന 1-ാമത് SEO സിവിലൈസേഷൻ ഡയലോഗ് ഫോറത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 21 നടക്കുന്ന റീനീറ്റ് UG പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റായി ഉയർന്നു. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഹാജർ രേഖപ്പെടുത്തലടക്കമുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ വിദ്യാർത്ഥികളുടെ പരീക്ഷ സമയത്തെ ബാധിക്കാതിരിക്കാനാണ് മാറ്റമെന്ന് NTA അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു നിക്ഷേപക പ്ലാറ്റ്ഫോമിനെ അനുകൂലിക്കുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. 22,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിദിനം 80,000 രൂപ വരെയും പ്രതിമാസം 24,000 രൂപ വരെയും റിട്ടേൺ ലഭിക്കുമെന്നാണ് ഈ വ്യാജ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. വീഡിയോ വ്യാജമാണെന്നും AI നിർമ്മിതമെന്നും PIB യുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപതി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം

0: അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ ചലച്ചിത്ര ഗാനങ്ങൾ ആരംഭിക്കുന്നു.

എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. ചിത്രം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ.

ഈ ഗാനം ഉല്ലാസ പൂങ്കാറ്റ് എന്ന ചിത്രത്തിൽ നിന്ന്, ഗായകൻ യേശുദാസ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: ആകാശവാണി കണ്ണൂർ സാഹിത്യരംഗം. ഇന്നത്തെ സാഹിത്യരംഗം പരിപാടിയിൽ കെ ടി ബാബുരാജ്, ഷാജു പാറയ്ക്കൽ എന്നിവർ അവതരിപ്പിക്കുന്ന ചെറുകഥകളും രാമകൃഷ്ണൻ ചുഴലി ചൊല്ലുന്ന കവിതകളും കേൾക്കാം. ചെറുകഥയോടെ തുടങ്ങാം. പുസ്തകക്കെട്ടുകൾക്കിടയിൽ ജീവിതം തിരയുന്ന ഒരാൾ, തെരുവോര കാഴ്ചകൾക്കിടയിൽ മനുഷ്യഹൃദയത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കുന്ന സൂക്ഷ്മദർശി, വായനയും ജീവിതവും ഇഴചേർന്നൊരു ലോകം തുറന്നുകാട്ടുന്ന കഥ പുസ്തകത്തെരുവ്. ഈ ചെറുകഥ അവതരിപ്പിക്കുന്നത് കെ ടി ബാബുരാജ്. കഥയിലേക്ക്.
1: പുസ്തകത്തെരുവിൽ അലസിമരങ്ങൾ നിരനിരയായി പോത്തുനിൽക്കുന്നു. ഒരു പൂവ് കാറ്റിലാടി കാൾ മാർക്സിന്റെ ആത്മകഥയ്ക്കുമേൽ പറന്നു വന്നിരുന്നപ്പോൾ കബീർ മുഹമ്മദിന് അതൊരു രക്തപുഷ്പമായി തോന്നി. അഭിവാദ്യമറിയിക്കാൻ എന്ന വിധം തൊപ്പിയെടുത്തുയർത്തി വീണ്ടും തലയിൽ വെച്ച് അയാൾ മാർക്സിനടുത്തേക്ക് നടന്നു. മുഖത്തുനിന്നും ആ പൂവെടുത്തു. പൂവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ കബീർ പെട്ടെന്നൊരു കവിയായി. പൂവേ പൂവേ, പൂവിനെന്തു പേര്? വാഗയെന്നോ രാജമല്ലിയെന്നോ, പൂത്തുലഞ്ഞു കാത്തു നിൽക്കും പൂമരമെന്നോ, അലസമായി വിലസുമൊരലസിയെന്നോ, പൂവേ പൂവിനെന്തു പേര്? മാർക്സിനെ പൊടിതട്ടി ഏറ്റവും മുകളിൽ കാഴ്ച കിട്ടുന്നിടത്ത് വെച്ച് തിരിയുമ്പോൾ ഒരു വിളി വന്ന് കബീറിനെ തൊട്ടു. കബീർ തിരിഞ്ഞു നോക്കി. ഒരു ഉമ്മയാണ്, മാറിൽ ഒരട്ടി പുസ്തകവും കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു. എന്താ ഉമ്മ? നീ ഇതൊന്ന് നോക്കിയേ, നിനക്ക് പറ്റിയതുണ്ടെങ്കിൽ എടുത്തോ. ഉമ്മ നീട്ടിയ പുസ്തകക്കെട്ട് വാങ്ങി തക്കാളിപ്പെട്ടിയുടെ പലകൾ ചേർത്തടിച്ച മേശയുടെ മുകളിൽ വെക്കുമ്പോൾ കബീർ ചോദിച്ചു, ഉമ്മാക്കിത് എവിടുന്നാ കിട്ടിയേ? ഉമ്മ കുറെ കൂടി അടുത്തു വന്ന് തട്ടം കൊണ്ട് മുഖം പാതി മറച്ച് ഒരു സ്വകാര്യം പോലെ പറഞ്ഞു, സൈനൂൻ്റെതാ. നിക്കാഹ് കഴിഞ്ഞ് പോകുമ്പോ ആരും കാണാതെ ഓള് കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചതാ. കടലാസല്ല കുഞ്ഞി, ചെതലരിച്ചു പോവൂലേ. ഇനിയിപ്പോ ഓളിതെങ്ങാനും അന്വേഷിച്ചു വരുമോ ഉമ്മ? ഏടുന്ന് ഓക്കി പൈനാ നേരം. ഇനിയിപ്പോ വന്നാ തന്നെ വിറ്റുപോയി എന്ന് പറയണം. കബീർ ചിരിച്ചു. ഏകദേശം കണക്ക് കൂട്ടി കുറച്ച് കാശ് ഉമ്മായ്ക്ക് നീട്ടി. കിട്ടിയ കാശ് എണ്ണി നോക്കുക കൂടി ചെയ്യാതെ തട്ടത്തിന്റെ തുമ്പിൽ കെട്ടി അവർ നടന്നു മറയുന്നത് കബീർ നോക്കി നിന്നു. സൈനൂന്റെ പുസ്തകക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും പഴയ ആഴ്ചപ്പതിപ്പുകൾ മാറ്റുന്നതിനിടയിൽ കബീറിന് ഒരു കുഞ്ഞു പുസ്തകം കിട്ടി. ഒരു വലിയ പുസ്തകത്തിനിടയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു കുഞ്ഞു പുസ്തകമായിരുന്നു അത്, ബാല്യകാല സഖി. പ്രണയം പൊള്ളിച്ച വിരലുകൾ കൊണ്ടെന്ന പോലെ കബീർ പെട്ടെന്നത് തുറന്നുനോക്കി. ആദ്യ പേജിൽ തന്നെ മാഞ്ഞു തുടങ്ങിയ ഒരു കയ്യെഴുത്ത് കണ്ടു. നീലമഷിയിൽ എഴുതിയത്, പ്രണയവിരലാൽ എന്റെ ചുംബനം തൊട്ട സൈനൂന്. അത്രയും വായിച്ചെടുത്തപ്പോൾ ശരീരമാസകലം ഒരു ചുടുകാറ്റ് വീശുന്നതായി കബീറിന് തോന്നി. വാക്കുകളിൽ ചോര പൊടിഞ്ഞ ഒരു പ്രണയ പുസ്തകമാണല്ലോ ഇത് എന്ന തോന്നലുണ്ടായി. ആരുടെയോ അമൂല്യമായ ഒന്നിനെ സ്വന്തമാക്കിയതുപോലൊരു കുറ്റബോധവും ഉണ്ടായി. ഇതാണോ പാതി വിലക്ക് ഞാൻ വിൽക്കാൻ വാങ്ങിവെച്ചത്? വേഗത്തിൽ വേഗത്തിൽ പേജുകൾ മറിക്കുന്നതിനിടയിൽ ചുവന്ന വരയിട്ടടയാളപ്പെടുത്തിയ ഒട്ടേറെ വരികൾ കബീറിലൂടെ കടന്നുപോയി. വിൽക്കാതെ മാറ്റിവെച്ച പുസ്തകങ്ങൾക്കൊപ്പം ആ പുസ്തകം ചേർത്ത് വെക്കുമ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞു, സൈനു നീ എപ്പോഴെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ തരാനായി ഞാനീ പുസ്തകം മാറ്റിവെക്കുന്നു. കബീർ മുഹമ്മദ് മതില് ചാരി മുന്നിലെ തക്കാളിപ്പെട്ടിയിലേക്ക് കാൽ നീട്ടി ചാഞ്ഞിരുന്നു. തൊട്ടടുത്ത് കടല് കേൾക്കാം. കണ്ണടച്ചപ്പോൾ അരികിൽ ആരോ വന്നിരുന്നു. ഹാർമോണിയത്തിന്റെ കട്ടുകൾ താനേ ചലിച്ചു. തബലയിൽ താളത്തിൽ പതിയുന്നത് ആരുടെ കൈവിരലുകളാണ്? സുറുമയെഴുതിയ മിഴികളെ, പ്രണയമധുര തേൻകിനിയും സൂര്യകാന്തി പൂക്കളെ. ഇനി എന്താ കബീറെ സ്വപ്നം കാണാ? ആ അബുക്ക എല്ലടോ, ഇൻ്റെ എടുക്ക ബദർപാട്ടുണ്ടാ നമ്മുടെ മോയിൻകുട്ടിയുടെ? നോക്കണം, എടുത്തു വെച്ചാ മതിയാ? മതി മതി. അബൂക്ക കഴിഞ്ഞ ദിവസം വായിച്ചു വെച്ച നന്ദനാരുടെ പട്ടാള കഥകളുമെടുത്ത് മതിലിനോട് ചേർന്നിരുന്ന് വായന തുടങ്ങി. തെരുവിന് ചൂടുകൂടാൻ തുടങ്ങിയിരുന്നു. ആളുകളുടെ തിരക്കും. ഒരു പെൺകുട്ടി കുറേ നേരമായി പഴയ PSC ഗൈഡുകൾ തിരയാൻ തുടങ്ങിയിട്ട്. കബീർ അടുത്തു ചെന്ന് ഒന്ന് രണ്ട് ജനറൽ നോളജിന്റെ പുസ്തകം കൂടി അവർക്ക് മുന്നിലിട്ടു. പരീക്ഷയുണ്ടോ? കബീർ ചോദിച്ചു. ഉണ്ടെന്ന് അവൾ തലയാട്ടി. ഇത് മുഴുവൻ എടുക്കാൻ എന്റെ കയ്യിൽ കാശില്ല, ഒന്ന് രണ്ടെണ്ണം എടുക്കാം അവൾ പറഞ്ഞു. ആവശ്യമുള്ളത് എടുത്തോളൂ, പരീക്ഷ കഴിഞ്ഞ് ഇവിടെ

0: തന്നെ തിരിച്ചു തന്നാൽ മതി. അവൾ അയാളെ നോക്കി, പുസ്തകങ്ങളെടുത്ത് മാറോടിടുക്കി, കയ്യിലുള്ള കാശ് നീട്ടി. ഒരു സംശയം ചോദിക്കട്ടെ. കാശ് വാങ്ങുമ്പോൾ കബീർ ചോദിച്ചു. അവൾ എന്തെന്ന് കണ്ണുയർത്തി. ഈ പെൺകുട്ടികൾ എന്തിനാണ് പുസ്തകങ്ങൾ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിക്കുന്നത്? ഒരു നിമിഷം അവൾ കബീറിനെ തുറിച്ചു നോക്കി, പിന്നെ ഒരു ചിരി കൊണ്ട് മറുപടി പറഞ്ഞു, ഹൃദയത്തിലേക്കുള്ള എളുപ്പ വഴി അതായിരിക്കും. കവിത എഴുതും അല്ലേ? അതെങ്ങനെ? അവൾ പാതിയിൽ നിർത്തി. പറഞ്ഞ ആ ഒറ്റ വരിയിലുണ്ടല്ലോ കവിത. തെരുവിലെ അലസിമര ചോട്ടിലെ പുസ്തകങ്ങൾക്കുമേൽ പിന്നെയും പൂക്കൾ പൊഴിഞ്ഞുകൊണ്ടിരുന്നു. പഴയതും പുതിയതുമായ പുസ്തകങ്ങൾ മുട്ടിമുട്ടി ലോഹ്യം പറഞ്ഞിരുന്നു. മാർക്കേസും ഷെർലക് ഹോംസും കൈകൊടുത്തു. ദസ്തയോവിസ്കി എം ബി രാധാകൃഷ്ണൻ മാഷുടെ ആത്മകഥയിലേക്ക് ഇടം കണ്ണിട്ട് നോക്കി. ചെഗുവേര ചന്ദ്രൻ മാഷ് വെളുവെളുത്ത ഖദറിൽ കൃത്യമായി എത്തിയിട്ടുണ്ട്. കബീറെ, വെജിറ്റേറിയൻ എത്തിയോടോ? അപ്പോ മാഷ് വെജിറ്റേറിയനായോ? തോക്കും കുഴലിൽ വിപ്ലവമൊന്നും പറഞ്ഞു നടന്നിട്ട്? കബീറെ വേണ്ട, നൊബേൽ കിട്ടിയ പുസ്തകം എത്തിയോടോ? അത് പറ ഹാൻഗാങ്ങിന്റെ ദ വെജിറ്റേറിയൻ. അത് എത്തിയിട്ടില്ല മാഷേ. അവാർഡ് കിട്ടിയ വിവരം അറിഞ്ഞ് ആളുകൾ വാങ്ങി വായിച്ച് പഴയതായിട്ട് തിരിച്ചെത്തണ്ടേ മാഷേ? വേണമെങ്കിൽ അതിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്. വേണോ? എനിക്ക് ഒറിജിനൽ വായിക്കണം എങ്കിൽ കാത്തിരിക്കണം. ചന്ദ്രമാഷ് ഇംഗ്ലീഷ് പുസ്തകങ്ങളിലൂടെ ചാടിച്ചാടിപ്പോയി. ചാട്ടം പഴയ പത്താം ക്ലാസ്സിലെ ഒരു ഇംഗ്ലീഷ് പാഠാവലിയിൽ ചെന്ന് നിന്നു. പുസ്തകമെടുത്ത് മാഷ് തലങ്ങും വിലങ്ങും പൊടി തട്ടി, പലവട്ടം തുമ്മി. ഇതില് ടോൾസ്റ്റോയിയുടെ ഒരു കഥയുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. നീ വായിച്ചിട്ടുണ്ടാ? അതേത് കഥ? ഗോഡ് സീസ് ട്രൂത്ത് ബട്ട് വെയ്റ്റ്. ദൈവമെല്ലാം കാണുന്നു, പക്ഷേ വൈകുന്നു. മാഷിന്റെ ചിരിക്കുമേൽ അലസിമരം ഒരു പൂ പൊഴിച്ചു. വെളുത്ത മുടിപ്പരപ്പിൽ ഒരു രക്തത്തുള്ളി പോലെ അത് പറ്റിപ്പിടിച്ചതറിയാതെ മാഷ് നടന്നകന്നു. പുസ്തകത്തെരുവിന് ചൂട് കൂടുന്നുണ്ട്, ആളുകളും കൂടുന്നുണ്ട്. വാരി വലിച്ചും മറിച്ചു നോക്കിയും വിലപേശിയും വാങ്ങിയും ആളുകളങ്ങനെ പോകുന്നുണ്ട്. അടുക്കാൻ മടിച്ചൊരു സ്ത്രീ ആളുകൾ ഒഴിയാൻ കാത്തു നിൽക്കുകയാണെന്ന് കബീറിന് മനസ്സിലായി. അവരെ കൈമാടി വിളിച്ചു, വരൂ. അവർ അടുത്തു വന്നപ്പോൾ തക്കാളിപ്പെട്ടിക്കുമേൽ ഒരു ന്യൂസ് പേപ്പർ വിരിച്ച് അവൻ പറഞ്ഞു, ഇരിക്ക്. അവർ ഇരുന്നപ്പോൾ അവൻ ചോദിച്ചു, കുറേ നേരമായി, വന്നിട്ടല്ലേ? അവർ തലയാട്ടി, എന്തേനു? നിങ്ങൾ എൻ്റെ വീട്ടിലോളം വരണം, അവിടെ കുറേ പുസ്തകങ്ങളുണ്ട്, അതെടുത്തിട്ട് പരമാവധി കാശ് തരണം. ബാങ്ക് ലോണിൻ്റെ കുടിശ്ശിക കടലാസ് വന്ന് കിടപ്പുണ്ട്, കുറച്ചെങ്കിലും അടക്കണം. അത് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് അവർ പല്ലിറുമ്മുന്നുണ്ടായിരുന്നു. വരുമ്പോഴും ഇരിക്കുമ്പോഴുമൊക്കെ പുസ്തകങ്ങളിൽ തൊട്ടുപോവാതിരിക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിലും പെട്ടിരുന്നു. നിങ്ങൾ? ആ, രാജഗോപാലിൻ്റെ ഭാര്യ. ഓ, നിങ്ങളടുത്ത് നിന്ന് വാങ്ങിച്ച പുസ്തകങ്ങളും ഉണ്ട് കൂട്ടത്തിൽ. ശമ്പളം കിട്ടിയാൽ ഒറ്റ കാശ് ബാക്കി വെച്ചേക്കില്ല, പുസ്തകവും കുപ്പിയും. വീട്ടിൽ നീങ്ങാനും നിറങ്ങാനും ഒരു ഇഞ്ച് സ്ഥലമില്ല ഈ പുസ്തകം കൊണ്ട് നിറച്ചിട്ട്. അവർ തലക്ക് കയ്യും കൊടുത്തിരുന്നു. പുസ്തകങ്ങളെ വെറുക്കുന്ന സ്ത്രീ, കബീർ മനസ്സിൽ അവരെ അടയാളപ്പെടുത്തി. ഒരു സ്ത്രീയുടെ ധർമ്മസങ്കടങ്ങൾക്ക് പുസ്തകം കാരണമാകുന്നുവല്ലോ എന്നവൻ ചിന്തിച്ചു. രാജഗോപാലൻ സാറ് പുസ്തകങ്ങൾ കൊടുക്കാൻ തയ്യാറാവുമോ? കബീർ വിനീതനായി ചോദിച്ചു. ഇല്ലെങ്കിലേ അയാളെ അടക്കം ചേർത്ത് ഞാനതിന് തീ കൊടുക്കും. ക്ഷുഭിതയായി അവർ ഇറങ്ങിപ്പോകുന്നതിനിടയിൽ തട്ടും തെയ്യത്തിന്റെ വെട്ടേറ്റതുപോലെ കബീറിന്റെ കുറച്ച് പുസ്തകങ്ങൾ മലർന്നടിച്ചു വീണു. ഉച്ച വിശപ്പ് മുട്ടിവിളിച്ചു തുടങ്ങി. റോഡ് മുറിച്ചു കടന്ന് കോഫി ഹൗസിലേക്ക് പോകാനൊരുക്കവേ നിങ്ങൾ എവിടെ പോന്ന് എന്നൊരു ചോദ്യത്തോടെ ഒരാൾ കാറിൽ നിന്നിറങ്ങി. സി വി രാമൻപിള്ളയുടെ ധർമ്മരാജയിലെ ചന്ദ്രക്കാരനെ പോലെ കാറിൽ നിന്നിറങ്ങിയ ആൾ ഉരുണ്ടുരുണ്ട് വന്നു. കൂളിംഗ് ഗ്ലാസ് മാറ്റിയപ്പോൾ അയാളുടെ കുഞ്ഞു കണ്ണുകൾ പളുങ്കുകൂട്ടികൾ പോലെ തിളങ്ങി. ചിരിച്ചുകൊണ്ട് തന്നെ അയാളുടെ വലത് കൈ കബീറിന്റെ തോളിൽ വീണപ്പോൾ കബീർ ഒന്ന് ചെരിഞ്ഞുപോയി. ഓർമ്മയുണ്ടാ കബീറെ, എനിക്കെന്നെ ഹേടുന്നല്ലേ? ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ കബീർ ഭ്രമിച്ചു. ബ്രണ്ണൻ സ്കൂളിലെ നമ്മൾ ഒരേ ബെഞ്ചില്, ഞാൻ 9 നിർത്തി, നീ 10 കടന്നു, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു തടിയൻ എന്റെ ബെഞ്ചില്. കബീറിന്റെ ഓർമ്മക്കുറവിന് തടിയൻ ഒരു തള്ളു വെച്ചുകൊടുത്തു. ഞാൻ തടിച്ചിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, പണ്ട് നാക്ക് വടിക്കണ ഈർക്കിളി പോലെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, എന്നെ വായന പഠിപ്പിച്ചത് നമ്മളാ, മനസ്സിലായ? കബീർ തന്റെ വായനാ ഗുരുവിനെ ഓർക്കാൻ ശ്രമിച്ചു. പാടാവലിക്കിടയിൽ ഒരു കൊച്ചു പുസ്തകം ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ഒരു ഗൂഢരഹസ്യം പോലെ. പൊതി മാറ്റി പൊള്ളിയ വിരലാൽ പേജു മറിക്കവേ നടുപ്പുറത്ത് വീണ അടിയിൽ മുഖമുയർത്തിയപ്പോൾ കണ്ടത് ശേഖരൻ മാഷുടെ പിരിച്ചുവെച്ച മീശ. എന്റെ അമ്മോ! കബീറിൽ നിന്നും അങ്ങനെയൊരു ഒച്ച വന്നപ്പോൾ തടിയന്റെ നിർത്താതെയുള്ള ചിരി. പൊടി കിട്ടിയല്ലേ, ഏടുന്ന്. അങ്ങനെയുള്ള സാധനം വല്ലതുമുണ്ടോ കബീറെ? വല്ല കാന്താരിയോ പച്ചമുളകോ എന്തെങ്കിലും? ഇല്ല, കബീർ കൈമലർത്തി. പോകാം നേരം സെക്കൻഡ് സെക്സിനുമേൽ വീണുകിടന്ന ചുവന്ന പൂവെടുത്ത് കബീർ ചങ്ങാതിക്ക് നൽകി. വാഗപ്പൂക്കളാൽ അലങ്കരിച്ച ഗാർ കബീറു നേരെ കൈവീശി. വിശപ്പ് പോയി. ഊണ് കഴിക്കാനുള്ള താൽപ്പര്യവും. ചുക്കിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം രണ്ട് കവിൾ അകത്താക്കി മെഹദി ഹസനെ മൂളിക്കൊണ്ട് കബീർ ഒന്ന് മുറുക്കാനൊരുങ്ങി. തളിരി വെറ്റിലയിൽ ചുണ്ണാമ്പ് പുരട്ടുമ്പോൾ ഒരു കുഞ്ഞു കഷ്ണം കളിയടക്ക വായിലിട്ട് ചവച്ചു. ഊറി വന്ന രസത്തിനെ ചുണ്ടുകൂട്ടി തടഞ്ഞു നിർത്തി. കവിൾ വീർപ്പിച്ച് ഗോഷ്ടി കാട്ടുമ്പോൾ ഒരു തുള്ളി ചുവന്ന തുപ്പൽ പുസ്തകക്കൂട്ടത്തിനുമേൽ ചാറി. ഇടശേരിയുടെ പൂതം തെച്ചിക്കാട്ടിലേക്ക് പാറ്റിത്തുപ്പിയ ചേലില്. കബീർ ഉടുമുണ്ടിന്റെ തുമ്പുകൊണ്ട് പുസ്തകമുഖം തുടച്ചു. പിന്നെ നഗരത്തിന്റെ പൊട്ടിയ സ്ലാബുകൾക്കിടയിലൂടെ ഓടയെ തുപ്പിച്ചുവപ്പിച്ചു. ഓടയിൽ നിന്ന് വൈകുന്നേരം ബാലേട്ടം വരുമ്പോഴേക്കും കേശവദേവിനെ എടുത്തു വെക്കാമെന്നേറ്റതാണ്. പുള്ളിക്കെവിടെയോ ഇന്ന് പ്രസംഗിക്കാൻ പോവാനുള്ളതാണ്. വെറുതെ ഇരിക്കുമ്പോൾ പഴയ പുസ്തകങ്ങളെടുത്ത് മണപ്പിച്ചു നോക്കുന്ന ശീലമുണ്ട്. പുസ്തകം മണക്കുമ്പോൾ ചില ആളുകളെ മണക്കും. എത്രയെത്ര മനുഷ്യരുടെ തലോടലേറ്റ് കടന്നുപോയതായിരിക്കും ഓരോ പുസ്തകവും. പുസ്തകത്തെ തൊടുമ്പോൾ മനുഷ്യനെ തന്നെയാണ് തൊടുന്നത്. ആർക്കെങ്കിലും കൈകൊടുത്താൽ ഉടൻ ചെന്ന് കൈകഴുകുന്ന പഴയൊരു ചങ്ങാതിയെ ഓർമ്മ വന്നു കബീറിനെ. അവൻ പറയാറുണ്ട്, ഹസ്തദാനത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ രോഗാണുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. ആളുകൾക്ക് കൈകൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് അടുത്തറിയാവുന്നവരിൽ ആദ്യം പോയത് ആ ചങ്ങാതിയായിരുന്നു. പതിവുള്ള ഉച്ചമയക്കം വന്ന് കണ്ണുകളെ മൂടാൻ തുടങ്ങി. ഉറക്കം വരുമ്പോൾ കണ്ണുകളെ അടച്ചുവെച്ച് മനസ്സിനെ തുറക്കും. ഇഷ്ടമുള്ള ഒരു ഗസൽ മൂളും. മെഹദി ഹസനോ ഉമ്പായിയോ ബാബുരാജോ വന്ന് അരികിലിരിക്കും. ചിലപ്പോൾ രാഘവൻ മാഷ്. നീ എന്തിനാ കബീറെ ഈ മരത്തണലിലിരുന്ന് പഴയ പുസ്തകങ്ങൾ വിറ്റ് ജീവിതം കളയുന്നത്? നിനക്ക് ഏതെങ്കിലും പാട്ടുകാരുടെ ട്രൂപ്പിൽ കൂടി, അല്ലെങ്കിൽ വേണ്ട സ്വന്തമായി ഒരു ട്രൂപ്പ് ഉണ്ടാക്ക്. സഹചാരിയായ അബൂക്കയാണ്. അബൂക്ക, പുസ്തകങ്ങൾ എൻ്റെ ജീവനാണ്. സംഗീതം ആത്മാവും. ജീവനെ ഉപേക്ഷിച്ച് ആത്മാവിനെ പ്രണയിക്കുന്നതെങ്ങനെ? ഒരു ജീപ്പ് ബ്രേക്കിട്ടു. കൺപോളകളിലെ സൂര്യനുമേൽ നിഴലുകൾ നീണ്ടു നീണ്ടു വന്നു. ആരോ തൊട്ടുവിളിക്കുന്നു. കണ്ണു തുറന്നപ്പോൾ മുന്നിൽ ഒരു പോലീസുകാരൻ. ലാത്തിത്തൊമ്പുകൊണ്ട് അയാൾ തോളിൽ കുത്തി ഉണർത്താൻ ശ്രമിക്കുകയാണ്. ഞെട്ടി ഉണർന്നു. എന്താണ് സർ?
1: എന്താ ഇവിടെ പരിപാടി?
0: പോലീസുകാരൻ ചോദിച്ചു. ഒന്ന് പതറിക്കൊണ്ടാണെങ്കിലും പറഞ്ഞു, പുസ്തക വിൽപ്പന. പഴയ പുസ്തകങ്ങൾ വാങ്ങി പാതി വിലക്ക്.
1: മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ ഉണ്ടോ?
0: ഉണ്ട് സർ.
1: നീ ഇവിടെ പുസ്തകം തന്നെയാണോ വിൽക്കുന്നത്? ഈ പഴയ പുസ്തകമൊക്കെ വിറ്റാൽ എന്ത് കിട്ടാനാണ്?
0: കഞ്ചാവുണ്ടോ?
1: വേറെന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും?
0: പോലീസുകാർ ലാത്തി കൊണ്ട് പുസ്തകങ്ങളൊക്കെ തട്ടിയിട്ട് പരിശോധിക്കാൻ തുടങ്ങി.
1: അയ്യോ, വിജയമാഷ്!
0: കബീറിന്റെ ഇടത്തൊണ്ടയിൽ ഒരു ഒച്ച പാതിയിൽ മുറിഞ്ഞു.
1: ആരടാത്? നിന്റെ കൂട്ടുകച്ചവടത്തിലെ പങ്കാളിയാണോ?
0: എം എൻ വിജയൻ മാഷ് ശീർഷാസനത്തിലിരുന്ന് കബീറിനെ നോക്കി ചിരിച്ചു. മാഷുടെ ഇടറിയ ഒച്ചകൾ അവിടെ ആകമാനം നിറഞ്ഞു. ചോദ്യം ചോദിച്ചവനെ നിങ്ങൾക്ക് പുറത്താക്കാം, പക്ഷേ ചോദ്യങ്ങളെപ്പോഴും അവിടെ തന്നെ ബാക്കിയുണ്ടാവും. പോലീസുകാർ തിരച്ചിൽ മതിയാക്കി പോകുന്നതിന് മുമ്പേ ഇൻസ്പെക്ടർ ഭീഷണിയുടെ സ്വരത്തിൽ കബീറിന്റെ കണ്ണിലേക്ക് വിരൽ ചൂണ്ടി.
1: ഇവിടെ ഇത് പറ്റില്ല, എല്ലാം വാരിയെടുത്ത് പോയിക്കോളാം.
0: അസ്തമിക്കുന്നതിന് മുമ്പേ വേനൽ മഴ ചാറി. അലസിമരം സ്വയം കുടഞ്ഞെറിഞ്ഞു. പൂക്കൾ വീണ് തെരുവ് ചുവന്നു. പുസ്തകത്തെരുവ് ചുവന്ന തെരുവായി. നിലത്ത് വീണുകിടന്ന വിജയൻ മാഷ് എടുത്ത് മണ്ണ് തട്ടി കബീർ നെഞ്ചോട് ചേർത്തമർത്തി. അവരുടെ നെഞ്ചിൽ പതുക്കെ വീശുന്ന കാറ്റിൽ കരയെ തൊടുന്ന ഒരു പാട്ട് വന്ന് മൂളി.
2: പുസ്തകത്തെരുവ്, ചെറുകഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് KT ബാബുരാജ്. സാഹിത്യരംഗം പരിപാടിയിൽ ഇനി രാമകൃഷ്ണൻ ചുഴലി സ്വന്തം കവിതകൾ ചൊല്ലുന്നു. ആദ്യം എതിരെ ഒരു സഞ്ചാരം എന്ന കവിത.
3: സൂര്യൻ തീ കൊടുത്തു കത്തിക്കുന്ന ഉച്ചപ്പകലിന്റെ മൗനം കുടിച്ചുകൊണ്ടിരിക്കുന്നു. വെയിലിന്റെ വെളുത്ത ആകാശത്തിൽ സമാധാനത്തിന്റെ ഒറ്റപ്രാവും പറക്കുന്നില്ല. ഇവിടം സ്വർഗമാണെന്നെഴുതിയ ഒരു പോസ്റ്ററിന്റെ താഴെ ഒരു വിളക്കുകാൽ ചോട്ടിൽ ഒരാൾ ഉറങ്ങുന്നതൊഴിച്ചാൽ സൂര്യൻ അതിന്റെ ചുവന്ന ടീഷർട്ട് ഊരി കടലിൽ ചാടാനൊരുങ്ങുന്നു. അത് കാണാൻ വൻപടയെത്തുന്നു. കടലിനു കുറുകെ ഒരു കറുത്ത തോണിയിൽ ഞാനും കയറിയിരിക്കുന്നു. കടലിനു കുറുകെ ഒരു കറുത്ത

0: ഓണിയിൽ ഞാനും കയറിയിരിക്കുന്നു.
1: അടുത്ത കവിത
0: സമാധാനത്തിന്റെ ഉച്ചകോടി. നിരാശതയുടെ എവറസ്റ്റ് താണ്ടിയവന്റെ മനസ്സ് മന്ദഗതിയുടെ അപാര തീരമാണ്. തിരമാലകൾ പണിമുടക്കിയ കടൽ, പൊട്ടിച്ച് പൊട്ടിച്ച് താഴേക്കിടാത്ത ഇടിമുഴക്കമില്ലാത്ത തെളിവുറ്റ ആകാശം, മഴയുടെ ഒരു തുള്ളി താഴേക്ക് വീണ് പുഴയുടെയോ തോടിൻ്റെയോ തോളിൽ കൈയിട്ട് പരമാത്മാവിലലിയാനെന്ന പോലെ ഒഴുകിപ്പോകൽ മന്ദഗതി ഗതികിട്ടാത്തവൻ്റെ അഗതി മന്ദിരമാണ്. അവിടെയാൾ സമാധാനത്തിൻ്റെ റിപ്പബ്ലിക് സ്ഥാപിക്കും.
1: നിങ്ങൾ കേട്ട കവിതകൾ ചൊല്ലിയത് രാമകൃഷ്ണൻ ചുഴലി. സാഹിത്യരംഗം പരിപാടിയിൽ ഒരു ചെറുകഥ കൂടി കേൾക്കാം. ജീവിതത്തിന്റെ അദൃശ്യ തടവറകളിൽ കുടുങ്ങിപ്പോകുന്ന ചില മനുഷ്യരുടെ കഥകൾ നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കാറുണ്ട്. വേദനയും പ്രതീക്ഷയും കുറ്റവും നീതിയും തമ്മിലുള്ള അതിർവരമ്പുകളെ ചോദ്യം ചെയ്യുന്ന ഒരു കഥ. അന്ന, അദൃശ്യ തടവറയിലെ കുറ്റവാളി. കഥ പറയുന്നു ഷാജു പറയ്ക്കൽ.
2: മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുന്നിൽ നിന്നു മറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 1:38. ഇരുട്ടിനെ മടുത്ത് മരണത്തിലേക്ക് നടക്കുകയായിരുന്ന എന്നിലേക്ക് പ്രകാശം പോലെ ആ വാക്ക് കയറി വന്നു. വിയർപ്പും ചെളിയും ഉരുണ്ടുകൂടിയ ശരീരത്തിൽ ഒട്ടിച്ചേർന്ന വസ്ത്രത്തിൽ കൈകൾ കൊണ്ട് വെറുതെ പിടിച്ചു നോക്കി. യൗവനത്തിന്റെ പ്രസരിപ്പിൽ നിന്ന് ഇഴഞ്ഞു നടക്കേണ്ടി വന്ന പാഴ്വസ്തുവിൽ വെളിച്ചം തൊട്ടു. തുറന്നുവെച്ച ഗ്യാസ് സിലിണ്ടർ പൂട്ടി മരണത്തിൽ നിന്നും തിരിച്ച് ഇഴഞ്ഞു നീങ്ങുമ്പോൾ കത്തിക്കാൻ കീറിയെടുത്ത ബൈബിളിലെ ഒരു പേജ് പ്രത്യാശയിലേക്ക് മടക്കി വിളിച്ചു. അടുക്കളയിൽ നിന്ന് നിരങ്ങി നിരങ്ങി പുതിയ ലോകത്തേക്കുള്ള മടക്കയാത്രയായിരുന്നു അത്. അന്ന പറഞ്ഞു നിർത്തിയ അനുഭവത്തിന്റെ ആഘാതത്തിൽ തെല്ലൊന്നു പതറി, എങ്കിലും മെല്ലെ പറയാൻ ശ്രമിച്ചു. പുരുഷ മേധാവിത്വത്തിന്റെ വരണ്ട വഴികളിൽ അന്ന നടന്നു തീർത്ത ദൂരം തിട്ടപ്പെടുത്തുക പ്രയാസമാണ്. എങ്കിലും നിന്റെ കാഴ്ചകൾ, നിന്റെ ജീവിതം, യൗവനം, സഹനം കൊണ്ട് ചേർത്തുവെച്ച മൗനം, ഇരുണ്ട പാതയിൽ നിന്നും നടന്നു കയറിയിട്ടും എന്തേ നീ ഇവിടെയെത്തി. ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ രണ്ടാൾക്കുമിടയിൽ ഒരു മൗനം രൂപപ്പെട്ടു. അത് മറികടക്കാനെന്ന പോലെ അവൾ തുടർന്നു. ചാരമാകേണ്ട ഒന്നിനെ ഊതിത്തെളിയിച്ചതുപോലെ ഒരു കീറു കടലാസിൽ നിന്നാണ് ഞാൻ നടന്നു കയറിയതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ആ പ്രത്യാശയ്ക്ക് അധികം ആയുസ്സുണ്ടായില്ല. പാഴ്വസ്തു പോലെ ഇരുണ്ട ലോകത്തെ ജീവിതം, ഉണ്ണാതെയും ഉടുക്കാതെയും നടുവൊടിഞ്ഞ പാമ്പിനെ ഓർക്കുമാറ് ഇഴഞ്ഞു തീർത്ത യൗവനം, സംഭവിക്കേണ്ടതിലേക്ക് കാലം തനിയെ കൊണ്ടെത്തിക്കുന്നു. എനിക്ക് മുന്നിൽ ഉത്കണ്ഠയില്ല. അടിച്ചമർത്തപ്പെടുന്ന പെൺ അവകാശങ്ങൾ എന്റെ ചിന്തകളിലേക്ക് വന്നിട്ടില്ല. പ്രകൃതി കണ്ടെത്തിയ പകയിൽ നിന്നാവാം ഇവിടെ വന്നെത്തിയത്. ജിയോ, നിനക്കറിയാവോ നട്ടെല്ലു പൊട്ടി ജീവിതം തകർന്ന അന്നയെ? ആഗ്രഹങ്ങളും ആശകളും കുഴിച്ചുമൂടി സ്വന്തം മക്കളെപ്പോലും താലോലിക്കാൻ കഴിയാതെ ഇഴഞ്ഞിഴഞ്ഞ് ജീവിച്ച, തളർന്നു കിടക്കേണ്ടി വന്ന, എല്ലാ അപമാനവും ഏൽക്കേണ്ടി വന്ന അന്നയെ? ഒന്നും മിണ്ടിയില്ല. അവളുടെ സങ്കടങ്ങൾ പറഞ്ഞു തീരട്ടെ. നീ ഒരു എഴുത്തുകാരനായതുകൊണ്ടാവാം സഹപാഠികളിൽ നിന്നെ മാത്രം ഞാൻ വിളിച്ചത്. ഒരു പക്ഷേ നിന്റെ കഥകളിലൂടെ അന്ന ജീവിക്കട്ടെ. മനുഷ്യജീവിതങ്ങളിൽ ഇങ്ങനെയൊരു പെണ്ണിനെ ലോകം കാണട്ടെ. അന്ന പറയുമ്പോൾ സങ്കടങ്ങളുടെ മഹാസമുദ്രമായി അവൾ മാറുന്നു. സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ചതികളിൽ നിന്ന് പെട്ടെന്നങ്ങ് മനസ്സിനെ പിടിച്ചു നിർത്തുക പ്രയാസമാണ്. ഉടമ്പടികളുടെ ഇരയാകുന്ന പെൺജീവിതത്തിന്റെ ഉദാഹരണമാണ് അന്നയെന്ന് അവളുടെ സങ്കടങ്ങൾ പഠിപ്പിക്കുന്നു. സഹനത്തിന്റെ പടുകുഴിയിൽ ചീഞ്ഞളിഞ്ഞ ദാമ്പത്യത്തെ ചേർത്തുപിടിച്ച പെണ്ണിന്റെ കഥ വെളിവാക്കേണ്ടതല്ലേ? അവളുടെ കെട്ടഴിച്ചിട്ട സങ്കടങ്ങൾ കണ്ടിട്ടും ഉള്ളിൽ പല പല ചോദ്യങ്ങൾ പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നു. അവൾ എങ്ങനെ ഇവിടെ എത്തി? തളർന്ന ജീവിതം തള്ളി നീക്കേണ്ടി വന്ന അന്നയെ കാണാൻ പോയപ്പോഴൊന്നും മറച്ചുപിടിക്കേണ്ട ഒരു കഥയും ഞങ്ങൾ അറിഞ്ഞില്ല. ഓരോ യാത്രയിലും പുസ്തകങ്ങൾ സമ്മാനിച്ച് തിരികെ വരുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഇട്ടുകൊടുക്കും. അടുത്ത യാത്രയിൽ വായിച്ച പുസ്തകത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് അവൾ സംസാരിക്കും. അത് അന്നയ്ക്ക് നൽകുന്ന ഉത്സാഹം AI ക്യാമറ പോലെ ഞങ്ങൾ ഒപ്പിയെടുക്കും. തളർന്ന യൗവനത്തിൽ നിന്ന് ചട്ടയും കുണുക്കുമിട്ട് അവൾ ഉള്ളിൽ ഇറങ്ങി നടക്കും. പൊട്ടിയൊഴുകുന്ന സങ്കടച്ചാലിൽ ഉപ്പുകൊണ്ടൊരു കടൽ രൂപപ്പെടും. അന്നയോടുള്ള പീറ്ററിന്റെ സ്നേഹത്തിൽ യൂദാസിന്റെ ചുംബനം പോലെ ഒളിഞ്ഞിരിക്കുന്ന വെള്ളിക്കാ

ലാച്ചിന്റെ തിളക്കം വീട്ടുകാർ അറിഞ്ഞില്ല. ഇരുളടഞ്ഞ അകത്തളത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ മാസങ്ങൾ നീണ്ട ഹോസ്പിറ്റൽ വാസം, പൊട്ടിയ സ്പൈനലിൽ മണിക്കൂറുകൾ നീണ്ട സർജറി, ജീവിതത്തിലേക്ക് തിരികെ എത്തുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത സന്ദർഭങ്ങൾ, ഉറങ്ങാതെ കിടന്ന രാത്രികളിൽ പീറ്ററിനൊപ്പം ചുമരുകളെ ഭേദിച്ച് കയറി വരുന്ന അടക്കിപ്പിടിച്ച ചിരികൾ, അത് സൃഷ്ടിക്കുന്ന കണ്ണീർ സമുദ്രങ്ങൾ, ഇരുട്ടിനെ മാത്രം കണ്ട് ജീവിച്ചു പോന്ന യൗവനം, അതിൽ നിന്ന് ഒരു വിഷസർപ്പം അന്നയുടെ ചിന്തയിൽ കയറി ഫണം വിടർത്തി നിൽക്കുന്നുണ്ടോ? എന്റെ യൗവനത്തിന് കുഴമ്പിന്റെ മണമാണ്. നിങ്ങൾ സ്നേഹം കൊണ്ട് എന്നെ സ്നാനപ്പെടുത്തു. കാണാൻ ചെല്ലുമ്പോൾ മരക്കട്ടിലിൽ തിരിയാൻ പോലും കഴിയാതെ ഞങ്ങളെ നോക്കി അവൾ പുഞ്ചിരിക്കും. ചികിത്സ കൊണ്ട് ഇങ്ങനൊരു മഹാത്ഭുതം എന്നിൽ സംഭവിക്കുമെന്ന് കരുതിയില്ല ജിയോ. സ്ക്രൂ കൊണ്ട് മുറുക്കിയെടുത്ത ഈ നട്ടലിന് എത്ര ആയുസ്സുണ്ടാവും? പ്രത്യാശ ഉണ്ടായിരുന്നു. എല്ലാം കീഴ്മേൽ മറിയപ്പെടുന്നു. രണ്ടു കാലിൽ നിവർന്നു നിൽക്കാൻ തുടങ്ങിയപ്പോൾ ആവേശമായിരുന്നു, മക്കൾക്ക് ആരെയോ തിരിച്ചു കിട്ടിയതുപോലെ. മയക്കുമരുന്നിന്റെ അബോധാവസ്ഥയിൽ പീറ്റർ നടത്തുന്ന പരാക്രമങ്ങളിൽ നിന്ന് വേർപിരിയാനെടുത്ത തീരുമാനങ്ങൾ അദൃശ്യ തടവറകൾ കൊണ്ട് വീണ്ടും മറയ്ക്കപ്പെട്ടു. ജിയോ, മക്കളെ സ്നേഹിക്കുക എന്ന മാതൃത്വം സ്ത്രീയെ പിന്നെയും അബലയാക്കുന്നതാണ് എന്റെ അനുഭവം. അന്നയുടെ വാക്കുകൾ സങ്കടങ്ങൾ അനുഭവിച്ച ഒരു സ്ത്രീയിൽ പരുവപ്പെട്ടുവന്ന പകയാണെന്നും അതാവാം അവളെ ഇവിടെ എത്തിച്ചതെന്നും ഓർത്തു. പ്രത്യാശ നഷ്ടപ്പെട്ട എന്റെ ഉദരത്തിലെത്തിയ ബീജത്തെ വകവരുത്തണമെന്ന ഒരു ചിന്ത എന്നിലേക്ക് കയറി വന്നു. പിന്നെയും ഒരു കുഞ്ഞിനുകൂടി ജന്മം കൊടുത്തു. അന്ധകാരത്തിന്റെ ഉടമ്പടികളെ തള്ളിക്കളയാൻ സാധിക്കാത്ത ഒരു പെണ്ണായി അന്ന മുന്നിൽ തലകുനിച്ചു നിന്നു. സമയം കഴിഞ്ഞെന്ന സെല്ലിനു പുറത്തെ കാവൽക്കാരന്റെ ഓർമ്മപ്പെടുത്തൽ ഞങ്ങളെ വീണ്ടും അകറ്റി. ജിയോ, അന്നയുടെ കുമ്പസാരം കേൾക്കാൻ നീ ഇനിയും വരണം. അവൾ തിരിഞ്ഞു നോക്കി ഉറച്ച കാൽവെപ്പോടെ സെല്ലിലേക്ക് കയറിപ്പോയി. എങ്ങനെ അവൾ ഇവിടെ എത്തിയെന്ന ചിന്ത പിന്നെയും ബാക്കി വന്നു. എവിടെ നിന്നോ ഒഴുകി വരുന്ന വിത്തൽ റാവുവിന്റെ സങ്കട ഗസൽ, അത് അന്നയുടെ വേദന പോലെ തടവറയുടെ ചുമരുകളിൽ ചിതറി വീണു. വെയിൽ വീണ വഴികളിലൂടെ ചിന്തകളുടെ ഭാരവുമായി മെയിൻ റോഡിൽ നിർത്തിയിട്ട വണ്ടിയിലേക്ക് ഞാൻ നടന്നു. പിറകിൽ സെൽ അടച്ച് താക്കോലുമെടുത്ത് വാർഡൻ നടന്നുപോയത് ഇരുട്ടറയിൽ നിന്നെന്ന പോലെ അന്ന നോക്കി നിന്നു. കൽമതിലുകളും ഗ്രില്ലുകളും വലയം ചെയ്ത പുതിയ ലോകത്തുനിന്ന് തനിക്ക് ജിയോയോട് കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞില്ല എന്നത് അവളെ സങ്കടപ്പെടുത്തി. തളർന്നു കിടന്ന ജീവിതത്തിൽ നിന്നും കരകയറിയിട്ടും താൻ ഇവിടെ എത്തിയിരിക്കുന്നു. പുതിയ വേഷവും ജീവിതക്രമവും താൻ കണ്ടെത്തിയതല്ല എന്ന സങ്കടം അവളെ പിടികൂടിയിരുന്നു. ജിയോയോട് ഇനിയും പറയാൻ എന്തെല്ലാം ബാക്കിയുണ്ട്? നിയമം സമയത്തെപ്പോലും അളന്ന് വേർപെടുത്തുന്നു. അന്നയുടെ കഥ പുകഞ്ഞു തീർന്ന നൂറുകണക്കിന് പെൺജീവിതങ്ങളുടെ കഥയാണ്. പെണ്ണിൽ പ്രതികാരമില്ല, സഹനത്തിന്റെ ഒരു കിരീടം. അത് അനുഭവിച്ചവരുടെ വേദനയുടെ കഥകളായി പുനർജനിക്കട്ടെ. ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ മാത്രം പിറവികൊണ്ട 1000 അന്നമാരുടെ കഥ. വിഷാദം വീണ പകൽമാഞ്ഞ് രാത്രിയുടെ ഏകാന്തതയിൽ അന്ന സഞ്ചരിക്കുകയാണ്. ഉടമ്പടികളിൽ പെണ്ണ് സഹനത്തിന്റെയും ആണ് അധികാരത്തിന്റെയും ആകുമ്പോൾ അവളുടെ പ്രത്യാശ നഷ്ടപ്പെടുന്നു. വേദനകളുടെ ആഴങ്ങളിൽ നിന്ന് അമ്മച്ചി പാടുന്നു. പീറ്ററും കൂട്ടുകാരും കയറി വരുന്നതോടെ പാട്ട് മുറിയുന്നു. ചേച്ചിമാരെയും അമ്മച്ചിയെയും കാണുന്നില്ല. പീറ്ററിന്റെ കൂട്ടുകാർ ഹാളിലും സിറ്റൌട്ടിലും ഇരുന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്നു. മദ്യക്കുപ്പികൾ ഡൈനിങ് ടേബിളിൽ നിരക്കുന്നു. പീറ്റർ കൊണ്ടുവന്ന ബീഫ് പാകം ചെയ്യാൻ തളർന്ന അന്നയെ നിർബന്ധിക്കുകയാണ്. അവളുടെ നിഷേധം ആരും കേൾക്കുന്നില്ല. സ്റ്റൗവിന് മുകളിൽ ഉരുളിയിൽ തിളച്ചുകൊണ്ടിരുന്ന എണ്ണയിലേക്ക് മസാല പുരട്ടിയ ഇറച്ചി കഷ്ണങ്ങൾ പീറ്റർ പെറുക്കിയിട്ടു. തിളച്ച എണ്ണയിൽ ജീവിതം പോലെ മാംസക്കഷ്ണങ്ങൾ വെന്തുപൊങ്ങുകയാണ്. ലഹരിയിൽ എണ്ണയിൽ പൊരിയുന്ന ഇറച്ചിയുടെ കാര്യം പീറ്ററും കൂട്ടുകാരും മറന്നുപോകുന്നു. കാലിയായിക്കൊണ്ടിരുന്ന കുപ്പികളുടെ കിലുക്കത്തിനൊപ്പം ആരോ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇറച്ചി കഷ്ണങ്ങൾ ഉണങ്ങിക്കരിഞ്ഞിരുന്നു. പീറ്റർ അടുത്തിരുന്ന പാത്രങ്ങൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അന്നയെ തെറിവിളിക്കുന്നു. തിളച്ച എണ്ണ മിണ്ടാതെ കിടന്ന അന്നയുടെ വയറിലും തുടയിലും അയാൾ ഒഴിച്ചു. അവളുടെ വേദനയിൽ അവരുടെ ചിരി കണ്ണിൽ ഇരുട്ടായി മാറുന്നു. കൂടെ മുഴങ്ങുന്ന കോലാഹലങ്ങളിൽ അന്നയുടെ ശബ്ദം ചിതറി ചിതറി ചെറുതാവുന്നു. ഒരു നടുക്കത്തോടെ അന്ന ഓർമ്മകളിൽ നിന്ന് തിരിച്ചിറങ്ങി. തന്റെ നീളമുള്ള ബ്ലൗസിനു താഴെ പൊള്ളലിന്റെ അടയാളമുള്ള വയറിലും തുടയിലും വീണ്ടും സ്പർശിച്ച് കണ്ണു നിറച്ച് സെല്ലിന്റെ അഴിയിലൂടെ ഇരുട്ടിലേക്ക് നോക്കി സിമെന്റ് കട്ടിലിൽ തനിച്ചിരുന്നു. അന്നയുടെ വാക്കുകളെ ഓർത്തെടുക്കുമ്പോഴെല്ലാം അവളെ വീണ്ടും കാണണമെന്ന ചിന്ത എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും.
എങ്ങനെയാവും അവൾ ഇവിടെ എത്തപ്പെട്ടത്? ഉത്തരം കിട്ടാത്ത 100 ചോദ്യങ്ങൾ ഉള്ളിൽ നിരന്നു നിന്നു. അന്നയെ കാണാൻ അനുവാദം ചോദിച്ചുകൊണ്ട് സൂപ്രണ്ടിന് കത്തെഴുതുമ്പോൾ ഇനിയുള്ള രഹസ്യങ്ങൾ എന്താവാമെന്ന ജിജ്ഞാസ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരാലും വെറുക്കപ്പെട്ടത് ഏത് അളവുകോലുകൊണ്ട് അളക്കപ്പെട്ടതിനാലാണ്? പലതിനെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടാണ് രണ്ടാമതൊരു കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം കിട്ടിയത്. ഒരു ക്രിമിനൽ കുറ്റവാളിയുടെ ജീവിതത്തിന്റെ വേരുകൾ തേടി കൂടുതൽ സഞ്ചരിച്ചിട്ട് എന്ത് ലഭിക്കാനാണ് ജിയോ? ഇവിടേക്കുള്ള പലരുടെയും വഴികൾ തീരുമാനമെടുത്ത് തയ്യാറാക്കപ്പെട്ടതല്ലെന്നത് നിനക്കറിയാമോ? അപ്രതീക്ഷിതമായ കാറ്റും കോളും വള്ളത്തെ തോണിക്കാരിൽ നിന്ന് അകറ്റുന്നതുപോലെ ചുരുക്കത്തിൽ എല്ലാം ആകസ്മികമാണ്. എന്നാൽ അധികാരത്തിന്റെയും ശിക്ഷണത്തിന്റെയും തടവറകൾ പെൺജീവിതങ്ങൾക്ക് മുന്നിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ സൃഷ്ടിക്കുന്ന അദൃശ്യ ജയിലുകളാണ്. അപമാനിക്കപ്പെടുന്ന ജീവിതങ്ങൾ, അവർക്കുമേൽ സൃഷ്ടിക്കുന്ന തടവറകൾ, അതിൽ കഴിയുന്ന 100 മനുഷ്യർ. ജിയോ, അത്തരം ജയിലറകളേക്കാൾ എത്ര ചെറുതാണ് ഈ തടവറകൾ! അദൃശ്യ ജയിലുകൾ സമൂഹത്തിന്റെ സൃഷ്ടിയാകുന്നു. അത്തരം ലോകത്ത് പെണ്ണിന് എന്ത് സ്വാതന്ത്ര്യം? സമൂഹം കൽപ്പിക്കുന്ന അതിർവരമ്പുകളിട്ട ലോകത്ത് സ്വന്തം സങ്കടങ്ങളെ അടയാളപ്പെടുത്താൻ പോലും സാധിക്കാത്ത ഈ വേളയിൽ നിന്നെക്കുറിച്ച് എന്താണ് ഞാൻ പറയേണ്ടത്? പക്ഷേ എങ്ങനെ നീ ഇവിടെയെത്തി എന്ന ചിന്ത എപ്പോഴും എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ശരിയാണ്, പെണ്ണിനെ സംബന്ധിച്ച് അദൃശ്യമായ എത്രയെത്ര ജയിലുകളാണ്. മതവും സമൂഹവും കുടുംബവും സൃഷ്ടിക്കുന്ന തടവറകൾ, അതിൽ നിന്നുള്ള മോചനമാണ് ഇവിടെ എത്തിച്ചതെന്ന് നീ കരുതുക. അപ്പോൾ നീ ഇവിടെ എത്തിയത് സ്വയം തീരുമാനിച്ചിട്ടാണല്ലേ? അവൾ വെറുതെ ചിരിച്ചു. അധികാരത്തിന്റെ ചിന്തകളിൽ മാത്രമേ ഇത്തരം ചോദ്യങ്ങൾ രൂപപ്പെടുകയുള്ളൂ. പൂർവ്വജീവിതത്തിലെ അദൃശ്യ ജയിലറകളിൽ എത്രയോ സന്ദർഭങ്ങളിൽ അന്ന മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ടെന്ന് നിനക്കറിയില്ലല്ലോ. അന്ന അവളുടെ വിരലുകൾ ഓർമ്മകൾക്കൊപ്പം കഴുത്തിൽ എന്തോ പരതിക്കൊണ്ടിരുന്നു. വിശുദ്ധ തോമാസ് ലീഗായുടെ തിരുനാൾ നടക്കുന്ന പള്ളിമുറ്റത്തേക്കും കുരിശടിയിലേക്കും ആ സ്പർശം ഇറങ്ങിപ്പോയി. വിശ്വാസികളുടെ തിരക്കിനിടയിലൂടെ അന്ന നടക്കുകയാണ്. അലങ്കാരം കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന പള്ളിമുറ്റത്ത് പട്ടിൽ പൊതിഞ്ഞ കഴുന്നിലെ തളികയിൽ അമ്പും കുരിശും പിടിച്ച് പീറ്ററിന്റെ മാനസാന്തരമോർത്ത് നടക്കുന്ന ഒരു പാവം പെണ്ണ്. സെബാസ്റ്റ്യനോസ് പുണ്യാളന്റെ തിരുരൂപത്തിനു മുന്നിൽ കഴുന്ന് ഇറക്കി വെച്ച് നെറ്റിയിൽ കുരിശു വരച്ച് വീട്ടിലേക്ക് നടന്നു. പടിക്കൽ തന്നെ പീറ്ററും കൂട്ടുകാരും വട്ടം കൂടിയിരിപ്പുണ്ട്. ഭക്ഷണവും മദ്യവും അലങ്കോലപ്പെടുത്തിയ ചുറ്റുവട്ടം. തന്റെ വരവിൽ അഭംഗി മണത്ത പോലെ പീറ്റർ നെറ്റി ചുളിച്ചു. കയ്യിലിരുന്ന ഗ്ലാസ് കിണറിന്റെ ആൾമറയിലേക്ക് വലിച്ചെറിഞ്ഞു. അകത്ത് കയറി കതക് വലിച്ചടച്ചപ്പോൾ ഇഷ്ടക്കേട് തോന്നിയ പീറ്റർ ആടിയാടി വന്ന് കതകിനിട്ട് ഒരു ചവിട്ട്. പാളിയിളകിയ കതക് മലർക്കെ തുറന്നു. മുടിയിൽ പിടുത്തം വീണ അന്നയെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി. പുറത്തുള്ളവർ മദ്യലഹരിയിൽ നിലവിളികൾ കേട്ടില്ല. മൂലയിൽ കിടന്ന ഒരു കഷ്ണം കയർ എടുത്ത് പീറ്റർ അവളുടെ കഴുത്തിൽ ചുറ്റി. മദ്യത്തിന്റെ ലഹരിയിൽ കയർ മുറുക്കി. ശ്വാസം കിട്ടാതെ നിലവിളി തൊണ്ടയിൽ കുടുങ്ങി. ഇരുട്ട് കണ്ണിലേക്ക് കയറി ശരീരം തളർന്നു. വിടട, ചാച്ചന്റെ ടോർച്ച് പീറ്ററിന്റെ പുറകിൽ പതിച്ചു. പീറ്റർ കൈ അയച്ചപ്പോഴേക്കും കുഴഞ്ഞു വീണു. ബോധം വന്നപ്പോൾ കഴുത്തിലെ നീറ്റലിനൊപ്പം മനസ്സിലും മുറിവേറ്റിരുന്നു. എങ്ങനെ ഇവിടെ എത്തിയെന്ന് നീ പറ. അന്നയെ നിശബ്ദതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഒരു ശ്രമമെന്ന നിലയിൽ ഞാൻ പിന്നെയും പറഞ്ഞു. തളർന്നു കിടന്നപ്പോൾ നിങ്ങൾ പല പ്രാവശ്യം എന്നെ കാണാൻ വന്നില്ലേ? എങ്ങനെ അങ്ങനെയായെന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ. ജിയോ, നീ അറിയാത്ത ഒരുപാട് ഈ അന്നയുടെ ഉള്ളിൽ ഇനിയും ഉണ്ട്. നിന്നോട് കുമ്പസാരിക്കണം. ഹൃദയഭാരം കുറഞ്ഞ ഒരു അന്നയാകാൻ കഴിയണം. അവൾ പറഞ്ഞത് ശരിയാണ്. പലവട്ടം അവളെ കാണാൻ പോയിട്ടും ഇങ്ങനെ ഒരു ചിന്ത ഞങ്ങളിൽ ഉണ്ടായിരുന്നില്ല. സിറ്റൌട്ടിൽ തെന്നി വീണെന്നാണ് മറ്റുള്ളവർ പറഞ്ഞത്. എന്തൊരു വീഴ്ചയാ എന്റെ അന്നമ്മോ എന്നതിനപ്പുറം അതിന്റെ പിറകിലേക്ക് പോകാനോ കൂടുതലെന്തെങ്കിലും ചോദിക്കാനോ ഞങ്ങൾക്കായില്ല. കാണുന്നതിനപ്പുറത്ത് ഒരു ലോകമുണ്ടെന്ന ഒരു തിരിച്ചറിവ് അന്നയുടെ പറച്ചിലിൽ കാണാൻ കഴിഞ്ഞു. നിയമം സൃഷ്ടിച്ച തടവറയിൽ സംരക്ഷണമുണ്ട്. എനിക്ക് ഭയമില്ല. വിധി എന്തുമാകട്ടെ, ജിയോ, ഞാനിപ്പോൾ മാതാവിന്റെ സ്വർഗാരോഹണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീടുകളിൽ വണക്കമാസം വായിക്കുന്ന ഗുൽമോഹർ ചുവപ്പിക്കുന്ന മെയ് മാസത്തെക്കുറിച്ച് ഓർക്കുന്നു. പുതുമഴ വീണും പൂക്കൾ വീണും വഴികൾ ചുവന്ന പുണ്യമാസം. കിടപ്പുരോഗിയായ പീറ്ററിന്റെ അമ്മയെ കുളിപ്പിച്ചു. പുതുമഴയുടെ മണം മണ്ണിലും മനസ്സിലും പ്രത്യാശയുടെ നാമ്പുകൾ മുളപ്പിച്ചു. പള്ളിമണികൾ സമയം അറിയിച്ചിട്ടും പീറ്റർ എത്തിയില്ല.
അമ്മയ്ക്ക് കഞ്ഞി കോരിക്കൊടുത്ത്

0: ഞാനിരുന്നു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. തൊണ്ടയിൽ നിന്ന് വണക്കമാസപ്പാട്ട് പുറത്തേക്ക് വന്നു. എൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. അമ്മയുടെ കട്ടിലിനരികിൽ ഞാനും കിടന്നു. എപ്പോഴോ മയങ്ങിപ്പോയി. വലിയ ബഹളങ്ങൾ കേട്ടാണ് ഞെട്ടി ഉണർന്നത്. പീറ്ററും കൂട്ടുകാരും തിണ്ണയിൽ വട്ടം കൂടി ചീട്ടു നിരത്തുകയാണ്. അടുക്കളയിലെ കറിച്ചട്ടി അപ്പാടെ കൊണ്ടുവന്ന് നടുക്കു വച്ചിരിക്കുന്നു. പീറ്റർ മുടിക്കു പിടിച്ച് എന്നെ പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. നടുവടിച്ചു വീണ എൻ്റെ ബോധം തെളിയുമ്പോൾ നട്ടലിന് ക്ഷതമേറ്റ് അനങ്ങാൻ പോലും കഴിയുമായിരുന്നില്ല. നീണ്ട 5 വർഷം. ഏത് തടവറയാണ് ഞാൻ വെറുക്കേണ്ടത്? അവളുടെ സങ്കടങ്ങൾക്ക് മുന്നിൽ ഒന്നും പറയാനില്ലായിരുന്നു. അന്ന് അവൾ പറഞ്ഞത് മുറ്റത്ത് തെന്നിവീണെന്നാണ്. ദാമ്പത്യ ഉടമ്പടികൾ ആണിന് അധികാരവും പെണ്ണിന് സഹനവും നൽകുന്നു. പീറ്ററിൻ്റെ അമ്മയുടെ ശരീരം സെമിത്തേരിയിലേക്കെടുക്കുമ്പോൾ അന്നയിൽ ഒരു അനാഥത്വം കുടിയേറി. അന്നയുടെ സഹനം തുടർക്കഥകളായി. പെണ്ണ് എല്ലാം സഹിക്കേണ്ടവളെന്ന അദൃശ്യ അളവുകോൽ അവളിൽ ബാക്കിയായി. വെളിപ്പെടാത്ത അധികാരങ്ങൾ തീർത്ത തടവറകളിൽ ജീവിതം തളച്ചിടപ്പെട്ടു. മരണത്തെ പലവട്ടം മുഖാമുഖം കണ്ട് ഇഴഞ്ഞുകഴിഞ്ഞ ജീവിതത്തിൽ നിന്ന് പ്രത്യാശയുടെ വെളിച്ചം തേടിയുള്ള യാത്ര ഇതാ തടവറയിലെത്തിച്ചിരിക്കുന്നു. ചുറ്റുവട്ടങ്ങൾ ഉൾക്കാടുപോലെ മാറുകയാണ്. അന്നയുടെ മുന്നിൽ പരിചിത മുഖങ്ങൾ മൃഗങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നു. വേട്ടക്കാർ രക്തഗന്ധമുള്ള ആയുധങ്ങളുമായി കാടിളക്കുകയാണ്. തോക്കുമായി പീറ്റർ പൊന്തകളിൽ കാട്ടുപന്നി പോലെ ഇളക്കുന്നു. ആരും കാണാതെ പോതപ്പുല്ലുകൾക്കിടയിലൂടെ പീറ്റർ വേട്ടയാടുകയാണ്. കണ്ണുവെട്ടിച്ച് കാടുകയറുന്ന മൃഗങ്ങൾ പീറ്ററിനെ കാടിൻ്റെ ചുഴിയിൽപ്പെടുത്തുന്നു. സകല വേട്ടക്കാരും ചലിക്കാതിരിക്കുമ്പോൾ കാടിൻ്റെ അനക്കത്തിലേക്ക് ഒരു വെടിയുണ്ട പായുന്നു. ഒരു അലർച്ച. വേട്ടക്കാർ കാടിളക്കൽ നിർത്തുന്നു. ഒരു കാട്ടുപന്നിയായി പീറ്റർ തേറ്റ മണ്ണിലിറക്കുന്നു. വേട്ടക്കാർ ഓടിമറയുമ്പോൾ ഒരു ഒറ്റയാൻ മരണത്തെ അടയാളപ്പെടുത്തി കണ്ണുകൾ തുറന്ന് രക്തം വാർന്നുകിടുന്നു. കാടിൻ്റെ ശാന്തതയിൽ അന്നയുടെ കയ്യിൽ ഒരു തോക്ക് പുകതുപ്പി നിൽക്കുകയാണ്. കാഴ്ചകളിൽ നിറം പകർന്ന ഓർമ്മ മാഞ്ഞുപോകുന്നു. അഴികളിലെ പിടുത്തം വിട്ട് അന്ന സെല്ലിലേക്ക് നീങ്ങി. അടഞ്ഞ തടവറയിൽ പ്രകാശം പരക്കുന്നു. അണയാത്ത വെളിച്ചം ജീവിതത്തെ കൊഞ്ഞനം കുത്തുമ്പോൾ ജയിലറയിൽ ചിതറി നിന്നു. വിധിയുടെ ത്രാസിൽ എവിടെയാണ് ഭാരം കൂടുന്നത്? ഇഴഞ്ഞു നീങ്ങുന്ന നീതിയെ കാത്ത് അന്നയുടെ ഓർമ്മകൾ ഇറങ്ങി നടന്നു. അദൃശ്യ തടവറയിൽ നിന്ന് പുറത്തുവന്ന ഒരു കുറ്റവാളിയായി.
1: അന്ന, അദൃശ്യ തടവറയിലെ കുറ്റവാളി. ഷാജു പാറയ്ക്കൽ അവതരിപ്പിച്ച ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്. സാഹിത്യരംഗം പരിപാടി സമാപിക്കുന്നു.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സേവന വാർത്തകൾ കേൾക്കാം. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിലവിലുള്ളതും 2026-27 അക്കാദമിക് വർഷത്തിൽ ഉണ്ടായേക്കാവുന്നതുമായ അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കുന്നതിലേക്കായി പാനൽ തയ്യാറാക്കുന്നതിനായി AICTE മാനദണ്ഡപ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ പരീക്ഷയ്ക്കും കൂടിക്കാഴ്ചയ്ക്കും അസൽ പ്രമാണങ്ങളുമായി 17 രാവിലെ 9:30 ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.gcek.ac.in എന്ന കോളേജ് വെബ്സൈറ്റ് സന്ദർശിക്കുക. കണ്ണൂർ സർവകലാശാല ധർമ്മശാല ക്യാമ്പസിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ കൊമേഴ്സ്, നാച്ചുറൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലെക്ചറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 16 രാവിലെ 10:30 നടക്കും. യോഗ്യത MEd, NET, PhD. പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ UPST മലയാളം, LPST മലയാളം അധ്യാപക തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 15 രാവിലെ 10:30 നടക്കും. കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ കൂട്ടം സാമൂഹ്യ പഠനമുറിയിൽ ഫെസിലിറ്റേറ്ററുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 16 രാവിലെ 10 കാസർഗോഡ് കലക്ടറേറ്റിലുള്ള ട്രൈബൽ ഡെവലപ്മെന്റ് കാര്യാലയത്തിൽ നടക്കും. ഡിഗ്രി, BEd, DEd യോഗ്യതയുള്ള പട്ടികവർഗ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0499425546. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ

0: ഡ്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികരുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും യുഎസ് നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് യുഎസ് നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ യുഎസ് പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 15 മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വയോജനങ്ങൾക്കായുള്ള പദ്ധതികളെക്കുറിച്ചും അതിക്രമങ്ങൾ തടയുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട കെഎസ്ഇബിയുടെ ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടികജാതി വിഭാഗത്തിലെ യുവജനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണമാണ് സാമൂഹിക മുന്നേറ്റത്തിനും പ്രാതിനിധ്യത്തിനും അടിത്തറയെന്ന് മന്ത്രി കെ എ തുളസി. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച നൈപുണ്യ വികസന സംരംഭകത്വ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ ബി ടെക് ബി ആർ ബിരുദ പരീക്ഷാഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. 60.1 ബി ടെക് വിജയശതമാനം. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ യുഎസ്എ പരഗ്വേ മത്സരം. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 വരെയാണ് മത്സരങ്ങൾ. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പി വി സിന്ധു വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. കേരള ജുഡീഷ്യൽ സർവീസിൽ സിവിൽ ജഡ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. ഭേദഗതികൾ വരുത്തി പുതിയ വിജ്ഞാപനം പിന്നീട് പുറപ്പെടുവിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2122 കേസുകളിലായി 2295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 21 നടക്കുന്ന റീനീറ്റ് യു ജി പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റായി ഉയർന്നു. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ചത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: വൈവിധ്യമാർന്നതുമായ പ്രൊഫഷണൽ തൊഴിൽ ലോകമാണ് തുറക്കപ്പെടുന്നത്. സയൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പൊതുസമൂഹം പരമ്പരാഗത എഞ്ചിനീയറിംഗിലും മെഡിക്കൽ ബിരുദങ്ങളിലും മാത്രം കരിയർ ചിന്തകളെ ഒതുക്കാറുണ്ട്. എന്നാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അതിവേഗത്തിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന ഇന്ന് ഒട്ടനവധി പുത്തൻ തലമുറ ശാസ്ത്ര കോഴ്സുകൾ വിദ്യാർത്ഥികൾക്കായി ലഭ്യമാണ്. എഞ്ചിനീയറിംഗ് രംഗത്ത് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ പരമ്പരാഗത കോഴ്സുകൾക്ക് ഇന്നും വിപണിയിൽ വലിയ സ്ഥാനമുണ്ട്. എന്നാൽ അതിനപ്പുറം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസ്, മെക്കാട്രോണിക്സ് തുടങ്ങിയ പുതിയ തലമുറ ബിടെക് പ്രോഗ്രാമുകൾക്ക് ഇന്ന് ആഗോളതലത്തിൽ വലിയ തൊഴിൽ സാധ്യതയും ഉയർന്ന ശമ്പളവുമാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ലോകോത്തരവുമായ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിലെ പ്രവേശനത്തിനായി ദേശീയ തലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് പരീക്ഷകൾ എഴുതേണ്ടതുണ്ട്.
1: കേരളത്തിലെ സർക്കാർ കോളേജുകളിലെയും പ്രമുഖ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും ബിടെക് പ്രവേശനത്തിനായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ നേരിട്ട് നടത്തുന്ന കീം പരീക്ഷ എഴുതേണ്ടതുണ്ട്. ഈ പ്രവേശന പരീക്ഷ ഇപ്പോൾ പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാരീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേസമയം വൈദ്യശാസ്ത്ര മേഖലയെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും സ്നേഹിക്കുന്നവർക്കായി MBBS, BDS, ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി എന്നിവയ്ക്കു പുറമെ ഭാരതീയ ചികിത്സാ ശാഖകളായ ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി തുടങ്ങിയ മികച്ച അംഗീകൃത മെഡിക്കൽ ബിരുദ കോഴ്സുകൾ നിലവിലുണ്ട്. ദേശീയ തലത്തിൽ നടത്തുന്ന നീറ്റ് UG പരീക്ഷയുടെ അഖിലേന്ത്യാ റാങ്ക് അടിസ്ഥാനമാക്കിയാണ് ഈ കോഴ്സുകളിലേക്ക് പൂർണ്ണമായും പ്രവേശനം ലഭിക്കുന്നത്. ഡൽഹി എയിംസ്, പുതുച്ചേരിയിലെ ജിപ്മർ തുടങ്ങിയ ലോകോത്തര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പ്രവേശനവും നീറ്റ് പരീക്ഷയുടെ പരിധിയിലാണ് വരുന്നത്.
0: മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താൽപര്യമുള്ളവർക്ക് തെരഞ്ഞെടുക്കാവുന്ന മറ്റൊരു മികച്ച ശാഖയാണ് പാരാമെഡിക്കൽ ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ്. രാജ്യത്തും വിദേശത്തും നഴ്സുമാർക്ക് വലിയ അവസരങ്ങൾ നൽകുന്ന BSc നഴ്സിംഗ്, കായിക പരിക്കുകൾക്കും ശാരീരിക പുനരധിവാസത്തിനുമുള്ള ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, കണ്ണിന്റെ ആരോഗ്യവും കാഴ്ചയുമായി ബന്ധപ്പെട്ട ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് ലാബ് ടെക്നോളജി എന്നിവയെല്ലാം വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ ഫാർമസ്യൂട്ടിക്കൽ വിപണിയിൽ ഉയർന്ന കരിയർ നൽകുന്ന 4 വർഷത്തെ BPharm കോഴ്സും 6 വർഷത്തെ പ്രൊഫഷണൽ ക്ലിനിക്കൽ ഡോക്ടേഴ്സ് കോഴ്സായ PharmD കോഴ്സും മരുന്ന് നിർമ്മാണ ഗവേഷണ രംഗങ്ങളിൽ മികച്ച ശമ്പളമുള്ള കരിയർ വാഗ്ദാനം ചെയ്യുന്നു. ഇതുകൂടാതെ കൃഷി, പ്രകൃതി, മൃഗസംരക്ഷണം എന്നിവയോട് അതീവ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കേരള കാർഷിക സർവകലാശാല വഴി BSc ഓണേഴ്സ് അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, BTech ഫുഡ് ടെക്നോളജി കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. വെറ്റനറി ഡോക്ടറാകാനുള്ള BVSc ആൻഡ് AH ബാച്ചിലർ ഓഫ് വെറ്റനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി കോഴ്സിനും ആധുനിക ക്ഷീര വ്യവസായ രംഗത്തെ BTech ഡയറി ടെക്നോളജി കോഴ്സുകൾക്കും വിപണിയിൽ വലിയ ആവശ്യക്കാരുണ്ട്. കടൽ വിഭവങ്ങളെയും മത്സ്യസമ്പത്തിനെയും നീല സമ്പദ് വ്യവസ്ഥയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമായ BFSc അഥവാ ഫിഷറീസ് സയൻസ് കോഴ്സും കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല വഴി മികച്ച അവസരമാണ് നൽകുന്നത്.
1: ശാസ്ത്ര ഗവേഷണങ്ങളിലും പുതിയ കണ്ടെത്തലുകളിലും അതീവ താൽപര്യമുള്ള മിടുക്കരായ കുട്ടികൾക്കായി രാജ്യത്ത്

0: ഉയർന്ന തലത്തിലുള്ള നിരവധി സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് വലിയ ക്യാമ്പസുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി IIST, ഇവിടെ ബിടെക് ഏവിയോണിക്സ് എയ്റോസ്പേസ് പഠനം പൂർണ്ണമായും കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ ധനസഹായത്തോടെയാണ് നടത്തുന്നത്. കൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് IISER, കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് CMI, ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISE എന്നിവയെല്ലാം ശാസ്ത്ര കുതുകികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഗവേഷണ കരിയർ ഒരുക്കുന്ന പ്രമുഖ സ്ഥാപനങ്ങളാണ്. പ്യുവർ സയൻസ് ബിരുദങ്ങൾ അഥവാ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി എന്നിവ ആഗ്രഹിക്കുന്നവർക്കായി ദേശീയതലത്തിൽ ഇന്ന് CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ നിലവിലുണ്ട്. ലക്ഷ്യബോധത്തോടെയുള്ള കഠിനാധ്വാനവും ശാസ്ത്രത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമുണ്ടെങ്കിൽ ശാസ്ത്രലോകത്ത് വലിയ വിജയം സ്വന്തമാക്കാം.
1: പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്ക് ഒട്ടും തൊഴിൽ സാധ്യത കുറയാത്ത മറ്റൊരു വലിയ മേഖലയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളും ഇൻഫർമേഷൻ ടെക്നോളജിയും. BCA അഥവാ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ 3 വർഷത്തെ ബിരുദ കോഴ്സുകൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, മൊബൈൽ ആപ്പ് നിർമ്മാണം, വെബ് ഡിസൈനിംഗ് എന്നിവയിൽ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് മികച്ച തുടക്കം നൽകുന്നു. ഇതുകൂടാതെ ഇന്നത്തെ ഡേറ്റാ യുഗത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒന്നാണ് BSc ഡേറ്റാ സയൻസ് അഥവാ BSc സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സുകൾ. വൻകിട ബിസിനസ് വ്യവസായങ്ങളുടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന ഡേറ്റ അനലിസ്റ്റ് തസ്തികകളിലേക്ക് ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാം.
0: ഡിസൈനിങ്ങിലും ആർക്കിടെക്ചറിലും ക്രിയേറ്റീവ് കഴിവുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു കരിയറാണ് വാസ്തുവിദ്യ അഥവാ ആർക്കിടെക്ചർ. 5 വർഷത്തെ BArch കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി കൌൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ അഥവാ NATA പരീക്ഷയോ JEE മെയിൻ പേപ്പർ 2 പരീക്ഷയോ എഴുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പനയിൽ താൽപ്പര്യമുള്ളവർക്ക് IITകൾ നടത്തുന്ന UCET പരീക്ഷ വഴിയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ നടത്തുന്ന NITDAT പരീക്ഷ വഴിയോ ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സുകൾക്ക് പ്രവേശനം നേടാം. ടെക്സ്റ്റൈൽ ഡിസൈൻ, ഫാഷൻ ടെക്നോളജി എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി NIFT നടത്തുന്ന പ്രവേശന പരീക്ഷകളും സയൻസ് വിദ്യാർത്ഥികൾക്കായി മികച്ച അവസരങ്ങൾ തുറന്നു നൽകുന്നു.
1: വ്യോമയാന മേഖലയോടും ആകാശയാത്രകളോടും അടങ്ങാത്ത കമ്പമുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് ഏവിയേഷൻ രംഗത്ത് തിളങ്ങാൻ മികച്ച അവസരങ്ങളുണ്ട്. പ്ലസ് ടു ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ച കുട്ടികൾക്ക് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്നതിനായുള്ള പ്രൊഫഷണൽ ഫ്ലൈറ്റ് ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. ഇതുകൂടാതെ വിമാനങ്ങളുടെ സാങ്കേതിക അറ്റകുറ്റപ്പണികൾ നടത്തുന്ന എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സുകളും എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സുകളും BSc ഏവിയേഷൻ കോഴ്സുകളും ഈ മേഖലയിൽ മികച്ച തൊഴിൽ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ സമുദ്ര പഠനങ്ങളിലും കപ്പൽ യാത്രകളിലും താൽപ്പര്യമുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് മർച്ചന്റ് നേവിയിൽ ഓഫീസർ റാങ്കുകളിൽ ജോലി നേടുന്നതിനായി ഇന്ത്യൻ മറൈൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന IMU CET പരീക്ഷ എഴുതി BTech മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്.
0: രാജ്യത്തെ സേവിക്കാനും ഇന്ത്യൻ സായുധ സേനകളിൽ ഉന്നത ഓഫീസർ പദവികളിൽ എത്താനും ആഗ്രഹിക്കുന്ന മിടുക്കരായ സയൻസ് വിദ്യാർത്ഥികൾക്കായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന മികച്ച പരീക്ഷയാണ് NDA അഥവാ നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷ. പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ശാരീരിക ക്ഷമതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ്. NDA പരീക്ഷയും തുടർന്നുണ്ട്.

0: ഉണ്ടാകുന്ന സർവീസസ് സെലക്ഷൻ ബോർഡ് അഥവാ SSB ഇന്റർവ്യൂവും വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പൂർണമായും സൗജന്യ വിദ്യാഭ്യാസത്തോടും സ്റ്റൈബൻഡോടും കൂടി പൂനെയിലെ ഖടക്കോക്സ്ല MBA ക്യാമ്പസിൽ 3 വർഷത്തെ BSc അല്ലെങ്കിൽ BTech പഠനം നടത്താം. പഠനത്തിനുശേഷം ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എന്നിവിടങ്ങളിൽ നേരിട്ട് ലഫ്റ്റനന്റ് അല്ലെങ്കിൽ അതിന് തുല്യമായ ഗസറ്റഡ് ഓഫീസർ പദവികളിൽ നിയമനം ലഭിക്കും.
1: പ്ലസ് ടു സയൻസിന് ശേഷമുള്ള ഉപരിപഠനത്തിന് തയ്യാറെടുക്കുമ്പോൾ അക്കാദമിക് രംഗത്തുണ്ടാകുന്ന പുതിയ സ്കോളർഷിപ്പുകളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. ശാസ്ത്ര പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് നൽകുന്ന ഇൻസ്പയർ സ്കോളർഷിപ്പ്, കേരള ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ നൽകുന്ന സ്കോളർഷിപ്പുകൾ എന്നിവ പ്യുവർ സയൻസ് ബിരുദ പഠനം നടത്തുന്ന മിടുക്കരായ കുട്ടികൾക്ക് വലിയ സാമ്പത്തിക സഹായമാണ് നൽകുന്നത്. പൊതുവെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ഒട്ടനവധി കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമുണ്ട്.
0: ദേശീയ സംസ്ഥാന തലങ്ങളിലെ പ്രവേശന പരീക്ഷകളുടെ വിജ്ഞാപനങ്ങൾ കൃത്യസമയത്ത് മനസ്സിലാക്കി കൃത്യമായ ടൈം ടേബിൾ തയ്യാറാക്കി കഠിനമായി പരിശ്രമിച്ചാൽ ഇന്ത്യയിലെയും വിദേശത്തെയും മുൻനിര ക്യാമ്പസുകളിൽ അഡ്മിഷൻ നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും.

0: കോഴ്സുകൾ, സാധ്യതകൾ, പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

അറിയിപ്പ്: ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും സുജാതയും പാടിയ ഗാനം, ചിത്രം മീനത്തിൽ താലികെട്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

ചിത്രം അനുഭൂതി. ഗായകർ എം ജി ശ്രീകുമാർ ചിത്ര. ഗാനരചന എം ഡി രാജേന്ദ്രൻ. സംഗീതം ശ്യാം.

എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഗാനം ചിത്രം പഞ്ചാബി ഹൗസ്. രചനാ സംഗീതം എസ് രമേശൻ നായർ, സുരേഷ് പീറ്റേഴ്സ്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാരയുടെ എണ്ണത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനമാണിനി ചിത്രം നക്ഷത്ര താരാട്ട്.

നാളെ രാവിലെ 5:55 സുഭാഷിതം. ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, പിന്നണിയിലെ മനുഷ്യർ, ജി കുമാരപിള്ളയുടെ കവിത, ആലാപനം AM ദിലീപ് കുമാർ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, നന്നങ്ങാടികൾ, കുടക്കല്ലുകൾ, പഴുതറകൾ, പയ്യന്നൂരിലെ ചരിത്രശേഷിപ്പുകൾ തേടി ഒരു യാത്ര.

0: ആകാശവാണി.
1: ഹലോ, ഞാൻ ശ്രീകാന്ത് മേനോൻ. എൻ്റെ തലനിറയെ ആ വീടാ. എൻ്റെ വീട് 2500 സ്ക്വയർ ഫീറ്റ്.
0: എൻ്റെ വീട് 2500 സ്ക്വയർ ഫീറ്റ്.

0: നാടകരചന കെ വി ശരത്ചന്ദ്രൻ, ഡോക്ടർ സി ജെ ജോൺ. ശബ്ദസാന്നിധ്യം സിദ്ദിഖ്, ജോൺ ടി വേക്കൻ, വി എസ് രവീന്ദ്രനാഥ്, ഡോക്ടർ സി ജെ ജോൺ, എം തങ്കമണി. സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. എന്റെ വീട് 2500 സ്ക്വയർ ഫീറ്റ്.
1: ആരോടുള്ള വാശിക്കാണ് എന്റെ മോളെ എന്നിൽ നിന്ന് നീ അകറ്റുന്നത്? അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്?
2: ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇയാൾ എനിക്ക് അറിയില്ല.
3: സീതേ,
2: അങ്ങേരുടെ കുഞ്ഞിന് അവകാശം പറയാതെ
3: സീതേ
2: മോളെ തിരിച്ചു വന്നിട്ട് ഇറങ്ങിപ്പോ.
3: നീ ഈ രാത്രി കിച്ചണി കയറി എന്തെടുക്കുക?
1: എന്റേതും കൂടി ആണെന്ന് പറയാതെ
3: നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഇതൊന്ന് കാണ്. നിന്നോടല്ലേ പറഞ്ഞത്
4: സീരിയൽ കാണാനെന്ന് എനിക്കിപ്പോ നേരമില്ല. ലോഡ് ഷെഡ്ഡിംഗ് സമയമാകുമ്പോഴേക്കും എനിക്കെല്ലാം
1: ഉദ്ദേശങ്ങളൊന്നുമില്ല.
4: അതിനിടയിലാ സീരിയൽ.
3: സീരിയൽ കാണാൻ വേണ്ടി തന്നെ കൂട്ടിന് വിളിച്ചതൊന്നും അല്ല ഞാൻ.
4: പിന്നെ എന്തിനാണാവോ
3: ഈ സീരിയലിൽ? ഇപ്പൊ ഞാനൊരു വീട് കണ്ടു. എന്റെ ഓഫീസിലെ പേഴ്സണൽ മാനേജർ ഇല്ലേ, ആ കുടവയറൻ ആനന്ദവർമ്മ, അയാൾ ഈടെ വെച്ച വീടില്ലേ, അതുപോലെ ഒന്ന്. നീ ഇവിടെ ഇരിക്കെ ഈ പരസ്യം ഒന്ന് കഴിയട്ടെ. ഒരുപക്ഷെ ആ വീട് ഒരിക്കൽ കൂടി കാണിക്കാനിടയുണ്ട്.
4: അതെ, എനിക്ക് അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ട്. നാളെ ഓഫീസിൽ ഓഡിറ്റിംഗ് ആണ്. ലേറ്റായി ചെന്ന് പതിവ് പോലെ വളിച്ച മുഖത്തോടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഒക്കെയും മാറ്റിവെച്ച് കാണേണ്ട സീരിയലുകളും ഒരൊറ്റ എണ്ണം ഉണ്ടോ കാണാൻ കൊള്ളാവുന്നതായിട്ട്?
3: താൻ എന്താ കരുതിയത്? മുഖത്ത് ചായം വാരി പൂശി കണ്ണീരൊലിപ്പിക്കുന്ന അവളുമാരെ കാണാനൊന്നും അല്ല ഞാൻ ഇങ്ങനെ റിമോട്ടും കയ്യിൽ വെച്ചിരിക്കുന്നത്.
4: പിന്നെ എന്തിനാണാവോ?
3: ഇതാ ഇപ്പൊ കണ്ട വീടില്ലേ, അതുപോലുള്ള സ്റ്റൈലൻ വീടുകൾ കാണാം ഓരോ സീരിയലുകളിലും മാറി മാറി. അതാ പരസ്യം കഴിഞ്ഞു, നീ ഇവിടെ വന്നിരിക്കും. നാശം വന്ന് വന്ന് ഇലക്ട്രിസിറ്റി ബോർഡുകാർക്ക് സമയബോധവും ഇല്ലാതായോ? ഇന്നെന്താ ഇത്ര നേരത്തെ?
4: ഇതാ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ അടുക്കളപ്പണിയൊക്കെ എപ്പോഴാണ് ഒതുങ്ങാവോ? ശ്രീകാന്ത്, എവിടെയാ ആ എമർജൻസി ലാമ്പ് വെച്ചത്? ആ കിട്ടി. ഓ, ഇതെന്താ ചത്തുപോയോ? തെളിയുന്നില്ലല്ലോ.
3: അതൊന്ന് ചാർജ് ചെയ്ത് വെച്ചുകൂടായിരുന്നോ തനിക്ക്?
4: അതുകൊള്ളാം, ഇനിയിപ്പോ അതിന്റെ കുറ്റവും എനിക്കായി.
3: മെഴുകുതിരി ഒന്നെങ്കിലും ഉണ്ടാവോ എടുക്കാൻ? എനിക്കറിയാം ഉണ്ടാവില്ല. എന്തോ ഒരു ചൂടാണിത്. എടോ, നമുക്ക് ടെറസിൽ പോയെന്ന് കിടന്നാലോ? ഈ പവർ കട്ട് കഴിയുന്നത് വരെയെങ്കിലും. എന്താ, നീ കേട്ടില്ലെന്നുണ്ടോ?
4: മോന്റെ ബോർഡിംഗ് നിന്ന് ചിലപ്പോ ഫാദർ വിളിക്കാൻ മതി.
3: ഓ പിന്നെ, അച്ഛൻ എണ്ണി കൊടുക്കാനുള്ളത് കഴിഞ്ഞ ആഴ്ച കൊടുത്തതല്ലേ. ഇനി കൃത്യമായി വിളി ഉണ്ടാവും അടുത്ത മാസം ആദ്യം. എനിക്ക് ഈ മുറിയിലെ ചൂട് സഹിക്കാൻ മേല. ഞാൻ ടെറസിൽ പോയി കിടക്കാൻ പോവാ, നീ വരുന്നുണ്ടെങ്കിൽ വാ. ഈ വക സാധനങ്ങൾ മുറിയിൽ ഇങ്ങനെ ഇടരുതെന്ന് പറഞ്ഞതല്ലേ. എന്താ നീ വരുന്നില്ലേ? താൻ എന്താ ആലോചിക്കുന്നത്?
4: ഒന്നുമില്ല.
3: അവാർഡ് സിനിമയിലെ നായികയെ പോലെ മലർന്നു കിടന്ന് ആകാശവും നോക്കി മിണ്ടാതിരിക്കാനാണോ താൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ടെറസിലേക്ക് വന്നത്?
4: അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു.
3: എന്ത്?
4: ശ്രീകാന്തിന്റെ തറവാട്ട് വീടിന്റെ ടെറസിൽ ആകാശത്തെ നക്ഷത്ര സമൂഹങ്ങളെ നോക്കി മിണ്ടാതെ ഇങ്ങനെ എത്ര രാത്രികളിൽ മലർന്നു കിടന്നിട്ടുണ്ട് നാം.
3: അവള് തുടങ്ങി പഴംപുരാണങ്ങൾ.
4: ഇത്ര വേഗം അവയൊക്കെ എങ്ങനെയാ ശ്രീകാന്തെ പഴംപുരാണങ്ങളായി മാറിയത്?
3: 8-ഓ 9-ഓ കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ ഇങ്ങനെ എന്നും വിളമ്പിയാൽ ആർക്കായാലും മുഷിയും.
4: ജീവിതത്തിൽ ഓർക്കാൻ സുഖമുള്ള കാര്യങ്ങളല്ലേ പറയാനും സുഖമുണ്ടാകും. അന്നത്തെ ആ ദിവസങ്ങൾ, പിന്നെ നമ്മുടെ മോന്റെ ആദ്യ വർഷങ്ങൾ, അതല്ലാതെ എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ? കുറെ അലച്ചിലുകളും സങ്കടങ്ങളും കലങ്ങി മറയലുകളും അല്ലാതെ. നോക്കൂ, ആകാശം നിറയെ നക്ഷത്രങ്ങളാണ്. ശ്രീകാന്തിനിപ്പോൾ പഴയ ആ നക്ഷത്ര സമൂഹങ്ങളെ തിരിച്ചറിയാനാകുന്നുണ്ടോ? ഓറിയോൺ, വേട്ടക്കാരൻ.
3: പഴയതുകൾ പഴയതുകളാണ്, അത് ഓർത്തെടുക്കാൻ നിങ്ങൾ വികാരജീവികൾ പറയുന്നൊരു യൂസേജ് ഉണ്ടല്ലോ. ആ ഓർമ്മകളായ വ്രക്കാർ ഈ ശ്രീകാന്ത് മേനോനെ കിട്ടില്ല.
4: പക്ഷേ 8-10 വർഷങ്ങൾക്ക് മുമ്പേ എനിക്കറിയുന്ന ശ്രീകാന്ത് മേനോനും ഒരു വികാരജീവിയായിരുന്നു.
3: 8-9 വർഷം മുമ്പുള്ള കാര്യങ്ങൾ.

0: ഒന്നും പറയാനില്ലേ തനിക്ക്?
1: ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? ഓഫീസിൽ നാളെ നടക്കാനിരിക്കുന്ന ഓഡിറ്റിങ്ങിനെ കുറിച്ച് പറയട്ടെ. അതല്ല, ശ്രീകാന്തിന് കൂടി വരുന്ന മദ്യപാനശീലത്തെ കുറിച്ചായാലോ?
0: താൻ എന്റെ മൂഡ് നശിപ്പിക്കും. പിന്നെ നീ കരുതുന്നത് പോലെ എന്റെ മദ്യപാനം അങ്ങനെ നിർബന്ധമുള്ളതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇതാ ഇപ്പോ നിന്റെ ബോറും കേട്ട് ഇങ്ങനെ പച്ചയായി മലർന്നു കിടക്കുവോ ഞാൻ?
1: വേണ്ട വേണ്ട, വിശുദ്ധനാകണ്ട. അലമാറയ്ക്കുള്ളിൽ കരുതി വച്ചിരിക്കുന്ന കുപ്പി ശ്രീകാന്തിനെ താഴെ കാത്തിരിക്കല്ലേ. ഓരോ തവണ ഞാൻ കുളി കഴിഞ്ഞു വരുമ്പോഴും അതിലെ മദ്യത്തിന്റെ ലെവൽ കുറഞ്ഞു വരുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്.
0: ഓ, നീ അതും കണ്ടുപിടിച്ചോ? തന്നെ പോലെ നാലെണ്ണം നമ്മുടെ പോലീസ് ഫോഴ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട് എന്നേ നന്നായേനെ.
1: പക്ഷേ ശ്രീകാന്തിനെ പോലുള്ള കള്ളന്മാരല്ലേ ഈ നാട് നിറയെ. പിന്നെ നാടെങ്ങനെ നന്നാകാനാ?
0: മുംബൈ ഫ്ലൈറ്റാണ്, ഇന്ത്യൻ എയർലൈൻസ് 101. ഇന്ന് അവൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടല്ലോ. ആ പിന്നെ ഞാൻ ഇന്ന് ആ ബാങ്ക് മാനേജറെ കണ്ടു.
1: ഏത് ബാങ്ക്?
0: നീ ഇതെന്താ ഒന്നും അറിയാത്ത മട്ടില്? നമ്മുടെ ഹൗസിംഗ് ലോണിന്റെ കാര്യം.
1: ആ, സത്യം പറയാലോ, എനിക്കിപ്പോഴും അത്ര ധൈര്യം തോന്നുന്നില്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ.
0: അതേ, 500 പെടയ്ക്കുന്ന 10 ഇന്ത്യൻ കറൻസിയാ ആ കിളവൻ ചാക്കോ വാടക ഇനത്തിൽ ഓരോ മാസവും പിരിച്ചുകൊണ്ട് പോകുന്നത്. 5000 രൂപയെ ഇപ്പോഴേ സ്വന്തം വീടുണ്ടാക്കാൻ നോക്കിയില്ലേൽ രണ്ടുപേരും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതൊക്കെ ആ ചാക്കോ തിന്നു തീർക്കും.
1: ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ?
0: നീ എന്താ ഈ പറഞ്ഞു വരുന്നത്?
1: ശ്രീകാന്തിന്റെ എടുത്തുചാട്ടവും മുൻശുണ്ഠിയും കൂടുതൽ കുഴപ്പങ്ങളിലേക്കാ നമ്മെ വലിച്ചുകൊണ്ടുപോകുന്നത്.
0: മനസ്സിലായില്ല.
1: അച്ഛനും അമ്മയും മാത്രമുള്ള തറവാട്ട് വീട്ടിന്ന് ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ വഴക്കിട്ട് വന്ന് 5000 രൂപ ചാക്കോ മുതലാളിക്ക് ഓരോ മാസം എണ്ണിക്കൊടുക്കേണ്ട കാര്യം വല്ലതുണ്ടായിരുന്നോ?
0: ഓ, അങ്ങനെ. നിനക്കറിയില്ലേ എന്റെ സ്വഭാവം. തെറ്റിയാ തെറ്റി, പിന്നെ അച്ഛനാണെന്നോ പള്ളിയിലച്ഛനാണെന്നോ ഒന്നും ഞാൻ നോക്കില്ല.
1: എന്ത് സ്നേഹവും സൗകര്യമായിരുന്നു ശ്രീകാന്തിന്റെ വീട്ടിൽ.
0: നിന്റെ വർത്തമാനം കേട്ടാത്തൊന്നും ഇവിടെ സൗകര്യങ്ങളൊന്നും ഇല്ലെന്ന്. ഓഫീസിൽ വരാനും പോകാനും ഈ ഫ്ലാറ്റല്ലേ സൗകര്യം. പിന്നെ ടൗണിന്റെ ഹൃദയഭാഗത്താണെന്ന് അഡ്വാൻറ്റേജ്.
1: ഈ നഗരത്തിന് എവിടെയാ ശ്രീകാന്ത് ഹൃദയം? ഒരു നഗരത്തിനും ഹൃദയമില്ല, തലച്ചോറേയുള്ളൂ. നിലനിൽക്കാനും അതിജീവിക്കാനും നഗരങ്ങൾക്ക് ഹൃദയം എന്തിന്? തലച്ചോറ് പോരെ.
0: ഇതാ വന്നു സാഹിത്യം. എവിടെ പോയി നിന്റെ സാഹിത്യം എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ.
1: നഗരത്തിന് ഹൃദയമുണ്ടെങ്കിൽ തൊട്ടു മുമ്പേ നമ്മുടെ മുകളിലൂടെ കടന്നുപോയ ആ ഫ്ലൈറ്റിന്റെ ഇരമ്പൽ മഹത്തായ സംഗീതമാണ്.
0: അതെ, എനിക്ക് ആ ഇരമ്പലുകൾ, തലങ്ങും വിലങ്ങും നേരത്തും നേരം തെറ്റിയും കടന്നു പോകുന്ന ആ ഇരമ്പലുകൾ സംഗീതം പോലെ ആസ്വദിക്കാനാകും. ഞാൻ നിന്നെ പോലൊരു റൊമാൻറ്റിക് ഇഡിയറ്റ് അല്ല.
1: യെസ്, ഐ ആം റൊമാൻറ്റിക് ആൻഡ് ആൻ ഇഡിയറ്റ് ടു.
0: പിന്നെ നാളെ ഞാൻ ആർക്കിടെക്ട് നന്ദകുമാറിനെ കാണുന്നുണ്ട്. ഒറിജിനൽ പ്ലാനിൽ ചില്ലറ ആൾട്രേഷൻസ് വരുത്തിയാലോ എന്നുണ്ട്. ആ കാർ പോർച്ചിനുള്ള ഏരിയ കുറച്ചുകൂടെ കൂട്ടിയാലോ? രണ്ട് കാറെങ്കിലും ഇടണ്ടേ? നിനക്കെന്തു തോന്നുന്നു? നീ എന്താ ഇങ്ങനെ ഇൻഡിഫറൻ്റായി? നമ്മുടെ വീടിന്റെ കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ലാത്ത മട്ടിൽ.
1: നമ്മുടെ വീടോ? ശരിയാ, നമ്മുടെ വീട് തന്നെ. ഞാൻ കൂടി ലോണെടുക്കുന്നുണ്ടല്ലോ, അപ്പോ ഇതെന്റെ കൂടെ വീടാണല്ലോ, നമ്മുടെ വീടാണല്ലോ.
0: ഓ, കാര്യം മനസ്സിലായി. പ്ലാനിൽ നീ പറഞ്ഞ മാറ്റങ്ങൾ ഞാൻ സ്വീകരിക്കാത്തതിന്റെ കെറുവല്ലേ ഇത്? ഒരുമാതിരി പെറ്റി. നോക്ക് സീത, നീ പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും ഒന്നും തന്നെ പ്രാക്ടിക്കൽ അല്ല. ബെഡ്റൂംസിന്റെ എണ്ണം കുറയ്ക്കുന്ന കാര്യം പറഞ്ഞല്ലോ താൻ, നടക്കാത്ത കാര്യമാണത്. ഭാവിയിലെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് 4 ബെഡ്റൂമുകൾ തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞത്.
1: ശരിക്കും നമ്മൾ എത്ര പേരാണുള്ളത്? ഞാനും ശ്രീകാന്തും പിന്നെ ബോർഡിംഗ് നിന്നും വല്ലപ്പോഴും വരുന്ന നമ്മുടെ മോനും. ഇത്രയും പേർക്കാണോ ഇത്രയും വലിയ 4 ബെഡ്റൂമുകൾ? എനിക്ക് മനസ്സിലാവുന്നില്ല.
0: നീ പ്രസവം നിർത്തിയിട്ടൊന്നുമില്ലല്ലോ, ഇനിയും നമുക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു?
1: ഒറ്റക്കുട്ടി മതിയെന്ന് ശാഠ്യം പിടിച്ചത് ഞാനല്ല. പുതുതായി ഒരു കുട്ടി കൂടി ഈ വീട്ടിലേക്ക് വരുന്നു എന്ന് തന്നെ കരുതുക. ഭാവിയിൽ ആ കുട്ടിക്കും ഇരിക്കട്ടെ ഒരു ബെഡ്റൂം. ശ്രീകാന്തിന്റെ പ്ലാനിൽ അപ്പോഴും ബെഡ്റൂമുകൾ ബാക്കിയുണ്ടല്ലോ, അതും ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ.
0: നീ എന്താ വിവരമില്ലാത്തവളെ പോലെ വിഡ്ഢിത്തം പുലമ്പുന്നത്? ഗസ്റ്റുകൾ വന്നാൽ അവരെ നാം പിന്നെ അടുക്കളയിൽ കടത്തു.
1: അത്രയും ഗസ്റ്റുകൾ ഒരുമിച്ച് വന്നാൽ ഒന്നോ രണ്ടോ ദിവസം നമുക്കങ്ങടെ അടുക്കളയിൽ കടക്കാലോ. പിന്നെ ശ്രീകാന്ത് ഒന്ന് ഓർത്തു നോക്കിയേ, നാം ഈ വാടക ഫ്ലാറ്റിൽ താമസം തുടങ്ങിയിട്ട് 2 വർഷമായില്ലോ. ഇതുവരെ എത്ര ഗസ്റ്റുകൾ വന്നു നമുക്ക്! എപ്പോഴെങ്കിലും വരാനിരിക്കുന്ന അതിഥികൾക്ക് വേണ്ടി നാം ഇത്രയും കാശ് പൊടിക്കേണ്ടതുണ്ടോ? അതും പോട്ടെ, ശ്രീകാന്തിന്റെ കണക്കനുസരിച്ച് ഇനിയുണ്ടല്ലോ ബെഡ്റൂം.

0: റൂമുകൾ.
1: അത് പിന്നെ അച്ഛനും അമ്മയും എന്നോടുള്ള പിണക്കമൊക്കെ മാറ്റി നമ്മളോടൊപ്പം വന്നാലോ?
0: ആ അച്ഛന്റെ മുഖത്ത് നോക്കി ശ്രീകാന്ത് പറഞ്ഞ കാര്യങ്ങൾ കേട്ടവളാ ഞാനും. പിച്ച് തെണ്ടിയാലും അച്ഛൻ വരില്ല, എനിക്ക് ഉറപ്പുണ്ട്.
1: മതി, ഏതായാലും ഞാനൊന്ന് ഉറപ്പിച്ചതാ, ജീവിതത്തിൽ ഒരിക്കലേ വീട് പണിയും, അത് ഗ്രാൻഡായി തന്നെ ഞാൻ പണിയും. പിന്നെ നീ ഇങ്ങനെ പരിഭവിക്കേണ്ട കാര്യമൊന്നുമില്ല, അടുക്കള കംപ്ലീറ്റ് നിനക്ക് വിട്ടു തന്നതല്ലേ. കിച്ചണിന്റെ കാര്യത്തിൽ ഞാൻ കയറി ഇടപെട്ടൊന്നുമില്ലല്ലോ.
0: ഓ, അടിമുടി മോഡേണായി ചിന്തിക്കുന്ന ശ്രീകാന്ത് അടുക്കളയെങ്കിലും ഭാര്യയ്ക്ക് വിട്ടു തന്നുല്ലോ, എന്തൊരൌദാര്യം.
1: അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല. നല്ല കാറ്റും വെളിച്ചവും സ്വാതന്ത്ര്യവും നിറഞ്ഞ ഒരു വീട്, അത്രയേ ഉള്ളൂ.
0: അത് ശരിയാ, 2500 സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു കൊച്ചു വീട് അല്ലേ.
1: തന്റെ പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഭാവിയിൽ നിനക്ക് ബോധ്യമാകും ഞാനാണ് ശരിയെന്ന്.
0: അതാ ശ്രീകാന്തിന് മഹത്തായ സംഗീതവും കൊണ്ടുവരുന്നു മറ്റൊരു ഫ്ലൈറ്റ്. ഏതാണാവോ അത്?
1: അതെ, ഇത് ഷാർജയിലേക്കുള്ള ഫ്ലൈറ്റ് തന്നെ.
2: ബൈ ദ ബൈ, ഇവിടെ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, മിക്കവാറും ഇവിടെയാണ് എൻ്റെ വൈകുന്നേരങ്ങൾ. ഇവിടെ എത്തുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഐ ബിക്കം മോർ റിലാക്സ്ഡ്.
1: ഐ ടു ഫീൽ സോ. ഒന്നാമത് ഈ ഹോട്ടലിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും അതൊന്ന് വേറെ തന്നെ.
2: അറ്റ്മോസ്ഫിയർ ദൈവം സൃഷ്ടിച്ചത്, പക്ഷെ ആംബിയൻസിന്റെ ക്രെഡിറ്റ് എന്റെ ഫേമിന് വിട്ടു തരിക ശ്രീകാന്ത്.
1: അപ്പോ ഈ ഹോട്ടല്?
2: യെസ്, ഈ ഹോട്ടലും നാം ഇപ്പോൾ ഇരിക്കുന്ന ബാറും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈയുള്ളവൻ തന്നെ.
1: വെറുതെ അല്ല ഇതിങ്ങനെ സ്റ്റൈലായിരിക്കുന്നത്, ഈ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, ഐ മീൻ ഈ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും നന്ദകുമാർ എനിക്ക് പണിയുന്ന വീട്ടിലും ഉണ്ടാകണം. അതാ ആ കാണുന്നത് പോലെ ഫൗണ്ടനും ലൈറ്റിങ്ങും.
2: അപ്പോൾ ശ്രീകാന്തിന്റെ പണിയാൻ പോകുന്ന വീട് ഈ ബാറു പോലെ ആകണമെന്ന് അല്ലേ? ഇയാളുടെ മിസ്സസ് എന്നെ വെറുതെ വിടില്ല കേട്ടോ. ലുക്ക് മിസ്റ്റർ ശ്രീകാന്ത്, വീടിനും ഹോട്ടലിനും വ്യത്യസ്ത ധർമ്മങ്ങളാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ നിർമ്മാണ രീതികളും വെവ്വേറെയാണ്.
1: അത് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്.
2: എനിക്ക് മനസ്സിലായി, ഈ ബാറിന്റെ ഇന്റീരിയർ ഡിസൈനിങ്ങിലും പളവളപ്പിലും ശ്രീകാന്ത് വീണുപോയി, അതാ പ്രശ്നം. ബൈ ദ ബൈ, ശ്രീകാന്തിന്റെ പ്ലാൻ പ്രകാരം 2500 സ്ക്വയർ ഫീറ്റാണ് പ്ലിൻതേറിയായി പറഞ്ഞിരിക്കുന്നത്.
1: അതെ,
2: ഒരു 3-മെമ്പർ ഫാമിലിക്ക് ഇത്രയും ഏരിയ വേണോ? ഒന്ന് റീതിങ്ക് ചെയ്തുകൂടെ?
1: നോ നോ നോ നോ, ഏരിയ ഇത്രയും തന്നെ വേണം, അതിൽ നോ കോംപ്രമൈസ് പ്ലീസ്.
2: ഇറ്റ്സ് ഓക്കെ, ഐ വോണ്ട് കമ്പൽ യു എനി മോർ. കല്യാണം, വീട്, ഈ വക കാര്യങ്ങളിൽ ആരെയും ഒന്നും നിർബന്ധിക്കരുതെന്ന പക്ഷക്കാരനാണ് ഞാൻ. പക്ഷേ ശ്രീകാന്ത്, ഇങ്ങനെ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ നമ്മുടെ കോസ്റ്റ് നമുക്ക് എവിടെയാണ് പിടിച്ചു നിർത്താനാവുക?
1: ദാറ്റ് ഐ ക്യാൻ മാനേജ്.
2: ബട്ട് ശ്രീകാന്ത്, ഇപ്പോൾ തന്നെ എസ്റ്റിമേറ്റ് 15 ലക്ഷത്തിനടുത്താണ്. കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നാച്ചുറലി ഒരു 20-25% കൂടുതലായി വരും. ഐ ഡോണ്ട് നോ വെദർ യു ക്യാൻ മാനേജ് ദിസ് മച്ച്.
1: ഞാൻ പറഞ്ഞല്ലോ എനിക്കത് സംഘടിപ്പിക്കാനാവും.
2: ദെൻ ഇറ്റ്സ് ഓക്കെ. ഞങ്ങൾ ആർക്കിടെക്റ്റുമാർക്കും കോൺട്രാക്ടർമാർക്കും എസ്റ്റിമേറ്റ് എത്ര കണ്ടു കൂടുന്നോ അത്രയും മെച്ചമാണെന്ന് അറിയാലോ. ബട്ട് വൺ തിങ് കാശുണ്ടെന്ന് കരുതി മൊത്തം കാശും എടുത്ത് സിമെന്റിനും കമ്പിക്കും വേണ്ടി ചെലവാക്കുന്ന രീതിയോട് പേഴ്സണലി ഞാൻ എതിരാണ്.
1: അതല്ല നന്ദകുമാർ, ഇതെന്റെ ഒരു സ്വപ്നമാണ്.
2: നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾക്ക് സിമെന്റും കമ്പിയും കൊണ്ട് ചെറുകൾ പണിയുന്നവരാണ് ഞങ്ങൾ. അതല്ലാതെ ആരുടെയെങ്കിലും സ്വപ്നം തകർത്തിട്ട് എന്ത് നേടാനാണ്? ദാ ഞാൻ നിർത്തി, എനിക്ക് അനുവദിച്ചു തന്ന കോട്ടയം തീർന്നു. വാട്ട് അബൌട്ട് യു, ഇനിയും തുടരാനാണോ ഭാവം? വൈകി ചെന്നാ മിസ്സസ് കലാപം ഉണ്ടാക്കില്ലേ?
1: ഇല്ല, നോ പ്രോബ്ലം, അവൾക്കറിയാം ഞാൻ ഇന്ന് വൈകുന്നു.
2: സോ ലെറ്റ് മീ ഗോ, ഗുഡ് നൈറ്റ്.
1: ഗുഡ് നൈറ്റ്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഒരു റിപ്പീറ്റ്, പിന്നെ ഒരു പാക്കറ്റ് സിഗരറ്റും.

0: ഞാൻ കരുതി ശ്രീകാന്ത് കൂടി വരുമെന്ന്.
1: ഇല്ല അച്ഛാ, വരില്ല. പ്രത്യേകിച്ചും ഇക്കുറി.
0: അതെന്താ മോളെ?
1: ഭാര്യയുടെ അച്ഛൻ വക സംഭാവന വാങ്ങാൻ കൂട്ടുവരിക എന്നത് അഭിമാനക്ഷതല്ലേ?
0: ഇതിലെവിടെയാ മോളെ അഭിമാനത്തിന്റെ പ്രശ്നമിരിക്കുന്നത്? നിങ്ങളൊരു വീട് വെക്കുന്നു, ഞാൻ എന്റെ കയ്യിലുള്ള കാശെടുത്ത് തന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അത്ര തന്നെ.
1: അവനവന്റെ കയ്യിലുള്ള കാശെടുത്ത് പോരെ വീട് നിർമ്മാണം.
0: നീ എന്താ ഇങ്ങനെ മോളെ? പണത്തിന് ബുദ്ധിമുട്ട് വരുമ്പോ സ്വാഭാവികമായും ആദ്യം വരേണ്ടത് അച്ഛൻ്റെ അടുക്ക് തന്നെ.

0: പണത്തിന് എവിടെ അച്ഛാ ബുദ്ധിമുട്ട്? രണ്ടുപേർക്കും കൊള്ളാവുന്ന ജോലി, ബാധ്യതകൾ നന്നേ കുറവ്. പിന്നെങ്ങനെയാ ഈ ബുദ്ധിമുട്ട് വരുന്നത്? മൂന്ന് മനുഷ്യജീവികൾക്ക് താമസിക്കാൻ എന്തിനാ ഇത്രയും വലിയ കോട്ട കെട്ടിപ്പൊക്കുന്നത്?
1: ഞാനൊന്ന് അവനോട് സംസാരിച്ചു നോക്കാം.
0: ഒക്കെയും തീരുമാനിച്ചു കഴിഞ്ഞതാ.
1: അവൻ എന്താ ഇങ്ങനെ ഒരു ലോജിക്കും ഇല്ലാതെ?
0: ഒക്കെത്തിന് ശ്രീകാന്തിന് ശ്രീകാന്തിന്റേതായ വ്യക്തികളുണ്ട്. ആരെയൊക്കെയോ കാണിക്കാനാണ് ആ വീട്, അല്ലാതെ അവനവന് താമസിക്കാനൊന്നും അല്ല. ലിൻഡില് വാർത്തതേ ഉള്ളൂ, അതിന്റെ ഒരു വലിപ്പം കണ്ടാ ചങ്കിടിക്കും.
1: ഇതാരാ ഇപ്പോ? മോള് പോയി നോക്കിയേ. ആരാ മോളെ പുറത്തു വന്നത്?
0: അച്ഛന്റെ പഴയ സ്റ്റുഡന്റ് ആണെന്ന് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു.
1: മോളൊരു കാര്യം ചെയ്യേ, അയാളോട് ഇങ്ങോട്ട് വരാൻ പറയൂ.
2: ഗുഡ് മോർണിംഗ് സർ.
1: മനസ്സിലായില്ല മോളെ, എന്താ കണ്ണട നിന്നെടുത്തേ?
2: കണ്ണട വയ്ക്കാതെ തന്നെ സാർ എന്നെ തിരിച്ചറിയേണ്ടതാണ് ഈ ശബ്ദം കൊണ്ട് തന്നെ.
1: എടോ കള്ളമെടുക്കൂസേ, നീയായിരുന്നോ ലോകം മുഴുവൻ ചുറ്റിക്കിറങ്ങി ഒടുക്കം നീ ഇവിടെ തന്നെ തിരിച്ചെത്തിയോ? ഇതാരാണെന്ന് മനസ്സിലായോ മോക്ക്?
0: ഇല്ല.
1: ജെയിംസ് തോമസ്. ഇത് സീത, സീതാലക്ഷ്മി എന്റെ മോള്.
2: എനിക്കറിയാം, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ സാറിന്റെ ശിഷ്യനായി ഉണ്ടായിരുന്നു, നിങ്ങളുടെയൊക്കെ സീനിയറായി.
1: വേണ്ട വേണ്ട വേണ്ട, അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട. ജെയിംസിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും പുതിയ ബാച്ചിലെ കുട്ടികൾക്ക് പോലും അറിയാം ഗോൾഡ് മെഡലിസ്റ്റ് ജെയിംസ് തോമസ് എന്ന് പറയണമെന്ന് മാത്രം. ഇപ്പോഴും ഉണ്ടോ ഡിപ്പാർട്ട്മെന്റിൽ തന്റെ പേരും ഫോട്ടോയും ഒക്കെ? അതൊരു കാലം,
2: അതൊരു കാലം തന്നെയായിരുന്നു. എന്തൊരു ലൈവ് ആയിരുന്നു ക്യാമ്പസൊക്കെ, പഠനവും രാഷ്ട്രീയവും സ്പോർട്സും കലയും.
1: എടോ അന്ന് കുട്ടികൾക്കൊക്കെ എന്തൊരു എനർജിയായിരുന്നു, എന്തൊരു വിഷനായിരുന്നു. പഠിപ്പ് ജോലി ജോലി പഠിപ്പ് എന്ന് പറഞ്ഞു കിടക്കുന്ന ഇപ്പോഴത്തെ മന്ദപ്പന്മാരായിരുന്നില്ല അവരാരും.
2: അല്ല, ഇപ്പോഴത്തെ കുട്ടികളെ മാത്രം ബ്ലെയിം ചെയ്തിട്ട് എന്ത് കാര്യം? അന്നത്തെ ഒരു സോഷ്യൽ അവയർനെസ് മൂവ്മെന്റ്സ്, അന്നത്തെ സിനിമ നാടകം സാഹിത്യം എല്ലാം ലൈവായിരുന്നല്ലോ. പിന്നെ നിങ്ങളെ പോലെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഗുരുക്കന്മാർ.
1: മോളെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ജെയിംസിന് കുടിക്കാൻ എന്താന്ന് വെച്ചാ കൊടുക്ക്, ചായയോ അതോ കാപ്പിയോ?
2: എന്റെ ഇഷ്ടങ്ങൾ സാറ് മറന്നുപോയോ?
1: ഓ ഇല്ല, ഓ ഹി ഓൾവേസ് പ്രിഫേഴ്സ് ബ്ലാക്ക് ടീ, കട്ടൻ ചായ. അപ്പോ രണ്ട് കട്ടൻ ചായ, ഒന്ന് മധുരം കുറച്ച്.
0: ശരി, ഞാനിപ്പോ റെഡിയാക്കാം.
1: അല്ല, താനിത് എവിടെയായിരുന്നുള്ളൂ?
2: അതൊന്നും ഇങ്ങനെ ഒറ്റ ഇരിപ്പിൽ പറഞ്ഞാൽ തീരുന്ന കഥയല്ല സാർ, കുറേയേറെ പറയാനുണ്ട്. സാറ് പറഞ്ഞ പോലെ ഞാനങ്ങ് ഊരി ചുറ്റുകയായിരുന്നു. ബോംബെ, കൽക്കട്ട, ഡൽഹി, ലണ്ടൻ, തിരിച്ചു വീണ്ടും ഡൽഹി. സാറിനറിയാലോ, പത്രപ്രവർത്തനം എൻ്റെ ഒരു പാഷനായിരുന്നു. പല ദേശങ്ങൾ, പല ജനതകൾ, പല വ്യക്തികൾ. ഒടുക്കം ഇതാ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നഗരത്തിൽ. ഒരു കാര്യം തീർച്ച, ഇനി എങ്ങോട്ടുമില്ല.
1: ഊര് തെണ്ടി തുടങ്ങുന്നതിന് മുമ്പ് നിനക്ക് ആ റിസർച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. നിനക്കേ ആ സബ്ജക്റ്റ് ആദർഹിക്കുന്ന ഗൗരവത്തിലും ആഴത്തിലും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയൂ. ഹാ, പറഞ്ഞിട്ടെന്താ കാര്യം? പഠനത്തെക്കാളും ഗവേഷണത്തെക്കാളും ഒക്കെ പ്രധാനപ്പെട്ടതായി നീ കരുതിയത് മറ്റു ചില സംഭവങ്ങളായിരുന്നല്ലോ.
2: ആ പി എച്ച് ഡി പ്രബന്ധം കംപ്ലീറ്റ് ആക്കുക എന്നതാണ് എൻ്റെ ഈ തിരിച്ചു വരവിൻ്റെ പ്രധാന ഉദ്ദേശം. പിന്നെ സാറിൻ്റെ ഗൈഡായി തുടരുകയും ചെയ്യും.
1: വേണ്ട വേണ്ട, അത് വേണ്ട. എന്നെ ഗൈഡാക്കി വെച്ച് തനിക്ക് പഴയതുപോലെ ഉഴപ്പാനല്ലേ?
2: ഇല്ല സാർ, ഇക്കുറി ഞാൻ ഡാം സീരിയസ് ആണ്. ഐ വിൽ കംപ്ലീറ്റ് ഇറ്റ്.
1: എനിക്ക് തോന്നുന്നു സീതയ്ക്ക് നിന്നെ സഹായിക്കാനാകുമെന്ന്. അവളുടെ എം ഫിൽ തീസീസ് നിന്റെ സബ്ജക്റ്റുമായി ക്ലോസ്ലി റിലേറ്റഡ് ആണ്.
2: സീത പിന്നെ ഹയർ സ്റ്റഡീസിനൊന്നും പോയില്ലേ?
1: ഓ, ഒരു വെൽ റെപ്യൂട്ടഡ് ഫേമിൽ ഗോസ്തപ്പണി കിട്ടിയപ്പോൾ അവളൊക്കെ നിർത്തി. അവളെ പറഞ്ഞിട്ടെന്താ കാര്യം? ആ, അവളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനുള്ള ത്രാണി നമ്മുടെ മരുമകനില്ലാതായിപ്പോയി.
0: കടുപ്പ ഇത്തിരി കൂടിപ്പോയോ എന്ന് സംശയം. ഇതാ ചായ.
2: ഇല്ല ഇല്ല, കുഴപ്പമില്ല. സീതയെക്കുറിച്ചാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
0: അത് ശരി, ആളൊന്ന് മാറിക്കിട്ടാൻ നോക്കിയായിരുന്നു അല്ലേ?
1: അതല്ല, പാതിക്ക് നിർത്തിയ നിന്റെ ഹയർ സ്റ്റഡീസിന്റെ കാര്യം പറയായിരുന്നു.
0: ആ, അതേക്കുറിച്ചൊന്നും ഓർക്കാതിരിക്കുന്ന നല്ലത്.
1: ഇതാ ഇവനും നിന്നെപ്പോലൊരു കക്ഷിയാ, തകർപ്പനൊരു സബ്ജക്റ്റിൽ ഗവേഷണം നടത്തി അത് പാതി വഴിക്കിട്ട് പോയ ഉഴപ്പൻ.
2: പക്ഷെ ഇക്കുറി ഞാനത് കംപ്ലീറ്റ് ചെയ്യും. ഗൈഡായി സാറിനെ തന്നെ വേണം. അതിന് സാറിനെ മണിയടിക്കാൻ കൂടിയാണ് ഈ വരവ്.
1: പിന്നെ മോളെ, നിന്റെ എം ഫിൽ തീസീസുമായി ബന്ധപ്പെട്ട ഇവന്റെ സബ്ജക്റ്റും ടോപ്പിക്കും യു ക്യാൻ ഓൾസോ ഹെൽപ് ഹിം.
0: പിന്നെന്താ? അയ്യോ അച്ഛാ, സമയം നോക്കേ, ആറരയായി.

0: ഇനിയും വൈകിയാൽ അവിടെ എത്തുമ്പോഴേക്കും രാത്രിയാകും. ആ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാം.
1: സീത ടൗണിലേക്കല്ലേ? ഞാനും അതുവഴിയാ. ഞാൻ ഡ്രോപ്പ് ചെയ്താ പോരെ?
2: ആ അങ്ങനെയെങ്കിൽ അതല്ലേ മോളെ നല്ലത്. ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഒന്നുകിൽ നീ യാത്ര നാളത്തേക്ക് മാറ്റുക, അല്ലെങ്കിൽ ജെയിംസ് പറഞ്ഞ പോലെ.
0: അയ്യോ ഇന്ന് തന്നെ പോകണം. ജെയിംസ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ഞാനും കൂടെ വരാം.
2: മോള് പറഞ്ഞ് ചെക്കേ ഞാൻ ആ മേശപ്പുറത്ത് സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ലക്ഷം ഇല്ല, 75,000 ഉള്ളൂ. ശ്രീകാന്തിനോട് നാളെ തന്നെ അത് ബാങ്കിൽ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞേക്കൂ.
1: ഒരിക്കൽ ഞാൻ സീതയെ കണ്ടിട്ടുണ്ട് സാറിന്റെ കൂടെ ഡിപ്പാർട്ട്മെന്റിൽ.
0: ഓ ഞാൻ ഓർക്കുന്നില്ല.
1: അന്ന് ഡിപ്പാർട്ട്മെന്റിന് പുറത്ത് സാറിനെ കാണാൻ ഞങ്ങൾ 5-6 സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു.
0: കണ്ടിട്ടില്ലെങ്കിലും ജെയിംസിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു.
1: എന്താ കേട്ടത്?
0: കുഴപ്പക്കാരൻ, രാഷ്ട്രീയ ബുദ്ധിജീവി, സ്പോർട്സ്മാൻ, കലാകാരൻ, എന്നാലോ പഠിക്കാൻ മിടുക്കൻ, സ്വർണ മെഡലിസ്റ്റ്, അങ്ങനെ ഒട്ടേറെ.
1: ഇതൊക്കെ ആയിരുന്നു ഞാൻ, എന്നാൽ ഇതൊന്നും ആയിരുന്നില്ല.
0: മറ്റൊന്നുകൂടി കേട്ടിട്ടുണ്ട്.
1: അതെന്താണാവോ?
0: ക്യാമ്പസിലെ നിത്യഹരിത കാമുകൻ, കാമുകിമാരുടെ നീണ്ട നിര. എന്നാൽ അവരെയൊക്കെ ഒഴിവാക്കി ജെയിംസുമായി അടിവെച്ച് നടന്ന ഒരു തെരേസയെ രജിസ്റ്റർ മാരേജ് ചെയ്തവൻ. എന്താ ശരിയല്ലേ?
1: ആ കേട്ടതും ശരി തന്നെ.
0: അല്ല ചോദിക്കാൻ മറന്നു, തെരേസ എവിടെ?
1: ഇപ്പൊ തീർന്നതിനെയല്ല. എന്തായാലും ആ സൈക്കിളുകാരന് ഭാഗ്യമുണ്ട്. ആ സീത എന്താ ചോദിച്ചത്? ആ തെരേസയെ കുറിച്ച് അല്ലേ? കോളേജിൽ എന്നോട് അടിവെച്ച് നടന്നു എന്ന് സീത പറഞ്ഞല്ലോ. അതേ തെരേസ കല്യാണത്തിന് ശേഷവും അടിവെച്ച് നടന്നു, ഇപ്പോഴും അടി തുടരുന്നു.
0: മനസ്സിലായില്ല, തെരേസ ഇപ്പോൾ എവിടെയാ?
1: ഡൽഹിയിൽ.
0: അപ്പോൾ കുട്ടികൾ?
1: കുട്ടികളില്ല.
0: ഓ ഐ ആം സോറി.
1: ഇറ്റ്സ് ഓക്കെ, ഭാഗ്യത്തിന് കുട്ടികളായില്ല എന്ന് വേണം പറയാൻ.
0: വാട്ട് യു മീൻ?
1: അതെ, കുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ കുറെ കൂടി കോംപ്ലിക്കേറ്റ് ആവുമായിരുന്നു എല്ലാം.
0: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
1: ഞാനും തെരേസയും തമ്മിൽ ഇപ്പോൾ ഒരു വിവാഹമോചന കേസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പിള്ളേഴ്സ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സങ്കീർണമായേനെ.

0: ആരാ? താനിത് എവിടെ പോയി കിടക്കായിരുന്നു? നട്ടപ്പാതിര വരെ.
1: അത് ശരി, സേവ നേരത്തെ തുടങ്ങിയിരിക്കുന്നു അല്ലേ.
0: ഞാൻ പിന്നെ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്യണം? വൈകിയാണേലും ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു.
1: ആ വിളിച്ചില്ല, ശ്രീകാന്തൻ എന്നെയും വിളിക്കാമായിരുന്നല്ലോ.
0: എന്തു പറഞ്ഞാലും തർക്കുത്തരം പറഞ്ഞാ മതി.
1: സത്യം പറഞ്ഞ ഇതിലും വൈകുമായിരുന്നു, ജെയിംസിന്റെ ലിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ.
0: ജെയിംസോ?
1: അതെ, അച്ഛന്റെ പഴയ സ്റ്റുഡന്റ്. സുഭാഷ് നഗറിന്റെ അവിടം വരെ ജെയിംസിന്റെ കാറിൽ വന്നു.
0: ആ പിന്നെ പോയ കാര്യം എന്തായി?
1: അക്കൗണ്ടിൽ ഉണ്ടായിരുന്നൊക്കെ വടിച്ചെടുത്ത് അച്ഛനൊരു ചെക്ക് തന്നിട്ടുണ്ട്. ഇതാ
0: 75,000. ഓ, 75,000 രൂപ കഷ്ടം.
1: ശ്രീകാന്ത്, എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത്. നാണം കൊണ്ട് തോലി ഇരിഞ്ഞതുപോലെയായി.
0: അയ്യോ പാവം, സ്വന്തം അച്ഛനോട് കാശ് ചോദിക്കാൻ നാണം. ഇവിടെ ആള് കോൺട്രാക്ടർക്ക് കാശ് കൊടുക്കാനല്ലേ ഒടിച്ചു നടക്കുമ്പോഴാ ഒരുത്തിക്ക് നാണവും ലജ്ജയും.
1: ഞാൻ പറഞ്ഞു, എടുത്താൽ പൊന്താത്ത ഈ ഭാരമെടുത്ത് തലയിൽ വെക്കാൻ.
0: നിന്റെ ഷെയർ ഇങ്ങനെയേ പ്രൊഫസർ വിശ്വനാഥനിൽ നിന്ന് ഈടാക്കാനാവൂ. അതല്ലെങ്കിൽ അങ്ങേരുടെ സമ്പാദ്യം മുഴുവൻ മരുമക്കൾ അടിച്ചോണ്ട് പോവും.
1: അർഹതപ്പെട്ട ഷെയർ ശ്രീകാന്തിനും കിട്ടാണ്ടല്ലോ.
0: നീ എന്നെ കളിയാക്കണ്ട. നന്ദകുമാർ ഇപ്പം ചോദിച്ചിരിക്കുന്നത് 2 lakhs ആണ്. ബാക്കി ഞാൻ എവിടെ നിന്നുണ്ടാക്കും?
1: ബാങ്ക് ലോൺ ഇനിയും കിട്ടാണ്ടല്ലോ.
0: അതിന് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്താലല്ലേ അടുത്ത ഗഡു കിട്ടൂ.
1: ശ്രീകാന്ത്, ഞാൻ ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. എന്റെ സോഴ്സസ് ഒക്കെ അടഞ്ഞു കഴിഞ്ഞു.
0: ബാങ്ക് ലോക്കറിൽ വെച്ചിരിക്കുന്ന നിന്റെ ഓർണമെന്റ്സ് എടുത്ത് പണയം വെച്ചാലോ?
1: ലോക്കറിൽ കിലോ കണക്കിന് സ്വർണം കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണോ കരുതിയിരിക്കുന്നത്?
0: ഉള്ളത് നമുക്കെടുത്ത് വിറ്റാലോ.
1: അത് ശരി, പണയമെന്ന് പറഞ്ഞു തുടങ്ങിയത് ഇപ്പം വിൽപ്പനയായോ?
0: അല്ലെങ്കിലും നമുക്ക് എന്തിനാ സ്വർണം? നിനക്കാണേലും സ്വർണ്ണം ഇട്ട് നടക്കുന്ന ശീലമില്ല. കെട്ടിച്ചു വിടാൻ നമുക്കൊരു പെൺകുട്ടിയും ഇല്ല.
1: അതിന് ഞാൻ പ്രസവം നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. പിറക്കാനിരിക്കുന്ന കുട്ടിക്കായി കൂടി ഒരു ബെഡ്റൂം ശ്രീകാന്ത് വെച്ചിട്ടുണ്ടല്ലോ. പിറക്കാൻ പോകുന്നത് പെൺകുട്ടിയാണെങ്കിലോ? അപ്പൊ സ്വർണം വേണ്ടേ?
0: നീ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ച അടങ്ങും എന്നുണ്ടോ?
1: ശ്രീകാന്ത്, ഇത് എന്ത് ഭവിച്ചാ?
0: നീ കൈവിട്.
1: വേണ്ടല്ല.
0: ഞാൻ ഇതുകൂടി ഒന്ന് വലിക്കട്ടെ.
1: ടെൻഷനും പ്രശ്നങ്ങളും മദ്യത്തിൽ അലിഞ്ഞു തരുന്നതാണോ ശ്രീകാന്ത് ധരിച്ചിരിക്കുന്നത്? പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ പഠിക്കണം ആദ്യം. അല്ലാതെ ഇതൊരു തരം ഒളിച്ചോട്ടമാണ്.
0: അതെ, ഒളിച്ചോടുകയാണ്. എന്തിന്? ആർക്കു വേണ്ടി? നിനക്ക് വേണ്ടി.

0: മോനു വേണ്ടി, നമുക്ക് വേണ്ടി,
1: എനിക്കും എന്റെ മോനും വേണ്ടി ശ്രീകാന്ത് ഇത്രയും ബുദ്ധിമുട്ടി മദ്യപിക്കണമെന്നില്ല. ശ്രീകാന്തിന് ഇപ്പോൾ വേണ്ടത് കാശല്ലേ. നാളെ ബാങ്കിൽ പോയി നമുക്ക് അലോക്ക തുറന്നു നോക്കാം. എന്താ പോരെ?
0: ആരാ നോക്കി? ആ കോൺട്രാക്ടർ സലീം ആണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്.
1: എനിക്കാവില്ല വിളിക്കുന്നവരോടൊക്കെ കളവ് പറയാൻ. വേണമെങ്കിൽ ശ്രീകാന്ത് എന്നെ അറ്റൻഡ് ചെയ്യൂ.
0: സീതേ,

0: ഗുഡ് ഈവനിങ് നന്ദകുമാർ.
1: ഓ ശ്രീകാന്തോ, വാവാ ഇരിക്കെ. ശ്രീകാന്ത് ഇന്ന് എൻ്റെ ഓഫീസിൽ വന്നു.
0: ഇല്ല,
1: ബാലൻസ് എമൗണ്ട് ഇന്ന് ഓഫീസിൽ സെറ്റിൽ ചെയ്യാമെന്നാണല്ലോ ശ്രീകാന്ത് പറഞ്ഞത്.
0: എനിക്ക് ഒരാഴ്ചത്തെ കൂടി അവധി വേണം.
1: ലുക്ക് ശ്രീകാന്ത്, ഞാൻ അങ്ങേയറ്റം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ വാക്ക് തെറ്റിക്കാറില്ല. എന്നോട് ഇടപെടുന്നവരും അങ്ങനെ തന്നെ ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
0: ഞാൻ പ്രതീക്ഷിച്ച സോഴ്സിൽ നിന്നും പണം വന്നില്ല, അതാ.
1: വേറൊരു സൈറ്റിൽ നിന്ന് ലേബറേഴ്സിനെ വിഡ്രോ ചെയ്ത് ശ്രീകാന്തിന്റെ സൈറ്റിലേക്ക് ഡിപ്ലോയ് ചെയ്തിരിക്കുക കോൺട്രാക്ടേഴ്സിൽ. അറിയാലോ?
0: അറിയാം. ഒരാഴ്ചക്കകം ശരിയാക്കാം.
1: ബൈ ദ വേ, ശ്രീകാന്ത് ഓർഡർ ചെയ്യുന്നില്ലേ? പിന്നെ ശ്രീകാന്ത് ഓൾറെഡി കഴിച്ചതുപോലെ ഉണ്ടല്ലോ.
0: ഏയ്, അങ്ങനൊന്നുമില്ല. ചെറുതായി. എക്സ്ക്യൂസ് മീ, ഇവിടെ ഒരു ലാർജ് ആസ് യൂഷ്വൽ.
1: ശ്രീകാന്ത് ആകെ ടയർഡായ മട്ടുണ്ടല്ലോ, മുഖമൊക്കെ ആകെ ടെൻസ്ഡായ പോലെ.
0: ഏയ്, എനിക്ക് നന്ദകുമാറിനോട് ഒരു കാര്യം ചോദിക്കണമെന്നുണ്ട്.
1: ചോദിച്ചോളൂ.
0: ഈ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നന്ദകുമാറിൻ്റെ അഭിപ്രായം എന്താ?
1: അത് പ്യുവർലി ഇന്ത്യൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ സയൻറ്റിഫിക് ആണോ എന്ന് ചോദിച്ചാൽ അതിലെ ചില കാര്യങ്ങൾ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴതിൻ്റെ സയൻസ് മൊത്തം ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു പ്ലെയിനിലേക്ക് മാറിയിട്ടുണ്ട്. കാറ്റും വെളിച്ചുമൊക്കെ വേണ്ടത്ര ഉറപ്പ് വരുത്തുന്ന വാസ്തു എലമെൻറ്റ്സ് എൻ്റെ ഡിസൈനിൽ തന്നെയുണ്ട്. പിന്നെ വാസ്തുവായിട്ട് തന്നെ വേണമെന്ന് കസ്റ്റമർ ഇൻസിസ്റ്റ് ചെയ്താൽ ഞാനത് അക്കോമഡേറ്റ് ചെയ്യാറുണ്ട്. ആ അതിരിക്കട്ടെ. ഇപ്പോഴെന്താ വാസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പുതിയൊരു?
0: നത്തിങ്.
1: ഒന്നുമില്ലെന്ന് പറയുമ്പോഴും എന്തോ ഒന്നുണ്ടെന്ന് നിങ്ങളുടെ മുഖം പറയുന്നു.
0: അത് നന്ദകുമാറിനറിയോ, ഈ വീട് വെപ്പ് തുടങ്ങിയതിൽ പിന്നെ മൊത്തം പ്രോബ്ലംസാണ്. വീട്ടിലും ഓഫീസിലും ഒന്നും ശരിയാകുന്നില്ല. മനസ്വസ്ഥത എന്നൊന്നും ഇല്ല. എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഞാൻ ഇന്നൊരു ജ്യോത്സ്യനെ കണ്ടു, അയാളും പറയുന്നത് അത് തന്നെയാണ്.
1: എന്ത് പറഞ്ഞു? ഒന്ന്
0: വാസ്തു നോക്കിയിട്ട് വേണമായിരുന്നു വീട് വെക്കാനെന്ന്. നന്ദകുമാറിന് എന്തു തോന്നുന്നു?
1: മേക്ക് ഇറ്റ് ക്ലിയർ മാൻ.
0: ഇനി അത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ വീട്ടിൽ അത് ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ?
1: ശ്രീകാന്ത് എന്താ കരുതിയത്? വീട് വെയ്പ് കുട്ടികളിയാണെന്നോ? ഞാൻ പറഞ്ഞല്ലോ, വാസ്തു വേണ്ടവർക്ക് ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട്. ബട്ട് യു ഷുഡ് ഹാവ് ടോൾഡ് മീ ദാറ്റ് ഫ്രം ദ ബിഗിനിങ്. സ്ട്രക്ചർ ഏതാണ്ട് പൂർത്തിയായ നിങ്ങളുടെ വീട്ടിൽ ഇനി അത് ക്വൈറ്റ് ഇമ്പോസിബിൾ ആണ്, നടക്കില്ല.
0: അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും?
1: എന്ത് ചെയ്യുമെന്നോ? ഈ വരുന്നവരുടെയും പോകുന്നവരുടെയൊക്കെ അഭിപ്രായം കേട്ട് തുള്ളാതിരിക്കണം. അഭിപ്രായം പറയാൻ കാശ് ചെലവില്ലല്ലോ. പിന്നെ മറ്റൊരു കാര്യം, ശ്രീകാന്തിന് സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അറിയാൻ ജ്യോത്സ്യത്തെയും വാസ്തുവിനെയും ഒന്നും കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. കൊക്കിൽ ഒതുങ്ങുന്നതല്ല ശ്രീകാന്ത് കൊത്താൻ ശ്രമിക്കുന്നത്, അത്ര തന്നെ. ഐ സ്റ്റിൽ ഫീൽ ദിസ് പ്രോജക്ട് ഇസ് ബിയോണ്ട് യുവർ കപ്പാസിറ്റി.
0: അല്ല, അതങ്ങനെയല്ല.
1: ഇപ്പോഴും ശ്രീകാന്തിന്റെ റിയാലിറ്റി എന്താന്ന് മനസ്സിലായിട്ടില്ല. ഓരോ പ്രാവശ്യവും കോസ്റ്റ് കൂട്ടുന്ന പരിപാടിയായിട്ടല്ലേ ശ്രീകാന്ത് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഫ്ലോറിംഗിന് ഇത്രയും വില കൂടിയ മാർബിളും ടൈലും വേണമെന്ന് വാശി പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതും ഈ പറഞ്ഞ 2500 സ്ക്വയർ ഫീറ്റ് മുഴുവനായിട്ടും.
0: ഞാൻ പറഞ്ഞില്ലേ, ഐ ക്യാൻ മാനേജ് ഇറ്റ്. എനിക്ക് കുറച്ചുകൂടി സമയം തരൂ, ഐ വിൽ മാനേജ് ഇറ്റ്.
1: അത് പോട്ടെ. എന്തായി ശ്രീകാന്ത് സമയം?
0: 9:15. നന്ദകുമാർ സാധാരണ ഇറങ്ങുന്ന സമയം കഴിഞ്ഞല്ലോ.
1: ഇന്ന് എൻ്റെ ഒരു പഴയ സുഹൃത്ത് ഇവിടെ എന്നെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഒത്തിരി കാലത്തിന് ശേഷമുള്ള മീറ്റിംഗാണ്, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എവിടെ പോയി ആ കശ്മലൻ?
2: ഹലോ മിസ്റ്റർ നന്ദു.
1: ഓ, അടിച്ച് കൊന്നാലും ചാവില്ല താൻ. നിന്നെ കുറിച്ച് ഇതേ ഇപ്പൊ പറഞ്ഞത് അവിടുത്തെ ഉള്ളു.
2: എത്ര കാലത്തിന് ശേഷം ആണ്ടാ നന്ദു നമ്മൾ.
1: നിന്റെ പഴയ ഗ്ലാമറൊക്കെ അങ്ങ് പോയല്ലോടാ, ഞാൻ നോക്കട്ടെ. ആ നരയൊക്കെ കയറി തുടങ്ങി.
2: വേണ്ട വേണ്ട വേണ്ട, അങ്ങനെ നീ എന്റെ ഗ്ലാമർ തകർക്കുകയൊന്നും വേണ്ട.
1: ആ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു, ഇത് ജെയിംസ്, എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഇത് മിസ്റ്റർ ശ്രീകാന്ത് മേനോൻ. ഇദ്ദേഹത്തിന്റെ വീട് ഞാനാ ചെയ്യുന്നത്.
2: ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. ഗ്ലാഡ് ടു മീറ്റ് യു.
1: ഞങ്ങൾ ആർക്കിടെക്റ്റുകൾക്ക് ഈ ജെയിംസ് തോമസിനോട് അല്പം ബഹുമാനമാണെന്ന് കൂട്ടിക്കോ. ഇവിടെ ഈ സിറ്റിയിൽ സുഭാഷ് നഗറിൽ ഇവൻ ഒരു വീട് വെച്ചിട്ടുണ്ട്, സ്റ്റൈലിനൊരു വീട്. ഇവിടെയുള്ള ഒരൊറ്റ ആർക്കിടെക്റ്റിനെ ഇവൻ അടുപ്പിച്ചിട്ടില്ല. ഉഗ്രനൊരു വീട്.
0: വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്?
1: അതല്ലേ അത്ഭുതം. വെറും 1000 സ്ക്വയർ ഫീറ്റിൽ എന്തൊരു പ്ലാനിങ്, എന്തൊരു ഡിസൈനിങ്, എന്തൊരു കൺസ്ട്രക്ഷൻ. ഒരൊറ്റ ഇഞ്ച് സ്ഥലം പോലും പാഴാക്കിയിട്ടില്ല. എന്നാൽ സ്പേസ് കുറവാന്ന് തോന്നുകയില്ല. സത്യം പറഞ്ഞാൽ ഇത്രയധികം വീടുകൾ ചെയ്ത എന്നെ ഇത്രയധികം അട്രാക്ട് ചെയ്ത ഇൻസ്പയർ ചെയ്ത ഒരു വീടുമില്ല. അതാ ഞാൻ പറഞ്ഞ ഇവനോട് ഞങ്ങൾക്ക് ബഹുമാനാന്ന്.
2: ബഹുമാനമാണോ അതോ അസൂയാണോ?
1: രണ്ടും ഉണ്ടെന്ന് കൂട്ടിക്കോടോ. വൺ തിങ് ജെയിംസ്, തന്നോട് എനിക്ക് ശരിക്കും അസൂയുണ്ടായിരുന്നു. നമ്മുടെ കോളേജ് ഡേയ്സിൽ ഞാൻ ഏതൊക്കെ പെണ്ണിനെ നോട്ടമിട്ടിട്ടുണ്ടോ. അവറ്റകൾക്കൊക്കെ പ്രേമ ആരാധനയോ നിന്നോട്. പിന്നെ ഞാൻ അസൂയപ്പെടാതെ എന്ത് ചെയ്യും? അല്ലേ ശ്രീകാന്ത്?
0: അല്ല, പേരെന്താന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടുപോയി.
2: ജെയിംസ്.
0: ജെയിംസ്, ജെയിംസ്.
2: അല്ല, ഇതാര്? ഇതെന്താ മുൻകൂട്ടി പറയാതെ ഒരു വരവ്?
3: പ്രതീക്ഷിച്ചില്ല അല്ലേ?
2: ഇല്ല,
3: കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഒരു 10-30 പ്രാവശ്യമെങ്കിലും പബ്ലിക് ലൈബ്രറിയിലും കാന്റീനിലുമായി നമ്മൾ തീസിസ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വള്ളിക്കുടലിനെ കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുമുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ജെയിംസ് ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ലല്ലോ.
2: അത് പിന്നെ ഞാൻ
3: ടെൻഷൻ അടിക്കണ്ട. എന്റെ കാണാതായ പഴയ നോട്ട്സും ഈ പുസ്തകവും അന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇന്നലെ കിട്ടി. അത് പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന് തരണമെന്ന് തോന്നി.
2: ഓ, അത് ശരി. ശ്രീകാന്ത് എവിടെ?
3: ശ്രീകാന്തിന് ഇതിനൊന്നും കിട്ടില്ല. ഈ വീടൊന്ന് കാണാൻ എന്റെ കൂടെ വരാൻ എത്ര പ്രാവശ്യമായി പറയുന്നു. ചെറിയ വീടാണെന്ന് കേട്ടപ്പോൾ ശ്രീകാന്തിന് ഒട്ടും താല്പര്യമില്ല.
2: ഏതായാലും എന്റെ വള്ളിക്കുടലിൽ കാണാൻ വന്നതല്ലേ, അകത്തേക്ക് വന്നാലും.

0: ഹായ്, മാർവലസ്, നന്നായിട്ടുണ്ട് ജെയിംസ് നിങ്ങളുടെ വള്ളിക്കൂടി.
1: താങ്ക് യു.
0: നല്ല തണുപ്പും വെളിച്ചവും കാറ്റും ശരിക്കും നന്നായിട്ടുണ്ട്.
1: പക്ഷേ ഇതിന്റെ ക്രെഡിറ്റ് നൽകേണ്ടത് ഈയുള്ളവനല്ല.
0: പിന്നെ
1: ഒരർത്ഥത്തിൽ ഈ വീടിന്റെ ഓരോ ഇഷ്ടികയിലും അവളുടെ വിരൽപ്പാടുകൾ ഉണ്ടെന്ന് പറയാം. വീട് ഡിസൈൻ ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും തെരേസയായിരുന്നു. പക്ഷേ കാറ്റും വെളിച്ചവും തണുപ്പുമുള്ള ഈ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത് കഷ്ടിച്ചൊരു വർഷം. സീതേ, കമ്പിയും സിമെന്റും ഇഷ്ടികയും കൊണ്ട് പണിത ഒരു കെട്ടിടം മാത്രമല്ല വീട്. വീടിനെ വീടാക്കി മാറ്റുന്നത് മറ്റെന്തൊക്കെയോ ആണ്.
0: ഐ ആം സോറി, ഞാൻ ജെയിംസിന്റെ മൂഡ് നശിപ്പിച്ചു.
1: ഞാനത് പറയാൻ വിട്ടുപോയി. ഇന്നലെ ഞാൻ ശ്രീകാന്തിനെ പരിചയപ്പെട്ടു.
0: എന്നിട്ട് ശ്രീകാന്ത് എന്നോട് ഇതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ.
1: നന്ദകുമാർ ആണ് നിങ്ങളുടെ ആർക്കിടെക്ട് അല്ലേ?
0: അതെ.
1: അവൻ എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഇന്നലെ നന്ദകുമാറിന്റെ കൂടെ ശ്രീകാന്തും ഉണ്ടായിരുന്നു, പരിചയപ്പെടുകയും ചെയ്തു. പക്ഷേ ശ്രീകാന്ത് ഇറങ്ങിയതിന് ശേഷമാണ് വിശ്വനാഥൻ സാറിന്റെ മോളുടെ ഹസ്ബൻഡ് ആണെന്ന് ഞാൻ അറിയുന്നത്. നന്ദു പറഞ്ഞു.
0: ഒരുപക്ഷെ ശ്രീകാന്തിന് മനസ്സിലായി കാണില്ല.
1: പുള്ളിക്കാരനാകെ ഡിസ്റ്റർബ്ഡ് ആയ പോലെ തോന്നി. ഞാൻ എത്തി കുറച്ചു കഴിഞ്ഞതും പുള്ളി അവിടെ നിന്ന് ഇറങ്ങി.
0: ഈ വീടുവയ്പ് പ്രസ്ഥാനം തുടങ്ങിയത് തന്നെ ആളാകെ മാറി.
1: ആരും ഓർക്കാത്ത ഒരു കാര്യമുണ്ട്, ഈ വീടുവയ്പ് വീണ്ടെടുപ്പാകണം. ജീവിതത്തിൽ നിന്ന് നാം അറിയാതെ ചോർന്നു പോകുന്ന ബന്ധങ്ങളുടെയും മൂല്യങ്ങളുടെയും വീണ്ടെടുപ്പ്.
0: ജെയിംസിന് പാട്ട് ഇഷ്ടമാണല്ലേ? കുറച്ചുകൂടി വോളിയം കൂട്ടട്ടെ ഞാൻ.
1: ഇവിടെ ഈ വീട്ടിൽ ഇപ്പോൾ എന്റെ സഹധർമ്മിണി സംഗീതമാണ്.
0: മുഹമ്മദ് റാഫിയുടെ ആരാധകനാണല്ലേ? വീട്ടിൽ അച്ഛന് കിഷോർ കുമാർ എന്ന് പറഞ്ഞ ഭ്രാന്ത
1: അറിയാം. ഭ്രാന്ത് മൂത്ത് ഞങ്ങളുടെ സെന്റ് ഓഫ് പാർട്ടിയിൽ സാർ കിഷോർ കുമാറിന്റെ ഒരു പാട്ടുപാടി കൊളമാക്കിയതാ.
0: ജെയിംസ് നേരത്തെ പറഞ്ഞത് ശരിയാണ്, ജീവിതത്തിൽ നിന്ന് നാം അറിയാതെ പലതും ചോർന്നു പോകുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അറിയാതെ ചോർന്നു പോയ കുറെ സംഗതികളിലൊന്ന് സംഗീതമായിരുന്നു എന്ന് ഇപ്പോൾ ഇതാ ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു.
1: സീതയ്ക്ക് ഹിന്ദി അറിയോ?
0: പിന്നില്ലേ.
1: സീത കേട്ടില്ലേ മുഹമ്മദ് റാഫി സത്യം പറയുന്നത്? അതായത് നിന്റെ കണ്ണുകൾക്ക് പകരം വയ്ക്കാൻ ഭൂമിയിൽ എന്തുണ്ട് എന്ന്. ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് റാഫി ഇപ്പൊ പാടുന്നത് എന്റെ മനസ്സിലുള്ളതാ.
0: എന്താ എന്താ ജെയിംസിന്റെ മനസ്സിലുള്ളത്?
1: സീതേ, നിന്റെ ഈ കണ്ണുകൾ നിന്റെ മനസ്സ് തന്നെയാ. മറ്റൊന്നും കൊണ്ട്

എന്നത് ജെയിംസിന്റെ ഏറ്റവും നല്ല ചങ്ങാതിയാണെന്ന്, എന്റെ ഏറ്റവും അടുത്ത, എന്തും പറയാവുന്ന, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതി. അല്ലാതെ

0: హలో,
1: గుడ్ ఈవినింగ్ ఫాదర్. അതെ, അത് അത് ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. ഞാനത് അയച്ചിരുന്നല്ലോ, കിട്ടിയില്ലേ? അതിനിയും ശരി ഫാദർ, വരാനൊക്കെയൊന്നും തോന്നുന്നില്ല. ഞാനൊരു കാര്യം ചെയ്യാം ഫാദർ, വൈഫിനെ വിടാം. ഓക്കെ ഫാദർ, ഇല്ല മറക്കില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്.
2: ഫാദർ ആണല്ലേ?
0: ആ അതെ,
2: എനിക്കറിയായിരുന്നു ഇന്ന് ഫാദർ വിളിക്കുമെന്ന്. മോൻ ബോർഡിംഗിൽ നിന്ന് നേരത്തെ വിളിച്ചിരുന്നു, ഫീസ് ഇതുവരെ അടച്ചില്ലാന്നും പറഞ്ഞ്. കൂട്ടുകാരുടെ മുന്നിൽ നാണക്കേടായി എന്നും പറഞ്ഞു.
1: ഒരാഴ്ച വൈകുമ്പോഴേക്കും ഈ ഫാദർ ഇങ്ങനെ കയറ് പൊട്ടിക്കുന്ന എന്തിനാ?
2: അതിനിടെ ശ്രീകാന്ത് ഫാദറോട് ഒരു കള്ളവും കൂടി പറഞ്ഞു അല്ലേ, കാശ് അയച്ചു.
1: മറ്റെന്താ പിന്നെ ചെയ്യുക? അടുത്ത ആഴ്ച പി ടി എ മീറ്റിംഗ് ഉണ്ടത്രേ, എനിക്കാവില്ല പോകാൻ.
2: ഞാൻ പോകാം, നിങ്ങൾക്കില്ലെങ്കിലും മോനെ കണ്ണെന്ന് എനിക്കുണ്ട്. പക്ഷെ കൊടുക്കാനുള്ള കാശോ?
1: അതാ ഞാനും ആലോചിക്കുന്നത്. 100 or 200 ആണെങ്കിൽ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാമായിരുന്നു. ഇതിപ്പോ 3500 രൂപയാ ആ പിശാച് ചോദിച്ചിരിക്കുന്നത്.
2: വല്ല കാര്യം ഉണ്ടായിരുന്നോ ശ്രീകാന്ത്? ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും നല്ല സ്കൂളിൽ ചേർക്കാന്ന് പറഞ്ഞതല്ലേ ഞാൻ? അപ്പോ അതുപോരാ, ശ്രീകാന്തിന്റെ ബോസിന്റെ മകൻ പഠിക്കുന്നിടത്ത് എന്നെ പഠിപ്പിക്കണം. ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്കവനെ അടുത്ത് കിട്ടുമായിരുന്നില്ലേ? എന്തൊരു ആശ്വാസമാകുമായിരുന്നു എനിക്കത്.
1: ഫീസിന്റെ കാര്യം എങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്ന് വിചാരിക്കാം, പക്ഷേ നന്ദകുമാർ പറഞ്ഞ അവസാന ഡേറ്റ് നാളെയാ. അതും കഴിഞ്ഞാ പിന്നെ
2: അയാളോട് കുറച്ചുകൂടി അവധി ചോദിച്ചൂടെ?
1: എത്രയാന്നും പറഞ്ഞ അവധി നീട്ടുന്നത്. മാത്രവുമല്ല, ഇന്നലെ ബാറിൽ വെച്ച് ഞാനും അയാളും തമ്മിൽ ചെറിയ കശവിഷയം ഉണ്ടായി.
2: എന്താ ഉണ്ടായത്?
1: എനിക്ക് എന്റെ ഈഗോ തന്നെ താങ്ങാനാവുന്നില്ല. അതിനിടയിൽ ഞാൻ അവന്റെ ഈഗോ കൂടി സഹിക്കേണ്ട കാര്യം എന്താ?
2: ശ്രീകാന്ത്, എന്തുണ്ടായെന്ന് തെളിച്ചു പറയൂ.
1: ഇന്നലെ അവൻ എന്നോട് പറയാ, ശ്രീകാന്തിന് ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. പാതിയാക്കി വെച്ചിരിക്കുന്ന വീടുകൾ ഏറ്റെടുക്കാൻ താല്പര്യമുള്ള കക്ഷികൾ അവന്റെ കയ്യിലുണ്ടെന്ന്. വേണമെങ്കിൽ ആ വഴി ആലോചിക്കാം.
2: എന്നിട്ട്
1: എനിക്ക് എന്റെ ഉള്ളിലുണ്ടായിരുന്ന സകലതും അങ്ങോട്ട് എരച്ചു വന്നു. തല്ലിയില്ലെന്നേ ഉള്ളൂ, എന്റെ സ്വപ്നത്തിന് അവൻ വില പറഞ്ഞത് റാസ്കൽ. അപ്പോഴാണ് കാശ് നാളെ തന്നെ സെറ്റിൽ ചെയ്യണമെന്ന് അവൻ പറഞ്ഞത്. എന്ത് വില കൊടുത്തു നാളെ ആ കാശ് എങ്ങനെയെങ്കിലും അവന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കണം.
2: ഹലോ, ഇല്ല, കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ആ, ഇന്ന് എന്തെങ്കിലും നടന്നോ? അന്ന് ഞാൻ തന്ന പുസ്തകം റെഫർ ചെയ്തോ? അതെ, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ഓൾസോ. ഇല്ല ഇല്ലന്നേ. ഓക്കെ, ഗുഡ് നൈറ്റ്.
1: ആരാത്?
2: ജെയിംസ്.
1: ഇവിടെ ഇങ്ങനെ ഒരാൾ തീപിടിച്ചിരിക്കുമ്പോഴാ ഓരോരുത്തന്റെ വിളിയും അവളുടെ ഒരു ചിരിയും.
2: ശ്രീകാന്ത്, തൽക്കാലം നമുക്ക് ജെയിംസിനോട് കുറച്ച് പണം ചോദിച്ചാലോ?
1: സ്വന്തം അച്ഛനോട് ചോദിക്കാൻ വലിയ നാണക്കേടാ. എന്നാ വഴിയിലെ പോകുന്ന ഏതെങ്കിലും അലവലാതിയോട് കാശ് വയ്ക്കാൻ എന്താ ഒരു ഉത്സാഹം?
2: അതല്ല ശ്രീകാന്ത്, ജെയിംസിന്റെ കയ്യിൽ പണമുണ്ട്. ജെയിംസിന് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാകും, ചോദിച്ചാൽ ജെയിംസ് തരുകയും ചെയ്യും.
1: എപ്പോ നോക്കിയാലും ഒരു ജെയിംസ്. ജെയിംസ്? ജെയിംസ് ആരാണ് നിന്റെ ഈ ജെയിംസ്?

0: ഹലോ ശ്രീകാന്ത്.
1: ഹലോ.
0: വരൂ, ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു.
1: ആണോ?
0: വരൂ, അകത്തേക്ക് വരൂ.
1: ഓക്കെ. ജെയിംസിന്റെ ഇന്നത്തെ പരിപാടികൾക്കൊന്നും എന്റെ വരവ് തടസ്സമായില്ലല്ലോ.
0: ഇല്ല, ഇരിക്കൂ. അയ്യോ, സോറി ശ്രീകാന്ത്, ഇരിക്കല്ലേ. ഞാൻ ആ സോഫയിൽ നിന്ന് പേപ്പേഴ്സ് ഒക്കെ ഒന്ന് മാറ്റിക്കോട്ടെ.
1: ഓക്കെ ഓക്കെ.
0: ഒരു തിസീസരത്തിന്റെ ബഹളങ്ങളാണേ. സീത പറഞ്ഞാണല്ലോ.
1: സീത പറയാറുണ്ട് എല്ലാ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ വീടിനെ കുറിച്ച്. ഒരു ഇഞ്ച് സ്ഥലം പോലും നഷ്ടപ്പെടുത്താത്ത പ്ലാനാന്നൊക്കെ. ഞാൻ ഈ വീടൊന്ന് നോക്കി കണ്ടോട്ടെ.
0: ഓഫ് കോഴ്സ്. പക്ഷേ ഇത് വീട്ടമ്മയില്ലാത്ത വീടാണ്, അതിന്റെ അലങ്കോലങ്ങളൊക്കെ കാണും.
1: യെസ് യെസ്, വീടായാൽ വീട്ടമ്മ വേണം. അല്ല ജെയിംസ്, ആ ബന്ധത്തിന് എന്താ പറ്റിയത്?
0: അത്
1: സോറി, ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു അല്ലേ. അല്ലെങ്കിലും ഈ പെണ്ണെന്ന് പറയുന്ന ജനസ് യോജിച്ച് പോവാൻ വലിയ പാടാ. എന്താ അങ്ങനെയല്ലേ? അത് പോട്ടെ. ഈ ഫ്ലോറിംഗ് നന്നായിട്ടുണ്ട്. ഇതേതാ മെറ്റീരിയൽ?
0: സത്യം പറഞ്ഞാൽ വെറും തറയോടാ.
1: ആഹാ.
0: ഡിസൈൻഡ് ടെറാക്കോട്ട ടൈൽസ്. ചീപ്പാണ്, കംഫർട്ടബിൾ ആണ്. പിന്നെ ഈ വീടിന്റെ കൾച്ചറിന് യോജിച്ചതും ഇതാണ്.
1: ഐ സി. പിന്നെ നിങ്ങളുടെ PhD തീസിസ് എവിടെ വരെയായി?
0: ഇനി എഴുതിയാൽ മതി.
1: ഓഹോ.
0: കൂടിയ 2 മാസം.

0: സീത ഒത്തിരി ഹെൽപ്പ് ചെയ്തു അല്ലേ?
1: അതെ അതെ അതെ, സീതയ്ക്കും താല്പര്യമുള്ള മേഖലയാണത്. ഒരുപാട് റെഫറൻസുകളും മെറ്റീരിയലും സീതയുടെ കൈവശം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സീത എനിക്ക് വല്ലാത്ത സപ്പോർട്ടും ഇൻസ്പിറേഷനുമാണ് തന്നത്.
0: അതെ അതെ അതെ,
1: എന്റെ ഒരു സ്വഭാവത്തിന് ഇതൊന്നും കുത്തിയിരുന്ന് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല.
0: കൊള്ളാം, ബെഡ്റൂം നന്നായിട്ടുണ്ട്. സീത പറഞ്ഞത് ശരിയാ, ചെറിയ സ്പേസിൽ ഒതുക്കത്തിൽ നല്ല പ്ലാൻ. ഈ വിൻഡോസിലൂടെയുള്ള കാഴ്ചകളും കൊള്ളാം, പോരാത്തതിന് നല്ല കാറ്റും.
1: അതാ കണ്ടില്ലേ, ആ മരങ്ങൾക്കപ്പുറത്തൂടെയാണ് പുഴ ഒഴുകുന്നത്.
0: ബെഡ്റൂമായിട്ട് ഈ ഒന്ന് മാത്രമേ ഉള്ളൂ.
1: വേണമെങ്കിൽ ഒരു ബെഡ്റൂം കൂടി പണിയാനുള്ള പ്രൊവിഷനുണ്ട്. പിന്നെ അതിഥികളായ ആരെങ്കിലും വന്നാൽ ഹാളിൽ നേരത്തെ ശ്രീകാന്ത് ഇരുന്ന സോഫയില്ലേ, അതിലൊരു സൂത്രപ്പണിയുണ്ട്.
0: അതെന്താ അത്?
1: 2 മിനിറ്റ് കൊണ്ട് അതൊരു കട്ടിലാക്കി കൺവേർട്ട് ചെയ്യാം, അതോടെ ഹാൾ ബെഡ്റൂമായി മാറും.
0: അളൊരു ബെഡ്റൂം സ്പെഷ്യലിസ്റ്റ് ആണല്ലേ. സത്യം, ഞാൻ പറഞ്ഞത് സത്യം. കണ്ടില്ലേ മൊബൈൽ റിംഗ് ചെയ്തത്?
1: 1 മിനിറ്റ് ശ്രീകാന്ത്, ഞാൻ ഇതൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ.
0: ഓ,
1: അതെ, സീതയോ? അതെ, എഴുത്ത് നടക്കുന്നു. പക്ഷേ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആരാന്ന് പറയാമോ? അല്ലെങ്കിൽ ഞാൻ ആ ഗസ്റ്റിന് കൊടുക്കാം. ആ, ഇപ്പോൾ സംസാരിക്കുന്നില്ലെന്ന്. ഏ, ആ ആ, അല്ല, അതൊരു സസ്പെൻസിലിരിക്കട്ടെ. ഏയ്, തെരേസയൊന്നുമല്ല, ശ്രീകാന്ത്. ശ്രീകാന്ത് മേനോൻ. എന്താ അറിയില്ലേ? ആ ആ, ആ പുസ്തകം അത് ഞാൻ നോക്കിയതാ, അതിലൊന്നുമില്ല കാര്യമായിട്ട്. ഓക്കെ, ശരി.
0: സീതയായിരുന്നു അല്ലേ
1: ഇങ്ങോട്ട് വരുന്ന കാര്യം സീതയോട് പറഞ്ഞിരുന്നില്ലേ?
0: ഇല്ല. ഓക്കെയും സർപ്രൈസ് ആകട്ടെ എന്ന് കരുതി. പിന്നെ ഫോൺ വിളി എന്താ പെട്ടെന്ന് നിർത്തിക്കളഞ്ഞത്? യു കുഡ് ഹാവ് കണ്ടിന്യൂ ദ കോൺവെർസേഷൻ. ഇങ്ങനെയല്ലോ നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ, ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറയാലോ, സീത ആകെ ഹാപ്പി ആയി കാണുന്നത് നിങ്ങളുടെ ഫോൺ വരുമ്പോഴാണ്.
1: ആ, ശ്രീകാന്ത് വന്ന കാര്യം ഇതുവരെ പറഞ്ഞില്ല.
0: വന്ന കാര്യം? ഓ, ഞാൻ വന്ന കാര്യം, യെസ് യെസ്, ഞാനത് പറയാം. യു നോ ശ്രീകാന്ത്, ഞാനൊരു ഭീകരമായ സാമ്പത്തിക കുടുക്കിലാണ്. സീത അതും പറഞ്ഞു കാണും.
1: ഇല്ല, സീത ഒന്നും പറഞ്ഞിട്ടില്ല.
0: അവളൊരു അഭിമാനിയാ, സ്വന്തം അച്ഛനോട് പോലും കാശ് ചോദിക്കില്ല. നോക്കൂ ജെയിംസ്, കടക്കാർ ശരിക്കും ഒന്ന് പിടിമുറുക്കിയാൽ ഞാനൊരു തെരുവ് തെണ്ടിയാകും. ഉടനെ ഒരു 4-5 ലക്ഷം കിട്ടിയില്ലെങ്കിൽ
1: മറ്റാരുമില്ലേ ശ്രീകാന്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ?
0: വീട്ടിൽ കാർന്നവരോട് ചോദിച്ചാൽ കിട്ടും, പക്ഷെ താഴണം. അതിനെന്നെ കിട്ടില്ല. പിന്നെ സീതയാണ് പറഞ്ഞത് നമുക്ക് ജെയിംസിനോട് ചോദിക്കാമെന്ന്. യു മേ ബി ഏബിൾ ടു ഹെൽപ്പ് അസ്?
1: സീത അങ്ങനെ പറഞ്ഞോ?
0: യു ഡോണ്ട് ട്രസ്റ്റ് മീ. ജെയിംസിന് ഇത്രയും തുക മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നോ പ്രോബ്ലം. പിന്നെ സീത പറഞ്ഞതല്ലേ, വന്ന് ചോദിക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ.
1: നോ നോ, ഞാൻ തരാം.
0: സോ നിങ്ങൾ എനിക്ക് 5 ലക്ഷം രൂപ തരും?
1: അതെ.
0: ജെയിംസ് തരുന്ന പണം ഞാൻ സ്വീകരിക്കാം, പക്ഷേ പകരം ഞാൻ എന്താണ് ഈടായി നൽകേണ്ടത്? ഐ മീൻ,
1: എന്താ ഇത്? ശ്രീകാന്ത് തന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്?
0: എന്ത് ചെയ്യാം ജെയിംസ്, ഞാനൊരു അഭിമാനിയായി പോയി. ഈടില്ലാതെ പണം സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം ചെയ്താലോ, എനിക്കേറെ പ്രിയപ്പെട്ട ആ വീട്, പണി പൂർത്തിയാകാത്ത ആ വീട് തന്നെ ആയാലോ?
1: ഞാൻ പറഞ്ഞല്ലോ.
0: അല്ലെങ്കിൽ വേണ്ട, എനിക്ക് പ്രിയപ്പെട്ട മറ്റൊന്ന് ഞാൻ ഈടായി തരാം. ഞാൻ എന്റെ ഭാര്യ സീതയെ ഈടായി തന്നാലോ?
1: ശ്രീകാന്ത്, മൈൻഡ് യുവർ വേർഡ്സ്.
0: അപ്പൊ താൻ എനിക്ക് ഈടില്ലാതെ എത്ര 1 ലക്ഷം രൂപ വേണമെങ്കിലും തരും. ലടാ, നിന്റെ വായിൽ നിന്ന് തന്നെ എനിക്കിത് കേൾക്കണമെന്നുണ്ടായിരുന്നു. ഇത്രയ്ക്ക് പണം വലിച്ചെറിയാൻ നിനക്ക് എന്താണ് അവളുമായി ബന്ധം? പറയടാ, പറയേ.
1: ശ്രീകാന്ത്, ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങൾ ചോദിച്ചല്ലോ ഞാനും സീതയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച്.
0: അതെടാ,
1: തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ, ആണും പെണ്ണും തമ്മിലുള്ള ഏതൊക്കെ തരം ബന്ധങ്ങളെ കുറിച്ച് ശ്രീകാന്തിന് അറിയാം?
0: എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം.
1: ഒന്നും അറിയില്ല, നിങ്ങൾക്കൊന്നും അറിയില്ല. യു ആർ ടെറിബിളി മിസ്റ്റേക്കൺ ശ്രീകാന്ത്. ആണും പെണ്ണും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും കിടപ്പറയിലെ അവസാനിക്കുമെന്ന വിചാരത്തിലാ നിങ്ങളും. കഷ്ടം,
0: എല്ലാവരും കൂടി എന്നെ വിഡ്ഢിയാക്കുകയാണ്, തോൽപ്പിക്കാൻ ശ്രമിക്കുക. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം.
1: ശ്രീകാന്ത് പ്ലീസ് നിൽക്കൂ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിൽക്കൂ പ്ലീസ്,
0: കൈയ്യൊന്ന് വിടാം.
1: ശ്രീകാന്ത്, ശ്രീകാന്ത് പ്ലീസ്, ശ്രീകാന്ത് ഞാൻ പറയുന്നത് കേൾക്കൂ.
0: മാറി നിൽക്കാനല്ലേ പറഞ്ഞത്?
1: മാറി നിൽക്കാം, പക്ഷെ പോകുന്നതിന് മുൻപ് ഇതുകൂടി കേട്ടിട്ട് പോകും. ശ്രീകാന്തിനും സീതയ്ക്കുമിടയിൽ ഞാനാണ് പ്രശ്നമെങ്കിൽ ഞാനായി തന്നെ അത് പരിഹരിക്കും.
0: ഇതെങ്ങനെയാ പരിഹരിക്കേണ്ടതെന്ന് എനിക്കറിയാം.

0: എനിക്ക് താൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല.
1: സാർ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ തിരികെ ഡൽഹിക്ക് പോകുന്നു.
0: പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിക്കാനുള്ള കാര്യം എന്താന്നാ എനിക്ക് മനസ്സിലാകാത്തത്.
2: അതാ എനിക്കും മനസ്സിലാവാ.

0: നിങ്ങൾക്കറിയാലോ തെരേസയുമായുള്ള ഡൈവോഴ്സ് കേസിന്റെ കാര്യം. അവളുടെ ഭാഗത്ത് നിന്ന് ചില ഓഫേഴ്സ് വന്നിട്ടുണ്ട്. തെരേസ ഒത്തുതീർപ്പിന് തയ്യാറാണ്. അപ്പോ ഞാൻ തിരിച്ചു പോയേ പറ്റൂ.
1: അങ്ങനെയാണെങ്കിൽ താൻ തീർച്ചയായും പോകണമെന്ന് ഞാനും പറയൂ. പക്ഷെ കാര്യങ്ങൾ കോംപ്രമൈസ് ആക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട നഗരത്തിലേക്ക് തന്നെ തിരിച്ചു വന്നുകൂടെ? അതുപോലെ ആ തീസിസിന്റെയും റിസർച്ചിന്റെയും കാര്യം അത് നിനക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതല്ലേ?
0: ഇല്ല സാർ, ഇനി എന്നെ കൊണ്ടാവില്ല ഒന്നും.
2: ജെയിംസ്, എന്താ ഇത്? എത്ര കഷ്ടപ്പെട്ടതാ ഇക്കുറിയും അത് പാതി വഴിക്കിടാനാണോ ഉദ്ദേശിക്കുന്നത്?
0: ജീവിതം അതിന്റെ യഥാർത്ഥ മുഖവും കാട്ടി വരുമ്പോൾ പ്രിയപ്പെട്ട ചിലതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ വയ്യല്ലോ.
1: താൻ എന്തൊക്കെ ഫിലോസഫി പറഞ്ഞാലും റിസർച്ച് വർക്കിന്റെ കാര്യത്തിൽ നീ കാണിക്കുന്നതിനോട് ഞാൻ യോജിക്കില്ല. ഐ തിങ്ക് ഇറ്റ് ഈസ് നിയറിംഗ് കംപ്ലീഷൻ. ഈ സ്റ്റേജിൽ നീ അത് പാതി വഴിക്കിട്ട് പോകാന്ന് വെച്ചാൽ ജെയിംസ് ഭാവിയിൽ നീ ഖേദിക്കും.
0: പക്ഷേ സാർ, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു.
1: ആ എങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് പറയാനാ? ധൃതി പിടിച്ചൊരു തീരുമാനവും എടുക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ.
2: അച്ഛൻ എവിടെ പോകുന്നു?
1: എനിക്ക് എന്റെ പതിവ് ഈവനിംഗ് വാക്കിനുള്ള സമയമായി. നിങ്ങളോട് സംസാരിച്ചിരിക്കെ ഞാനൊന്ന് നടന്നിട്ട് വരാം. ആ പിന്നെ പോകുവാണെങ്കിൽ താൻ എപ്പോഴാ ദില്ലിക്ക് പോകുന്നേ?
0: ഈ വരുന്ന ശനിയാഴ്ച രാത്രി 8:30 ഡൽഹി ഫ്ലൈറ്റിന് ഞാൻ ബുക്ക് ചെയ്തു സാർ.
1: അപ്പൊ ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടാ താൻ ഇങ്ങനെ ഒരു ഡിസ്കഷൻ വന്നതല്ലേ? ആ നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാനൊന്ന് നടന്നു വരാം. പിന്നെ മോളെ, മോൾ ഒന്നുകൂടി അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്.
0: എന്താ സീതേ, നീ ഇങ്ങനെ മോടിയായി? അല്ല, എനിക്കും വേണ്ടേ ഒരു ഫാമിലിയൊക്കെ.
2: അപ്പോ ജെയിംസ് പോകും അല്ലേ?
0: എന്താ പോവേണ്ടേ?
2: ജെയിംസ് തീരുമാനിച്ചു കഴിഞ്ഞതാണല്ലോ.
0: അതെ, ജീവിതത്തിൽ ഞാൻ എടുത്ത പല തീരുമാനങ്ങളും തെറ്റിപ്പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതും
2: അല്ല. ജെയിംസ് പോകണം. തെരേസി ഒരു പെണ്ണല്ലേ? ജെയിംസ് കരുതുന്ന പോലെയല്ല. അവർ ജെയിംസിനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്.
0: സ്നേഹം വല്ലാത്തൊരു വികാരമാണത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്ന്. ഒരുപക്ഷെ ലോകത്തിലേറ്റവും ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളതും ഇപ്പറഞ്ഞ സ്നേഹത്തിന്റെ പേരിലായിരിക്കും.
2: കേട്ടില്ലേ ജെയിംസ്, കിഷോർ കുമാർ ഇപ്പൊ പാടുന്നത് എന്റെ മനസ്സിലുള്ളതാണ്.

0: हमें तुमसे प्यार कितना ये हम नहीं जानते। निन्ने ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയില്ല, മഗർ ജീ നഹീ സക്തേ തുമാരെ ബിനാ। പക്ഷേ ഒന്നറിയാം, നിന്നെ കൂടാതെ ജീവിക്കാനാവില്ല എന്നത്।
1: എനിക്കും ഇഷ്ടമാണ് ഈ പാട്ട്।
0: എന്റെ ഒരവസ്ഥയാണ് ജെയിംസ് ഇത്। ജെയിംസിന്റെ കണ്ണിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നു, പ്രണയം എന്റെ മനസ്സിനെ തൊട്ടുണർത്തുന്നു। എന്റെ മനസ്സ് അടക്കവും ലജ്ജയുമില്ലാതെ എന്തൊക്കെയോ പറയാൻ വെമ്പുന്നു।
1: സീതേ
0: പറയൂ ജെയിംസ്, ഞാൻ ഇപ്പോൾ ജെയിംസിന്റെ ആരാണ്?
1: എനിക്കിപ്പോ തോന്നുന്നത് സീതേന്റെ ഏറ്റവും നല്ല ചങ്ങാതിയാണെന്ന്, എന്തും പറയാവുന്ന എന്റെ ഏറ്റവും അടുത്ത എനിക്കേറ്റവും പ്രിയപ്പെട്ട ചങ്ങാതി। എന്താ അങ്ങനെയല്ലേ?
2: നിറച്ചും കാർമേഘങ്ങളാണല്ലോ?
0: ഇല്ല, കാർമേഘങ്ങൾ മാറി അകലുന്നുണ്ട്। ശ്രീകാന്ത് ശ്രദ്ധിച്ചു നോക്കി, ചില നക്ഷത്രങ്ങൾ പതിയെ തെളിഞ്ഞു വരുന്നുണ്ട്।
2: പക്ഷേ പതിവില്ലാത്തൊരു സൈലൻസ് അല്ലേ?
0: അത് ശ്രീകാന്ത് പറഞ്ഞത് ശരിയാ,
2: മരണത്തിന്റെ ഒരു നിശബ്ദത അല്ലേ?
0: നിശബ്ദതയൊക്കെയുണ്ട്, പക്ഷേ അതിനെ മരണവുമായി ലിങ്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ। എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ടെറസിലേക്ക് വന്നത് ഈ വക കാര്യങ്ങൾ പറയാനാണോ?

0: അതല്ല,
1: പിന്നെ
0: നിന്നോട് ആലോചിക്കാതെ ഇന്ന് ഞാനൊരു കാര്യം ചെയ്തു.
1: ഈയിടെയായി എല്ലാ കാര്യവും അങ്ങനെയല്ലേ?
0: പക്ഷെ ഇത് നിന്നോട് ആലോചിക്കണമായിരുന്നു.
1: ശ്രീകാന്ത്, ഇതെന്താ ഇങ്ങനെ? എന്താ ഇങ്ങനെയൊക്കെ?
0: യെസ്, ഐ ഷുഡ് ഹാവ് കൺസൾട്ടഡ് യു.
1: കാര്യം എന്താന്ന് വെച്ചാൽ പറയൂ ശ്രീകാന്ത്.
0: ഞാൻ നന്ദകുമാറിന്റെ പ്രപ്പോസൽ അങ്ങ് ഓപ്റ്റ് ചെയ്തു.
1: തെളിച്ചു പറയൂ ശ്രീകാന്ത്.
0: ഞാൻ നമ്മുടെ വീട്, പണി പാതി കിടക്കുന്ന നമ്മുടെ വീട് വിറ്റു.
1: ശ്രീകാന്ത്,
0: ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. അതിനിടെ നിന്നോട് ചോദിക്കാനൊന്നും തോന്നിയില്ല, നേരെ കരാർ എഴുതി.
1: എന്നാലും ശ്രീകാന്ത്, അത് നിങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നില്ലേ?
0: അതെ, അതൊരു സ്വപ്നം മാത്രമായിരുന്നു. ആകാശത്തോളം പടർന്ന് പന്തലിച്ച, എന്നാൽ ഭൂമിയിൽ വേരുകളില്ലാതിരുന്ന ഒരു സ്വപ്നം, ഒരു ഭ്രാന്തൻ സ്വപ്നം.
1: ശ്രീകാന്ത് അതൊരു ഭ്രാന്ത് പോലെ കൊണ്ടുനടന്നതല്ലേ? സത്യം പറ. ശ്രീകാന്തിന് വിഷമമില്ലേ?
0: പിന്നെ വിഷമമില്ലാതിരിക്കൂ. നീ എന്താ കരുതിയത്? ക്ഷമമുണ്ട് സീത. Now I feel relieved. വലിയൊരു ഭാരം തലയിൽ നിന്നും മനസ്സിൽ നിന്നും മാറിപ്പോയതുപോലെ.
1: ഇനി ശ്രീകാന്ത് എന്ത് ചെയ്യും?
0: കിട്ടുന്ന കാശുകൊണ്ട് ആദ്യം കടങ്ങളൊക്കെ തീർക്കണം. എന്നിട്ട്
1: എന്നിട്ട്
0: എന്നിട്ട് ഞാൻ വീണ്ടും ഒരു വീടിന് സ്വപ്നം കാണും.
1: ആ സ്വപ്നത്തിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും?
0: അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചെറിയൊരു സ്വപ്നം, എന്നാൽ മനോഹരമായ ഒന്ന്. സീതെ, നീ നോക്കിയേ, നീ ആകാശത്തേക്ക് നോക്കിയേ.
1: എന്ത് നോക്കാൻ?
0: കാർമേഘങ്ങളൊക്കെ മാറിയപ്പോ നമ്മുടെ ആ പഴയ ഓറിയോൺ നക്ഷത്ര സമൂഹം ഇതാ ഇപ്പൊ തെളിഞ്ഞു കാണുന്നു.
1: എവിടെ എവിടെ?
0: നീ ഇതെവിടെയാ നോക്കുന്നത്? ദാ എന്റെ ചൂണ്ടുവിരലിന്റെ നേരെ, കണ്ടില്ലേ?
1: കണ്ടു. പഴയതിനേക്കാളും തിളക്കം അല്ലേ?
0: അത് കാർമേഘങ്ങളുടെ ഒരു ബാക്ക്ഡ്രോപ്പിൽ നിനക്ക് തോന്നുന്നതാ.
1: ഏതായാലും ശ്രീകാന്ത് നക്ഷത്രങ്ങളെയൊക്കെ ഇപ്പോഴും തിരിച്ചറിയുന്നുണ്ടല്ലോ. ഭാഗ്യം. ദാ വരുന്നു ശ്രീകാന്തിന്റെ സംഗീത പേടകം.
0: വേണ്ട, കളിയാക്കണ്ട. ഇതേതായിരിക്കും ഫ്ലൈറ്റ്?
1: ശ്രീകാന്ത്, ഇന്ന് ശനിയാഴ്ചയല്ലേ?
0: അതെ.
1: ശ്രീകാന്ത്, ഇത് ഏത് ഫ്ലൈറ്റ് ആണ്?
0: സമയം ഇപ്പോ 8:30. അപ്പോ ഇത് IC 101 ഡൽഹി ഫ്ലൈറ്റ്. അതെ, ഇത് ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് തന്നെ. അതെ, ഇതവൻ തന്നെ. ഇന്നവൻ കൃത്യസമയത്ത് തന്നെയാണല്ലോ.
1: മിണ്ടല്ലേ? അത് കണ്ണെന്ന് മറയുന്നവരെ മിണ്ടല്ലേ ശ്രീകാന്ത്? ഞാനത് പോയി മറിയും വരെ കണ്ടു നിന്നോട്ടെ.
0: നീ എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ? വിമാനം പോകുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ.
1: പക്ഷേ ആ പോകുന്നത് എന്റെ മനസ്സാ.
0: മനസ്സോ?
1: അതിൽ എനിക്കേറെ പ്രിയപ്പെട്ട ഒരാളുണ്ട്.
0: ആരാ അത്?
1: എന്റെ ഒരു ചങ്ങാതി. എന്നെ അടുത്തറിഞ്ഞ എന്റെ ഏറ്റവും നല്ല ചങ്ങാതി. ഒരു പക്ഷേ മറ്റാരേക്കാൾ എനിക്ക് പ്രിയപ്പെട്ട എന്റെ ഏറ്റവും നല്ല ചങ്ങാതി. എന്റെ പ്രിയപ്പെട്ട ചങ്ങാതി. എന്റെ പ്രിയപ്പെട്ട

എന്റെ വീട് 2500 സ്ക്വയർ ഫീറ്റ്. നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന കെ വി ശരത്ചന്ദ്രൻ, ഡോക്ടർ സി ജെ ജോൺ. കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും ശ്രീകാന്ത് മേനോൻ സിദ്ദിഖ്, ജെയിംസ് ജോൺ ടി വേക്കൻ, പ്രൊഫസർ വിശ്വനാഥൻ, വി എസ് രവീന്ദ്രനാഥ്, നന്ദകുമാർ, ഡോക്ടർ സി ജെ ജോൺ, സീത, എം തങ്കമണി. സർഗാത്മക സഹകരണം പി എ ബിജു, എൻ അജിത്, ഷാജി യോഹന്നാൻ, വി എം ഗിരിജ, എൻ കെ സെബാസ്റ്റ്യൻ. സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

നാളെ രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? സ്പോർട്സ് ടൈം. കണ്ണൂർ പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ പള്ളിക്കുന്ന് VK കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജിൽ നടന്ന തുളസി ഭാസ്കരൻ മെമ്മോറിയൽ 7th സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ലീഗ് അവലോകനം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ ലളിതഗാനങ്ങൾ.

നാളെ രാവിലെ 9 മണിക്ക് പ്രിയം പ്രിയതരം കെ പി കെ നമ്പ്യാർ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ 9:58 10:58 FM പ്രധാന വാർത്തകൾ. 10 മണിക്ക് നേർവഴി, കാഴ്ച പരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.

ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

0: കാവ്യകേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം ചിത്രം പവിത്രം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ശരത്.

ചലച്ചിത്രഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ, സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും.

ചലച്ചിത്രഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ, സമയം 11:15. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും.